വാസ്മീ നഗ്മത ഫിലിം റാഹിസെ ആകാശവാണി ദില്ലി കാ എഫ് എം ഗോൾഡ് ചാനൽ 100.1 MHz പർ ഭോർ സുഹാനി കി ഇസ് ദിൽകശ് മഹഫിൽ മേ മൈ ഹൂം ആപ്കേ സാഥ് ഫിറോസ്. ദോസ്തോ കഹതേ ഹൈ കി സിന്ദഗി ഏക് മുസൽസൽ സഫർ ഹൈ. ഏക് സഫർ മേ കഭി ആസാൻ രാഹേ മിൽതി ഹൈ തോ കഭി ഐസേ മോഡ് ആതേ ഹൈ ജഹാൻ ഹർ തരഫ് ഇംതിഹാൻ നസർ ആതേ ഹൈ മഗർ കാമയാബ് വഹി ഹോതേ ഹൈ ജോ ഹാലാത് സേ ഘബരാതെ നഹീ ബൽക്കി അപ്നെ ഹൗസലോ കോ ഓർ ബുലന്ദ് കർ ലേതേ ഹൈ. ഇൻസാൻ കി അസലി പഹചാൻ ഉസ്കി ദൗലത് യാ ശോഹ്രത് സേ നഹീ ബൽക്കി ഉസ്കെ ജസ്ബെ സബ്ര ഔർ ഹിമ്മത് സേ ഹോതീ ഹൈ. ജബ് മൻസിൽ ദൂർ ലഗേ റാസ്തേ വീരാൻ ദിഖേ ഔർ ദുനിയ സാഥ് ഛോഡ്തീ മഹ്സൂസ് ഹോ തബ് അപ്നെ ദിൽ കി ആവാസ് സുനിയേ വോ ആപ്കോ ആഗേ ബഢ്തേ രഹനേ കാ ഹുക്മ് ദേതീ ഹൈ വോ ആപ്കോ ആഗേ ബഢ്തേ രഹനേ കി പ്രേരണാ ദേതീ ഹൈ. ജിന്ദഗി കാ പൈഗാം ഭീ യഹീ കി രുക്നാ നഹീ തക്നാ നഹീ ബൽക്കി അപ്നെ മക്സദ് കി തരഫ് ബഢ്തേ രഹനാ ഹൈ. ഹർ ഠോക്കർ ഏക് സബക് ഹൈ, ഹർ മുഷ്കിൽ ഏക് ശിക്ഷാ ഔർ ഹർ സംഘർഷ് ഏക് നയീ കാമയാബി കി ദസ്തക്. ഇൻഹീ ഖൂബ്സൂരത് ജസ്ബോ കോ അപ്നെ സുരോ മേ സമേട്ടേ ഹുവേ ഹൈ അഗ്ലാ യേ നഗ്മാ ഫക്കീരാ ഫിലിം കാ യേ ജോഷ് और हौसले से भरपूर गीत अपनी दमदार आवाज से सजाया है महेंद्र कपूर साहब ने. तो आइए अपने दिल में उम्मीद की शमा रोशन करें, हिम्मत को अपना हमसफर बनाएं और हर रुकावट को पीछे छोड़ते हुए आगे बढ़ने का हौसला जुटाएं. मंजिल उन्हीं के कदम चूमती हैं जो सफर की मुश्किलों से डरते नहीं. चलते रहिए, मुस्कुराते रहिए और अपने ख्वाबों की ताबीर तक पहुँचने का यकीन बनाए रखिए इस नगमे के साथ.

ആകാശവാണി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948 ജ്യേഷ്ഠം 30, കൊല്ലവർഷം 1201 മിഥുനം 6, 2026 ജൂൺ 20 തീയതി ശനിയാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 33 സെക്കൻഡും. മീഡിയം വേവിൽ 258.39, 520.83 മീറ്ററുകളിൽ, 1161 576 കിലോഹെർട്സുകളിലും, ആലപ്പുഴ എഫ് എം 103.5, പത്തനംതിട്ട എഫ് എം 101, കായംകുളം എഫ് എം 100.1 എന്നീ മെഗാഹെർട്സുകളിലും, പ്രസാർഭാരതി DTH സർവീസിലും ആകാശവാണി ഇന്റർനെറ്റ് സർവീസിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. എല്ലാ ശ്രോതകൾക്കും സ്വാഗതം.

0: സുഭാഷിതം കേൾക്കാം. പള്ളിക്കൽ സുനിൽ അവതരിപ്പിക്കുന്നു.
1: വല്ലാതെ ബഹളം വച്ച് താൻ ചെയ്യുന്ന ശ്രദ്ധേയങ്ങളായ പ്രവൃത്തികളെ പൊതുമധ്യത്തിൽ കൊണ്ടുവരുന്നതിന് ചിലർ ശ്രമിക്കാറുണ്ട്. അതിൻ്റെ ഭീഷണ സ്വരം കൊണ്ട് തന്നെ പലരും പിന്തിരിയും. എന്നാൽ വളരെ മൗന പ്രകൃതക്കാരായ ചില ആളുകൾ മിണ്ടാതെ അവരുടെ കർമ്മങ്ങൾ ശ്രദ്ധേയമായി ചെയ്യുന്നത് നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും. അധൈര്യമുള്ളവരാണ് പൊതുവെ ഭീഷണി മുഴക്കുന്നത്. മിണ്ടാതെ വന്ന് ഉപദ്രവിക്കുന്നവർക്കാകട്ടെ ബഹളം കൂട്ടലല്ല പ്രവൃത്തിയാണ് ലക്ഷ്യം. ബഹളം വയ്ക്കുന്നവർ കർമ്മഭീരുക്കളാണ്. കർമ്മധീരന്മാരാകട്ടെ നിശബ്ദ പ്രവർത്തനങ്ങൾ നടത്തുകയും അത് മറ്റുള്ളവർക്ക് മാതൃകയാവുകയും ചെയ്യും. കണ്ണ് കാണാത്ത ആളുകൾ നിറഞ്ഞ ഒരു സ്ഥലത്ത് കണ്ണ് കാണുന്ന ഒരാൾ അയാളുടെ കാഴ്ചശക്തി അയാൾക്ക് വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്താതെ മറ്റുള്ളവർക്ക് കൂടി പ്രയോജനപ്പെടത്തക്ക നിലയിൽ പെരുമാറുമ്പോഴാണ് അയാൾ ശ്രേഷ്ഠനാവുന്നത്. ചിലപ്പോഴെല്ലാം നമുക്ക് ഒരു തെറ്റും ചെയ്യാതെ കുറ്റാരോപണം ഏൽക്കേണ്ടി വരാറുണ്ട്. കുറ്റം ചെയ്തവരാണെങ്കിൽ നമുക്കതിലത്ര വിഷമം തോന്നുകയുമില്ല. തെറ്റ് ചെയ്യാത്തവർക്ക് ആരോപണം ഏൽക്കേണ്ടി വരുന്നത് സങ്കടകരം തന്നെയാണ്. കുട്ടികളെ ലാളിക്കുന്നതിനൊരു പരിധിയുണ്ടെന്ന് ആചാര്യന്മാർ പറയുമല്ലോ. വല്ലാതെ ഓമനിച്ചാൽ അത് അവരുടെ സ്വഭാവത്തെ വഷളാക്കാനേ സഹായിക്കൂ, അവർ ദുശ്ശാഠ്യക്കാരായിത്തീരും. ആവശ്യപ്പെട്ടത് അപ്പപ്പോൾ സാധിപ്പിച്ചു കൊടുത്ത് ശീലിക്കുമ്പോൾ അതിന് സാധിക്കാതെ വരുന്ന ഘട്ടത്തിലാണ് അവർ തൻ്റെ യഥാർത്ഥ സ്വഭാവം കാണിക്കുക. അനുസരണ ശീലം ഇല്ലാത്ത ധിക്കാരികളായി തീരാതിരിക്കണമെങ്കിൽ ലാളനം മിതമായിരിക്കണം എന്ന് നമ്മുടെ ആചാര്യന്മാർ സൂചിപ്പിച്ചിരുന്നു. കുറുക്കൻ മഹാസൂത്രശാലിയാണ്. കോഴിയിലാണ് കുറുക്കൻ്റെ കണ്ണ് എന്ന് എപ്പോഴും നമുക്കറിയാം. എങ്ങോട്ട് പോകുമ്പോഴേ അവൻ ശ്രദ്ധിക്കുക ആ ജീവിയായിരിക്കും. അത്തരം സ്ഥലങ്ങളിൽ ആ കൂട്ടിലാവും അവൻ്റെ ശ്രദ്ധ. പോക്കറ്റടിക്കുന്ന ഒരു മോഷ്ടാവ് ആളുകളുടെ പോക്കറ്റിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുന്നത് പോലെ സൂത്രശാലികളായ ആളുകൾ എല്ലായ്പ്പോഴും തനിക്ക് നേട്ടമുണ്ടാക്കുന്ന കാര്യത്തിലായിരിക്കും ശ്രദ്ധ പതിപ്പിക്കുക. അവിടെ ഏത് സാഹചര്യത്തിലായാലും അയാൾ സ്വന്തം നേട്ടങ്ങളിൽ മാത്രമേ ശ്രദ്ധിക്കൂ എന്നത് അയാൾക്ക് തന്നെ ദോഷമുണ്ടാക്കുന്നു എന്നവർ മറന്നുപോകുന്നു. മീൻ പിടിക്കണമെങ്കിൽ ജലാശയത്തിൽ പോകണമല്ലോ. വെള്ളത്തിൽ ജീവിക്കുന്ന മത്സ്യത്തെ പിടിക്കാൻ കൈ നനയ്ക്കാതെ പറ്റില്ല. അപ്പോൾ കാര്യം നേടുന്നതിന് കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വരും. ക്ലേശങ്ങൾ കൂടാതെ ഒരു കാര്യവും നേടുവാൻ സാധിക്കുകയുമില്ല. അപ്പോൾ പലർക്കും നേട്ടങ്ങൾ വേണമെന്നുണ്ട്, എന്നാൽ കഷ്ടപ്പെടാൻ തയ്യാറല്ല താനും. പഠിക്കാൻ പോകുന്ന കുട്ടികളിൽ ഭൂരിപക്ഷത്തിനും കഷ്ടപ്പെടാതെ വിജയം ലഭിക്കണമെന്ന ആഗ്രഹമേ ഉള്ളൂ. ചോദ്യങ്ങൾക്കുത്തരം സ്വയം വായനയിലൂടെ, അന്വേഷണങ്ങളിലൂടെ, പഠനങ്ങളിലൂടെ കണ്ടെത്താതെ അവർ മറ്റ് മാർഗങ്ങൾ സ്വീകരിക്കുന്നത് വിഷയങ്ങളിൽ നിന്നും പലപ്പോഴും നമ്മളെ വേർതിരിച്ചു വിടുന്നതിന് കാരണമാവുന്നുണ്ട്.
0: സുഭാഷിതം അവതരിപ്പിച്ചത് പള്ളിക്കൽ സുനിൽ.

0: ആകാശവാണി.
1: ഉഷമാലരി. പി കുഞ്ഞിരാമൻ നായരുടെ ഇരുട്ടിലെ മനുഷ്യൻ എന്ന കവിത പാരായണം ചെയ്യുന്നത് മുട്ടറ ബി എൻ രവീന്ദ്രൻ.

പി കുഞ്ഞിരാമൻ നായരുടെ ഇരുട്ടിലെ മനുഷ്യൻ എന്ന കവിതയാണ് ഉഷമലരിയിൽ ഇതുവരെ കേട്ടത്. പാരായണം ചെയ്തത് മുട്ടറ ബി എൻ രവീന്ദ്രൻ.

0: a deep-rooted nexus between banks, asset reconstruction companies, and borrowers, questioning the manner in which large loan defaults are being settled. A bench comprising Chief Justice Surya Kant and Justice V. Mohan observed yesterday that public money collected from taxpayers is being lent through banks, but effective efforts are often not made to recover these dues. The court said it was concerned about the misutilization of public money, which should have been spent for the welfare of people. In cricket, the third and final ODI between India and Afghanistan will be played at the M. H. Chidambaram Stadium in Chennai this afternoon. The match is scheduled to begin at 1:30 p.m. And that is the end of this news bulletin.
1: അറിയിപ്പുകൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. 6:15 ഉദയഗീതം, പന്തളം ബാലൻ, വി ജെ ജോസഫ്, വി കെ സരസ്വതി എന്നിവർ പാടിയത്. 6:30 പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ, 7:00 പുലർവേട്ടം കാർഷിക മേഖലാ വാർത്തകൾ, റീഗൽ ജൂവലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, പാട്ടും പൊരുളും, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 7:25 വാർത്തകൾ, 8:30 നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, 8:35 സ്മൃതിമധുരം, 8:45 സംഗീതസരണി, മൃദംഗപാഠം, പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൾ, പഠിക്കുന്നത് ശ്രീജിത്ത് ടി ആർ മണിമല. ഒൻപത് മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 നേർവഴി, അധ്യാപികയായ ഹീരയുമായുള്ള അഭിമുഖത്തിന്റെ അവസാന ഭാഗം, 10:15 തമിഴ് ചൊൽമാലെ, ഇസയെന്നും ഇൻപവെള്ളം, വി മുരുകൻ നടത്തുന്ന പ്രഭാഷണം, ഭാനുമതി ശ്രീനിവാസൻ അവതരിപ്പിക്കുന്ന ചെറുകഥ സോധനയിലും സാധന, തുടർന്ന് തിരയ്പൂക്കൾ. 11:00 ഗാനകൈരളി, സ്വാതിരുന്നാൾ പദങ്ങൾ രണ്ടാം ഭാഗം, 11:30 ഫീച്ചർ അക്ഷര വെളിച്ചം, വായനയുടെ വർത്തമാനം, രചന അശോകൻ പുതുപ്പാടി, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. പന്ത്രണ്ട് പതിനഞ്ചിന് ഏകധാര ലളിത സംഗീത പരിപാടി, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര, നിത്യജീവിതത്തിൽ യോഗ പരിശീലനത്തിന്റെ പ്രാധാന്യം, ഡോക്ടർ സജിത ഭദ്രൻ സംസാരിക്കുന്നു. 12:50 വാർത്തകൾ, 1:00 രഞ്ജിനി, 2:15 തുടർനാടകം, ഡൊസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും എന്ന നോവലിന്റെ ശബ്ദരൂപം, 51-ാം ഭാഗം, നാടക ആവിഷ്കാരം ഡോക്ടർ എം രാജീവ് കുമാർ. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 3:00 കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷങ്ങൾ, കേന്ദ്ര വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയുടെ ശബ്ദലേഖനം. 3:35 ചലച്ചിത്ര ഗാനങ്ങൾ. പശ്ചിമബംഗാളിലെ ഹുഗ്ലിയിലെ താരകേശ്വറിൽ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ 23-ാമത്തെ ഗഡു വിതരണത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പങ്കെടുക്കുന്ന പരിപാടിയുടെ ദൃക്സാക്ഷി വിവരണം. 5:00 സംസ്കൃതം പരിപാടി, യോഗസ്യ ഉൽപ്പത്തി വികാസശ്ച യോഗ സുപ്രധാന്യം, ദേവിക എസ് നടത്തുന്ന പ്രഭാഷണം. 5:15 പാട്ടുകളം, കലാപീഠം സനിൽ അവതരിപ്പിച്ച സോപാന സംഗീതം. 5:30 സ്പൈസ് സ്പോൺസർ പരിപാടി, 5:40 ചങ്ങാതി സ്പോൺസർ പരിപാടി, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് PMFME പദ്ധതി. 6:10 ഇടുക്കി ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 നല്ല വാർത്ത, 6:50 വയലും വീടും, യോഗ ശരീരത്തിനും മനസ്സിനും, സ്വാമി ചിത് സ്വരൂപ് നടത്തുന്ന പ്രഭാഷണം, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ, 7:35 യുവവാണി, മ്യൂസിക് ടൈം, യോഗ ഡേ പ്രത്യേക പരിപാടി. എട്ട് മണിക്ക് നാടകം, ഒരു ഗോവൻ ട്രിപ്പ് രണ്ടാം ഭാഗം, രചന അജിത് നമ്പ്യാർ, സംവിധാനം റൂബി ബാബു, ശബ്ദം നൽകുന്നവർ ആരതി ലാൽ ബി, സിവിൽ ജിഹാൻ, അനീഷ് ദേവ്, ജയദേവ് രവി, ഗോവിന്ദ് ടി എ, വിജു നീരാവിൽ, കൃഷ്ണകുമാർ പട്ടം, അഡ്വക്കേറ്റ് സതീഷ് ചന്ദ്രൻ ആർ, പാർവതി ജി ആർ, സൗമ്യ ജെ വി, അനുജ ഭാസ്കർ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, ദീൻ ദയാൽ ഡിസേബിൾഡ് റീഹാബിലിറ്റേഷൻ സ്കീം. 8:35 വാർത്താ ബുള്ളറ്റിൻ, 9:15 കായിക ലോകം. സ്ക്വാഷ് താരം സുഭദ്ര കെ സോണിയുമായുള്ള അഭിമുഖം, 1-ാം ഭാഗം. 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ, 10:00 ദേശീയ സംഗീത പരിപാടി. വിവേക് കർമാഹെ അവതരിപ്പിക്കുന്ന ഹിന്ദുസ്ഥാനി സംഗീത കച്ചേരി. 11:00 പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി. 11:30 മുതൽ FM ഗോൾഡ് ഡൽഹിറിലെ. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.7°C, കുറഞ്ഞ താപനില 24.6°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.7°C, കുറഞ്ഞ താപനില 25.7°C. ഇതോടുകൂടി അറിയിപ്പുകൾ കഴിഞ്ഞു.

ആകാശവാണി ഉദയഗീതം. പന്തളം ബാലൻ, വി ജെ ജോസഫ്, വി കെ സരസ്വതി എന്നിവർ പാടിയത്. ആദ്യം അയ്യ അയ്യപ്പ.

സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: ആകാശവാണി പ്രഭാതഭേരി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ആദ്യം പത്രവൃത്താന്തം. സംസ്ഥാന സർക്കാർ ആദ്യ ബജറ്റ് പ്രഖ്യാപനത്തിൽ പുതിയ നികുതികൾ ചുമത്താതെ വികസനത്തിന് ഊന്നൽ നൽകുന്ന പുതുയുഗ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ബജറ്റ് പ്രഖ്യാപനത്തിൽ തിരുവനന്തപുരത്തും കോഴിക്കോട്ടും ലൈറ്റ് മെട്രോ, റബ്ബറിന്റെ താങ്ങുവില 250 രൂപ, മലപ്പുറത്ത് ക്യാൻസർ സെന്റർ, ബ്രാൻഡ് കേരളം ആരംഭിക്കും, വയോജന സേവനം, വാർദ്ധക്യകാല ആരോഗ്യ പരിപാലനം തുടങ്ങിയവ ഉൾക്കൊള്ളിച്ചു. US ഇറാൻ സംഘർഷം അവസാനിപ്പിക്കാൻ ധാരണാപത്രം ഒപ്പിട്ടതിന് തൊട്ടുപിന്നാലെ പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധപ്രതീതി. തെക്കൻ ലെബനനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 47 പേർ കൊല്ലപ്പെട്ടു. നടപ്പാതയിലൂടെ നടക്കൽ മൌലിക അവകാശമാണെന്നും ഇതുറപ്പാക്കാൻ നിയമനിർമ്മാണം വേണമെന്നും സുപ്രീംകോടതി. നീറ്റ് പുനഃപരീക്ഷ നടക്കാനിരിക്കെ രാജ്യത്ത് ടെലഗ്രാം ആപ്പിന്റെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിരോധിച്ച കേന്ദ്ര സർക്കാർ നടപടി ശരിവച്ച് ഡൽഹി ഹൈക്കോടതി. ദക്ഷിണ കൊറിയയെ 1-0 തോൽപ്പിച്ച് മെക്സിക്കോ ലോക ഫുട്ബോൾ നോക്കൌട്ട് റൌണ്ടിലെത്തുന്ന ആദ്യ ടീമായി. 2 ജയവുമായി ഗ്രൂപ്പ് എയിൽ നിന്ന് 6 പോയിന്റ് സ്വന്തമാക്കിയാണ് മെക്സിക്കോയുടെ നോക്കൌട്ട് പ്രവേശനം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ 3-ആം ഏകദിനം ഇന്ന് ചെന്നൈ ചെപ്പോക് സ്റ്റേഡിയത്തിൽ. ഉച്ചയ്ക്ക് 1:30 മുതലാണ് മത്സരം.
1: കേരള നിയമസഭയിൽ ഇന്നലെ അവതരിപ്പിക്കപ്പെട്ട 2026-2027 സാമ്പത്തിക വർഷത്തേക്കുള്ള സംസ്ഥാനത്തിന്റെ പുതുക്കിയ ബജറ്റ് ഇന്ന് സംസ്ഥാനത്തിന്റെ വികസന ദിശയെക്കുറിച്ചുള്ള പ്രധാന ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. പുതിയ സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ് എന്ന നിലയിലും സാമ്പത്തിക വെല്ലുവിളികൾക്ക് മറുപടി കണ്ടെത്താനുള്ള ശ്രമം എന്ന നിലയിലും ഈ ബജറ്റിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയുമായ വി ഡി സതീശൻ സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രത്തിന്റെ കണ്ടെത്തലുകൾ ചൂണ്ടിക്കാട്ടിയാണ് ബജറ്റ് അവതരിപ്പിച്ചത്. പ്രതിസന്ധികൾക്കിടയിലും പുതുയുഗ കേരളം എന്ന വികസന കാഴ്ചപ്പാട് മുൻനിർത്തി സാമൂഹിക സുരക്ഷ, ആരോഗ്യം, വിദ്യാഭ്യാസം, കാർഷിക മേഖല, യുവജന സംരംഭകത്വം, സ്ത്രീ ശാക്തീകരണം, തീരദേശ വികസനം, വയോജനക്ഷേമം തുടങ്ങിയ മേഖലകൾക്ക് പ്രത്യേക പരിഗണന നൽകിയിട്ടുണ്ടെന്നാണ് ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ സൂചിപ്പിക്കുന്നത്. കിഫ്ബിയുടെ ഭാവി പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ വിദഗ്ധ സമിതി, വിദേശ പഠന കുടിയേറ്റ പ്രവണത കുറയ്ക്കാൻ നോളജ് വാലി പദ്ധതി, സിനിമാ മേഖലയ്ക്ക് വ്യവസായ പദവി, ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളുടെ വിപുലീകരണം തുടങ്ങിയ പ്രഖ്യാപനങ്ങളും ശ്രദ്ധ നേടുന്നുണ്ട്. എന്നാൽ പ്രഖ്യാപനങ്ങൾ എത്രത്തോളം പ്രായോഗികമാകും, സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി ഈ പദ്ധതികൾക്ക് പിന്തുണ നൽകാൻ പര്യാപ്തമാണോ? പ്രഭാതഭേരി പരിശോധിക്കുന്നു.
2: കഴിഞ്ഞ ഗവൺമെന്റ് അവതരിപ്പിച്ച ബജറ്റിന്റെ ചൂട് പിടിച്ച് തന്നെയാണ്. ഇപ്പൊ കണക്കിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് നമ്മൾ നോക്കുമ്പോൾ കേന്ദ്രത്തിന്റെ ട്രാൻസ്ഫറിൽ 20,000 കോടി കഴിഞ്ഞ സർക്കാർ പറഞ്ഞിരുന്നു അല്ലെങ്കിൽ ഉൾപ്പെടുത്തിയിരുന്നു. ആ 20,000 കോടി റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് എന്നുള്ള ഹെഡിങ്ങിലാണ് വരേണ്ടത്.
1: സാമ്പത്തിക വിദഗ്ധനായ ഡോക്ടർ എസ് ആദികേശവൻ,
2: അത് വരാനായിട്ടുള്ള സംവിധാനം അല്ലെങ്കിൽ ആ സാധ്യതയില്ല. അപ്പൊ അതുകൊണ്ട് ആ കണക്ക് റീവർക്ക് ചെയ്തു. തനത് വരുമാനത്തിന്റെ തോത് 5,000 കോടി GST കളക്ഷൻ തന്നെ എനിക്ക് തോന്നുന്നത് 94,000 കോടിയായി കാണിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ബജറ്റിൽ ഇതേ കാലയളവിന് വേണ്ടി അവതരിപ്പിക്കപ്പെട്ട ഫെബ്രുവരിയിലെ ബഡ്ജറ്റിൽ അത് 89,000 അല്ലെങ്കിൽ 88,000 ആയിരുന്നു. അങ്ങനെ ചെറിയ വ്യത്യാസങ്ങൾ ഒഴിച്ചാൽ കണക്ക് ഏകദേശം അതേപോലെയാണ്. പക്ഷെ പുതിയ ഒരു ദിശാബോധം നൽകാനായിട്ടുള്ള ഒരു ശ്രമം നമ്മുടെ ധനമന്ത്രി ശ്രീ വി ഡി സതീശൻ മുഖ്യമന്ത്രിയും കൂടിയിട്ടാണ് അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഓവറോൾ നല്ലതാണ്. വിഭവ സമാഹരണം

0: വളരെ ശക്തമായിട്ട് സംസ്ഥാന സർക്കാർ നടത്തേണ്ടിയിരിക്കുന്നു. ലീക്കേജ്, ചോർച്ച ഒഴിവാക്കണം. കിട്ടേണ്ട ടാക്സ് നികുതി സംസ്ഥാനത്തിന് കിട്ടേണ്ടത് നമ്മൾ ഫുള്ളായിട്ട് തിരിച്ചെടുക്കാൻ സാധിക്കണം. അതുപോലെ പഴയ കേസുകളൊക്കെ സെറ്റിൽമെന്റ് അതിൻ്റെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മൊത്തം നോക്കുമ്പോഴത്തേക്കും പുതിയ ഒരു രീതിയിലേക്ക് സംസ്ഥാനം വളരേണ്ട കാര്യത്തിനെക്കുറിച്ചുള്ള അവബോധത്തോടുകൂടി തികഞ്ഞ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങോടുകൂടി നിർമ്മിച്ചിരിക്കുന്ന ഒരു ബഡ്ജറ്റ് എന്ന രീതിയിൽ ഇതിനെ നമുക്ക് കാണുവാൻ സാധിക്കും.
1: വിദേശ പഠനത്തിന് പോകുന്ന വിദ്യാർത്ഥികളെ കേരളത്തിൽ തന്നെ നിലനിർത്താൻ ലക്ഷ്യമിട്ടുള്ള നോളജ് വാലി പദ്ധതിയെയും ജെൻസി തലമുറയ്ക്കുള്ള 50 കോടിയുടെ പാക്കേജിനെയും കുറിച്ച് സാമ്പത്തിക വിദഗ്ധയായ ഡോക്ടർ അനിതകുമാരി.
2: കേരളത്തിലെ ഒരു ഫ്ലാഗ്ഷിപ്പ് പദ്ധതി പോലെ ഇപ്രാവശ്യം പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ഈ കേരള നോളജ് വാലി പദ്ധതി എന്നുള്ളത്. കാരണം ലോകോത്തര ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രമായിട്ട് കേരളത്തിനെ ഉയർത്തണം എന്നുള്ള ഉദ്ദേശമാണ് ഇതുകൊണ്ട് മനസ്സിലാവുന്നത്. ശരിക്കും അവർ അതിനുവേണ്ടിയിട്ട് ഒരു ഉപദേശക സമിതി വയ്ക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അവരുടെ മാർഗനിർദ്ദേശങ്ങൾ കൂടെ എടുത്തുകൊണ്ട് ഇന്ത്യയിലും വിദേശത്തും മുൻനിര സ്ഥാപനങ്ങളുമായിട്ട് സഹകരിച്ച് വളരെ ദൃഢമായിട്ടുള്ള ഒരു വ്യവസായവും അക്കാദമിക് ഇത് രണ്ടും കൂടെ തോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു ബന്ധമാണ്. ഇങ്ങനെ വരുമ്പോൾ ഈ ലോകോത്തര നിലവാരത്തിലുള്ള ഈ അവസരങ്ങൾ കേരളത്തിലെ കുട്ടികൾക്ക് കണ്ടെത്താനും അതുപോലെ തന്നെ അവർക്ക് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ഗവേഷണ നേട്ടങ്ങൾ അത് വെച്ചിട്ട് പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും അങ്ങനെ നമ്മളെ കേരളത്തിനെ ശരിക്കും പറഞ്ഞാൽ ഏഷ്യയിലെ ഒരു ഭൗതിക തലസ്ഥാനമായിട്ട് മാറ്റാനുള്ള ഒരു, അതായത് നമ്മുടെ കുട്ടികളെ ഇവിടെ തന്നെ പിടിച്ചു നിർത്താനുള്ള ഒരു സംരംഭമായിട്ടാണ് അത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് സ്വകാര്യ സർവകലാശാല ബില്ലില് മാറ്റങ്ങൾ, അതിന് ആവശ്യത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തി ചെയ്യുന്നുള്ള ആ ഒരു പ്രഖ്യാപനം. അതൊരു ഫ്ലാഗ്ഷിപ്പ് പദ്ധതിയായിട്ട് നമുക്ക് അതിന്റെ ഇംപ്ലിമെന്റേഷൻ എങ്ങനെയിരിക്കും എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ഈ ഒരു പദ്ധതി. പക്ഷെ അതിനുവേണ്ടിയിട്ട് 100 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ജെൻസി കുട്ടികളെ ആകർഷിക്കുക എന്നുള്ളത് എല്ലാ സംസ്ഥാനങ്ങളുടെയും അല്ലെങ്കിൽ രാജ്യങ്ങളുടെയും ഒരു വെല്ലുവിളിയാണ് ഇപ്പോ. അപ്പൊ അവരെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ജെൻസി സ്കീം ആവിഷ്കരിച്ചിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് അവരുടെ കഴിവുകൾ പ്രയോജനപ്പെടുത്തുന്നതിനും അവർക്ക് സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ് 50 കോടി രൂപ മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പൊ ഇത് രണ്ടും നമുക്ക് മനസ്സിലാവുന്നത് ഈ സമകാലീന പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്കീമുകളായിട്ട് നമുക്ക് കരുതാവുന്നതാണ്.
1: സിനിമയെ വ്യവസായമായി പ്രഖ്യാപിച്ചതിലൂടെയും കൊച്ചിയിലെ പുതിയ ഫിലിം സിറ്റിയിലൂടെയും കലാരംഗത്തുണ്ടാകുന്ന പുത്തൻ പ്രതീക്ഷകളെക്കുറിച്ച് ചലച്ചിത്ര സംവിധായകൻ ഡോക്ടർ ബിജു.
3: രണ്ട് നിർദ്ദേശങ്ങളാണ് ഇപ്പോ ബജറ്റിൽ ഉള്ളത്. ഒന്ന് സിനിമയെ വ്യവസായമായിട്ട് പ്രഖ്യാപിക്കുന്നത് കൊച്ചി കേന്ദ്രീകരിച്ച് ഒരു ഫിലിം സിറ്റി എന്നുള്ള രൂപത്തിൽ പല കാര്യങ്ങളും ഒന്നിച്ച് ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ അതിലും സിനിമയെ വ്യവസായമായി പ്രഖ്യാപിക്കുന്നത് എപ്പോഴും മികച്ചൊരു കാര്യമാണ്. കാരണം സിനിമയുടെ ഇൻഡസ്ട്രി തന്നെയാണ്. അപ്പൊ അതിന് ഇൻഡസ്ട്രിയൽ സ്റ്റാറ്റസ് കിട്ടുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറെ കൂടി പല കാര്യങ്ങളും കുറച്ചുകൂടി റിജിഡ് ഫോം ഉണ്ടാവും. ഇപ്പൊ അതൊരു വളരെ ലൂസായിട്ടാണ്. നിയമനിർമ്മാണങ്ങളായാലും അതിന്റെ എക്യൂഷൻസ് ആയാലും ഒക്കെ ഒരു വ്യവസായം എന്നുള്ള രൂപത്തിൽ വരുമ്പോൾ അതിനൊക്കെ കൃത്യത ഉണ്ടാവും. അപ്പൊ അത് കുറച്ചുകൂടി കൺട്രോൾഡ് ആവാനുള്ള ഒരു സാധ്യതകളുണ്ട്. രണ്ടാമത് ഈ ഫിലിം സിറ്റി എന്നുള്ള ഒരു ആശയം തീർച്ചയായിട്ടും നല്ലതാണ്. കാരണം നമ്മൾ ദേശീയവും അന്തർദേശീയവുമായിട്ടുള്ള പല സിനിമകളുടെയും യൂണിറ്റുകളെ നമുക്ക് കേരളം പോലെയുള്ള വളരെ മനോഹരമായ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് നമുക്ക് ചിത്രീകരണത്തിനായിട്ട് കൊണ്ടുവരാൻ സാധിക്കുക. ഒപ്പം ഫിലിം പിക്ചർ കോംപ്ലക്സ് കൂടി ഉൾപ്പെടുന്ന രീതിയിലേക്ക് നമുക്ക് ചലച്ചിത്രങ്ങളെ കൂടി റിവൈവ് ചെയ്യാവുന്ന തരത്തിൽ നാഷണൽ ലെവലിൽ തന്നെ നമുക്കൊരു സ്റ്റുഡിയോ കോംപ്ലക്സ് ഉണ്ടാവുക എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. കാര്യം ഏറ്റവും ചെലവ് കുറച്ചുള്ള പോസ്റ്റ് പ്രൊഡക്ഷൻ സംവിധാനം ഉള്ളത് പക്ഷേ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കിയാൽ നമുക്ക് കേരളത്തിലാണ്.
1: റബ്ബർ വില 250 രൂപയാക്കി ഉയർത്തിയതും കൃഷിക്ക് വകയിരുത്തിയ വലിയ തുകയും കർഷകർക്ക് എത്രത്തോളം പ്രയോജനപ്പെടുമെന്ന് വിശദീകരിക്കുകയാണ് കേരള ഇൻഡിപെൻഡന്റ് ഫാർമേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് അലക്സ് ഒഴുകയിൽ.
4: ഈ ബഡ്ജറ്റിൽ റബ്ബറിന് താങ്ങുവില 250 രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ റബ്ബറിന് വില 270-275 രൂപ റേഞ്ചിലാണ് നിലവിലുള്ളത്. കഴിഞ്ഞ 2-3 മാസമായിട്ട് റബ്ബർ വില ഉയർന്നു നിൽക്കുകയാണ്. ആ റേഞ്ചിൽ തന്നെ UDF പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്നത് റബ്ബറിന് 300 രൂപ താങ്ങുവിലയാക്കും എന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രഖ്യാപനം കൊണ്ട് ഗ്രാമീണ മേഖലകളിൽ റബ്ബർ മേഖലകളിൽ പ്രത്യേകിച്ച് ഒരു ഇമ്പാക്ട് ഉണ്ടാവാൻ പോകുന്നില്ല. കാരണം നിലവിൽ പ്രഖ്യാപിച്ച താങ്ങുവിലയേക്കാൾ 25 രൂപയോളം കൂടുതലാണ് നിലവിലുള്ള മാർക്കറ്റ് റേറ്റ്. അതുകൊണ്ട് തന്നെ സർക്കാരിന് ഇതൊരു സാമ്പത്തിക ബാധ്യത ഉണ്ടാവുകയോ ജനങ്ങൾക്ക് അത് ഉപകാരം ഉണ്ടാവുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ട് അടിയന്തരമായി UDF പ്രകടന പത്രികയിൽ പറഞ്ഞതുപോലെ റബ്ബറിന് 300 രൂപ താങ്ങുവിലയായിട്ട് പ്രഖ്യാപിക്കണം എന്നുള്ളതാണ് ഫിഫയുടെ നിലപാട്.
1: കലാലയങ്ങളിൽ പെൺകുട്ടികളുടെ സുരക്ഷയ്ക്കായി പ്രഖ്യാപിച്ച മകൾക്കൊപ്പം പദ്ധതിയെക്കുറിച്ചുള്ള ഒരു വിദ്യാർത്ഥിനിയുടെ പ്രതികരണം.
5: എന്റെ പേര് ആൻ സെബാസ്റ്റ്യൻ. 2026 പുതിയ UDF സർക്കാരിന്റെ ബഡ്ജറ്റിൽ പെൺകുട്ടികൾക്കും അല്ലെങ്കിൽ ജെൻസികൾക്കും ഒക്കെ വേണ്ടി ഒരുപാട് പദ്ധതികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ മകൾക്കൊപ്പം എന്ന ഒരു പേര് നൽകിക്കൊണ്ട് ക്യാമ്പസിലെ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥിനികളുടെ സുരക്ഷയ്ക്കും കൂടുതൽ ഉന്നമനത്തിനും വേണ്ടി പ്രത്യേകം കാര്യങ്ങൾ നേതൃത്വം കൊടുക്കുമെന്ന് സർക്കാർ ഉറപ്പു നൽകിയത് വലിയ സന്തോഷം നൽകുന്ന ഒന്നാണ്.
1: വിദ്യാർത്ഥിനിയായ ദേവു കൃഷ്ണ എസ് നാഥ്.
6: മകൾക്കൊപ്പം

0: ക്കേണ്ടെന്ന് അത്യാവശ്യമാണ്. ഇപ്പോൾ റീസെൻ്റ്ലി നടന്ന നെടുമങ്ങാട് കേസിൽ അമ്മുമ്മ വിളിച്ച് പറയുമ്പോൾ അത് റെസ്പോണ്ട് ചെയ്ത കോള് റെസ്പോണ്ട് ചെയ്ത ആളിൽ നിന്നുണ്ടായ റെസ്പോൺസ് വളരെ മോശമായിരുന്നു. ആൻഡ് അയാൾക്കെതിരെ ആക്ഷൻ എടുത്തെങ്കിൽ പോലും അത്തരം സിസ്റ്റം കുറേ കൂടെ സ്ട്രോങ് ആകണം. ഇവിടെ പെൺകുട്ടികൾക്ക് അവയർനെസ് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അധ്യാപകർക്കും മാതാപിതാക്കൾക്കും ചൈൽഡ് ലൈനിൽ പ്രവർത്തിക്കുന്നവർക്കും ഈ സിസ്റ്റത്തിനും സമൂഹത്തിനും കൂടെയാണ് അവയർനെസ് കൊടുക്കേണ്ടുന്നത്.
1: ഇലക്ട്രിക് വാഹനങ്ങളുടെ റോഡ് നികുതിയെ കുറച്ചതിലൂടെ ഹരിത വാഹന വിപണിയിലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് ഒരു ഉപഭോക്താവ്.
2: ഞാൻ കെന്നി ജേക്കബ്. ഞാനൊരു ഇലക്ട്രിക് വാഹനം ഉപയോഗിക്കുന്ന ആളാണ്. കേരള സർക്കാർ പുതിയ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ഇലക്ട്രിക് വാഹനങ്ങളുടെ റോഡ് നികുതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില മാറ്റങ്ങൾ, അതായത് 40 ലക്ഷം രൂപയ്ക്ക് താഴെ വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ റോഡ് നികുതി കുറച്ചത് വളരെ നല്ല ഒരു തീരുമാനമാണെന്ന് തന്നെ പറയേണ്ടി വരും. പ്രത്യേകിച്ചും ഇലക്ട്രിക് വാഹനങ്ങൾ പലരും ഇപ്പോൾ വാങ്ങിക്കാതിരിക്കുന്നതിന് ഒരു കാരണം റോഡിലിറങ്ങുമ്പോൾ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ വാഹനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോഴുള്ള ഉയർന്ന വിലയാണ്. അതൊന്ന് കുറഞ്ഞാൽ തന്നെ ധാരാളം ആളുകൾ കൂടുതൽ ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറാനൊരു സാധ്യതയുണ്ട്. അത് നമ്മുടെ രാജ്യത്തിന്റെ തന്നെ മറ്റു രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന എണ്ണ ഇമ്പോർട്ട് ഒരു കുറവ് വരാൻ അത് സഹായിക്കും. ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് പ്രിസർവ് ചെയ്യാനും അത് സഹായിക്കും. മാത്രമല്ല വൈദ്യുതി എന്ന് പറയുന്നത് നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ പുറപ്പുറത്തൊക്കെ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സാധനമാണ്. അപ്പൊ അത് നമുക്ക് മറ്റു രാജ്യങ്ങളിൽ ഒന്നും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അത് ഒരു ഡീസെൻട്രലൈസ്ഡ് രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ ഭാവിയിലേക്ക് നല്ല രീതിയിൽ ഗുണം ചെയ്യും.
1: അടിസ്ഥാന സൗകര്യ വികസനത്തിനൊപ്പം ആരോഗ്യം, വിദ്യാഭ്യാസം, കൃഷി, സാമൂഹിക സുരക്ഷ, കായികം, സാംസ്കാരിക മേഖലകൾ എന്നിവയ്ക്കും ബജറ്റിൽ പ്രത്യേക പ്രാധാന്യം നൽകിയിട്ടുണ്ടെന്നാണ് പ്രഖ്യാപനങ്ങൾ സൂചിപ്പിക്കുന്നത്. മലബാർ മേഖലയിൽ ലോകോത്തര ഫുട്ബോൾ സ്റ്റേഡിയത്തിനായി 50 കോടി രൂപ, വന്യജീവി ആക്രമണങ്ങൾ തടയുന്നതിനായി 192 കോടി രൂപ, ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിക്കായി 10 കോടി രൂപ എന്നിവ വകയിരുത്തിയതും ശ്രദ്ധേയമാണ്. സംസ്ഥാനത്തിന്റെ വരുമാന അടിത്തറ വിപുലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ചില പുതിയ നികുതി നിർദ്ദേശങ്ങളും ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഒരു ബജറ്റിന്റെ വിജയം നിർണയിക്കുന്നത് പ്രഖ്യാപനങ്ങളുടെ എണ്ണമല്ല, മറിച്ച് സമയബന്ധിതമായും കാര്യക്ഷമമായും അവ നടപ്പിലാക്കപ്പെടുന്നുണ്ടോ എന്നതാണ്. ബജറ്റ് ഒരു സാമ്പത്തിക രേഖ മാത്രമല്ല, സംസ്ഥാനത്തിന്റെ വികസന ദിശയും ഭരണകൂടത്തിന്റെ മുൻഗണനകളും പ്രതിഫലിപ്പിക്കുന്ന ഒരു പൊതുപ്രമാണം കൂടിയാണ്. പ്രഖ്യാപനങ്ങൾ ജനങ്ങളുടെ ജീവിതത്തിൽ ഗുണപരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.
3: പ്രഭാതഭീരി സമാപിക്കുന്നു. വീണ്ടും നാളെ രാവിലെ 6:30.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങൾ

0: നിങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ആകാശവാണി.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒഡീഷയിലെത്തി. സംസ്ഥാനങ്ങൾ MPമാരെയും MLAമാരെയും ക്ഷയരോഗ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കണമെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. നാളത്തെ നീറ്റ് പുനഃപരീക്ഷയുടെ സുഗമവും നീതിയുക്തവുമായ നടത്തിപ്പിന് പൂർണ്ണ സജ്ജമെന്ന് ദേശീയ പരീക്ഷാ ഏജൻസി. സംസ്ഥാനത്ത് 10 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീൽ ഹെയ്റ്റിയെ നേരിടുന്നു. വാർത്തകൾ വിശദമായി. രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒഡീഷയിലെത്തി. എയിംസ് ഭുവനേശ്വർ സാറ്റലൈറ്റ് സെന്ററും റായരംഗ്പൂരിലെ സബ് ഡിവിഷണൽ ആശുപത്രിയിൽ മെഗാ ഹെൽത്ത് ക്യാമ്പും രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് മയൂർഭഞ്ച് ജില്ലയിലെ ദണ്ഡബോസ് വിമാനത്താവളത്തിൽ നിശ്ചയിച്ചിരുന്ന ലാൻഡിംഗ് റദ്ദാക്കി പശ്ചിമബംഗാളിലെ കലേകുണ്ടെ വിമാനത്താവളത്തിൽ നിന്ന് റായരംഗ്പൂരിലേക്ക് റോഡ് മാർഗമാണ് രാഷ്ട്രപതി എത്തിയത്. സംസ്ഥാനങ്ങൾ MPമാരെയും MLAമാരെയും ക്ഷയരോഗ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കണമെന്ന് JP നദ്ദ ആവശ്യപ്പെട്ടു. ക്ഷയരോഗമുക്ത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് ഓൺലൈനിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ആരോഗ്യമന്ത്രിമാരുമായും മുതിർന്ന ഉദ്യോഗസ്ഥരുമായും നദ്ദ ചർച്ച നടത്തി. ഓരോ ക്ഷയരോഗ കേസും തിരിച്ചറിയുന്നതിന് ഒരു ദുർബല വ്യക്തിയും പിന്നിലല്ലെന്ന് ഉറപ്പാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ക്ഷയരോഗത്തിനെതിരായ പോരാട്ടത്തിൽ രാജ്യം ശ്രദ്ധേയ പുരോഗതി കൈവരിച്ചതായും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. 2014 ഒരു ലക്ഷം ജനസംഖ്യയിൽ 243 ക്ഷയരോഗ കേസുകളാണ് ഉണ്ടായതെങ്കിൽ 2024 അത് 187 കുറഞ്ഞെന്നും അദ്ദേഹം യോഗത്തെ അറിയിച്ചു. കഴിഞ്ഞ 2 വർഷം കൊണ്ട് 20 ലക്ഷം പേർക്ക് ക്ഷയരോഗ ചികിത്സ ലഭ്യമാക്കിയിട്ടുണ്ടെന്നും JP നദ്ദ പറഞ്ഞു. നാളത്തെ നീറ്റ് പുനഃപരീക്ഷയുടെ സുഗമവും നീതിയുക്തവും സുതാര്യവുമായ നടത്തിപ്പിന് പൂർണ്ണമായും സജ്ജമായെന്ന് ദേശീയ പരീക്ഷാ ഏജൻസി അറിയിച്ചു. ഇന്ത്യയിൽ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 2,279,000+ പേർ പുനഃപരീക്ഷ എഴുതുന്നുണ്ടെന്ന് NTA അറിയിച്ചു. നിരീക്ഷകർ, കോർഡിനേറ്റർമാർ, പോലീസ് സേനകൾ, അഡ്മിനിസ്ട്രേറ്റർമാർ തുടങ്ങിയവർ ഉൾപ്പെടെ 200,000+ ഉദ്യോഗസ്ഥരെ പരീക്ഷാ നടത്തിപ്പ് കുറ്റമറ്റതാക്കാൻ വിന്യസിച്ചിട്ടുണ്ട്. പരീക്ഷാ കേന്ദ്രങ്ങളിൽ CCTV നിരീക്ഷണം, ആധാർ അധിഷ്ഠിത ബയോമെട്രിക് പരിശോധന, പോലീസ് അകമ്പടിയോടെ GPS കേബിൾ വാഹനങ്ങൾ എന്നിവയുണ്ടാകും. തെറ്റായ വിവരങ്ങൾ തടയുന്നതിനും ദുരുപയോഗം ഇല്ലാതാക്കുന്നതിനും സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകൾക്ക് മേൽ സജീവ നിരീക്ഷണം ഉണ്ടാകുമെന്നും NTA വ്യക്തമാക്കി. നീറ്റ് പരീക്ഷയോടനുബന്ധിച്ച് നാളെ പ്രത്യേക മെമു സർവീസ് നടത്തുമെന്ന് റെയിൽവേ അറിയിച്ചു. രാവിലെ പാലക്കാട് നിന്ന് 5:50 പുറപ്പെടുന്ന ട്രെയിൻ കാസർഗോഡ് 11:30 എത്തും. ഒറ്റപ്പാലം, ഷൊർണൂർ, തിരൂർ, കോഴിക്കോട്, വടകര, കണ്ണൂർ, പയ്യന്നൂർ, കാഞ്ഞങ്ങാട് എന്നിവിടങ്ങളിലാണ് സ്റ്റോപ്പ്. സംസ്ഥാനത്ത് 10 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട് 3, തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ 2, പാലക്കാട് 1 രോഗം സ്ഥിരീകരിച്ചത്. ഈ മാസം ഇതുവരെ 120 പേർക്കാണ് രോഗം ബാധിച്ചത്. 5 പേർ മരിച്ചു. കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. ഷിഗല്ലയടക്കം രോഗങ്ങൾ പ്രതിരോധിക്കാൻ ആരോഗ്യവകുപ്പ് ആരംഭിച്ച ഷൂട്ടൌട്ട് ഷിഗല്ല ക്യാമ്പയിൻ്റെ കോഴിക്കോട് ജില്ലാതല പരിപാടി ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടി നടക്കാവ് ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ കിണർ ക്ലോറിനേഷൻ നടത്തുകയും കുട്ടികൾക്ക് പരിശീലനം നൽകുകയും ചെയ്തു. നിപ്പ രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന 3 പേരെയും ഡിസ്ചാർജ് ചെയ്തു. ഇതോടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവരും ആശുപത്രി വിട്ടു. സ്വകാര്യ ആശുപത്രിയിൽ നിരീക്ഷണത്തിലായിരുന്ന ഒരു ആരോഗ്യ പ്രവർത്തകയുടെ സാമ്പിൾ പരിശോധനയ്ക്ക് ശേഖരിച്ചിട്ടുണ്ട്. നിപ്പ ബാധിച്ച് രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുകയാണ്. രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ പുതിയതായി ആരും ഉൾപ്പെട്ടിട്ടില്ല. നിലവിൽ 104 പേരാണ് സമ്പർക്ക പട്ടികയിൽ. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റി ഡിവിഷൻ 5 ലെ 56 വീടുകൾ കൂടി ആരോഗ്യ പ്രവർത്തകർ ഇന്നലെ സന്ദർശിച്ചു. നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കോഴിക്കോട്ടെത്തിയ നാഷണൽ ജോയിന്റ് ഔട്ട്ബ്രേക്ക് റെസ്പോൺസ് ടീം

0: ജില്ലാ കലക്ടർ എം എസ് മാധവിക്കുട്ടിയുമായി ചർച്ച നടത്തി. നിപ റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങൾ സന്ദർശിച്ച സംഘം വിലയിരുത്തലുകൾ കലക്ടറുമായി പങ്കുവച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനും കേന്ദ്ര ഗവൺമെന്റ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. ഇന്ത്യയിലെ പരിവർത്തനാത്മക സംരംഭങ്ങളെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
1: 12 വർഷത്തിനിടയിൽ രാജ്യത്തിന്റെ ഹൈടെക് മേഖലയിൽ കേന്ദ്ര ഗവൺമെന്റ് ഘടനാപരമായ പരിവർത്തനങ്ങൾക്കാണ് നേതൃത്വം നൽകിയത്. ഇതിൽ 2 പ്രധാനപ്പെട്ട സ്തംഭങ്ങളാണ് സെമി കണ്ടക്ടർ, ബഹിരാകാശ മേഖലകൾ, ദേശീയ സുരക്ഷാ സാമ്പത്തിക പ്രതിരോധ ശേഷി, ഡിജിറ്റൽ പരമാധികാരം, ഭാവി മത്സരക്ഷമത എന്നിവയുടെ അടിത്തറയിലാണ് രാജ്യത്തെ സെമി കണ്ടക്ടർ വ്യവസായം വികസിച്ചത്. 76,000 കോടി രൂപ ചെലവഴിച്ച് 2021 ഡിസംബറിൽ രാജ്യം സെമി കണ്ടക്ടർ മിഷൻ ആരംഭിച്ചു. ഭാവി തൊഴിൽ ശക്തി സൃഷ്ടിക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് 1,000 കോടി രൂപയാണ് ഈ മേഖലയിൽ വകയിരുത്തിയത്. രാജ്യത്തിന്റെ ബഹിരാകാശ നയം 2023 സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് ഉപഗ്രഹ വിക്ഷേപണ ഡേറ്റ ശേഖരണം, ഗ്രൌണ്ട് സ്റ്റേഷൻ എന്നിവ ഉൾപ്പെടെ ബഹിരാകാശ പ്രവർത്തനങ്ങൾ നടത്താൻ പ്രാപ്തി നൽകി. 2014 ബഹിരാകാശ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം 1-ൽ നിന്ന് 400-ലധികമായി ഉയർന്നു. ഇത് രാജ്യത്തിന്റെ കുതിച്ചുയരുന്ന സ്വകാര്യ ബഹിരാകാശ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉത്തേജനം നൽകി. നമ്മുടെ ബഹിരാകാശ സമ്പദ് വ്യവസ്ഥ ഇപ്പോൾ ഏകദേശം 8.4 ബില്യൺ ഡോളർ എന്നത് 10 വർഷത്തിനുള്ളിൽ 5 മടങ്ങായി വളരുമെന്നാണ് പ്രതീക്ഷ.
0: കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗിന്റെ 4 ദിവസത്തെ ലക്ഷദ്വീപ് സന്ദർശനം കവരത്തിയിൽ തുടരുന്നു. ലക്ഷദ്വീപിന്റെ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് സെക്രട്ടേറിയറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന നിർണായക യോഗത്തിൽ കേന്ദ്ര സഹമന്ത്രി അധ്യക്ഷത വഹിച്ചു. കലക്ടർ ശിവം ചന്ദ്ര, പരിസ്ഥിതി വനം വകുപ്പ് സെക്രട്ടറി രാജിത് തിലക് ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുത്തു. ലക്ഷദ്വീപിന്റെ ജൈവ വൈവിധ്യം, മത്സ്യബന്ധന വിഭവങ്ങൾ, കാലാവസ്ഥാ പ്രതിരോധ ശേഷി എന്നിവയ്ക്ക് നിർണായകമായ പവിഴപ്പുറ്റുകളുടെ സംരക്ഷണത്തിന് പ്രത്യേക പ്രാധാന്യം നൽകി. സമുദ്രതീര പരിസ്ഥിതി വ്യവസ്ഥകളുടെ സംരക്ഷണവും ആരോഗ്യവും സംബന്ധിച്ച വിവിധ വിഷയങ്ങളാണ് യോഗത്തിൽ ചർച്ച ചെയ്തതെന്ന് സഹമന്ത്രി പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. വാഷിംഗ്ടണിൽ ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ഡി മത്സരത്തിൽ അമേരിക്ക ഓസ്ട്രേലിയയെ എതിരില്ലാത്ത 2 ഗോളിന് തോൽപ്പിച്ചു. ഇതോടെ മെക്സിക്കോയ്ക്ക് ശേഷം നോക്കൌട്ടിൽ കടക്കുന്ന 2-ാമത്തെ ടീമായി അമേരിക്ക മാറി. പുലർച്ചെ 3:30 ഗ്രൂപ്പ് സി മത്സരത്തിൽ മൊറോക്കോ സ്കോട്ട്ലാൻഡിനെ എതിരില്ലാത്ത 1 ഗോളിന് തോൽപ്പിച്ചു. ബ്രസീൽ ഹെയ്ത്തി മത്സരം പുലർച്ചെ 6:00 ആരംഭിച്ചു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ബ്രസീൽ 2 ഗോൾ നേടി. ഫിലാഡൽഫിയയിലാണ് മത്സരം. അടുത്ത മത്സരം രാവിലെ 8:30 തുർക്കിയയും പരാഗ്വേയും തമ്മിലാണ്. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ ഇന്ന് മകം കലം വരവ്. ഇന്ന് ഉച്ചയോടെ അക്കര കൊട്ടിയൂരിലേക്ക് സ്ത്രീകളുടെ പ്രവേശനം അവസാനിക്കും. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
2: വൈശാഖോത്സവത്തിലെ പ്രധാന ചടങ്ങുകളിലൊന്നാണ് മകം കലം വരവ്. മുഴക്കുന്ന് നല്ലൂരിൽ നിന്ന് നല്ലൂരന്മാർ എന്നറിയപ്പെടുന്ന തറവാട്ട് സ്ഥാനികരാണ് കലങ്ങൾ എഴുന്നള്ളിച്ച് അക്കരെ കൊട്ടിയൂരിലെത്തിക്കുക. 3-ാമത്തെ ചതുശ്ശതമായ ആയില്യം ചതുശ്ശതം ഇന്നലെ പൂർത്തിയായി. അവസാനത്തെ ചതുശ്ശതം ചൊവ്വാഴ്ചയാണ്. ഉച്ചശീവേലി വരെയാണ് സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിൽ പ്രവേശനം. തുടർന്ന് 24-ന് തൃക്കലശാട്ടോടെ വൈശാഖോത്സവം സമാപിക്കും. വർഷത്തിൽ 28 ദിവസം മാത്രം നടക്കുന്ന വൈശാഖോത്സവത്തിൽ ഇത്തവണ അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെട്ടു വരുന്നത്.
0: മിഥുനമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല നട രാത്രി 10:00 അടച്ചു. തന്ത്രി മഹേഷ് മോഹനരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ അയ്യപ്പ വിഗ്രഹത്തിൽ ഇന്നലെ ഉച്ചകഴിഞ്ഞ് സഹസ്രകലശ അഭിഷേകവും വൈകിട്ട് പടിപൂജയും പുഷ്പാഭിഷേകവും നടത്തി. കർക്കിടകമാസ പൂജയ്ക്കായി അടുത്ത മാസം 16-ന് നട വീണ്ടും തുറക്കും. UDF ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റിൽ പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് 20 കോടി രൂപ അനുവദിച്ചത് വലിയ നേട്ടമാണെന്ന് മന്ത്രി KA തുളസി പറഞ്ഞു. 10 വർഷമായി കടുത്ത അവഗണന നേരിട്ട മെഡിക്കൽ കോളേജിന് പുതിയ ബജറ്റ് വിഹിതം ആശ്വാസമാണെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന ബജറ്റിൽ നാദാപുരം മണ്ഡലത്തിന് 20 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾ അനുവദിച്ചതായി KM അഭിജിത്ത് MLA അറിയിച്ചു. 5 കോടിയുടെ വിലങ്ങാട് പ്രത്യേക പാക്കേജും മണ്ഡലത്തിലെ വിവിധ വികസന പദ്ധതികൾക്ക് 15 കോടി 5 ലക്ഷം രൂപയുമാണ് ബജറ്റിൽ ഉൾക്കൊള്ളിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റ് അവതരിപ്പിച്ച ബജറ്റിൽ ഭിന്നശേഷിക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാത്തതിൽ ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് പ്രതിഷേധം അറിയിച്ചു. ഭിന്നശേഷി പെൻഷൻ പ്രത്യേകമായി പരിഗണിച്ച് PRD ആക്ടിന്റെ അടിസ്ഥാനത്തിൽ കുറഞ്ഞത് 25% മറ്റ് അവശ്യ വിഭാഗങ്ങൾക്ക് നൽകുന്ന പെൻഷനേക്കാൾ വർദ്ധിപ്പിക്കണമെന്ന കാഴ്ചപരിമിതരുടെ ആവശ്യം ഗവൺമെന്റ് അംഗീകരിച്ചില്ലെന്ന് KFB കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രി VD സതീശൻ അവതരിപ്പിച്ച ബജറ്റ് കോഴിക്കോട് ജില്ലയ്ക്ക് വികസന കുതിപ്പേകുമെന്ന് വിലയിരുത്തൽ. നഗരത്തിലെ യാത്രാക്ലേശത്തിന് പരിഹാരമാകുന്ന ലൈറ്റ് മെട്രോ പദ്ധതി, മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ MT വാസുദേവൻ നായരുടെ പേരിൽ അന്താരാഷ്ട്ര നിലവാരത്തിൽ കൾച്ചറൽ പാർക്ക് ഉൾപ്പെടെ ബജറ്റ് പ്രഖ്യാപനം കോഴിക്കോടിന്റെ മുഖച്ഛായ മാറ്റുമെന്നാണ് കരുതുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. 2 ദിവസത്തെ സന്ദർശനത്തിന് ഉപരാഷ്ട്രപതി

0: നമസ്കാരം പ്രിയ ശ്രോതകളെ, പുലർവട്ടത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യം
1: കാർഷിക മേഖലാ വാർത്തകൾ. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രത്തിൽ ഇന്ന് പ്രധാനമന്ത്രി കിസാൻ ഉത്സവ ദിനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ 23-ാമത് ഗഡു വിതരണത്തിനും ഉഷ്ണമേഖലാ കിഴങ്ങുവിള അധിഷ്ഠിത കാർഷിക ഭക്ഷ്യവ്യവസ്ഥകളെക്കുറിച്ചുള്ള കർഷക പങ്കാളിത്ത സംവാദത്തിനും ആതിഥേയത്വം വഹിക്കുന്നു. പെട്രോളിയം പ്രകൃതിവാതക ടൂറിസം വകുപ്പുകളുടെ കേന്ദ്ര സഹമന്ത്രി ശ്രീ സുരേഷ് ഗോപി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. തുടർന്ന് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി വെബ് സംപ്രേഷണത്തിലൂടെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ 23-ാമത് ഗഡു വിതരണം നിർവഹിക്കും. തുടർന്ന് കർഷകർക്ക് വിവിധ കിഴങ്ങുവിളകളുടെ നടീൽ വസ്തുക്കൾ വിതരണം ചെയ്യും. കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിലെ MLA ശ്രീ വി മുരളീധരൻ അധ്യക്ഷതയും സ്ഥാപക ഡയറക്ടർ ഡോ ജി ബൈജു സ്വാഗത പ്രസംഗവും ആലത്തറ വാർഡ് കൌൺസിലർ ശ്രീമതി KP ബിന്ദു പ്രത്യേക പ്രഭാഷണവും നടത്തും. ഇന്ന് ICAR കൃഷിവിജ്ഞാന കേന്ദ്രം മിത്രനികേതനും കർഷക യുവമോർച്ചയും സംയുക്തമായി കാർഷിക ശില്പശാലയും ഖേത് ബജാവോ അഭിയാൻ ബോധവൽക്കരണ പരിപാടിയും നടത്തുന്നു. ജൂൺ മാസം 1 മുതൽ 30 വരെ രാജ്യവ്യാപകമായി നടക്കുന്ന ഖേത് ബജാവോ അഭിയാൻ ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ശില്പശാലയിൽ സുസ്ഥിരമായ കാർഷിക ഉൽപാദനം സാധ്യമാക്കുന്നതിലേക്ക് പ്രകൃതി കൃഷി, സംയോജിത വളപ്രയോഗ രീതികൾ, സംയോജിത കീടരോഗ നിയന്ത്രണ മാർഗ്ഗങ്ങൾ എന്നിവയെ സംബന്ധിച്ചുള്ള ക്ലാസുകൾ വെള്ളനാട് മിത്രനികേതൻ കൃഷിവിജ്ഞാന കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞർ നയിക്കും. തുടർന്ന് വൈകിട്ട് 4 മണിയോടുകൂടി പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ 23-ാം ഗഡു വിതരണത്തിന്റെ തത്സമയ സംപ്രേഷണം കൃഷിവിജ്ഞാന കേന്ദ്രം സംഘടിപ്പിക്കുന്നതാണ്. ഇതോടനുബന്ധിച്ച് നടക്കുന്ന കാർഷിക സെമിനാറിന്റെ ഉദ്ഘാടനം അരുവിക്കര MLA അഡ്വക്കേറ്റ് ജി സ്റ്റീഫൻ നിർവഹിക്കുന്നതാണ്. പത്തനംതിട്ട ജില്ലയിലെ ഏനാദിമംഗലം പഞ്ചായത്തിൽ കാർഷിക മേഖലയ്ക്ക് ഉണർവേകി പുതിയ കൂട്ടുകൃഷി പദ്ധതിക്ക് തുടക്കമാകുന്നു. ഏനാദിമംഗലം പഞ്ചായത്തിലെ തിരുമങ്ങാട് തരിശായി കിടക്കുന്ന ഭൂമിയിൽ കൂട്ടുകൃഷി ആരംഭിക്കുന്നതിന്റെ ഉദ്ഘാടനം ഈ മാസം 23-ന് രാവിലെ 11 മണിക്ക് വിത്തുനടീൽ ഉത്സവത്തോടെ നടക്കുന്നു. തരിശുരഹിത പഞ്ചായത്ത് എന്ന ലക്ഷ്യത്തോടെ കൃഷിയിടത്തിൽ വന്യമൃഗങ്ങളുടെ ശല്യം തടയുന്നതിനായി CHM പദ്ധതിയിൽ സോളാർ ഫെൻസിംഗ്, പഞ്ചായത്തിന്റെ സമഗ്ര തരിശുനില കൃഷി പദ്ധതി പ്രകാരം ഹെക്ടറിന് 37,000 രൂപ വീതം ധനസഹായം, VDP പദ്ധതി വഴി എല്ലാത്തരം പച്ചക്കറി തൈകളും ഉയർന്ന ഗുണമേന്മയുള്ള വിത്തുകളും ലഭ്യമാക്കിയാണ് ഈ കാർഷിക മുന്നേറ്റം. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി കൊല്ലം ജില്ലയിലെ വെട്ടിക്കവല ബ്ലോക്കിന് കീഴിലുള്ള കുളക്കട, മേലില, ഉമ്മന്നൂർ, മൈലം, പവിത്രേശ്വരം, വെട്ടിക്കവല എന്നീ കൃഷിഭവനുകളിൽ 6 ഇനം വിത്തുകളുള്ള പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ 10 രൂപ നിരക്കിൽ ലഭ്യമാണ്. കർഷകർ അതാത് കൃഷിഭവനുകളുമായി ബന്ധപ്പെടണമെന്ന് വെട്ടിക്കവല ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9447-248-729. ഓണക്കാല ചെണ്ടുമല്ലി കൃഷിക്കായി അമ്പലവയൽ സെന്റർ ഫോർ എക്സലൻസിൽ ഹൈബ്രിഡ് തൈകൾ തയ്യാറായിട്ടുണ്ട്. 100 എണ്ണത്തിന് മുകളിൽ ഹൈബ്രിഡ് തൈകൾ വാങ്ങുന്നവർക്ക് വില 4.50 രൂപയും 100-ൽ താഴെ തൈകൾക്ക് 5 രൂപയുമാണ് വില. തൈകൾ അമ്പലവയൽ ഫാമിലെ 6A സെയിൽസ് കൌണ്ടറിൽ എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി 9447-698-643 എന്ന നമ്പറിൽ വിളിക്കുക. കോഴിക്കോട് ജില്ലയിൽ നിപ്പ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ മൃഗങ്ങളിൽ നിന്നുള്ള രോഗപകർച്ച തടയുന്നതിനും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലാതല കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചു.

കോഴിക്കോട് ബാങ്ക് റോഡിലുള്ള ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിന് കീഴിലെ ആനിമൽ ഡിസീസ് കൺട്രോൾ പ്രോജക്ട് ഓഫീസിലാണ് കൺട്രോൾ റൂം. മൃഗങ്ങളിലെ രോഗലക്ഷണങ്ങൾ, വവ്വാലുകളുടെ സാന്നിധ്യം തുടങ്ങിയ വിവരങ്ങൾ 0495-2762050 എന്ന കൺട്രോൾ റൂം നമ്പറിൽ അറിയിക്കാം. ക്ഷീരവികസന വകുപ്പിന്റെ ക്ഷീര കർഷക ക്ഷേമനിധി ബോർഡിന്റെ തിരുവനന്തപുരം നോഡൽ ഓഫീസിലേക്ക് ക്ഷീരജാലകം സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ ഫീൽഡ് തലത്തിൽ ക്ഷീര കർഷകരെയും ക്ഷീരസംഘങ്ങളെയും സഹായിക്കുന്നതിനും ഓൺലൈൻ ജോലികൾ നിർവഹിക്കുന്നതിനും ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ ഒരൊഴിവിലേക്ക് താൽക്കാലിക നിയമനത്തിനായി അപേക്ഷ ക്ഷണിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9446453247. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.

0: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
1: പ്രായോജികർ
0: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
3: കേരളത്തിലെ ക്രിസ്ത്യൻ സഭകളുടെ ചരിത്രഗതി മാറ്റിയെഴുതിയ ഉദയം പേരൂർ സൂനഹദോസ് ആരംഭിച്ചത് 1899 June 20 ഗോവയിലെ ലത്തീൻ ആർച്ച് ബിഷപ്പായിരുന്ന അലക്സിസ് ദി മെനസസിന്റെ നേതൃത്വത്തിലാണ് എറണാകുളത്തിനടുത്തുള്ള ഉദയം പേരൂരിൽ ഈ സമ്മേളനം വിളിച്ചു ചേർത്തത്. കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളെ റോമൻ കത്തോലിക്ക സഭയുടെയും പോർച്ചുഗീസുകാരുടെയും പൂർണ്ണ നിയന്ത്രണത്തിൽ കൊണ്ടുവരിക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. ഈ സമ്മേളനത്തോടെ കേരളത്തിലെ പരമ്പരാഗത സഭാ ആചാരങ്ങളിൽ വലിയ മാറ്റങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെട്ടു. ഇതിനെതിരെ ഉണ്ടായ ശക്തമായ പ്രതിഷേധമാണ് പിന്നീട് ചരിത്രപ്രസിദ്ധമായ കൂനൻ കുരിശു സത്യം എന്ന വലിയ പിളർപ്പിലേക്ക് വഴിമാറിയത്. മലയാള സാഹിത്യത്തിനും ചരിത്ര ഗവേഷണങ്ങൾക്കും വലിയ സംഭാവനകൾ നൽകിയ ശൂരനാട് കുഞ്ഞൻപിള്ള അന്തരിച്ചത് 1995 June 20 തിരുവനന്തപുരം സർവകലാശാലയുടെ മലയാളം ലെക്സിക്കൻ ചീഫ് എഡിറ്ററായി അദ്ദേഹം ദീർഘകാലം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ്, പത്മശ്രീ തുടങ്ങിയ ഒട്ടനവധി പുരസ്കാരങ്ങൾ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. പ്രാചീന കൃതികളുടെ പുനഃപ്രസിദ്ധീകരണത്തിലും ശാസ്ത്രീയമായ ചരിത്രരചനയിലും അദ്ദേഹം വലിയൊരു മാതൃകയായിരുന്നു. മലയാള ഭാഷയുടെ വേരുകളെക്കുറിച്ചും കേരള സംസ്കാരത്തെക്കുറിച്ചും അദ്ദേഹം എഴുതിയ ഗ്രന്ഥങ്ങൾ ഇന്നും ഗവേഷകർക്ക് വലിയൊരു അവലംബമാണ്. 1756 June 20 ഇന്ത്യൻ ചരിത്രത്തിൽ കുപ്രസിദ്ധമായ ബ്ലാക്ക് ഹോൾ ഓഫ് കൽക്കട്ട സംഭവം നടന്നത്. ബംഗാൾ നവാബായിരുന്ന സിറാജുദ്ദൌല കൊൽക്കത്തയിലെ ഫോർട്ട് വില്യം കോട്ട പിടിച്ചടക്കിയതിനെ തുടർന്നാണ് ഈ സംഭവം ഉണ്ടായത്. പിടിക്കപ്പെട്ട ഏകദേശം 146 ബ്രിട്ടീഷ് സൈനികരെയും തടവുകാരെയും കോട്ടയിലെ വളരെ ചെറിയ ഒരു കാൽക്കോട്ടിൽ അടച്ചുപൂട്ടി. വായുസഞ്ചാരമില്ലാത്ത കടുത്ത ചൂടിൽ ശ്വാസം മുട്ടിയും നിർജലീകരണം കാരണവും പിറ്റേന്ന് രാവിലെയായപ്പോഴേക്കും ഭൂരിഭാഗം പേരും മരണപ്പെട്ടു. ഈ ദുരന്തമാണ് പിന്നീട് റോബർട്ട് ക്ലൈവിന്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർ പ്ലാസി യുദ്ധത്തിലേക്ക് നീങ്ങാനും ഇന്ത്യയിൽ ഭരണമുറപ്പിക്കാനും കാരണമായത്. ലോക ആശയവിനിമയ ചരിത്രത്തിൽ വിപ്ലവകരമായ മാറ്റം വരുത്തിയ ഇലക്ട്രിക് ടെലിഗ്രാഫിന് അമേരിക്കൻ ശാസ്ത്രജ്ഞൻ സാമുവൽ മോഴ്സ് പേറ്റന്റ് നേടിയത് 1840 June 20 ദൂരസ്ഥലങ്ങളിലേക്ക് കമ്പി സന്ദേശങ്ങൾ അയക്കാൻ സഹായിക്കുന്ന മോഴ്സ് കോഡ് വികസിപ്പിച്ചെടുത്തതും ഇദ്ദേഹമാണ്. ഈ കണ്ടുപിടുത്തത്തോടെ വിവരങ്ങൾ ലോകത്തിന്റെ ഒരറ്റത്തു നിന്നും മറ്റേ അറ്റത്തേക്ക് മിനിറ്റുകൾക്കുള്ളിലെത്തിക്കാൻ സാധിച്ചു. മലയാള ചലച്ചിത്ര സംഗീത ലോകത്തിന് അനശ്വരങ്ങളായ നിരവധി ഗാനങ്ങൾ സമ്മാനിച്ച അതുല്യ പ്രതിഭ എം ജി രാധാകൃഷ്ണൻ 1940 June 20 ആലപ്പുഴയിലെ ഹരിപ്പാടാണ് ജനിച്ചത്. ആകാശവാണിയിൽ സംഗീത സംവിധായകനായാണ് അദ്ദേഹം തന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. അച്ഛനെയാണ് എനിക്കിഷ്ടം, അനന്തഭദ്രം എന്നീ ചിത്രങ്ങളിലെ സംഗീത സംവിധാനത്തിന് മികച്ച സംഗീത സംവിധായകനുള്ള സംസ്ഥാന പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തയായ ഭരണാധികാരി വിക്ടോറിയ രാജ്ഞി അധികാരമേറ്റത് 1837 June 20 തന്റെ അമ്മാവനായ വില്യം നാലാമൻ രാജാവിന്റെ മരണത്തെ തുടർന്നാണ് 18 വയസ്സിൽ അവർ ബ്രിട്ടന്റെ രാജ്ഞിയായത്.

0: ഏകദേശം 63 വർഷത്തിലധികം നീണ്ടുനിന്ന അവരുടെ ഭരണകാലം വിക്ടോറിയൻ യുഗം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ലോകമെമ്പാടും ജൂൺ 20 ലോക അഭയാർത്ഥി ദിനമായി ആചരിക്കുന്നു. 1951 അഭയാർത്ഥി കൺവെൻഷന്റെ 50th വാർഷികത്തോടനുബന്ധിച്ച് 2001 ജൂൺ 20 ആദ്യമായി ഈ ദിനം ആചരിച്ചത്. ലോക കപ്പൽ ഗതാഗത ചരിത്രത്തിൽ ആദ്യമായി നീരാവി ശക്തി ഉപയോഗിച്ച് അറ്റ്ലാന്റിക് സമുദ്രം മുറിച്ചു കടന്ന SS സാവന്ന എന്ന കപ്പൽ ലിവർപൂളിൽ എത്തിച്ചേർന്നത് 1819 ജൂൺ 20. അമേരിക്കയിലെ ജോർജിയയിൽ നിന്നും May 22 പുറപ്പെട്ട കപ്പൽ ഏകദേശം 29 ദിവസങ്ങൾ കൊണ്ടാണ് യാത്ര പൂർത്തിയാക്കിയത്. യാത്രയുടെ ഭൂരിഭാഗം സമയവും പായ്ക്കപ്പൽ രീതിയിലാണ് സഞ്ചരിച്ചതെങ്കിലും നീരാവി എഞ്ചിൻ ഉപയോഗിച്ചുള്ള ഈ യാത്ര പുതിയൊരു പരീക്ഷണമായിരുന്നു. അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തനായ ഇന്ത്യൻ ഭൗതികശാസ്ത്രജ്ഞൻ പ്രൊഫസർ കോട്ട് ചെർലകോട്ട രംഗധാമ റാവു അന്തരിച്ചത് 1972 ജൂൺ 20.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: മൊബൈൽ ഫോണുകൾക്ക് ഞെട്ടിപ്പിക്കുന്ന ഡീലുമായി പിറ്റാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
5: ഫീച്ചർ ഫോൺസ് തുടങ്ങി സ്മാർട്ട് ഫോൺസ് വരെ എല്ലാ മൊബൈൽ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ലേറ്റസ്റ്റ് ലോഞ്ച് മോഡൽസ് ആയ OPPO F33 Pro 5G, Vivo X300 FE, Samsung Galaxy A37, A57 എന്നീ മോഡലുകൾക്ക് ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും ഫിനാൻസ് സ്കീമുകളും.
4: പിറ്റാപ്പിളിൽ ഏജൻസീസ്.
6: സംഗീത സരണി, മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ AR അരുൾ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
7: ആയുരാരോഗ്യത്തിൽ നിന്ന് ഫാറ്റി ലിവർ കാരണങ്ങളും പരിഹാര മാർഗങ്ങളും, ഇതേക്കുറിച്ച് ഡോക്ടർ ശിൽപ കെ നാഥ് സംസാരിക്കുന്നു.
8: നമ്മുടെ കരളിന്റെ കോശങ്ങളിൽ അമിതമായി കൊഴുപ്പടിഞ്ഞുകൂടുന്ന അവസ്ഥയെയാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ കരളിൽ ചെറിയ അളവിൽ കൊഴുപ്പ് ഉണ്ടാകാറുണ്ട്. എന്നാൽ കരളിന്റെ ആകെ തൂക്കത്തിന്റെ 5 മുതൽ 10% കൂടുതൽ കൊഴുപ്പ് ആകുന്നത് ആരോഗ്യത്തിന് ദോഷകരമാണ്. ഇത് പ്രധാനമായും 2 തരത്തിലുണ്ട്. ആദ്യത്തേത് മദ്യപിക്കാത്തവരിലും അമിതമായി കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന അവസ്ഥ. ഇതിനെ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്ന് വിളിക്കും. രണ്ടാമത്തേത് അമിത മദ്യപാനം മൂലം കരളിന് സംഭവിക്കുന്ന തകരാറുകൾ. ഇത് ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്ന് അറിയപ്പെടുന്നു. ആദ്യഘട്ടത്തിൽ ഫാറ്റി ലിവറിന് പ്രത്യേക ലക്ഷണങ്ങൾ ഒന്നും തന്നെ കാണാറില്ല. എന്നാൽ ചിലരിൽ വയറിന്റെ മുകൾ ഭാഗത്ത് വലതുവശത്തായി അനുഭവപ്പെടുന്ന നേരിയ വേദന അല്ലെങ്കിൽ അസ്വസ്ഥത, അമിതമായി ക്ഷീണവും തളർച്ചയും, വിശപ്പില്ലായ്മ, കരൾ വീങ്ങുന്നത് കാരണം വയറിൽ ഭാരം അനുഭവപ്പെടുക തുടങ്ങിയ രോഗലക്ഷണങ്ങൾ കാണപ്പെടാം. ശരീരത്തിലെ മെറ്റബോളിസത്തിൽ ഉണ്ടാകുന്ന തകരാറുകൾ മൂലമാണ് പ്രധാനമായും കൊഴുപ്പ് കരളിൽ അടിയുന്നത്. കുടവയറുള്ളവരിൽ ഇതിനുള്ള സാധ്യത കൂടുതലാണ്. പ്രമേഹം, കൊളസ്ട്രോൾ, തെറ്റായ ഭക്ഷണരീതി, വ്യായാമമില്ലായ്മ എല്ലാം ഫാറ്റി ലിവറിന് കാരണമാകുന്നു. ലക്ഷണങ്ങൾ ഇല്ലാത്തതിനാൽ പലപ്പോഴും മറ്റ് ആവശ്യങ്ങൾക്കായി നടത്തുന്ന പരിശോധനകളിലൂടെയാണ് ഇത് കണ്ടെത്തുന്നത്. കരളിന്റെ വലിപ്പവും കൊഴുപ്പിന്റെ അളവും അറിയാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം അൾട്രാസൗണ്ട് സ്കാനിംഗ് ആണ്. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന രക്തപരിശോധനയിലൂടെ കരളിന്റെ പ്രവർത്തനക്ഷമതയും ലിവർ എൻസൈമുകളുടെ വ്യതിയാനവും മനസ്സിലാക്കാനാകും. കരളിന് എത്രത്തോളം കടുപ്പം സംഭവിച്ചു എന്ന് നോക്കുന്ന ആധുനിക പരിശോധനയാണ് ഫൈബ്രോസ്കാൻ. പഞ്ചസാര, മധുരപലഹാരങ്ങൾ, സോഫ്റ്റ് ഡ്രിങ്കുകൾ, ബേക്കറി സാധനങ്ങൾ, അമിതമായ ചോറ്, എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ, പോത്തിറച്ചി, പന്നിയിറച്ചി, ആട്ടിറച്ചി മുതലായവ ഒഴിവാക്കേണ്ടതാണ്. നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങളായ ഇലക്കറികൾ, പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, തവിട് കളയാത്ത അരി, ഓട്സ്, മുഴുധാന്യങ്ങൾ, വാൾനട്ട്, ഒമേഗ 3 അടങ്ങിയ ചെറുമത്സ്യങ്ങൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. ഫാറ്റി ലിവറിന്

0: ഫലപ്രദമായ മരുന്നുകളോടൊപ്പം ജീവിതശൈലിയിൽ മാറ്റം വരുത്തേണ്ടതും അനിവാര്യമാണ്. ശരീരഭാരം 5 മുതൽ 10% കുറയ്ക്കുന്നത് കരളിലെ കൊഴുപ്പ് ഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കും. ദിവസവും കുറഞ്ഞത് 30 മുതൽ 40 മിനിറ്റ് നടപ്പ് ശീലമാക്കുക. മദ്യം കരളിന്റെ കോശങ്ങളെ നശിപ്പിക്കുകയും കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് വേഗത്തിലാക്കുകയും ചെയ്യും. അതിനാൽ മദ്യം പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. പ്രമേഹവും കൊളസ്ട്രോളും ഉള്ളവർ അത് കൃത്യമായി നിയന്ത്രിച്ച് നിർത്തുക. ധാരാളം വെള്ളം കുടിക്കുന്നത് ശരീരത്തിലെ വിഷാംശങ്ങൾ നീക്കം ചെയ്യാൻ സഹായിക്കും. കൃത്യമായ ഭക്ഷണക്രമവും വ്യായാമവും ഉണ്ടെങ്കിൽ ഫാറ്റി ലിവർ പൂർണ്ണമായും മാറ്റിയെടുക്കാവുന്നതാണ്. എന്നാൽ ഇത് ശ്രദ്ധിക്കാതെ വിട്ടാൽ പിന്നീട് സിറോസിസ് പോലുള്ള ഗുരുതരമായ അവസ്ഥകളിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. അതിനാൽ തുടക്കത്തിലെ മുൻകരുതലുകൾ എടുക്കുക. മരുന്നുകളേക്കാൾ ഉപരിയായി നിങ്ങളുടെ ജീവിതശൈലിയിൽ വരുത്തുന്ന ചെറിയ മാറ്റങ്ങളാണ് കരളിന്റെ ആരോഗ്യത്തിനുള്ള ഏറ്റവും വലിയ ചികിത്സ.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് ഫാറ്റി ലിവർ കാരണങ്ങളും പരിഹാര മാർഗങ്ങളും ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ശിൽപ കെ നാഥ്.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: തൊഴിൽ ദർശനം.
3: കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയ്ക്ക് കീഴിൽ തമിഴ്നാട്ടിലുള്ള മദ്രാസ് അറ്റോമിക് പവർ സ്റ്റേഷനിൽ അപ്രന്റീസ്ഷിപ്പിന് അവസരം. വിവിധ വിഷയം അല്ലെങ്കിൽ ട്രേഡുകളിലായി 158 ഒഴിവുണ്ട്. വിഷയങ്ങൾ അല്ലെങ്കിൽ ട്രേഡുകളും ഒഴിവും. ഫിറ്റർ 39, മെഷീനിസ്റ്റ് 10, ടർണർ 6, വെൽഡർ 6, ഡ്രാഫ്റ്റ്സ്മാൻ മെക്കാനിക്കൽ 5, ഇലക്ട്രീഷ്യൻ 18, ഇൻസ്ട്രുമെന്റ് മെക്കാനിക് 18, ഇലക്ട്രോണിക് മെക്കാനിക് 18, കാർപെന്റർ 1, പ്ലംബർ 1, മേസൺ 2, മെക്കാനിക്കൽ 6, ഇലക്ട്രിക്കൽ 3, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ 6, സിവിൽ 3, ഹ്യൂമൻ റിസോഴ്സ് 7, കോൺട്രാക്ട്സ് ആൻഡ് മെറ്റീരിയൽ മാനേജ്മെന്റ് 3, ഫിനാൻസ് ആൻഡ് അക്കൌണ്ട്സ് 2, ഹെൽത്ത് ഫിസിക്സ് യൂണിറ്റ് 2, കെമിക്കൽ ലാബ് 2. ഗ്രാജുവേറ്റ് നോൺ എഞ്ചിനീയറിംഗ് അപ്രന്റീസ് ഒഴിവ് 16. യോഗ്യത: ബന്ധപ്പെട്ട വിഷയത്തിലുള്ള ബിരുദം. പ്രായം 21 28 വയസ്സിനും ഇടയിൽ. ഡിപ്ലോമ അപ്രന്റീസ് ഒഴിവ് 18. യോഗ്യത: ബന്ധപ്പെട്ട വിഷയത്തിലുള്ള ഡിപ്ലോമ. പ്രായം 12 25 വയസ്സിനും ഇടയിൽ. ട്രേഡ് അപ്രന്റീസ് ഒഴിവ് 124. യോഗ്യത: ബന്ധപ്പെട്ട ട്രേഡിലുള്ള ITI. പ്രായം 18 24 വയസ്സിനും ഇടയിൽ. ട്രേഡ് അപ്രന്റീസ്ഷിപ്പിനുള്ളവർ www.apprenticeshipindia.gov.in പോർട്ടലിലും മറ്റുള്ളവർ www.nats.education.gov.in പോർട്ടലിലും രജിസ്റ്റർ ചെയ്യണം. പോർട്ടൽ വിലാസങ്ങൾ ഒരിക്കൽ കൂടി: www.apprenticeshipindia.gov.in അല്ലെങ്കിൽ www.nats.education.gov.in. വിജ്ഞാപനത്തോടൊപ്പമുള്ള അപേക്ഷാ ഫോം പൂരിപ്പിച്ച് യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾക്കൊപ്പം തപാലിൽ അയക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 30. വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.npcil.nic.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.npcil.nic.in. വിവിധ കാറ്റഗറികളിലായി PSC വിജ്ഞാപനം. ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.keralapsc.gov.in വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത്. സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് സംസ്ഥാനതലം. കാറ്റഗറി നമ്പർ 34/2026. അസിസ്റ്റന്റ് സർജൻ, കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ. പട്ടികജാതി പട്ടികവർഗം, ആരോഗ്യവകുപ്പ്. ഒഴിവുകളുടെ എണ്ണം SC ST 44. നിയമന രീതി: നേരിട്ടുള്ള നിയമനം. പ്രായപരിധി 18 50 വയസ്സിനും ഇടയിൽ. യോഗ്യതകൾ: മോഡേൺ മെഡിസിനിൽ ബിരുദം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത. തിരുവിതാംകൂർ കൊച്ചി മെഡിക്കൽ കൌൺസിലിൽ നിന്ന് ലഭിച്ചിട്ടുള്ള സാധുതയുള്ള രജിസ്ട്രേഷൻ ഉണ്ടായി.

0: ആയിരിക്കണം. കാറ്റഗറി നമ്പർ 35/2026. ഓഫീസ് അറ്റൻഡന്റ്, പട്ടികജാതി പട്ടികവർഗം, ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ്, പബ്ലിക് സർവീസ് കമ്മീഷൻ, സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ്, നിയമസഭാ സെക്രട്ടേറിയറ്റ്, അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ്. ഒഴിവുകളുടെ എണ്ണം 5. പ്രായപരിധി 18-45 വയസ്സിനും ഇടയിൽ. യോഗ്യതകൾ: SSLCയോ തത്തുല്യമായ പരീക്ഷയോ വിജയിച്ചിരിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 1. AAI കാർഗോ ലോജിസ്റ്റിക്സ് ആൻഡ് അലൈൻഡ് സർവീസസ് കമ്പനി ലിമിറ്റഡിൽ അസിസ്റ്റന്റുമാരുടെ ഒഴിവ്, 62 ഒഴിവുണ്ട്. തിരുപ്പതി, ട്രിച്ചി, മധുര, ഭുവനേശ്വർ, ഉദയ്പൂർ വിമാനത്താവളങ്ങളിലാണ് അവസരം. യോഗ്യത: കുറഞ്ഞത് 60% മാർക്കോടെ 12-ാം ക്ലാസ് പാസ്സായിരിക്കണം. SC ST വിഭാഗക്കാർക്ക് 50% മാർക്ക് മതിയാകും. ഇംഗ്ലീഷ്, ഹിന്ദി, പ്രാദേശിക ഭാഷയും അറിയണം. പ്രായം 27 വയസ്സ് കവിയരുത്. വനിതകൾക്കും SC ST വിഭാഗക്കാർക്കും 100 രൂപയാണ് അപേക്ഷാ ഫീസ്, മറ്റുള്ളവർക്ക് 500 രൂപ. ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 2. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.aaiclas.aero. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.aaiclas.aero.
1: തൊഴിൽ ദർശനം.
2: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
3: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
4: ശ്രോതാക്കളെ, ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം.

0: പല്ലവി എന്ന ചിത്രത്തിനു വേണ്ടി പരത്തുള്ളി രവീന്ദ്രൻ എഴുതിയ വരികൾക്ക് കണ്ണൂർ രാജൻ ഈണമിട്ട് യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. പ്രിയ ശ്രോതാക്കളെ, പുലർവട്ടം ഇനി 7:35 തുടരും. ഇപ്പോൾ വാർത്തകൾ കേൾക്കാം.
1: നമസ്കാരം. ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ആമിന നജുമ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒഡീഷ പശ്ചിമബംഗാൾ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പിഎം കിസാൻ സമ്മാൻ നിധി 23-ാമത് ഗഡു വിതരണം പ്രധാനമന്ത്രി ഇന്ന് നിർവഹിക്കും. അതിരുകൾ അടയാളപ്പെടുത്തിയ നടപ്പാതകളിലൂടെ നടക്കുന്നത് ഒരു പൌരന്റെ മൌലികാവകാശമെന്ന് സുപ്രീംകോടതി. നാളെ നടക്കുന്ന നീറ്റ് യുജി പുനഃപരീക്ഷയുടെ സുഗമമായ നടത്തിപ്പിന് പൂർണ്ണ സജ്ജമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പായി ഇസ്രയേൽ ഹിസ്ബുല്ല വെടിനിർത്തൽ പ്രാബല്യത്തിൽ. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അമേരിക്ക ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തി. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ചെന്നൈയിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒഡീഷ പശ്ചിമബംഗാൾ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഒഡീഷയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 68-ാം ജന്മദിനത്തിൽ രാഷ്ട്രപതിയോടൊപ്പം വിവിധ പരിപാടികളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. തുടർന്ന് പശ്ചിമബംഗാൾ ദിനാഘോഷങ്ങളിലും പ്രധാനമന്ത്രി ഇന്ന് സംബന്ധിക്കും. വിശദാംശങ്ങളിലേക്ക്.
2: മയൂർഭഞ്ചിലെ പഹാത്പൂർ ഗ്രാമത്തിലെത്തുന്ന രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അവിടെയുള്ള നൈപുണ്യ വികസന കേന്ദ്രം, പഹാത്പൂർ സ്കൂൾ എന്നിവിടങ്ങൾ സന്ദർശിക്കും. തുടർന്ന് മോഹൻ ചരൺ മാഞ്ചിയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരിന്റെ 2-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായുള്ള പരിപാടിയിൽ 47,000 കോടി രൂപയിലധികം വിലമതിക്കുന്ന വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നടത്തും. പിന്നീട് പശ്ചിമബംഗാളിലെ താരകേശ്വറിൽ നടക്കുന്ന പശ്ചിമബംഗാൾ ദിവസ് ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. 2 ദിവസത്തെ സന്ദർശനത്തിനിടെ അദ്ദേഹം നിരവധി വികസന പദ്ധതികൾ രാഷ്ട്രത്തിന് സമർപ്പിക്കുകയും തറക്കല്ലിടുകയും ചെയ്യും. കൊൽക്കത്തയിലെ ശ്യാമപ്രസാദ് മുഖർജി തുറമുഖത്ത് തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത 3 നാവിക കപ്പലുകളും അദ്ദേഹം കമ്മീഷൻ ചെയ്യും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: പിഎം കിസാൻ സമ്മാൻ നിധി 23-ാമത് ഗഡു വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നിർവഹിക്കും. പശ്ചിമബംഗാളിലെ താരകേശ്വറിൽ നടക്കുന്ന ദേശീയതല പരിപാടിയുടെ തത്സമയ സംപ്രേക്ഷണവും ഉണ്ടായിരിക്കും. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരം ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ സ്ഥാപനത്തിൽ നടക്കുന്ന പരിപാടി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും. ആഗോള സംഘർഷങ്ങൾക്കിടയിൽ രാജ്യത്തിന്റെ ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനോടൊപ്പം ഭൂമിശാസ്ത്രപരമായ ബന്ധങ്ങൾ പരമാവധി കാര്യക്ഷമമായി ഉപയോഗിക്കണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്നലെ ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ യുഎസ് ഫോറം 2026 സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യം പുരോഗമിക്കുമ്പോൾ രാജ്യതാൽപര്യങ്ങൾ വികസിക്കുകയും വൈവിധ്യവൽക്കരിക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാകിസ്ഥാൻ ഭീകരവാദികളെ പരിശീലിപ്പിക്കുകയും അവർക്ക് സംരക്ഷണം ഒരുക്കുകയും ചെയ്യുന്നുവെന്ന് ഐക്യരാഷ്ട്രസഭയിൽ ആരോപിച്ച് ഇന്ത്യ. യു എൻ ഹൈക്കമ്മീഷണറുടെ വാർഷിക റിപ്പോർട്ടിനെക്കുറിച്ചുള്ള സംവാദത്തിനിടെ പാകിസ്ഥാനും ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷനും ജമ്മുകശ്മീർ വിഷയം ഉന്നയിച്ചതിനെ തുടർന്നാണ് ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം ദൌത്യത്തിന്റെ ഫസ്റ്റ് സെക്രട്ടറി അനുപമ സിംഗിന്റെ ഈ പരാമർശം. ജമ്മുകശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഭാഗമായി തുടരുമെന്ന് അവർ വ്യക്തമാക്കി. അതിരുകൾ അടയാളപ്പെടുത്തിയ നടപ്പാതകളിലൂടെ നടക്കുന്നത് ഒരു പൌരന്റെ മൌലിക അവകാശമെന്ന് സുപ്രീംകോടതി. ജസ്റ്റിസ് പി എസ് നരസിംഹ, എ എസ് ചന്ദുർക്കർ എന്നിവരടങ്ങിയ ബെഞ്ചാണ് വിധി പ്രസ്താവിച്ചത്. നടപ്പാതയിലൂടെയുള്ള മോട്ടോർ വാഹനങ്ങളുടെ സഞ്ചാരത്തിനേക്കാൾ നടക്കാനുള്ള പൌരന്മാരുടെ അവകാശത്തിനാണ് പ്രാധാന്യം നൽകേണ്ടതെന്നും കോടതി അഭിപ്രായപ്പെട്ടു. നാളെ നടക്കാനിരിക്കുന്ന നീറ്റ് യുജി 2026 പുനഃപരീക്ഷയുടെ സുഗമവും നീതിയുക്തവുമായ നടത്തിപ്പിന് പൂർണ്ണ സജ്ജമാണെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. ഇന്ത്യയിലെ 551 നഗരങ്ങളിലും വിദേശത്തുള്ള 14 നഗരങ്ങളിലുമായി 22.79 ലക്ഷത്തിലധികം ഉദ്യോഗാർത്ഥികൾക്കായാണ് പരീക്ഷ. ന്യായവും സുതാര്യവുമായ പരീക്ഷ ഉറപ്പാക്കാൻ കർശന സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും എൻടിഎ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ട്

0: അക്കൗണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ നാളെ നടക്കുന്ന യോഗ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗ ദിനാചരണ പ്രമേയം. രാജ്യത്തിന്റെ വിദൂര പ്രദേശങ്ങളിലും ഭാരത് പാസ്പോർട്ട് സേവാ പരിപാടിയിലൂടെ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനായതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്നലെ ന്യൂഡൽഹിയിൽ നടന്ന വാർഷിക റീജിയണൽ പാസ്പോർട്ട് ഓഫീസർമാരുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ നയങ്ങൾ ഇന്ത്യയെ ഒരു വിശ്വബന്ധുവായി ഉയർത്തുമ്പോൾ രാജ്യത്തിന്റെ പാസ്പോർട്ട് ഏറെ ബഹുമാനപൂർവ്വമാണ് ലോകം നോക്കിക്കാണുന്നതെന്നും ശ്രീ ജയശങ്കർ പറഞ്ഞു.
2: As our foreign policy establishes India as a Vishwa Bandhu, the Indian passport is treated with respect and with confidence internationally. Our responsibility is to ensure that the process of obtaining this document remains a matter of right, not as a struggle.
1: സാമ്പത്തിക തട്ടിപ്പുകൾക്കെതിരെയുള്ള കർമ്മസമിതി FATFന്റെ അടുത്ത വൈസ് പ്രസിഡന്റായി ഇന്ത്യയുടെ മുതിർന്ന ഉദ്യോഗസ്ഥൻ വിവേക് അഗർവാളിനെ തെരഞ്ഞെടുത്തു. നിലവിൽ സാംസ്കാരിക മന്ത്രാലയ സെക്രട്ടറിയാണ് അദ്ദേഹം. ശ്രീ വിവേക് അഗർവാളിന്റെ തെരഞ്ഞെടുപ്പ് രാജ്യത്തിന് ഏറെ അഭിമാനം നൽകുന്നതാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. NDA നയിക്കുന്ന കേന്ദ്ര സർക്കാർ 12 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ലക്ഷദ്വീപിൽ നിരവധി പരിപാടികളിൽ പങ്കെടുക്കുന്നു. മിഷൻ ലൈഫ് സംരംഭത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ബീച്ച് ക്ലീനിംഗ് ക്യാമ്പയിനിലും അദ്ദേഹം പങ്കുചേർന്നു. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. അമേരിക്ക, ഖത്തർ, ഇറാൻ എന്നിവരുടെ നയതന്ത്ര ശ്രമങ്ങളെ തുടർന്ന് വെടിനിർത്തലിന് സംബന്ധിച്ച് ഇസ്രയേലും ഹിസ്ബുല്ലയും. അതേസമയം തെക്കൻ ലെബനനിൽ ഇസ്രയേലും ഹിസ്ബുല്ലയും തമ്മിലുണ്ടായ ആക്രമണത്തിൽ 21 പേർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് US ഇറാൻ സമാധാന ചർച്ചകൾ താൽക്കാലികമായി റദ്ദാക്കിയിരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ്പായിട്ടാണ് വെടിനിർത്തലിനെ കണക്കാക്കുന്നത്. ഇറാനിയൻ തുറമുഖങ്ങൾക്ക് മേലുള്ള നാവിക ഉപരോധം അമേരിക്ക ഔദ്യോഗികമായി പിൻവലിച്ചിട്ടുണ്ട്. ഇതോടെ ഹോർമുസ് കടലിടുക്കിലൂടെ സുഗമമായ ഗതാഗതം ഉറപ്പാക്കുമെന്ന് ഇറാനും ഉറപ്പു നൽകി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ഡി മത്സരത്തിൽ അമേരിക്ക ഓസ്ട്രേലിയയെ 2-0 പരാജയപ്പെടുത്തി. ഗ്രൂപ്പ് ബി മത്സരത്തിൽ ഏകപക്ഷീയമായ 1 ഗോളിന് മൊറോക്കോ സ്കോട്ട്ലൻഡിനെ തോൽപ്പിച്ചു. ഗ്രൂപ്പ് സിയിൽ രാവിലെ 6 മണിക്ക് ആരംഭിച്ച ബ്രസീൽ ഹെയ്റ്റി മത്സരം പുരോഗമിക്കുകയാണ്. ഗ്രൂപ്പ് ഡിയിൽ ഇന്ന് രാവിലെ 8:30 തുർക്കിയെ പരാഗ്വേ മത്സരം നടക്കും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന പരമ്പരയിലെ 3-ാമത്തെയും അവസാനത്തെയും മത്സരം ഇന്ന് ഉച്ചയ്ക്ക് 1:30 ചെന്നൈയിലെ MA ചിദംബരം സ്റ്റേഡിയത്തിൽ നടക്കും. ആതിഥേയരായ ഇന്ത്യ ഇതിനോടകം 2-0 പരമ്പര ഉറപ്പിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് KT തോമസിന് പത്മവിഭൂഷണും നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണും സമ്മാനിക്കും. നിപ രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന 3 പേരെയും ഡിസ്ചാർജ് ചെയ്തു. ഇതോടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവരും ആശുപത്രി വിട്ടു. നിപ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സ തുടരുന്നു. സംസ്ഥാനത്ത് ഇന്നലെ 10 ഷിഗല്ല രോഗബാധ കൂടി റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട്, തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം, പാലക്കാട് എന്നിവിടങ്ങളിലാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് മഹാരാഷ്ട്രയിലെ കൊൽഹാപൂരിലും ഇജൽകരഞ്ചിയിലും സന്ദർശനം നടത്തും. മഹാലക്ഷ്മി ക്ഷേത്ര പരിസരത്തെ വിവിധ വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. കൊൽഹാപൂരിൽ നടക്കുന്ന പൊതുയോഗത്തെയും ശ്രീ ഷാ അഭിസംബോധന ചെയ്യും. രാജ്യത്തെ യുവാക്കളുടെ കഴിവുകളെ ലോകം തിരിച്ചറിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വരും വർഷങ്ങളിൽ ആഗോള വളർച്ച, നവീകരണം, സംരംഭകത്വം എന്നിവയെ നയിക്കുന്നതിൽ ഇന്ത്യയിലെ യുവാക്കൾ മുൻപന്തിയിലായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒഡീഷ, പശ്ചിമബംഗാൾ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. PM കിസാൻ സമ്മാൻ നിധി 23-ാമത് ഗഡു വിതരണം പ്രധാനമന്ത്രി ഇന്ന് നിർവഹിക്കും. അതിരുകൾ അടയാളപ്പെടുത്തിയ നടപ്പാതകളിലൂടെ നടക്കുന്നത് ഒരു പൌരന്റെ മൌലിക അവകാശമെന്ന് സുപ്രീംകോടതി. നാളെ നടക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷയുടെ സുഗമമായ നടത്തിപ്പിന് പൂർണ്ണ സജ്ജമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ്പായി ഇസ്രയേൽ ഹിസ്ബുല്ല വെടിനിർത്തൽ പ്രാബല്യത്തിൽ. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തി

ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അമേരിക്ക ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തി. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ചെന്നൈയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: പ്രിയ ശ്രോതാക്കളെ, പുലർവേട്ടം തുടരുന്നു. ഇപ്പോൾ കേൾക്കാം കാലം സാക്ഷി.
1: ശൂരനാട് കുഞ്ഞൻപിള്ള, ഭാഷാ പണ്ഡിതനും അധ്യാപകനുമായ ശൂരനാട് കുഞ്ഞൻപിള്ള കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ താലൂക്കിൽ ശൂരനാട് പായിക്കാട് കുടുംബത്തിൽ 1911 ജൂൺ 24 ജനിച്ചു. തേവലക്കര മലയാളം സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം നിർവഹിച്ചു. ചവറ ഹൈസ്കൂളിൽ നിന്ന് ESLC പരീക്ഷയിൽ 1st റാങ്ക് നേടി. സംസ്കൃതത്തിലും പ്രാചീന ചരിത്രത്തിലും തിരുവനന്തപുരം ആർട്സ് കോളേജിൽ നിന്ന് ബിരുദം കരസ്ഥമാക്കിയ കുഞ്ഞൻപിള്ള 1933 ഇംഗ്ലീഷിലും 34 സംസ്കൃതത്തിലും 35 മലയാളത്തിലും MA ബിരുദം നേടി. തിരുവനന്തപുരം സെൻറ് ജോസഫ്സ് ഹൈസ്കൂളിൽ അധ്യാപകനായിട്ടാണ് തൻ്റെ ഔദ്യോഗിക ജീവിതം അദ്ദേഹം ആരംഭിക്കുന്നത്. പിന്നീട് ആർട്സ് കോളേജിൽ അധ്യാപകനായ കുഞ്ഞൻപിള്ള തിരുവിതാംകൂർ സ്റ്റേറ്റ് മാനുവലിൻ്റെ എഡിറ്ററായ സദസ്യ തിലകൻ TK വേലുപ്പിള്ളയുടെ അസിസ്റ്റൻ്റായും ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിൽ സൂപ്രണ്ടായും പ്രവർത്തിച്ചു. 1946 മുതൽ വിദ്യാഭ്യാസ വകുപ്പിൽ എഡിറ്റോറിയൽ ബോർഡിലും പ്രവർത്തിച്ചു. 1953 മലയാള മഹാനിഘണ്ടുവിൻ്റെ എഡിറ്ററായ കുഞ്ഞൻപിള്ള 1985 മുതൽ 60 വരെ കേരള യൂണിവേഴ്സിറ്റി മാനുസ്ക്രിപ്റ്റ് ലൈബ്രറിയുടെ ഓണററി ഡയറക്ടറായും സേവനമനുഷ്ഠിച്ചു. കൊച്ചി രാജാവ് സാഹിത്യ നിപുണൻ എന്ന ബിരുദം നൽകി അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വം, മീററ്റ് സർവകലാശാലയുടെ ഡീലിറ്റ് ബിരുദം എന്നിവ ലഭിച്ച കുഞ്ഞൻപിള്ള കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ സ്ഥാപക അംഗവുമായിരുന്നു. കേരള സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ പുരസ്കാരമായ എഴുത്തച്ഛൻ അവാർഡ് ആദ്യമായി ലഭിക്കുന്നത് ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്കായിരുന്നു. 1984 പത്മശ്രീ നൽകിയും രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. ശ്മശാനദീപം, അംബാദേവി, കല്യാണസൗധം, സാഹിത്യഭൂഷണം, മാതൃപൂജ, ഹൃദയാർപ്പണം, ഭാരതപൂജ, സാഹിത്യ പ്രവേശിക എന്നീ പ്രധാന കൃതികൾക്ക് പുറമെ ലീലാതിലകം, ഉണ്ണുനീലി സന്ദേശം, രാമായണം ചമ്പു എന്നിവയ്ക്ക് വ്യാഖ്യാനങ്ങളും അദ്ദേഹം ചമച്ചിട്ടുണ്ട്. ആധുനിക മലയാളത്തിന് ഭാഷാശുദ്ധിയുടെ നേർവഴികൾ തെളിച്ച ശൂരനാട് കുഞ്ഞൻപിള്ള 1995 March 8 ഈ ലോകത്തോട് വിട പറഞ്ഞു.
2: ഓരോരോ കാലത്തും അന്നുള്ള ആ പ്രതിഭാവികാസങ്ങളോടൊക്കെ സാത്മ്യം പ്രാപിക്കാനും സന്തോഷിക്കാനും ആണ് എൻ്റെ യത്നം. സന്തോഷിക്കുക എന്ന് പറയുന്ന ഒന്ന്, ആ കവിതയുടെയോ ആ കലാരൂപത്തിൻ്റെയോ മൂല്യം എന്താണ്? സാഹിത്യത്തിനും നമ്മുടെ നാട്ടിനും ആ കവിത കൊണ്ടോ കലാരൂപം കൊണ്ടോ സംസ്കാര പ്രതിഭാസം കൊണ്ടോ എന്താണ് പ്രയോജനം എന്നുള്ള ചിന്ത വേറെയുള്ള ആ അവസാനത്തെ ചിന്ത ശരിയായി നിൽക്കുമ്പോൾ മാത്രമേ അതിന് പൂർണ്ണമായിട്ടുള്ള അംഗീകാരമാകും. അതായത് വെൺമണിമാരുടെയും മറ്റും കവിതകൾക്ക് ശബ്ദാദി ഭാവങ്ങൾക്ക് മനോഹരമായിട്ടൊരു ഭാവമുണ്ടായിരുന്നു. അതിന് എന്താണ്, കവിതയ്ക്ക് എന്താണ് ആക്ഷേപം, എന്താണ് വില? അത് അന്ന് കൊള്ളാം എഴുതി പിടിച്ചു രസമായിട്ട്. അത് കഴിഞ്ഞിട്ടാണ് അഴകത്തൂർപ്പിൻ്റെ മഹാകാവ്യത്തോടുകൂടി ഇങ്ങോട്ട്. മഹാകാവ്യം സംസ്കൃതത്തിൽ തുടങ്ങിയ രൂപം, ആ രൂപത്തിൽ ആദ്യത്തെ 5 മഹാകാവ്യങ്ങൾക്ക് അതിൻ്റെ ശബ്ദത്തിന് മാത്രമല്ല, ശബ്ദത്തിലോ കുറച്ചുകൊണ്ട് അതിൻ്റെ അർത്ഥത്തിനും കൂടി അത്ഭുതമായിട്ടുള്ള കാര്യങ്ങളുണ്ട്.
1: കാലം സാക്ഷിയിൽ ഇന്ന് നമ്മൾ കേട്ടത് ശൂരനാട് കുഞ്ഞൻപിള്ളയുടെ ശബ്ദം.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027 നമ്മുടെ സെൻസസ്.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പാട്ടും പൊരുളും പരിപാടിയിലേക്ക് സ്വാഗതം. അതിസാധാരണ സന്ദർഭങ്ങളെ അലൗകിക ലാവണ്യമുള്ളതാക്കി തീർക്കാൻ നിയോഗം ലഭിച്ചവരായിരുന്നു നമ്മുടെ ചലച്ചിത്ര ഗാനരചയിതാക്കൾ. അവരുടെ പാട്ടുകളിൽ നുകരാത്ത തേനിൻ്റെ മാധുര്യമ നിറഞ്ഞിരുന്നു. കാഴ്ചയ്ക്കും അപ്പുറത്തേക്ക് അവർ സൃഷ്ടിച്ച വാക്കുകൾ ഭാവനയുടെ ചിറകേറി പറന്നു. വാക്കുകളെ സംഗീതത്തിൽ ലയിപ്പിച്ച് അനുഭൂതി സൃഷ്ടിക്കാൻ കഴിയണം എന്ന് ഗാനരചയിതാക്കളായ കവികൾ ഉറച്ചു വിശ്വസിച്ചിരുന്നു. അന്നത്തെ ചലച്ചിത്രാവിഷ്കാര സമ്പ്രദായത്തിൽ ഗാനങ്ങളെ ദൃശ്യങ്ങളാക്കുന്നതിനുള്ള പരിമിതികൾ കണ്ടറിഞ്ഞാണ് ഗാനങ്ങളെ അവർ ഭൂമിയിലേക്കും ആകാശത്തേക്കും പുഷ്പിക്കാനും പ്രകാശിക്കാനും അനുവദിച്ചത്. ONV ഈ ഗാനം അനുഭൂതിയുടെ സാന്ദ്രമധുരിമ പകരുന്നത് നമുക്ക് നോക്കാം. പറന്നുപോയി നീ അകലെ, നിറന്ന പൊൻചിറകുമായി പറന്നണഞ്ഞു, നിണം വാർന്ന ചിറകുമായി പറന്നകന്നു.

പറന്നുപോയി നീ അകലെ എന്ന ആദ്യ വാക്യം അകത്തടക്കി പിടിച്ച ഒരു വിലാപമാണ്. അതിൽ വലിയ വേദന കലർന്നിരിക്കുന്നു. നീ വന്നു ചേർന്നത് നിറന്ന പൊൻചിറകുമായിട്ടാണ്. നിറന്ന എന്നാൽ പ്രകാശിക്കുന്ന എന്നാണ് അർത്ഥം. നിറന്ന പീലികൾ നിരക്കവേ കുത്തി എന്നെഴുത്തച്ഛൻ മഹാഭാരതത്തിൽ. തിളങ്ങുന്ന പൊൻനിറമുള്ള ചിറകുമായി നീ വന്നണഞ്ഞു. അണഞ്ഞു എന്നാൽ വന്നു ചേർന്നു എന്നർത്ഥം. പക്ഷേ നീ പറന്നകന്നതോ നിണം വാർന്ന ചിറകുമായി, ചോരയൊലിക്കുന്ന ചിറകുമായിട്ടാണ് നീ പറന്നകന്നത്. ഈ വരവിനും പോക്കിനുമിടയിൽ കരൾ പിളരുന്ന എന്തോ ഒന്നുണ്ടായി. അത് സൂചിപ്പിക്കാൻ നിറന്ന പൊൻചിറകും നിണം വാർന്ന ചിറകും ധാരണ.

മറന്നെങ്കിലെന്നോർത്തു ഞാൻ മനന്നൊന്തു പാടി ഞാൻ രാവേ വരൂ പകർന്നേകൂ നീ എന്നെ ഉറക്കും ഗാനം. തുഷാരാർദ്ര പുഷ്പങ്ങൾ ഇതൾ നീർത്തും ഓർമ്മകൾ നിനക്കായി മാത്രം ഞാൻ ഇറുത്തുവച്ചു. മറന്നെങ്കിൽ എന്നോർത്തു ഞാൻ ഈ അനുഭവം അല്ലെങ്കിൽ സംഭവം മറന്നെങ്കിൽ എന്ന് ഞാൻ ഓർത്തു ആശിച്ചു. പിന്നെ ഞാൻ മനന്നൊന്തു പാടി. പാടിയതെന്താണ്? രാവേ വരൂ പകർന്നേകൂ നീ എന്നെ ഉറക്കും ഗാനം. അല്ലയോ രാത്രി നീ വരൂ എന്നെ ഉറക്കാനുള്ള ഗാനം പകർന്നു തരൂ. തീവ്രാനുഭവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഗാഠമായ ഉറക്കമെങ്കിലും കനിഞ്ഞെങ്കിൽ എന്നാണ് അർത്ഥന. തുഷാരാർദ്ര പുഷ്പങ്ങൾ, തുഷാരം മഞ്ഞ്, ആർദ്രമെന്നാൽ നനഞ്ഞത്, മഞ്ഞ് വീണ് നനഞ്ഞ പൂക്കൾ ഇതൾ നീർത്തുന്ന ഓർമ്മകളാണ്. ആ പൂക്കൾ ഞാൻ നിനക്കായി മാത്രം ഇറുത്തുവച്ചു. മഞ്ഞ് വീണ് നനഞ്ഞ പ്രഭാതത്തിലെ പൂക്കളാകുന്ന ഓർമ്മകളെ ഞാൻ കാത്തുവച്ചു.

ഉഷസ്സിൻ്റെ തീരങ്ങളിൽ ഉണർന്നെത്തി നിൽക്കും ഞാൻ, നീ പാടിയോ? മലർച്ചുണ്ടിൽ നിന്നൂർന്ന മണികളുണ്ടോ? ഇനി പാടി ഉറക്കുവാൻ ഇരുൾപക്ഷി വന്നാലും നിനക്കായി മാത്രം ഞാൻ ഉണർന്നിരിപ്പൂ. ഉഷസ്സിൻ്റെ തീരങ്ങളിൽ ഉണർന്നെത്തി നിൽക്കും ഞാൻ, പ്രഭാതത്തിൻ്റെ തീരങ്ങളിൽ ഓർമ്മകളുമായി ഞാൻ വന്നു നിൽക്കും. അപ്പോൾ ഒരു തോന്നൽ, നീ പാടിയോ? ചോരവാർന്ന ഓർമ്മകളുമായി പറന്നകന്ന് നീ പാടിയോ? മലർച്ചുണ്ടിൽ നിന്നൂർന്ന മണികളുണ്ടോ? നീ പാടുമെങ്കിൽ നിന്റെ മലർച്ചുണ്ടിൽ പൂവ് പോലെയുള്ള ചുണ്ടിൽ നിന്ന് നിലത്തു വീണ മണികളുണ്ടോ? ധാന്യമണികളുണ്ടോ എന്നാണ്. നിണം വാർന്നാണ് പോയതെങ്കിലും നിന്നിൽ സുഖാനുഭവത്തിൻ്റെ ധാന്യമണികൾ ഓർമ്മയായി കണ്ടേക്കാം എന്നാണ് കവി പറയുന്നത്. ഇനി പാടി ഉറക്കുവാൻ ഇരുൾപക്ഷി വന്നാലും ഇരുട്ടിൻ്റെ രാത്രിയുടെ പക്ഷി വന്നാലും നിനക്കായി മാത്രം ഞാൻ ഉണർന്നിരിപ്പു. ഞാൻ നിനക്കായി മാത്രം ഉണർന്നിരിക്കുകയാണ്.

മാനസികാവസ്ഥകളെ വാക്കുകളിൽ മുറുക്കിക്കെട്ടി അനുഭൂതി സാന്ദ്രമാക്കാനുള്ള സിദ്ധിയാണ് ഒ എൻ വിയെ വ്യത്യസ്തനാക്കുന്നത്. ഒരു പദം പോലും ഏറെയുമില്ല കുറവുമില്ല എന്ന അനുഭവം സൃഷ്ടിക്കുന്ന രചനാരീതി ഇവിടെയും അത് വെളിവാകുന്നു. എഴുത്തിലെ വികാരത്തെ സംഗീതത്തിൽ കോരി നിറച്ചത് സലിൽ ചൗധരി. അതിന് ആലാപനസിദ്ധിയാൽ നിണം വാർന്ന ചിറകു നൽകിയത് യേശുദാസ്. ചിത്രം ചുവന്ന ചിറകുകൾ. തിരശീലയിൽ സോമൻ. 1978 പുറത്തുവന്ന ചിത്രമാണിത്.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: നമുക്ക് ചുറ്റും മലയങ്കീഴ് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ HST ഇംഗ്ലീഷ് അധ്യാപകന്റെ താൽക്കാലിക ഒഴിവുണ്ട്. അഭിമുഖം ഈ മാസം 22 ഉച്ചയ്ക്ക് 1 മണിക്ക്. ബാച്ചലർ ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി കോഴ്സിലേക്കുള്ള പ്രവേശനത്തിന് വെബ്സൈറ്റ് വഴി ഓൺലൈനായി ഈ മാസം 30 വരെ ഫീസ് അടച്ച് അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് വിദ്യാർത്ഥികളുടെ 19th ജൈവ വൈവിധ്യ കോൺഗ്രസിന്റെ ഭാഗമായി സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി ജില്ലാതല പ്രൊജക്ട് അവതരണ മത്സരം, സ്കൂൾ വിദ്യാർത്ഥികൾക്കായി തദ്ദേശ ജൈവ വൈവിധ്യ സംരക്ഷണ അവതരണ മത്സരം, പെയിന്റിംഗ് പെൻസിൽ ഡ്രോയിംഗ് മത്സരം എന്നിവ സംഘടിപ്പിക്കുന്നുണ്ട്.

ജില്ലാതല മത്സരങ്ങൾ ഓഗസ്റ്റ് മാസത്തിൽ അതത് ജില്ലകളിൽ ജില്ലാതല സംഘാടക സമിതി തീരുമാനിക്കുന്ന ദിവസം നടത്തുന്നതാണ്. തീയതി സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് ജില്ലാ കോർഡിനേറ്റർമാർ മത്സരാർത്ഥികളെ സമയബന്ധിതമായി അറിയിക്കുന്നതാണ്. പൂരിപ്പിച്ച അപേക്ഷ ജൈവ വൈവിധ്യ ബോർഡിന്റെ അതത് ജില്ലാ കോർഡിനേറ്ററുടെ ഇമെയിൽ വിലാസത്തിലേക്ക് ജൂലൈ 20 മുൻപായി നിർദ്ദിഷ്ട മാതൃകയിൽ ലഭ്യമാക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷാ ഫോറത്തിനും സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ വെബ്സൈറ്റ് https://kerala-biodiversity.org സന്ദർശിക്കുക. വ്യാവസായിക പരിശീലന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കഴക്കൂട്ടം ഗവൺമെന്റ് വനിതാ ഐടിഐയിലെ 13 NCVT ട്രേഡുകളിലേക്കും 2 SCVT ട്രേഡുകളിലേക്കും 2026-27 അധ്യയന വർഷത്തെ പ്രവേശനത്തിന് ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 30 വൈകുന്നേരം 5 വരെ അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി 0471241837 790730-9740 97444-900536 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. നിങ്ങൾ കേട്ടത് നമുക്ക് ചുറ്റും. പ്രിയ ശ്രോതാക്കളെ, പുലർവേട്ടത്തിൽ ഇനി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കോളേജ് ബ്യൂട്ടി എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് ആദ്യം. രചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം ബാബുരാജ്.

കുതണം തരുത കുതണം തരുത കുതണം തരുത ഗതി തട്ടി തജം തട്ടി തജം.

മധുമൂട്ടത്തിന്റെ രചനയ്ക്ക് എം ജി രാധാകൃഷ്ണൻ ഈണമിട്ട് യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം മൺചിത്രത്താഴെ. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പുലർവെട്ടം ഇവിടെ പൂർണ്ണമാകുകയാണ്. ഇതുവരെ പുലർവെട്ടവുമായി ശ്രോതാക്കൾക്കൊപ്പം ഉണ്ടായിരുന്നത് ബിനേഷ് സോമൻ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭദിനാശംസകൾ.

0: കുട്ടിക്കാലത്ത് സാമാന്യം വികൃതിയായിരുന്ന വിശ്വം പെട്ടെന്ന് മാറിയതിനെപ്പറ്റി രാമൻ മാസ്റ്റർ തന്നെ പലപ്പോഴും ആലോചിച്ചിട്ടുള്ളതാണ്. മുതിർന്നു വരുന്നിടത്തോളം അവൻ ആവശ്യത്തിൽ കവിഞ്ഞ് അടങ്ങിപ്പോകുന്നു. പുറത്തെ വികൃതികൾ അകത്തേക്ക് വലിഞ്ഞു. ഇന്ന് സാഹസയാത്രകൾ മനോരാജ്യ വീഥിയിലൂടെയാണ്. ഈ കാരണം കൊണ്ട് തന്നിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടുന്ന പ്രകൃതം, സ്കൂളിലെ കൊച്ചു പോക്കിരികൾ അവനെ പെൺകുട്ടി എന്ന് കളിയാക്കുന്നത് രാമൻ മാസ്റ്റർ കേട്ടിട്ടുണ്ട്. ഈ മനോരാജ്യത്തിൽ നിന്നുണർന്ന് പഴയപടി വികൃതി കാട്ടിയാലും നന്നായിരുന്നുവെന്ന് മാസ്റ്റർ ആശിച്ചതാണ്. മാധവിയമ്മയും പലപ്പോഴും പറയാറുണ്ട്, ഇവൻ്റെ പ്രസരിപ്പൊക്കെ എവിടെ പോയി, എപ്പോഴും ബ്രഹ്മം കാണൽ തന്നെ. അവസാനം ആ വികൃതി ബഹിർഗമിച്ചത് ഇങ്ങനെയാണോ? ദുഃഖകരം. എന്തിനെപ്പറ്റിയാണ് അവൻ ആലോചിക്കുന്നതെന്ന് മാധവിയമ്മയ്ക്ക് അറിഞ്ഞുകൂടാ. രാമൻ മാസ്റ്റർക്ക് അറിയണമെന്ന് മോഹമുണ്ടായിരുന്നു. പലപ്പോഴും മാസ്റ്റർ അവനെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, വിശ്വം എന്താണ് ആലോചിക്കുന്നത്? നിഷേധസ്വരത്തിൽ ഒരു മൂളൽ. എന്നാലും ഒന്നുമില്ല, എന്തായാലും ചോദിച്ചോളൂ. അവൻ നിശബ്ദനായി നഖം നുള്ളിപ്പൊളിച്ചുകൊണ്ടിരുന്നു. നീ അച്ഛനോട് പറയില്ലേ? അവൻ മുഖമുയർത്തി മാസ്റ്ററുടെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് പതുക്കെ മധുരമായി ചോദിച്ചു, എവിടെയാണ് ചരട്? ചരടോ? മാസ്റ്റർക്ക് ഒരന്തം കിട്ടുന്നില്ല. അയാൾ വീണ്ടും തിരക്കി, എന്ത് ചരട്? നക്ഷത്രങ്ങളില്ലേ? അതൊക്കെ കെട്ടിത്തൂക്കിയ ചരട്. മാസ്റ്റർ ഒന്ന് ചിരിച്ചു. എന്നിട്ട് വ്യോമമണ്ഡലത്തെപ്പറ്റി തൻ്റെ ശാസ്ത്രീയജ്ഞാനം അനുവദിക്കുന്നിടത്തോളം വിവരിച്ചു കൊടുത്തു. രണ്ടു കുട്ടികൾ കൈയോട് കൈ ചേർത്ത് പിമ്പോട്ട് വലിഞ്ഞ് തൂങ്ങി നിൽക്കുന്നതുപോലെയാണ് ഗോളങ്ങൾ പരസ്പര ആകർഷണം കൊണ്ട് നിൽക്കുന്നതെന്ന മാസ്റ്ററുടെ വിവരണം കേട്ടപ്പോൾ വിശ്വത്തിനൊരു സംശയം. നക്ഷത്രത്തിൻ്റെ കൈ എത്ര നീളമുണ്ടാവും? കൈയില്ല, ആകർഷണം. മാസ്റ്റർ അതും വിവരിച്ചു. അപ്പോഴത്തെ ചോദ്യം മറ്റൊന്ന്, എന്തിനാ ആകർഷണം? ഗോളങ്ങൾ നിൽക്കാൻ? എന്തിനാ ഗോളങ്ങൾ നിൽക്കണത്? ചോദ്യമങ്ങനെ കയറിക്കയറിപ്പോയി. ശാസ്ത്രത്തിൻ്റെ പരിധിയും കടന്ന് തത്വജ്ഞാനത്തിലേക്ക് എത്തിയപ്പോൾ മാസ്റ്റർ ഒന്ന് പരുങ്ങി. അവൻ്റെ ശ്രദ്ധ മറ്റൊന്നിലേക്ക് തിരിച്ചു. ഇത്തരം സംഭാഷണങ്ങൾ ഒരു തവണയല്ല ഉണ്ടായിട്ടുള്ളൂ. പലപ്പോഴും അവൻ ചോദിക്കാറുള്ള ഒരു ചോദ്യമുണ്ട്, അച്ഛാ, ഭൂമിയുടെ അറ്റം എവിടെയാണ്? ഭൂമി ഒരു ഗോളമല്ല, കോഴിമുട്ടയുടെ ആകൃതിയിൽ. അതിനെവിടെയാണ് അറ്റം? അതിൻ്റെ തലപ്പത്ത് ചെന്നാൽ ആകാശം. ഭൂമിയുടെ അറ്റത്ത് ചെന്നാൽ? അവൻ എന്തോ ആലോചിച്ചുകൊണ്ട് നിന്നു. എന്താണ് ചെന്നാൽ? പറയൂ. ഒന്നുമില്ല. വിശ്വം അവിടെ നിന്നു പോയി. രൂപം കൊടുക്കാൻ വയ്യാത്ത പല ചോദ്യങ്ങളും അവൻ്റെ അകത്ത് നിറഞ്ഞു നിൽക്കുകയാണ്. ആ കൊച്ചു തലച്ചോറിൽ ബ്രഹ്മാണ്ഡം ആകെ ഇറങ്ങിയിരിക്കുകയാണ്. അവന് താങ്ങു പൊറുക്കുന്നില്ല, താഴത്തിടാൻ ഇഷ്ടവുമില്ല.
1: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

0: മൊബൈൽ ഫോണുകൾക്ക് ഞെട്ടിപ്പിക്കുന്ന ഡീലുമായി പിറ്റാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
1: ഫീച്ചർ ഫോൺസ് തുടങ്ങി സ്മാർട്ട് ഫോൺസ് വരെ എല്ലാ മൊബൈൽ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ലേറ്റസ്റ്റ് ലോഞ്ച് മോഡൽസ് ആയ ഒപ്പോ F33 Pro 5G, വിവോ X300 FE, സാംസങ് ഗാലക്സി A37, A57 എന്നീ മോഡലുകൾക്ക് ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും ഫിനാൻസ് സ്കീമുകളും.
0: പിറ്റാപ്പിളിൽ ഏജൻസീസ്.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ആകാശവാണി സ്മൃതി മധുര. പ്രിയ ശ്രോതാക്കളെ, കിളികളുടെ വിശേഷങ്ങൾ വരികളിൽ പകർത്തിയ ഗാനങ്ങളെന്ന് സ്മൃതി മധുരത്തിൽ കേൾക്കാം.

0: ബിജു തിരുമല എഴുതിയ വരികൾക്ക് ശ്യാം ഈണമിട്ട് എസ് ജാനകിയും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം കാണാമറിയത്ത്.
1: ഗിഫ്റ്റ് വന്നിട്ടുണ്ട്.
2: ആഹാ, ലെജൻഡിന്റെ ബാറ്റ്!
3: ഇതുകൊണ്ട് ഞാൻ കളിക്കും.
2: അരേ, ഫ്യൂച്ചർ ബാറ്റിംഗ് ലെജൻഡ് ഞാനാണ്.
1: ഇതിൽ ആരുടെ പേരാണോ ഉള്ളത്, ബാറ്റ് അയാൾക്കാണ്.
2: ചേടാ,
1: കണ്ടില്ലേ, ഇതിൽ എന്റെ പേരില്ലായിരുന്നെങ്കിൽ ബുദ്ധിമുട്ടായെന്നെ. അതുകൊണ്ടാണ് RBI പറയുന്നത് ബാങ്ക് അക്കൌണ്ടിനും ബാങ്ക് ലോക്കറിനും നോമിനിയുടെ പേര് രജിസ്റ്റർ ചെയ്യണമെന്ന്. അങ്ങനെ നിങ്ങളുടെ സമ്പാദ്യം നിങ്ങൾ നിർദ്ദേശിക്കുന്ന ആൾക്ക് തന്നെ ലഭിക്കും. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.

0: കിളികളുടെ വിശേഷങ്ങൾ വരികളിൽ പകർത്തിയ ഗാനങ്ങളാണ് ഇന്ന് സ്മൃതിമധുരത്തിൽ കേട്ടത്. സ്മൃതിമധുരം വീണ്ടും നാളെ രാവിലെ 8:35.
1: ആകാശവാണി സംഗീത സരണി. ഇന്നത്തെ സംഗീത സരണിയിൽ മൃദംഗ പാഠം. പഠിപ്പിക്കുന്നത് നാഞ്ചിൽ AR അരുൾ. പഠിക്കുന്നത് ശ്രീജിത് TR മണിമല.
2: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, മൃദംഗ ക്ലാസ്സിലേക്ക് സ്വാഗതം.
3: നമസ്കാരം സാർ.
2: നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ

0: മിശ്രച്ചാപ്പിലെ ചില അഭിപ്രായങ്ങൾ നമ്മൾ നോക്കിയിരുന്നു. അത് നമ്മൾ ആദ്യം ഒന്ന് വാശിച്ചിട്ട് പുതിയ പാഠത്തിൽ കൂടെ നമുക്ക് പോവാം. മിശ്രച്ചാപ്പിലെ മൂന്ന് അഭിപ്രായം നമ്മൾ നോക്കിയിരുന്നു. 42 ഫസ്റ്റിലെ ഒന്ന്, പിന്നെ 54 മാത്രമേ ഒന്ന്, പിന്നെ 66 മാത്രമേ ഇരിക്കുന്നു. അതിൻ്റെ മെയിൻ ആശം വന്ന് തതിങ്കിണക്ക തദ്ദിന്ന താങ് തതിങ്കിണക തതിങ്കിണക തദ്ദിന്ന തദ്ദിന്ന താങ് തതിങ്കിണക തതിങ്കിണത് തതിങ്കിണത് തദ്ദിന്ന തദ്ദിന്ന തദ്ദിന്ന താങ് ഇതൊന്ന് താളം പോട്ട് രണ്ടുപേർ ചേർന്ന് പറയാം. ഒന്നും കൂടി ശ്രീജിത്ത് പറയൂ. ഇത് വന്ന് എത്ര മാത്രേ?
1: 42
0: മാത്രേ. അടുത്തത് വന്ന് 54 മാത്രമേ പതിനും. ഇതേ തന്നെ കുറച്ച് ഡെവലപ്പ് ചെയ്ത് നോക്കി. അപ്പം ചൊല്ലുമ്പോൾ നമുക്ക് വന്ന് രണ്ട് മാത്രമേ തള്ളി. കിട്ട തക്ക ദിമ്മി തക്ക തത്തതിങ്കിണത് തക്ക ജൊണ്ണു താങ് തത്തതിങ്കിണക തത്തതിങ്കിണക തക്ക ജൊണ്ണു തക്ക ജൊണ്ണു താങ് തത്തതിങ്കണത് തത്തതിങ്കണക തത്തതിങ്കണക തക്ക ജൊണ്ണു തക്ക ജൊണ്ണു തക്ക ജൊണ്ണു ത. എന്റെ കൂടെ ഒന്ന് ചേർത്ത് പറയൂ. തക്ക ട തക്ക ദിമ്മി തക്ക തത്തതിങ്കണക തക്ക ജൊണ്ണു താങ്ക തത്തതിങ്കണക തത്തതിങ്കണക തക്ക ജൊണ്ണു തക്ക ജൊണ്ണു താങ് തത്തതിങ്കണക തത്തതിങ്കണക തത്തതിങ്കണക തക്ക ജൊണ്ണു ക ജൊണ്ണു തക്ക ജൊണ്ണു ത. അതിനുശേഷം 66 മാത്രേ. തക്ക ദിമ്മി തക്ക ദിമ്മി തത്തിത്തതിങ്കണക തത്തിങ്കിണത്തും താങ് തത്തത്തതിങ്കണക തത്തിത്തതിങ്കണക തത്തിങ്കിണത്തും തത്തിങ്കിണത്തും താങ് തത്തിത്തതിങ്കണക തത്തിത്തതിങ്കണക തത്തിത്തതിങ്കണക തത്തക്ക ജൊണ്ണു തത്തക്ക ജൊണ്ണു തത്തക്ക ജൊണ്ണു ത. കിട്ട തക്ക 4 മാത്രം തള്ളി. തക്ക ദിമ്മി തത്തിത്തതിങ്കണക തത്തിങ്കിണത്തും താങ് തത്തിത്തതിങ്കണക തത്തിത്തതിങ്കണക തത്തിങ്കിണത്തും തത്തിങ്കിണത്തും താങ് തത്തിത്തതിങ്കണക തത്തിത്തതിങ്കണക തത്തിത്തതിങ്കണക തത്തിങ്കിണത്തും തത്തിങ്കിണക്കും തത്തിങ്കിണക്കും താ.
2: ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിരുന്നു. അപ്പോൾ ചേർന്ന് രണ്ടുപേരും മൃദംഗത്തിൽ എന്താ പാടത്തു കൊണ്ട് വായിക്കാം.
0: 2 3 1 2 3 4 അപ്പുറം രണ്ട് മാത്രം തള്ളി. തക്ക ദിമ്മി തക്ക

0: ഇത് വലിയ മൂറ. അപ്പൊ ഇതേ ആശയ്ക്ക് തന്നെ ഒരു കോർവയും കൂടെ നമുക്കൊന്ന് നോക്കാം. ഇതിൽ മെയിൻ ചൊല്ല് ഏതാണ്? തക്കത്തതിൻ തതിൻ കണ്ടതും തക്കത്തതിൻ തത്തിങ്കിണ്ണത്തും താങ് തക്കത്തതിൻ തത്തിങ്കിണ്ണത്തും തത്തിങ്കിണ്ണത്തും താങ് തക്കത്തതിൻ തത്തിങ്കിണ്ണത്തും തത്തിങ്കിണ്ണത്തും തത്തിങ്കിണ്ണത്തും താങ് തദ്ദീങ്കിണ്ണത്തും തദ്ദീങ്കിണ്ണത്തും തദ്ദീങ്കിണ്ണത്തും താം തദ്ദീങ്കിണ്ണത്തും തദ്ദീങ്കിണ്ണത്തും തദ്ദീങ്കിണ്ണത്തും താ തദ്ദീങ്കിണ്ണത്തും തദ്ദീങ്കിണ്ണത്തും തദ്ദീങ്കിണ്ണത്തും താ. ശ്രീജിത് പറയും. ഇത് ഫസ്റ്റിൽ പറഞ്ഞത് വലിയ മുറ. ഇത് കോർവൈ. ഇപ്പൊ രണ്ടും ചേർത്ത് ഒന്ന് നമുക്ക് പറയാം, അതിനുശേഷം പ്രതൽ വായിക്കാം. അപ്പൊ നമ്മ ഒരു കോർവേണ്ടത് വന്ന് യൂഷ്വലാ നമ്മ എന്നാ പണ്ണുവോ, മൂന്ന് പ്രാവശ്യം വാശിക്കുന്നതാണ് യൂഷ്വലാ നമ്മ ചെയ്യരുത്. അപ്പൊ മൂന്ന് പ്രാവശ്യം വാശിക്കുമ്പോൾ മൂന്ന് പ്രാവശ്യം ചിന്ന ചിന്ന വെറൈറ്റീസ് നമുക്ക് എന്ത് വാശിക്കണം? എപ്പടി തദ്ദീം രണ്ടാമത് വാശിക്കുമ്പോൾ തദ്ദീം തരിതരിതും തദ്ദീം തരിതരിതും തദ്ദീം തരിതരിതും താം തദ്ദീം തരിതരിതും തദ്ദീം തരിതരിതും തദ്ദീം തരിതരിതും താം തദ്ദീം തരിതരിതും തദ്ദീം തരിതരിതും തദ്ദീം തരിതരിതും താം. മൂന്നാമത് പ്രാവശ്യം വാശിക്കുമ്പോൾ എന്നെ പണ്ണുവോ തത്തരി കിട്ടതും കിട്ടതും തത്തരി കിട്ടതും കിട്ടതും തത്തരി. ഇപ്പൊ മൂന്നാമതുള്ളത് ഫുള്ളാ എനിക്ക് ഒന്ന് പറഞ്ഞു പറഞ്ഞു തരും.
1: തത്തരി കിട്ടതും കിട്ടതും
0: ആ അത് കോർവയിലിരുന്നെ. മൂന്നാമതുള്ളത് മട്ടും തക്ക തദ്ദീൻ കിട്ടത്തക്ക തടി കിട്ടതും താം നല്ല മനസ്സിലായല്ലോ. ഇപ്പൊ നമ്മള് മൃദംഗത്തിൽ ഇത് വാശി നോക്കാം. തക്കത്തതിൻ തദ്ദിൻ കിണ്ണത്തും മെയിൻ ചൊല്ലാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ മെയിൻ ചൊല്. അപ്പോ തക്ക

வலிமுறை. கோர்வை நம்ம எப்படி வர்றது? தக்கத்தை

0: അങ്ങനെ വായിക്കാം. അപ്പോൾ മൂന്ന് വെറൈറ്റി കൊടുക്കുമ്പോൾ അത് കോരും നല്ല നിറഞ്ഞു നിൽക്കും. ഈ പാഠം നല്ലോണം മനസ്സിലായല്ലോ. ഇത് നല്ലോണം പ്രാക്ടീസ് ചെയ്തിട്ട് അടുത്ത ക്ലാസ്സിൽ അടുത്ത പാഠം വേണ്ടി നമുക്ക് നോക്കാം.
1: നമസ്കാരം സാർ.
0: നമസ്കാരം.
2: ഇതുവരെ കേട്ടത് മൃദംഗ പാഠം, പഠിപ്പിച്ചത് നാഞ്ചിൽ എ ആർ അരുൾ, പഠിച്ചത് ശ്രീജിത്ത് ടി ആർ മണിമല. സംഗീതസരണി സമാപിച്ചു.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

ആകാശവാണി പ്രിയ ശ്രോതകളെ, ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആനന്ദഭദ്രം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയ ഗാനമാണ് ആദ്യം. വരികൾ എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം MG രാധാകൃഷ്ണൻ.

കാലാപാനി എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രം പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഇളയരാജ.

പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800 11 700 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക.

0: കേൾക്കുക മൻ കി ബാത്ത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.
1: യേശുദാസും സുജാതയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം മേലെ പറമ്പിലാൺ വീട്, രചന IS കൊണ്ടൂർ, സംഗീതം ജോൺസൺ. മധുര സ്വപ്നങ്ങൾ ഉയർ

0: മൊഴിയുറവകൾ. മറവിയിൽ ആണ്ടുപോയ ശബ്ദശകലങ്ങൾ, ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, ഓർമ്മകൾ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിലെ മൊഴിമുത്തുകൾ. കേൾക്കാം മൊഴിയുറവകൾ നാളെ വൈകിട്ട് 5 മണിക്ക്.
1: ചിത്രയും സംഘവും പാടിയ ഗാനം ഇനി കേൾക്കാം. രചന സത്യൻ അന്തിക്കാട്, സംഗീതം രവീന്ദ്രൻ, ചിത്രം കളിയിലൽപ്പം കാര്യം.

0: പട്ടണത്തിലെന്നും പത്തു നേരം ഈ സൂര്യൻ ഉദിക്കും.
1: പട്ടണത്തിലെന്നും
0: പത്തു നേരം ഈ സൂര്യൻ ഉദിക്കും.

റാംജി റാവ് സ്പീക്കിംഗ് എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും ഉണ്ണിമേനോനും സിയു ആൻഡോയും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. രചന ബിജു തിരുമല, സംഗീതം എസ് ബാലകൃഷ്ണൻ.

0: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: അനുരാഗ കൊട്ടാരം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. രചന കൈതപ്രം, സംഗീതം ഇളയരാജൻ.

വയലാർ ശരത്ചന്ദ്രവർമ്മ എഴുതിയ വരികൾക്ക് വിദ്യാസാഗർ ഈണമിട്ട് ശങ്കർ മഹാദേവനും ചിത്രയും പാടിയത്. ചിത്രം പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടിയും.

0: ചലച്ചിത്രഗാനങ്ങൾ കഴിഞ്ഞു. ആകാശവാണി, സമയം 10 മണി.
1: നേർവഴി.

0: നേർവഴിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമസ്കാരം. കഴിഞ്ഞ നേർവഴിയിലൂടെ പരിചയപ്പെട്ട അധ്യാപികയായ ഹീര വി എസിന്റെ മറ്റ് വിശേഷങ്ങൾ കൂടി ചോദിച്ചറിയാം.
1: ഡിഗ്രി കോഴ്സ് സെലക്ട് ചെയ്തപ്പോൾ ഏതാണ് ചൂസ് ചെയ്തത്?
2: ബി എ മലയാളമാണ് എടുത്തത്. മലയാളം വിത്ത് ജേർണലിസ്റ്റ് ആണ് ഞാൻ പഠിച്ചത്. സഹൃദയില് പി ജി മലയാളം ലിറ്ററേച്ചർ തന്നെയാണ്.
1: ഒരുപാട് വായിക്കോ എങ്ങനെയാണെന്ന് പറയാം?
2: എന്റെ വായന എന്ന് പറഞ്ഞാൽ, ഞാൻ സത്യം പറഞ്ഞാൽ പി എച്ച് ഡിക്ക് ജോയിൻ ചെയ്തതിന് ശേഷമാണ് എന്റെ വായന കാര്യമായിട്ട് നടക്കുന്നത്. പല പുസ്തകങ്ങളെ പറ്റി ഞാൻ കേൾക്കുന്നത്, ഇപ്പൊ എന്റെ ടീച്ചറുമായിട്ടുള്ള ചർച്ചകളിലൊക്കെയാണ് ഞാൻ പല പുസ്തകങ്ങളെയും പരിചയപ്പെടുന്നത്. അതിനു മുന്നേ നമുക്ക് പഠിക്കേണ്ട വിഷയങ്ങളിലുള്ള വായനകൾ നമ്മൾ നടത്തുന്നല്ലാതെ പുറത്തേക്കുള്ള വായനകൾ വളരെ കുറവായിരുന്നു. ഞാൻ പ്രധാനമായിട്ടും വായിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെയാണ്, ആളുകളോട് സംസാരിച്ച് അങ്ങനെ അറിവുകൾ എടുക്കുക, ടീച്ചേഴ്സിന്റെ ക്ലാസ്സുകളിൽ നിന്ന് പുസ്തകങ്ങളെ പറ്റി അറിയുക, അങ്ങനെ ഒരു രീതിയായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ ചെറുതായിട്ടൊക്കെ എഴുതുമായിരുന്നു. ഹൈസ്കൂൾ സമയത്ത് എഴുത്തുകൾ വെച്ചിട്ട് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ചെറിയ കവിതാ സമാഹാരം ചെയ്തിട്ടുണ്ട്, വിഴിനീർപ്പൂക്കൾ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഒരു പ്ലസ് ടു കാലഘട്ടത്തിൽ എത്തിയപ്പോഴാണ് അത് കുറച്ചും കൂടെ നന്നാക്കാൻ

0: ായിരുന്നു അല്ലെങ്കിൽ അതങ്ങനെയല്ല, അതൊരു 15-14 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ ചിന്തകള് അല്ലെങ്കിൽ കാഴ്ചാപരിമിതിയുള്ള ഒരു പെൺകുട്ടിയുടെ പലതരത്തിൽ ഉൾവലിഞ്ഞു പോകുന്ന ഒരു പെൺകുട്ടിയുടെ ചിന്താഗതികൾ എന്നുള്ള രീതിയിലാണ് ആ കവിതകളൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പൊ നോക്കുമ്പോൾ കുറേയും കൂടെ അതിനെ മാറ്റിപ്പണിയണം എന്നുള്ള ആലോചനകൾ തോന്നുന്നുണ്ട്. മലയാളം എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ വായിക്കാം, എഴുതാം, ഭാഷ നല്ല രീതിയിൽ മെച്ചപ്പെടുത്താം, നല്ല രീതിയിൽ എഴുതണം, കുറെ എഴുതണം എന്നൊക്കെ അങ്ങനെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ മലയാളം തന്നെ എടുക്കൂ എന്ന് പറഞ്ഞു. പ്ലസ് ടുവിന് ഫുൾ എ പ്ലസ് ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും പറഞ്ഞു മലയാളം വേണ്ട, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുക്കാം അല്ലെങ്കിൽ പൊളിറ്റിക്സോ ഹിസ്റ്ററിയോ ഏതാണെന്ന് വെച്ചാൽ എടുക്കാന്ന്. ഇല്ല, മലയാളം മാത്രമേ എടുക്കൂ എന്നുള്ള നിർബന്ധത്തിൽ എടുത്തതാണ് സഹൃദയിൽ.
1: മിഴിനീർ പൂക്കളിലെ കുറച്ച് വരികൾ ഞങ്ങൾക്ക് വേണ്ടി ചൊല്ലാം.
0: ചെറിയ കുട്ടിയുടെ ചാവല്യങ്ങളാണ്. അപ്പൊ അത് ചൊല്ലാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട്, കാരണം എനിക്ക് 17 വയസ്സുള്ളപ്പോ ചെയ്ത പുസ്തകമാണ് അത്. എന്റെ എഴുത്ത് വായിച്ചാ ഇവളിങ്ങനെയൊക്കെ പുരോഗമനം പറയുന്ന ആളാണോ എന്ന് സംശയമൊക്കെ തോന്നും. അത് കാരണം ഞാൻ എന്റെ എഴുത്തുകൾ അധികം പുറത്തേക്ക് കൊടുക്കാറില്ല. ടൈറ്റിലുകളൊന്നുമില്ല എന്റെ കവിതകൾക്കൊന്നും. പുസ്തകത്തിൽ ചെയ്തതിനുണ്ടായിരുന്നു, അല്ലാതെ ഇപ്പൊ എഴുതുന്നതിനൊന്നും അങ്ങനെ ടൈറ്റിലൊന്നും ഇട്ടിട്ടല്ല എഴുതുന്നത്. അതിലെഴുതിയതിൽ എനിക്ക് കുറച്ചും കൂടെ ഒരു ഇഷ്ടം തോന്നിയിട്ടുള്ള ഒരു കവിത എന്ന് പറയുന്നത്, കവിതയല്ല എൻ്റെ ഒരു എഴുത്ത് എന്ന് പറയുന്നത്, അന്ന് നിന്റെ ചില്ലയിൽ നിന്നും എൻ്റെ ആത്മാവിൻ്റെ അടരുകളിലേക്ക് ഞെട്ടറ്റ ഒരിലയില്ലേ, ജീവൻ്റെ നീല ഞരമ്പുകളുള്ള ഒരില, സ്വപ്നത്തിൻ്റെ ഒരില, ഇടയ്ക്കൊക്കെ ആ ഇല കുമ്പിൾ കുത്തി നമ്മൾ നിലാവ് കോരിക്കുടിച്ചിരുന്നു, ഓർമ്മയുണ്ടോ? ഒരു കൗതുകം കൂടി പറയട്ടെ, ആ ഇലക്കുമ്പിളിൽ ഇപ്പോഴും ഒരു തുള്ളി നിലാവ് ബാക്കിയുണ്ട്.
1: വളരെ മനോഹരമായിട്ടുണ്ട്.
0: അതങ്ങനെ വായിക്കുന്നോണ്ടായിരിക്കും ചിലപ്പോ അങ്ങനെ ചില ചില തോന്നലുകൾ. ഇപ്പൊ ഈ കരിയിലയുടെ ഒച്ച ഉണ്ടല്ലോ, കരിയില ഇങ്ങനെ കാറ്റിൽ മൂവ് ചെയ്യുന്ന ശബ്ദം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ശബ്ദമാണ്. അപ്പൊ അതിനെ ഞാൻ കരുതുന്നത് ഗതി കിട്ടാതെ അലയുന്ന ആത്മാക്കളാണ് എന്നുള്ള രീതിയിലാണ് എന്റെ എഴുത്ത് വരുന്നത്. അപ്പം നീ കേട്ടിട്ടുണ്ടോ കാറ്റിൽ നടക്കുന്ന കരിയിലകളുടെ കാലൊച്ച? അത് താളരഹിതമാണ്, ചുവടുകൾ ക്രമത്തിലുമല്ല. ഇടയ്ക്കൊക്കെ എനിക്ക് തോന്നാറുണ്ട് ഗതി കിട്ടാതെ അലയുന്ന മരത്തിന്റെ ആത്മാക്കളാണ് അവയെന്ന് നമ്മെ പോലെ.
1: നല്ല മോഡുലേഷനിലാണ് പറയുന്നത്.
0: ഞാൻ എഴുതുമ്പോഴും ഇപ്പൊ എനിക്കുള്ള ഒരു ഫീൽ എന്താണ്, അതിലങ്ങനെ ഓർത്തോർത്ത് അങ്ങനെ എഴുതും. വായിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് ശ്രമിക്കാറ് വായിക്കാൻ. പിന്നെ എന്റെ കവിത ഞാൻ അങ്ങനെ വായിക്കാത്തോണ്ടാണ് ഇടയ്ക്ക് ഒരു കൺഫ്യൂഷൻ എനിക്ക് തന്നെ വരുന്നത്.
1: ഇങ്ങനെ എഴുതിയാൽ മാത്രം പോരാ, ബാക്കിയുള്ളവർ അറിയണ്ടേ?
0: ആക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അതിന്റെ വർക്കുകൾ ചെയ്യുന്നുണ്ട്, പക്ഷെ ഇതുവരെ ഒന്നും എത്തിയിട്ടില്ല, എങ്ങും എത്തിയിട്ടുണ്ടായിരുന്നില്ല.
1: ഇനി ഇതുപോലെ രസകരമായിട്ട് എഴുതിയ വരികൾ ഓർമ്മയുണ്ടോ? ഇനിയും കേൾക്കാൻ തോന്നുന്നുണ്ട്.
0: ഇലകളെ ഒഴുക്കുന്ന ഒഴുക്കാകണം, ആ ഒഴുക്കിൽ ഒരിലയാകണം, ഉപരിതലമറിയാത്ത അടിയൊഴുക്കാകണം, അടിയൊഴുക്കിനും അടിയിലെ ചുഴിയാകണം, ചുഴിയിൽ ചുറ്റിത്തിരിയുന്ന നിലവിളിയാകണം, നിലവിളി കേൾക്കാത്ത മരണമാകണം, മുൻപേ മരിച്ചവർക്ക് കൂട്ടാകണം, വരാനിരിക്കുന്നവരെ കൺപാർത്തിരിക്കണം.
1: ഷാർപ്പായിട്ടുള്ള വേർഡിങ്സ് ആണ്. ഇപ്പൊ ഓരോ വാക്കും ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ, അതിന്റെ തീവ്രതയൊക്കെ എങ്ങനെയാണ് ആക്ച്വലി ഇങ്ങനെ മനസ്സിലാക്കി എടുക്കുന്നത്?
0: ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ചില സമയത്ത് അത് എഴുതിയേ പറ്റൂ, എന്തെങ്കിലും ഒന്ന് എഴുതി കഴിഞ്ഞാലാണ് എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ എന്ന് തോന്നുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എഴുതും. അപ്പൊ ഒരു ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ വരും. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെയും അത് ഒന്ന് റീറൈറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക്
1: പറ്റില്ല.
0: അതുപോലെ തന്നെയാണ് ഇപ്പോൾ ചെറുതായിട്ട് കഥകളൊക്കെ എഴുതുന്നുണ്ട്. പക്ഷെ പല കഥകൾക്കും തുടക്കമുണ്ട്, ഒടുക്കുണ്ട്, നടു ഫില്ലല്ല. ചില കഥകളിൽ അവസാനത്തെ ഒരു സെന്റൻസ് എഴുതി വെച്ചിട്ടുണ്ട്, അതിന് ടൈറ്റിൽ ഇട്ടിട്ടുണ്ട്, പക്ഷെ അതിൽ ബാക്കിയൊന്നുമില്ല. അവസാന വാചകത്തിലേക്ക് ഞാൻ എങ്ങനെ എത്തുന്നു എന്ന് എനിക്കറിയില്ല. ചില സമയത്ത് നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്നൊരു വാചകം നമ്മളെ സ്ട്രൈക്ക് ചെയ്യും, ചിലപ്പോൾ യാത്രകളിലായിരിക്കാം, അങ്ങനെ സ്ട്രൈക്ക് ചെയ്യുന്നതിനെ എഴുതി വെക്കുന്നതാണ്. പിന്നെ ചിലരുടെ കഥകൾ കേൾക്കുമ്പോൾ അതിനെ വേറൊരു രീതിയിൽ എഴുതണം, മറ്റുള്ളവരും കൂടെ അത് അറിയണം എന്നുള്ള ആഗ്രഹമൊക്കെ വരുമ്പോൾ അങ്ങനെ എഴുതാൻ തുടങ്ങും. പിന്നെ കുറെ കഴിയുമ്പോൾ വിചാരിക്കും അത് അവരുടെ സ്വകാര്യത, അത് അവരിൽ തന്നെ നിൽക്കട്ടെ, എന്നിലും നിൽക്കട്ടെ എന്ന് വിചാരിക്കും. അപ്പൊ ആ എഴുത്ത് അവിടെ നിൽക്കും. അങ്ങനെ കുറെ പെൻഡിങ് എടുക്കുന്നുണ്ട്. യാത്രാവിവരണം എഴുതണം എന്നുള്ളത് വിചാരിക്കുന്നുണ്ട്. അത് ഞാൻ കഴിഞ്ഞ ഡിസംബറിൽ ഞങ്ങളുടെ കോളേജിൽ നിന്ന് ഡിഗ്രി കുട്ടികളുടെ കൂടെ ഞങ്ങളൊരു 5 ഗവേഷകരും ടീച്ചേഴ്സും കൂടെ ഡൽഹി ആഗ്രയൊക്കെ യാത്ര പോയിരുന്നു. അപ്പൊ ആ യാത്രാനുഭവങ്ങളെ ഒന്ന് എഴുതണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ ടീച്ചറും അതുപോലെ അതിലൊപ്പം ഉണ്ടായിരുന്ന കുട്ടികളൊക്കെ അതിനെപ്പറ്റി പറഞ്ഞിരുന്നു. പക്ഷേ പിന്നെ അങ്ങനെ ഇരുന്ന് എഴുതാനുള്ളൊരു സമയം, അതിനിടയിലാണ് പിന്നെ ജോലി കിട്ടി ഇങ്ങോട്ട് വന്നു. അപ്പൊ അങ്ങനെ കാര്യങ്ങളൊക്കെ ആയപ്പോൾ എഴുതാൻ പറ്റിയിട്ടില്ല, അതും വൈകാതെ എഴുതണം എന്നുണ്ട്.
1: അപ്പൊ എല്ലാത്തിനും സമയം ഉണ്ടാവട്ടെ. ജോലി എങ്ങനെ പോകുന്നു?
0: ജോലി കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകുന്നു. ആദ്യത്തെ കുറച്ച് സമയം എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കാരണം അതുവരെ സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ നിന്നും മാറി ഒരു ടീച്ചർ എന്നുള്ള രീതിയിലും എത്താതെ ഒരു ഗവേഷക എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന കുറച്ച് സ്വാതന്ത്ര്യങ്ങളുണ്ട്. അതൊക്കെ പെട്ടെന്നൊരു ദിവസമാണ് ഒരു ഷിഫ്റ്റിംഗ്

0: വരുന്നത്. അതും ഞാൻ പറഞ്ഞല്ലോ കോഴിക്കോടാണ് പി എച്ച് ഡി ചെയ്യുന്നത്. അപ്പം അതുപോലത്തെ ഒരു സ്ഥലത്തുനിന്ന് ഇങ്ങനെ തിരുവനന്തപുരത്തിൻ്റെ ഒരു തിരക്കുകളിലേക്ക് പെട്ടെന്ന് മാറ്റപ്പെട്ടപ്പോഴുള്ളൊരു ബുദ്ധിമുട്ട് ആദ്യ സമയത്ത് ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ കുഴപ്പമില്ല, ഇപ്പം ഞാൻ ഓക്കെയാണ്. കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സ് എല്ലാവരും നല്ല സഹകരണമാണ്. എന്ത് കാര്യം ചോദിച്ചാൽ പറഞ്ഞു തരാനും ചെയ്തു തരാനും ഒക്കെ നല്ല ഹെൽപ്പിംഗ് ആണ്. അതുപോലെ തന്നെ കുട്ടികളും നല്ല സഹകരണമാണ്.
1: അപ്പോൾ വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നു.
0: അധ്യാപനം നിലവിൽ സന്തോഷത്തോടു കൂടി തന്നെ പോകുന്നുണ്ട്.
1: ക്ലാസ് എടുക്കാനൊക്കെ പോകുമ്പോൾ പ്രിപ്പയർ ചെയ്തിട്ട് എങ്ങനെയാണ് അതിൻ്റെ ഒരു
0: ചെയ്യുന്നത് എന്താ വെച്ചാൽ ഏത് പോർഷൻ ആണെന്ന് നോക്കും. ആ വിഷയത്തെക്കുറിച്ച് പ്രധാനമായിട്ടും ചോദിക്കുന്നത് എൻ്റെ ഗൈഡായിട്ടുള്ള സോണിയ ടീച്ചറോടാണ്. ടീച്ചറോട് ചോദിക്കും, അല്ലെങ്കിൽ ടീച്ചറുടെ ഹസ്ബൻഡ് അനിൽ മാഷുണ്ട്. മാഷ് മലയാളം യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്. മാഷോട് ചോദിക്കും. അതുപോലെ എൻ്റെ കൂടെ ഗവേഷണം നടത്തുന്ന എൻ്റെ സുഹൃത്തുക്കളുണ്ട്, അവരോടും ചോദിക്കും. അങ്ങനെ എനിക്ക് വേണ്ടുന്ന പോയിന്റുകൾ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ എൻ്റേതായ രീതിയിലൊന്ന് തയ്യാറാക്കി ഞാൻ ബ്രെയിലിൽ നോട്ട് എഴുതിയെടുക്കും, എന്നിട്ടാണ് ക്ലാസ് എടുക്കാൻ പോകുന്നത്.
1: ഇപ്പോൾ എഴുത്തിൻ്റെ കാര്യം പറഞ്ഞാൽ അതുപോലെ തന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് വേറെ?
0: വേറെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ആർട്സിലായിരുന്നു ഞാൻ ആദ്യ കാലത്തൊക്കെ ഉണ്ടായിരുന്നത്. കവിത ചൊല്ലും, അതുപോലെ കഥാപ്രസംഗം പറയും. ഹൈസ്കൂൾ ടൈമിൽ വീടിൻ്റെ അടുത്ത് അമ്പലങ്ങളിലും ഒക്കെ കഥാപ്രസംഗം പറയാൻ പ്രൊഫഷണലായി തന്നെ പോയിരുന്നു. പിന്നെ മോണോ ആക്ട് ചെയ്യും, കീബോർഡ് വായിക്കും, വയലിൻ ചെറിയ രീതിയിലൊക്കെ വായിക്കും.
1: സർവകലാവല്ലഭയാണ്.
0: പിന്നെ അതുപോലെ പിന്നെ ഒരു പി ജി ഒക്കെ കഴിയുന്ന സമയത്താണ് നമുക്ക് ആർട്സ് മാത്രം പറ്റുന്നുള്ളൂ, അല്ലാതെ സ്പോർട്സിൽ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ അങ്ങനെ വന്നപ്പോഴാണ്. ഇവിടെ ജ്യോതിർഗമേല് വന്ന സമയത്ത് ഒരു ബൽറാം സാറുണ്ട്, അദ്ദേഹമാണ് എന്നെ ചെസ്സ് പഠിപ്പിക്കുന്നത്. അങ്ങനെ ചെസ്സ് കളിക്കും. പിന്നെ ബ്ലൈൻഡ് ഫുട്ബോൾ പ്ലെയറാണ്. എനിക്ക് എവിടെ ഇരുന്ന് അങ്ങനെ ചെയ്യുന്നതിനേക്കാളും എന്തെങ്കിലും ഇങ്ങനെ നടന്ന് പ്രവർത്തിക്കാനാണ് കുറച്ചും കൂടെ ഇഷ്ടം. അങ്ങനെയാണ് ഞാൻ ബ്ലൈൻഡ് ഫുട്ബോളിൽ എത്തുന്നത്.
1: സജീവമായിട്ട് അതിൽ തുടരുന്നു അല്ലേ?
0: തുടർന്ന് ഇപ്പൊ ഈ ജോലി കിട്ടിയത് കൊണ്ട് നമുക്കിപ്പോ ലീവ് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് പോവാത്തത്. കഴിഞ്ഞ ഒരു ഡിസംബർ വരെ ഞാൻ പോയിട്ടുണ്ട്. രണ്ടു വട്ടം സ്റ്റേറ്റ് ടൂർണമെന്റിന് കളിച്ചു, പിന്നെ രണ്ട് സോണല്, ഒരു നാഷണല്, അങ്ങനെ പിന്നെ ഒരു ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ കേരള ടീമിന്റെ ഐക്യം പ്ലെയർ ആയിരുന്നു വുമൻസ് ടീമിന്റെ. പിന്നെ രണ്ടു വട്ടം ഇന്ത്യൻ ടീമിലേക്കുള്ള സെലക്ഷൻ ക്യാമ്പിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു.
1: ഫുട്ബോൾ കാണുമോ? അല്ലാതെ ഫുട്ബോൾ
0: ഇല്ല, അങ്ങനെ കാണുന്നില്ല.
1: ഫോളോ ചെയ്യോ?
0: ഇല്ല, ഞാൻ അങ്ങനെ വല്ലാതൊരു പാഷൻ ഉള്ള ആളല്ല. അങ്ങനെ കാണാൻ അറിയാനും അങ്ങനെ പാഷൻ ഉള്ള കളിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. കാരണം നമ്മുടെ ബാക്കി എല്ലാ സ്ട്രെസ്സും ഞാൻ മാറ്റിവെക്കുന്ന ഇതവിടെയാണ്. അത്രയും ഓക്കെ ആയിരിക്കും ഞാൻ കളിക്കാൻ പോകുന്ന സമയത്ത്. പിന്നെ സ്വിമ്മിങ് ഉണ്ട്, സ്വിമ്മിങ് പഠിച്ചിട്ടുണ്ട്, കുറച്ച് സെൽഫ് ഡിഫെൻസ് പഠിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഓഡിയോ നാടകം ചെയ്തിട്ടുണ്ട്.
1: ഓഡിയോ നാടകം ചെയ്തത് എവിടെ?
0: ദ ഇൻസൈഡർ എന്ന പേരിലാണ് ചെയ്തിട്ടുള്ളത്. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ യൂത്ത് ഫോറം ഒരു ഓഡിയോ നാടക മത്സരം സംഘടിപ്പിച്ചിരുന്നു രണ്ടു വർഷം മുന്നേ. അപ്പൊ അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്.
1: അതിന്റെ സ്ക്രിപ്റ്റ് ബാക്കി കാര്യങ്ങളൊക്കെ
0: അത് എഴുതിയത് ഞാൻ തന്നെയാണ്. രചന സംവിധാനം ഞാനാണ്. പിന്നെ അതിലൊരു ചെറിയ ഭാഗം ഞാൻ ഡബ്
1: ചെയ്തിട്ടുണ്ട്.
0: പിന്നെ ഞാൻ പ്ലസ് വണ്ണില് പഠിക്കുന്ന സമയത്ത് അകക്കണ്ണ് എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അഭിനയവും എനിക്ക് താല്പര്യമുള്ള ഇവിടെ ഒരു കമ്മ്യൂണിറ്റി തിയേറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ആക്സസിബിൾ തിയേറ്റർ, അങ്ങനെ നാടകത്തിന്റെ മേഖലയും
1: എല്ലാ മേഖലയും എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്.
0: വേറെ ഒന്നല്ല, എന്റെ അമ്മയ്ക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു, കാഴ്ചയില്ല അല്ലെങ്കിൽ കണ്ണ് കാണില്ല എന്ന് പറഞ്ഞിട്ട് ഒന്നൊന്നും മാറി നിൽക്കരുത്. കണ്ണു കാണാത്തത് കൊണ്ടാണ് നിനക്കത് ചെയ്യാൻ പറ്റാഞ്ഞേന്ന് ആരെക്കൊണ്ടും പറയിക്കരുത് എന്നുള്ളൊരു എൻ്റെ അമ്മ അങ്ങനെ. കാഴ്ച പോയ സമയത്ത് എനിക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം എല്ലാവരും പോകുന്നുണ്ട്, എൻ്റെ മോള് മാത്രം പോകുന്നില്ല, എൻ്റെ മോൾക്ക് കാണാത്തതുകൊണ്ടല്ലേ എന്നുള്ളൊരു സങ്കടം ഉണ്ട് അമ്മയുടെ. അപ്പം കാഴ്ച ഇല്ലാത്തതുകൊണ്ടല്ലേ എന്ന് പറഞ്ഞ എന്നെ ആ ഒരു കാര്യം എന്നോട് ആരും പറയുമ്പോൾ എനിക്ക് എൻ്റെ അമ്മയുടെ കണ്ണീര് ഓർമ്മ വരാം. എനിക്കത് തീരെ താല്പര്യമില്ലാത്തൊരു കാര്യം അമ്മയുടെ കണ്ണീര് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പരമാവധി എന്നെ കൊണ്ട് എന്തൊക്കെ പറ്റുമോ അത് ഞാൻ ചെയ്യാൻ ശ്രമിക്കാം. ചിലപ്പോൾ എനിക്ക് കഴിവില്ലാത്തതുകൊണ്ട് എന്നെ മാറ്റി നിർത്തുകയാണെങ്കിൽ ഓക്കെയാണ്. പക്ഷെ കാഴ്ച ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് റിസ്ക് എടുത്തും ഞാനത് ചെയ്യും. യാത്രകൾ പോകുന്നതാണെങ്കിലും ഒക്കെ ഇപ്പൊ ഞാൻ തന്നെ പാചകം ചെയ്യും. ഒറ്റയ്ക്കൊരു വീടെടുത്ത് താമസിക്കുക എന്ന് പറഞ്ഞപ്പോഴും കാഴ്ച ഇല്ലാത്തതുകൊണ്ട് എന്നുള്ളത് പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു സ്പേസ് എനിക്ക് വേണം, എനിക്ക് നിൽക്കണം, ചെയ്യണം എന്നുള്ളൊരു വാശിയിൽ ഞാൻ ചെയ്തത്. ആ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് റിസ്ക് എടുത്തും ഞാൻ അതിന് ചെയ്യും.
1: അപ്പൊ തീർച്ചയായിട്ടും ഇത് കേൾക്കുന്ന ഓരോരുത്തർക്കും ഏറ്റവും വലിയ മോട്ടിവേഷൻ ഈ വാക്കുകൾ തന്നെയാണ്.
0: എനിക്കത് തന്നെയാ പറയാനുള്ളത്. കാരണം നമ്മൾ അതുകൊണ്ട് മാറി നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എല്ലാവരും പല പരിമിതികൾ നേരിടുന്നവരാണ്. പിന്നെ നമ്മൾ മാത്രം അതിന്ന് മാറി നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. കാഴ്ച പരിമിതി ഒരു പ്രശ്നമല്ല. നമുക്ക് എഴുതാനും വായിക്കാനും കാഴ്ചയുള്ളവരെ പോലെ പറ്റുന്നില്ല എന്നുള്ളൂ. പക്ഷെ അതിനെ സഹായിക്കുന്ന പല സംവിധാനങ്ങളും ഇന്ന് നമുക്ക് നിലവിലുണ്ട്. അതിനൊക്കെ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകും. അതൊരു പരിമിതിയായിട്ട് കണക്കാക്കുമ്പോഴാണ് നമുക്കത് പ്രശ്നമാവുക. അപ്പൊ നമ്മൾ നമ്മളെക്കാ താഴ്ന്ന രീതിയിൽ ജീവിക്കുന്നവരെ നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നമില്ല. ദൈവം സഹായിച്ച് എനിക്ക് ഒറ്റയ്ക്ക് നടക്കാം, എനിക്ക് എന്തിനെങ്കിലും പറയാം, എനിക്ക് കേൾക്കാം, അതൊക്കെ എൻ്റെ അനുഗ്രഹമല്ലേ. അപ്പൊ അതിനെ മാക്സിമം യൂസ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഇപ്പൊ എൻ്റെ അമ്മ മരിച്ചതിന് ശേഷം അമ്മയുടെ ആ വാക്കുകൾ തന്നെയാണ് എന്നെ എല്ലാ കാര്യത്തിലേക്കും എന്നെ എത്തിക്കുന്നത്,
1: മോട്ടിവേറ്റ് ചെയ്യുന്നത്.
0: അത് ഇപ്പോഴും ഞാൻ ഉള്ളിൽ സൂക്ഷിക്കുന്നുണ്ട്.

0: ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്?
1: ഹസ്ബൻഡ് ആളുടെ പേര് സാരംഗ് എന്നാണ്. മലപ്പുറം കോട്ടയ്ക്കലടുത്തുള്ള MSM ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളം അധ്യാപകനാണ്. ആളും കാഴ്ചാപരിമിതി നേരിടുന്ന വ്യക്തിയാണ്. എനിക്ക് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു, ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ കാഴ്ച പരിമിതി ഉള്ള ഒരാളെ കല്യാണം കഴിക്കൂ എന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു. യാത്ര ചെയ്യുന്നതിനൊക്കെ ആളാണ് കൂടുതലും സപ്പോർട്ട്. ഇപ്പൊ ട്രെയിനിന്റെ പല കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരുന്നതും ഒക്കെ ആളാണ്.
0: അപ്പൊ തീർച്ചയായിട്ടും ഇനിയും പുതിയ പുതിയ മേഖലകളെല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കട്ടെ. ഒപ്പം തന്നെ ഇതേ മോട്ടിവേഷനും അമ്മ തന്ന ആ ഒരു എനർജിയും എല്ലാം അച്ഛൻ്റെ ആ സപ്പോർട്ടും എല്ലാം എന്നും ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്നെല്ലാം ആശംസിക്കുകയാണ്. ഒപ്പം തന്നെ PhD ഒക്കെ വളരെ മികച്ച രീതിയിൽ കംപ്ലീറ്റ് ചെയ്ത് ഒരു വിജയം കൈവരിക്കാൻ സാധിക്കട്ടെ എന്നും ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.
1: താങ്ക് യു.
2: അധ്യാപികയായ ഹീര VSമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ BT.
3: നേർവഴി.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്,

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ആകാശവാണി.
3: வணக்கம் நேர்களே, இது தமிழ்ச்சொல் மாலை.

നേരുകളെ, ഇസയും യോഗാവും ഗുണത്താൽ ഉണ്ട്. ഏനെന്താ, മനിത മനതയും ഉടലെയും ഒരുമുഖപ്പെടുത്തി ആഴ്ന്ന അമരിയെ തരും ആറ്റിൽ കൊണ്ടുവരാൻ ഇവയിരണ്ടും. യോഗാവും ഇസയും നമ്മുടെ മന അഴുത്തത്തെ കുറയ്ത്ത് നേർമറൈ ആറ്റലെ അധികരിക്ക പെരിതും ഉദവി ചെയ്യുന്നത്. യോഗാവെ മുറയാക പരിച ചെയ്യുമ്പോഴും ഇസയെ നാം ആഴ്ന്ന് രസിക്കുമ്പോഴും നമ്മുടെ മനതർക്ക് ഒരു ആഴ്ന്ന ധ്യാനത്തെ അത് ഉരുവാക്കുകിന്റത്. നമുക്ക് സീരാന ശ്വാസത്തെ അളിക്കവും മന അഴുത്തത്തെ കുറയ്ക്കവും ഒരു സിറന്ത മരുന്നാകവും യോഗാവും ഇസയും ഒരുപോലെ പയനളിക്കുന്നത്. ജൂൺ 21

ഇസൈദിനമോ മറ്റും ഉലക യോഗാ ദിനമോ കൂടെ. സർവദേശ ഇസൈ മറ്റും യോഗാ ദിനത്തെ സാർന്ന് ഇന്ത്യ തമിഴ്ചൊല് മാലയ് നികഴ്ചിയിൽ മുതലാവതാക നേരുകൾ കേട്ടിരിപ്പത് തിരു വി മുരുകൻ അവർ എഴുതിയ ഉരേ ഇസൈ എനും ഇൻപവെള്ളം.

ഇസേ, ഇയർക്കിയിൻ വരപ്രസാദം. ഇസേ എൻഡാൽ എന്നെ ഒരു ഒലി അത് ഇസയ്ക്കപ്പെടുമ്പോൾ ചെവിക്ക് ഇൻപത്തി തന്ന് മനതിൽ ഒരു ഇതമാന സുഖത്തെ അനുഭവിക്ക മുടിന്താൽ അതെ ഇസയിൻകിറോ. ഇയർക്കയിൻ ഒവ്വൊരു അസൈവിലും ഒരു ഇസൈ ഉള്ളത് എൻഡാൽ അത് മികയാകാതെ പാടും കുയിലിടം മട്ടുമേ ഇസൈ ഉള്ളത് എന്റെ കൂറ മുടിയുമാ. ആടും മയിലിടവും വീസും തെണ്ടിലിടവും ആദവനിൻ വരവൈ ആദരവുടൻ തെരുവിക്കും പറവകളിടവും ഓടിയാടും വിലങ്കിനങ്ങളിടവും അടർന്ന കാട്ടിൻ പേരുരുളെ കിഴുത്തിക്കൊണ്ട് സലസലവന്റെ കുഞ്ഞും ചലങ്കൈ ഓസെ എഴുപ്പും കാട്ടാറ്റ് വെള്ളത്തിലും മാമലകളിൽ മയ്യത്തിൽ കൂടെ വെള്ളിമുത്തുക്കൾ വെടുത്തി സിതുറതു പോന്റെ അരുവികളിലും നദികളിലും കൊഞ്ചും മഴലുകളിൻ കുരൽ അഴകിലും കാറ്റിൻ താളത്തിർക്ക് ഏറ്റവാർ അസൈന്താടും മരം ചെടി കൊടികളിൽ ഇതമാന അസൈവിലും ഇസയുണ്ട്. ഏൻ കായ്ന്തു പോന മൂങ്കിലിൽ ഇരുന്നല്ലവാ നാം മനതെ വരടി ചെല്ലും പുല്ലാങ്കുഴൽ നാദം പിറക്കിൻ്റെത്. ഇവ്വാറ് നമുക്ക് ചുറ്റുമുള്ള അനൈത്തിലും ഏതോ ഒരു വിധത്തിൽ ഇസൈ ഇരിക്കുന്നത് എന്റെ കൂറലാം. ഇസൈക്ക് എതിർമറയാനത് ഇരച്ചൽ. എന്തോ ഒരു സത്തമാനത് കാതുകൾക്ക് കൊടൂരമാക അമൈന്ത് മന അഴുത്തത്തെ അധികരിക്ക ചെയ്യുന്നതോ അതെ ഇരച്ചൽ എൻകിറോം. അവ്വാറ് പാർക്കുമ്പോൾ ഇസയാനത് യോഗ പയർച്ചി ചെയ്തേ പോലെ മനതെ അമേതിപ്പെടുത്തി ഉളവിയ സംബന്ധമായ മന അഴുത്ത നോയികളെ ഗുണപ്പെടുത്ത ഇസയാൽ മുടിയും എന്റെ കൂടെ മരുത്വത്തുറ നിരൂപിച്ചുള്ളത്. യോഗ എപ്പടി ഇന്റെ മനുതരുകളിൽ ഉളവിയൽ രീതിയാക എതിർക്കൊള്ളും സ്ട്രെസ് ഡിപ്രഷൻ പോന്റെ നോയികൾക്ക് തീർവാഹ അമയോ അതേപോലെ ഇസയും മനുതനും ഉടലയും ഉണർവുകളെയും കട്ടുക്കൾ വയ്ക്ക് ഉദവി പുരിയും. നവരസങ്ങൾ എന്ന് കൂറപ്പെടും ഊവകൈ നഹൈ അഴുകൈ വെകുളി വീരം അച്ചം ഇളിവരൽ മറുക്കൈ ശാന്തം പോന്റെ മനിത മനങ്ങളിൽ ആഴത്തിൽ ഉറങ്ങിക്കിടക്കും ഉണർവുകളെ തൂണ്ടി അങ്ങേ ഭാവങ്ങളെ നിറയ്പതിൽ ഇസയ്ക്ക് മുഖ്യ പങ്കുണ്ട്. ഉണർവുപൂർവമായ വരികളുടെ പാടൽ ഇസയ്ക്കപ്പെടുമ്പോൾ അന്ത ഇസയാനത് മനിത മനങ്ങളെ മറ്റുമല്ല വിലങ്ങുകളെ കൂടെ മതിമറക്ക വെയ്ത്ത് മനതെ മറ്റൊരു കപ്പനെ ഉലഹത്തിക്ക് കൊണ്ടു ചെല്ലും എന്നത് ഉണ്മയെ. ഇതർക്ക് ഒരു സിറന്ത ഉദാഹരണം താൻ 1984 വെളിവന്ത് വൈദേഹി കാത്തിരുന്നാൾ എന്ന തിരപ്പടത്തിൽ കവിഞർ വാലി എഴുതി ഇസൈഞാനി ഇളയരാജ ഇസയമേപ്പിൽ ഭാവഗായകൻ പി ജയചന്ദ്രൻ കുരലിൽ വെളിവന്ത് രാസാത്തി ഉന്നെ കാണാതെ നെഞ്ച് എന്റെ പാടൽ. തിരി അരങ്ങുകളിൽ ഇന്ന പടം ഓടിക്കൊണ്ടിരിക്കും നേരത്തിൽ ഉദുമലപ്പേട്ട അരികെ ഉള്ള ഒരു തിരയരങ്കിൽ ദിനവും ഇന്ന പാടൽ ഓടും നേരം മട്ടും കാട്ടുയാനക്കൂട്ടങ്ങൾ എന്ത പയരെയോ നിലത്തെയോ സേതപ്പെടുത്താമൽ തിയേറ്ററുക്ക് പിൻപുറം വന്ന് പാടലെ കേട്ടുവിട്ട് പാടൽ മുടിന്ത ഉടൻ അതേപടിയെ തിരുമ്പ് സെന്റ് വിടുമാം. ഇസയ്ക്ക് മനുതനെ മയക്ക മട്ടുമല്ല വിലങ്ങുകളെയും മയക്കും ശക്തിയുണ്ട് എന്നതിർക്ക് ഇത് ഒരു സിറന്ത എടുത്തുകാട്ട്.

ഇസയിൻ മറ്റൊരു മുഖമാണത് നഹച്ചുവൈ പാടലുകൾ. നഹച്ചുവൈ മനുതനെ ഒരേ നേരത്തിൽ ചിരിക്കവും അതുപോലെ ചിന്തിക്കവും ചെയ്യവല്ലത്. അതുപോലെ താ നഹച്ചുവൈ പാടലുകളും. ഇപ്പാടലുകൾ നഹച്ചുവയാക സമൂഹത്തിൽ നടക്കും അനീതികളെ ചുട്ടിക്കാട്ടി മനുതർകൾ മനതിൽ ഒരു താക്കത്തെ ഏർപ്പെടുത്തും തന്മ കൊണ്ടത്. നാട്ടുപുറപ്പാടലുകൾ, ഉഴവു പാടലുകൾ, താരാട്ടു പാടലുകൾ പോണ്ടവേ തെണ്ടൽ നമ്മെ തഴുകി സെന്റ് ഒരു ഇനം പുരിയാ ഇൻപത്തെ നമുക്ക് ഉരുവാക്കുവതേ പോലവേ പാടലുകളും നം മനതിൽ തഴുകി സെന്റ് ഒരു ഇനം പുരിയാത ഇൻപ വെള്ളത്തിൽ നമ്മെ മുഴുക ചെയ്യുന്ന. ഇവ്വാറാക തമിഴ് തിരയിസയാനത് ഒരു കടൽ പോലെ പരന്ന് വിരുന്ന് എല്ലയറ്റ ഇൻപത്തെ മനുതനുക്ക് പകർന്നളിക്കുന്നത്. അത്തുടൻ നമ്മുടെ സമൂഹത്തിൻ കലാചാരത്തിൻ തന്മയെ അടുത്ത തലമുറയ്ക്ക് വഴങ്ക പൊക്കിഷമാക പാതുകാക്കപ്പെട വേണ്ടിയ ഒന്ന് എന്നതേ നാം നിലവിൽ കൊള്ള വേണ്ടും. പാടൽ പാടുവത് എൺപത് സിലർക്ക് മറ്റുമേ തീർന്ന കല എന്നാലും പാടലെ രസിപ്പത് എൺപത് അനേവർക്കുമേ തീർന്ന കല എന്നതേ നാം ഏറ്റുകൊള്ള വേണ്ടും. ഇന്നലയിൽ നാം പാർക്കുമ്പോൾ നമ്മുടെ മനതിൽ ഒരു ധ്യാന ഉണർവ് ഏർപ്പെടുത്തി മനതെ ഒഴുങ്കപ്പെടുത്തും തന്മ കൊണ്ട യോഗാവെ പോയിന്റെ ഇസയും നമ്മുടെ മനതെ ഒഴുങ്കപ്പെടുത്ത വല്ലത് എൻപതേ നാം ഉണർന്നു കൊള്ള വേണ്ടും. ഇസയെ നേസിപ്പോ, ഇസയെ രസിപ്പോ, ഇസയുടൻ ഇസയുടൻ വാഴുവോ.

സോധനയിലും സാധനയും. നിഗഷിയിൽ ഇതുവരെ നേരുകൾ കേട്ടത് തിരുമതി ബാലിമതി ശ്രീനിവാസൻ അവർ എഴുതി വഴങ്ങിയ സിറുകഥയും.

നിഗശിയിൽ ഇതുവരെ നേർകൾ കേട്ടുകൊണ്ടിരുന്നത് ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലും ജോലിപരപ്പാണ് തമിഴ്ച്ചൊൽ മാലയ്. ഇത്തുടൻ ഇന്ത്യ നിഗശിയിൽ നിറയുമടുകിന്തിന് വീണ്ടും സന്ധിക്കും വരെ ഉങ്ങളിടമിരുന്ന് വിടപെറുവത് എം സംഗീത കൃഷ്ണകുമാർ. നന്ദി, വണക്കം.

0: ഗിഫ്റ്റ് വന്നിട്ടുണ്ട്.
1: ആഹാ, ലെജൻഡിന്റെ ബാറ്റ്!
2: ഇതുകൊണ്ട് ഞാൻ കളിക്കും.
1: അരെ, ഫ്യൂച്ചർ ബാറ്റിംഗ് ലെജൻഡ് ഞാനാണ്.
0: ഇതിൽ ആരുടെ പേരാണോ ഉള്ളത്, ബാറ്റ് അയാൾക്കാണ്.
1: ചേടാ,
0: കണ്ടില്ലേ, ഇതിൽ എന്റെ പേരില്ലായിരുന്നെങ്കിൽ ബുദ്ധിമുട്ടായെന്നെ. അതുകൊണ്ടാണ് RBI പറയുന്നത് ബാങ്ക് അക്കൌണ്ടിനും ബാങ്ക് ലോക്കറിനും നോമിനിയുടെ പേര് രജിസ്റ്റർ ചെയ്യണമെന്ന്. അങ്ങനെ നിങ്ങളുടെ സമ്പാദ്യം നിങ്ങൾ നിർദ്ദേശിക്കുന്ന ആൾക്ക് തന്നെ ലഭിക്കും. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പ്രിയ ശ്രോതാക്കളെ, ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഈ തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകുന്ന കോഴ്സുകളെപ്പറ്റിയും അതിന്റെ നടപടിക്രമങ്ങളെപ്പറ്റിയുമുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി റീജിയണൽ ഡയറക്ടർ ഡോക്ടർ ടി ആർ സത്യകീർത്തി മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പരുകൾ 9495964321, 9496565321, 9496595321. ആകാശവാണി.
2: ഗാനകൈരളി, കർണാടക സംഗീതത്തിലെ കേരള പെരുമ.
3: വെറും 33 വർഷം മാത്രം നീണ്ട ജീവിതമായിരുന്നു ഗർഭശ്രീമാനായ സ്വാതി തിരുനാൾ രാമവർമ്മയുടേത്. ആ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ അനശ്വരങ്ങളായ സംഗീത സൃഷ്ടികളും ഓർമ്മിക്കേണ്ട ഭരണ പരിഷ്കാരങ്ങളും അദ്ദേഹത്തിന്റെ സംഭാവനകളായി ഉണ്ടായി. വിവിധ ഭാഷകളിലായി കൃതികൾ രചിച്ച സ്വാതി തിരുനാളിന്റെ സംഗീത വൈഭവത്തെക്കുറിച്ച് ഏറെ വർണ്ണിക്കേണ്ടതില്ല. മഹാരാജാവിന്റേതായ കർത്തവ്യങ്ങൾക്കിടയിൽ തന്റെ സമകാലികരെപ്പോലെ ശിഷ്യപരമ്പരകളെ സൃഷ്ടിച്ച് ആ സംഗീതം പകർന്നുകൊടുക്കാൻ സാധിക്കാത്തതുകൊണ്ടാകാം അദ്ദേഹത്തിന്റെ കൃതികൾ അതിന്റെ യഥാർത്ഥ രൂപത്തിൽ വീണ്ടെടുക്കാനും നിലനിർത്താനും പിന്നീട് ഏറെ അധ്വാനം വേണ്ടി വന്നത്. തലമുറകൾക്ക് ശേഷവും സ്വാതി കൃതികൾക്ക് പ്രചാരം വർദ്ധിക്കുന്നതായി കാണുന്നത് കേരളത്തിന്റെ സംഗീത പാരമ്പര്യത്തിനും അഭിമാനിക്കാനുള്ള വസ്തുതയാണ്. സ്വാതി കൃതികൾ മാത്രം ഉൾപ്പെടുത്തി എല്ലാ വർഷവും സ്വാതി തിരുനാൾ ജയന്തിയോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന സ്വാതി തിരുനാൾ സംഗീതോത്സവം ആ മഹാപ്രതിഭയോടുള്ള ആകാശവാണിയുടെ ആദരമാണ്. ഗാനകൈരളിയുടെ ഇന്നത്തെ അധ്യായത്തിൽ സ്വാതി തിരുനാൾ രചിച്ച ഏതാനും പദങ്ങൾ നമുക്ക് കേൾക്കാം.

ഹന്ത ഞാൻ എന്തു ചെയ്യൂ എന്നു തുടങ്ങുന്നു. രാഗം ഹംസാനന്ദി, തിശ്രനട. കെ ഓമനക്കുട്ടി, ലളിതാഗോപാലൻ നായർ, ജി സീതാലക്ഷ്മി എന്നിവർ ചേർന്ന് പാടിയത്.

സ്വാതി തിരുനാൾ പദങ്ങളിൽ അടുത്തതായി തരുണീ ഞാൻ എന്നു തുടങ്ങുന്നു. ദ്വിജാവന്തി രാഗം, മിശ്രചാപ്പ് താളം. പാടിയത് ജി. സീതാലക്ഷ്മി.

അവസാനമായി ശങ്കരാഭരണ രാഗത്തിൽ സഖി ഹേ എന്നു തുടങ്ങുന്ന പദം മിശ്രചാപ്പ് താളം. പാടിയത് സി.എസ്. കൃഷ്ണൻ.

0: സ്വാതി തിരുനാൾ രചനയിലുള്ള ഏതാനും പദങ്ങളാണ് ഇന്ന് ഗാനകൈരളിയിലൂടെ നമ്മൾ കേട്ടത്.
1: ഗാനകൈരളി സമാപിക്കുന്നു. ആഖ്യാനം എം കെ ദിലീപ്, സംവിധാനം സന്ദീപ് സുരേഷ്, സംവിധാന സഹായം കെ ജി സുമിത.
2: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഒരു ചലച്ചിത്രഗാനം കേൾക്കാം.

0: കുടുംബസമേതം എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്പുറം വരികൾ എഴുതി ജോൺസൺ ഈണമിട്ട് യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. ആകാശവാണി.
1: അക്ഷര വെളിച്ചം, വായനയുടെ വർത്തമാനം. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ചിത്രീകരണം. രചന അശോകൻ പുതുപ്പാടി.

0: പുതുകാലത്ത് വായന കുറഞ്ഞു വരികയാണെന്ന് പല കോണുകളിൽ നിന്നും അഭിപ്രായം ഉയരാറുണ്ട്. പഴയ കാലത്ത് പുസ്തകങ്ങളും അച്ചടി മാധ്യമങ്ങളും മാത്രമാണ് വായനോപാധിയായി ഉണ്ടായിരുന്നതെന്ന കാര്യം നമുക്കറിയാം. എന്നാൽ ഇന്ന് ഇലക്ട്രോണിക് മാധ്യമങ്ങളുടെ ധാരാളിത്തമുള്ള കാലമാണ്. വിഡ്ഢിപ്പെട്ടി എന്ന് കളിയാക്കി വിളിക്കാറുള്ള ടെലിവിഷനും ഇലക്ട്രോണിക് മാധ്യമങ്ങളും വായനയെ വലിയ തോതിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്ന കാര്യം നാം മറന്നുപോകരുത്. നിരവധി പുസ്തകങ്ങളിലൂടെ മാത്രം നമുക്ക് ആർജിക്കാൻ സാധിക്കുന്ന വിവരങ്ങൾ ടിവിയിലെ ഒരു പരിപാടിയിലൂടെ മാത്രം നമുക്ക് ഹൃദിസ്ഥമാക്കാൻ പറ്റും.
1: പുസ്തകങ്ങളുടെ സംഗ്രഹം നൽകി നമുക്ക് യഥാർത്ഥ പുസ്തകങ്ങളിലേക്ക് പോകാൻ തോന്നിപ്പിക്കുന്ന യൂട്യൂബ് ചാനലുകൾ ഇന്ന് ധാരാളമായിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടത്തിനൊത്ത പുസ്തകങ്ങൾ ആധികാരികമായി നിർദ്ദേശിക്കുന്ന സൈബർ ഇടങ്ങളിലാണ് നമ്മുടെ ഓരോ ദിനവും പൂർത്തിയാകുന്നത്.
0: ഗൃഹാതുരമായ നമ്മുടെ പഴയ ലൈബ്രറി കാലങ്ങൾക്ക് വലിയ സ്ഥാനമൊന്നുമില്ല. പൊടിപിടിച്ച പുരാതന ഗ്രന്ഥാലയത്തിൽ പോയി കുറേ നേരം തിരഞ്ഞതിനു ശേഷം നാം കണ്ടെത്തിയ അപൂർവ അനുഭവം വെറും പഴങ്കഥയാണ്. പൊടിപടലങ്ങളൊന്നുമില്ലാത്ത, ആവശ്യത്തിന് വായുസഞ്ചാരവും വെളിച്ചവുമുള്ള, ശാസ്ത്രീയമായി ക്രമീകരിച്ച ലൈബ്രറിയിൽ പോയി വളരെ എളുപ്പത്തിൽ കിട്ടുന്ന പുതുമയേറിയ പുസ്തകത്തെയാണ് വായനക്കാർ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്.
1: പുതുതലമുറ വായനയ്ക്കായി കൂടുതൽ ഉപയോഗിക്കുന്നത് ഫോൺ, ടാബ്ലറ്റ്, കിൻഡിൽ എന്നീ ഇലക്ട്രോണിക് ഉപകരണങ്ങളാണ്. ഫേസ്ബുക്കിലൂടെയും വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയും നീണ്ട കഥകൾ ഇന്ന് പരമ്പരയായി വരുന്നുണ്ട്. പിന്നീടത് പുസ്തകരൂപത്തിൽ വരുമ്പോൾ കിട്ടുന്ന സ്വീകാര്യത കൂടുതലാണ്. അച്ചടിച്ച പുസ്തകങ്ങൾക്ക്

കൂടുതൽ ഉപയോഗിക്കുന്നത് ഫോൺ, ടാബ്ലറ്റ്, കിൻഡിൽ എന്നീ ഇലക്ട്രോണിക് ഉപകരണങ്ങളാണ്. ഫേസ്ബുക്കിലൂടെയും വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയും നീണ്ട കഥകൾ ഇന്ന് പരമ്പരയായി വരുന്നുണ്ട്. പിന്നീടത് പുസ്തകരൂപത്തിൽ വരുമ്പോൾ കിട്ടുന്ന സ്വീകാര്യത കൂടുതലാണ്. അച്ചടിച്ച പുസ്തകങ്ങൾക്ക് പകരം

0: ടീം മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്കൊരു പക്ഷേ വലിയ ജനാധിപത്യ ബോധം തമ്മിൽ ഉദയം ചെയ്യുന്നത്. അത്തരം കൃതികൾ വായിക്കുമ്പോഴാണ്. അപ്പം നമ്മുടെ ഉള്ളിലുള്ള മതിലുകൾ ഇല്ലാതായി പോകണമെങ്കിൽ വ്യക്തമായി അത്തരം ജനാധിപത്യത്തെ അവതരിപ്പിക്കുന്ന കൃതികൾ നമുക്ക് വായിക്കേണ്ടി വരും. ജീവിതത്തെ സർഗാത്മകമാക്കണമെങ്കിൽ അത്തരം മതിലുകൾ ഇല്ലാതാവണം എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുപോലെ മാനവികതയുള്ളവരായി നമ്മളെ മാറ്റണമെങ്കിലും അത്തരം വായന ആവശ്യം. കേവലം ആസ്വദിക്കാൻ വേണ്ടിയും നമുക്ക് പരിചിതമല്ലാത്ത ലോകങ്ങൾ കണ്ടെത്താൻ വേണ്ടിയും മാത്രമായി നമ്മൾ വായനയെ പരിമിതപ്പെടുത്തിയാൽ നമുക്ക് ആന്തരികമായ വളർച്ച ഉണ്ടാവുകയില്ല. പകരം നമ്മുടെ ആസ്വാദനമൊക്കെ നടക്കും. നമുക്ക് ജീവിതം ആ തരത്തിൽ സന്തോഷകരമാവുമെങ്കിലും ആന്തരികമായ വളർച്ച ഉണ്ടാകുന്നില്ല. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരം അറിയാതെ വളരുന്നത് പോലെ നമ്മൾ പുസ്തകം വായിക്കും തോറും നമുക്കൊരു ആന്തരികമായ വളർച്ചയുണ്ട്. അവിടെയാണ് ഞാൻ ഈ പറഞ്ഞത്, എന്താ എല്ലാത്തരം മനുഷ്യനെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന എല്ലാ തരത്തിലുമുള്ള എല്ലാ വിധത്തിലുമുള്ള ജാതിയുടെയും മതത്തിന്റെയും പ്രദേശത്തിന്റെയും അതുപോലെ എല്ലാ മതിലുകളും മാഞ്ഞു പോകുന്ന ഒരു ജനാധിപത്യ ബോധം നമുക്കാക്കിയിട്ടുണ്ട്. ഇന്നലെ വരെ നമ്മൾ നിന്ന സ്ഥിതിയിൽ നിന്നും ഉയരങ്ങളിലേക്ക് പോകാൻ ഈ വായന നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. അത്തരം വായന ഈ തലമുറ ഒരു പക്ഷേ ഇനിയും കുറച്ച് ശ്രമപ്പെട്ട് നേടേണ്ടതായിട്ടുള്ളതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാത്തരം വായനയും കുറച്ച് ഗൗരവമുള്ളതാക്കേണ്ടതുണ്ട്. എങ്കിലേ നമ്മുടെ സമകാലിക സാഹിത്യവും വികസിക്കുകയുള്ളൂ, ഭാവിയിലേക്കുള്ള നമ്മുടെ നടത്തവും സുഗമമാവൂ.
1: അച്ചടിച്ച പുസ്തകങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞ ചെലവിൽ ഈ വായന സാധ്യമാണ്. ഡിജിറ്റൈസ് ചെയ്ത ധാരാളം പുസ്തകങ്ങൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. വേഗതയേറിയ ഇന്റർനെറ്റ് സൗകര്യമുണ്ടെങ്കിൽ ഇന്ത്യയുടെ ദേശീയ ഡിജിറ്റൽ ലൈബ്രറിയിൽ നിന്ന് വായനക്കാർക്ക് പരിധിയില്ലാതെ പുസ്തകങ്ങൾ വായിക്കാൻ പറ്റും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, സാഹിത്യ ഗ്രന്ഥങ്ങൾ എന്നിവ ഇവിടെ ലഭിക്കും. സ്കൂൾ വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം, കരിയർ വികസനം, ഗവേഷണം, പേറ്റന്റുകൾ, ജുഡീഷ്യൽ റിസോഴ്സ്, സാംസ്കാരികം, പത്രശേഖരം എന്നീ മുൻഗണനാ വിഷയങ്ങൾ നൽകിയും നമുക്ക് ലൈബ്രറിയെ ഉപയോഗിക്കാൻ പറ്റും. സ്വയം എന്ന പ്ലാറ്റ്ഫോമിൽ എല്ലാ വിഷയങ്ങളിലും മികച്ച ഓൺലൈൻ കോഴ്സുകളും സൗജന്യമായിട്ടുണ്ട്.
2: കാഴ്ച പരിമിതിയുള്ള പുസ്തക പ്രേമികൾക്ക് വേണ്ടി എല്ലാ വിഷയങ്ങളിലും ഇന്ന് ബ്രെയിൽ പുസ്തകങ്ങൾ ലഭ്യമാണ്. ഇത്തരം പുസ്തകങ്ങളുടെ വിപുലമായ ശേഖരവും പ്രത്യേക ബ്രെയിൽ ലൈബ്രറിയും കേരള സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറിയിലുണ്ട്. ഇത്തരം വായനക്കാർക്ക് വേണ്ടി ഇപ്പോൾ ഓഡിയോ ലൈബ്രറിയും സുലഭമാണ്. നല്ല ശബ്ദത്തിൽ റെക്കോർഡ് ചെയ്ത എല്ലാ ഭാഷകളിലെയും മികച്ച ഓഡിയോ പുസ്തകങ്ങൾ പ്രാദേശിക ഭാഷകളിൽ ലഭ്യമാണ്. വിവിധ ഓൺലൈൻ ആപ്പുകളിലും ഓൺലൈൻ റേഡിയോകളിലും പുസ്തകങ്ങൾ മുഴുവനായും സംഗ്രഹമായും കഥാസാരമായും ആസ്വദിക്കാനുള്ള സൗകര്യമുണ്ട്.
3: സാമൂഹിക പ്രവർത്തകയും ഓഡിയോ പുസ്തകങ്ങളുടെ സംരംഭകയുമായ ദേവി കൃഷ്ണ,
4: ഞാൻ ഹിഡൻ വോയിസസ് എന്നുള്ളൊരു എൻജിഒയുടെ സംഘാടകനെയാണ്. ഞങ്ങള് 2019 തൊട്ട് ഈ കാഴ്ച പരിമിതിയുള്ള ആൾക്കാർക്ക് വേണ്ടി ഓഡിയോ ബുക്സ് ചെയ്യുന്നുണ്ട്. 18 ഭാഷകളിൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതില് എന്തുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാനും അവർക്ക് ഹ്യൂമൻ ആയിട്ടുള്ള ആ ഒരു കണക്ഷൻ വേണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഓഡിയോ ബുക്സ് ചെയ്യുന്നത്. പല സബ്ജക്റ്റിലും ഉണ്ട്, മാത്സ് തൊട്ടും സയൻസ് വരെ എല്ലാ സബ്ജക്റ്റിനും ഞങ്ങൾ ബുക്കിലില്ലാത്തത് പോലും എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ ഈ വായനാ ദിനത്തിനനുബന്ധിച്ചോളം ഞങ്ങൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഈ കാഴ്ച പരിമിതിയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്.
1: വായനയിലേക്ക് നയിക്കേണ്ടത് ചെറിയ പ്രായത്തിൽ തന്നെയാണ്. കുട്ടികൾ സംസാരിച്ചു തുടങ്ങുന്ന പ്രായത്തിൽ പുസ്തകങ്ങൾ കയ്യിലെടുത്ത് ആകർഷകമായി കഥ പറഞ്ഞ് ആംഗ്യം കാണിച്ച് രക്ഷിതാക്കൾ വായിക്കാൻ ശ്രമിക്കണം. ഇത് ഒരു തുടർ പ്രവർത്തനമാകുമ്പോൾ കുട്ടികൾക്ക് വായിക്കാനുള്ള താല്പര്യം ഉണ്ടാകുക തന്നെ ചെയ്യും. അനുകരിക്കുന്ന സ്വഭാവം കുട്ടികൾക്ക് സാധാരണമാണ്. വായനക്കാരായ മാതാപിതാക്കളെ അനുകരിക്കുന്ന കുട്ടികൾ ആയുഷ്കാല വായനക്കാരായി മാറും. വീട്ടിൽ നിന്നും തുടങ്ങുന്ന കഥ പറച്ചിലുകൾ ഗാർഹിക കൂട്ടായ്മകളിലേക്ക് നീങ്ങണം. ഇതുതന്നെ ബാലവേദികളിലും അംഗൻവാടികളിലും വിദ്യാലയങ്ങളിലും തുടരണം.
2: വിദ്യാലയങ്ങളാണ് കുട്ടികളെ വായനയിലേക്ക് നയിക്കാനുള്ള മറ്റൊരിടം. കാർട്ടൂൺ കഥാപാത്രങ്ങൾ, അസാമാന്യ വലിപ്പമുള്ള അത്ഭുത മനുഷ്യർ

0: തുടങ്ങി ലൈബ്രറിയിലേക്കുള്ള പ്രവേശന ഭാഗത്ത് വിസ്മയപ്പെടുത്തുന്ന കാഴ്ചകളിലൂടെ കുട്ടികളെ ലൈബ്രറിയിലേക്ക് നയിക്കാം. പഠനത്തിന്റെ തിരക്കുകൾക്കിടയിൽ കുട്ടികൾക്ക് പൊതുവായനയ്ക്ക് സാധാരണയായി സമയം കിട്ടാറില്ല. ഇതിന് പരിഹാരം കാണേണ്ടത് അധ്യാപകരും രക്ഷിതാക്കളുമാണ്. പ്രതിദിനം ആയിരക്കണക്കിന് പുസ്തകങ്ങൾ പുറത്തിറങ്ങുമ്പോൾ അതിലൊരംശം പോലും ഒരു ജീവിതകാലത്ത് വായിക്കാൻ കഴിയില്ല. ഇവിടെ നല്ലൊരു പുസ്തക തെരഞ്ഞെടുപ്പ് അനിവാര്യമാണ്.
1: കുട്ടികൾ ഒരു വർഷം തീർച്ചയായും വായിച്ചിരിക്കേണ്ട പുസ്തകങ്ങളുടെ പട്ടിക ലൈബ്രറിയിന് തയ്യാറാക്കാം. കഥാപുസ്തകങ്ങൾ, വിവിധ വിഷയങ്ങളിലുള്ള ഗ്രന്ഥങ്ങൾ തുടങ്ങി എല്ലാ മേഖലയിലെയും പുസ്തകങ്ങൾ ഈ പട്ടികയിൽ ഉൾപ്പെടുത്താം. ഇതിനായി സാഹിത്യകാരന്മാരുടെയും വിഷയവിദഗ്ധരുടെയും ഉപദേശങ്ങളും സ്വീകരിക്കാവുന്നതാണ്. ഈ പുസ്തകങ്ങളുടെ ധാരാളം കോപ്പികൾ ലൈബ്രറിയിൽ സജ്ജീകരിക്കാനും ശ്രദ്ധിക്കണം. പുസ്തകങ്ങളുടെ പോസ്റ്റർ പ്രദർശനം, പുസ്തക ചർച്ച, വായനക്കുറിപ്പ് മത്സരം എന്നിവയും ഇതിന്റെ ഭാഗമായി നടത്താൻ പറ്റും. കൃത്യമായ പുസ്തക വായന, ലൈബ്രറി ഉപയോഗം എന്നിവ കുട്ടികൾക്ക് സുഖകരമാക്കുന്ന പരിപാടികൾ സംഘടിപ്പിക്കണം. സ്കൂൾ, റേഡിയോ, ചുമർപത്രം എന്നിവയിലെല്ലാം വായനയുടെ പ്രാധാന്യം ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം.
2: നമ്മുടെ വായനയെ സംബന്ധിച്ച് വളരെ ഗൗരവമായ ചർച്ചകൾ പല രൂപത്തിൽ നടക്കും.

0: ഒക്കെ കാരണങ്ങളാൽ പിൻവാങ്ങുന്ന അവസ്ഥയുമുണ്ട്. വൻതോതിൽ പുസ്തകങ്ങൾ വായിക്കണമെന്നുള്ള ഒരു പ്രേരണ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും തന്നെ. വായനയെ ഗൗരവമായി സമീപിക്കുന്ന വായനാ ദിനം ഉൾപ്പെടെ വരുമ്പോൾ അവിടെ ചില വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ വരണമെന്ന് തോന്നുന്നു. സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്ന മാനുഷികമായ മൂല്യങ്ങൾ പ്രദാനം ചെയ്യുന്ന പുതിയതും പഴയതുമായ ഒരുപാട് കൃതികൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുത്ത് വായനയിലേക്ക് പോകാറുണ്ട്. ഒരുപാട് പുസ്തകങ്ങൾ പുതുതായി രചിക്കപ്പെടുന്നുണ്ട്. എല്ലാം നമുക്ക് വായിക്കാനാവില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അതിൽ നിന്ന് എന്ത് വായിക്കണം, എങ്ങനെ വായിക്കണം എന്നുള്ളത് നമുക്ക് നല്ല നിശ്ചയമുണ്ടാകണം. ആ കാര്യത്തിൽ ഊന്നുകൊണ്ട് ആണ് യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്തെ പബ്ലിക് ലൈബ്രറിയിലെ മെമ്പേഴ്സിന്റെ വായനാവേദി ലക്ഷ്യം വെച്ചുകൊണ്ട് നിരന്തരം സാഹിത്യപരമായ ചർച്ചകളിലേക്ക് നമ്മൾ പോകുന്നത്. ഇന്നത്തെ സമൂഹം ഗൗരവമായ വായന നമ്മളോട് ആവശ്യപ്പെടുന്നത് നമ്മുടെ സമൂഹത്തെ ഒരിഞ്ചെങ്കിലും മുന്നോട്ട് നയിക്കാൻ അത് പ്രേരിപ്പിക്കും എന്നുള്ള ഉറപ്പുമേൽ തന്നെയാണ്. നമ്മളുടെ മാനുഷികമായ മൂല്യങ്ങളെല്ലാം അടിത്തറ പാകി വളർന്നു വികസിച്ചു വന്നത് ഗൗരവമായ വായനയിലൂടെ തന്നെയായിരുന്നു. അത് വളരെ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ലോകം മുഴുവനുമുള്ള വിശ്വസാഹിത്യത്തെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി നമ്മുടെ മുമ്പിൽ തരുമ്പോൾ ലോകത്തെ തന്നെ കൃത്യമായി വായിക്കാൻ നമുക്ക് അവസരവും ലഭിച്ചു. അക്കാര്യം ഊന്നുനിന്നുകൊണ്ടാണ് ഈ വായനാ ദിനത്തിലെ എനിക്കും വായനാ സമൂഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഗൗരവമായ വായന വീണ്ടും വീണ്ടും ആവർത്തിക്കണം.
1: ഒരു പുസ്തകം കയ്യിൽ കിട്ടിയാൽ പെട്ടെന്ന് തന്നെ അതിന്റെ സ്വഭാവം മനസ്സിലാക്കാൻ കുട്ടികൾക്ക് പരിശീലനം നൽകണം. പുസ്തകത്തിന്റെ പുറംചട്ട, കണ്ടന്റ് അഥവാ ഉള്ളടക്കം എന്നിവ നോക്കി പുസ്തകത്തിന്റെ സ്വഭാവം എന്തെന്നറിയാൻ കുട്ടികളെ സഹായിക്കണം. ലൈബ്രറിയിൽ നിന്ന് ഒട്ടും സമയം കളയാതെ വേണ്ട പുസ്തകങ്ങൾ കണ്ടെത്താൻ ഇത് സഹായകരമാണ്. പുസ്തകത്തിന്റെ മുഖവുര, ആമുഖം, ഗ്രന്ഥസൂചി എന്നിവ പരിശോധിക്കുന്നത് പുസ്തകത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സഹായകരമാണ്.
2: സ്കൂളുകളിൽ ചുമർ പുസ്തകങ്ങൾ തയ്യാറാക്കുന്നത് കുട്ടികളെ വായനയിലേക്ക് നയിക്കാൻ പര്യാപ്തമാണ്. കുട്ടികൾക്ക് ഇഷ്ടമുള്ള വ്യത്യസ്ത കഥകൾ നമുക്ക് തിരഞ്ഞെടുക്കാം. ആമയും മുയലും മത്സരിച്ചോടിയതും ആന തയ്യൽക്കാരനെ കുളിപ്പിച്ചതുമെല്ലാം ഓരോ വിഷയങ്ങളാണ്. വ്യത്യസ്തമായതും പുതുമയേറിയതുമായ വിഷയങ്ങളും നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതും സംവേദനക്ഷമമായതുമാകാൻ എപ്പോഴും ശ്രദ്ധിക്കണം. നല്ല ചിത്രങ്ങൾ ഒരുക്കാൻ കാണിക്കുന്ന അതേ ജാഗ്രത വാചകങ്ങൾ കുറച്ചുമാത്രം ഉപയോഗിക്കാനും കാണിക്കണം.
1: സ്കൂളുകളിൽ ഹ്യൂമൻ ലൈബ്രറി ഒരുക്കുന്നത് വായനയെ പർവ്വതത്തോളം ഉയർത്താൻ പര്യാപ്തമാണ്. വ്യത്യസ്ത ജീവിതാനുഭവമുള്ള ഒരാളുമായി സംസാരിക്കാൻ സാധിക്കുന്നതാണ് ഈ ലൈബ്രറിയുടെ പ്രധാന നേട്ടം. അഭയാർത്ഥികൾ, ഭിന്നശേഷിക്കാർ, വിവേചനങ്ങൾക്ക് ഇരയായവർ എന്നിവർ ഇതിന് ഉദാഹരണങ്ങളാണ്. അതുപോലെ ക്ലാസിക് ഗ്രന്ഥങ്ങൾ പഠിച്ച് ആകർഷകമായി അവതരിപ്പിക്കുന്ന ഹ്യൂമൻ ലൈബ്രറികളുമുണ്ട്.
2: വേഗതയേറിയ വായനയിലും കുട്ടികൾ പരിശീലനം നേടണം. നമ്മുടെ ഉയരത്തിനനുസരിച്ചുള്ള കസേര, മേശ, വായുസഞ്ചാരമുള്ള വെളിച്ചമുള്ള മുറി എന്നിവ വായനയുടെ വേഗം നിർണയിക്കുന്ന ഘടകങ്ങളാണ്. നമുക്ക് ഏറ്റവും ഉന്മേഷകരമായ സമയത്ത് സാങ്കേതികമായുള്ള പുസ്തകങ്ങളാണ് വായനയ്ക്ക് തിരഞ്ഞെടുക്കേണ്ടത്. വായനക്കാർക്ക് ഉന്മേഷം കുറഞ്ഞ സമയങ്ങളിൽ ആഹ്ലാദം തരുന്ന കഥാപുസ്തകങ്ങൾ വായിക്കാം. ഒരു വർഷത്തിൽ വായിച്ചിരിക്കേണ്ട പുസ്തകങ്ങൾ ലൈബ്രറിയന്റെ സഹായത്തോടെ കുട്ടികൾ തന്നെ കണ്ടെത്തണം. സ്കൂൾ അവധി ദിനങ്ങളിലും വേനലവധി കാലത്തും വായിക്കേണ്ട പുസ്തകങ്ങളും ഇങ്ങനെ തന്നെ പട്ടിക തയ്യാറാക്കാം. പുസ്തകങ്ങൾക്ക് വായനാക്കുറിപ്പ് തയ്യാറാക്കാനും സമയം കണ്ടെത്തണം.
3: കവിതയും വായനയും തമ്മിൽ അഭേദ്യമായ ബന്ധമാണുള്ളത്.
4: കവി ഗിരീഷ് പുലിയൂർ.
3: ഒരു പ്രത്യേക രീതിയിലുള്ള വായനയാണ് കവിത എഴുത്തിന് കാരണമാകുന്നത്. കവിതയും ആസ്വദിക്കുന്ന ഒരാളെ വേറൊരു തലത്തിലുള്ള വായനയിലേക്ക് കൊണ്ടുചെല്ലുന്നു. റാഗിപ്പറക്കുന്ന ചെമ്പരുന്തേ, നീയുണ്ടോ മാമാങ്ക വേല കണ്ടു, വേലയും കണ്ടു, വിളക്കും കണ്ടു, കടലിൽ തിര കണ്ടു, കപ്പൽ കണ്ടു എന്നുള്ള നാലു വരി പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും പാടിപ്പഠിച്ചു. പരുന്തിനെ കണ്ടാൽ പിന്നീട് കൂടുതൽ മനസ്സിലാവാൻ തുടങ്ങി. എന്താണ് മാമാങ്കം എന്നുള്ളത് അധ്യാപകർ പറഞ്ഞു തന്നപ്പോൾ ചരിത്രത്തിന്റെ പാഠങ്ങളിലൂടെ സഞ്ചരിക്കുവാൻ അന്ന് ഞങ്ങളുടെ ബാല മനസ്സിന് സാധിച്ചു. വേലയും കണ്ടു, വിളക്കും കണ്ടു എന്ന് പറയുമ്പോൾ വേലകളിയും അതേ

0: പോലെ വിളക്കുത്സവവും കേരളത്തിന്റെ കാർഷിക പാരമ്പര്യത്തെയും നമ്മുടെ ആരോഗ്യകരമായ ജീവിതത്തെയും എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്ന് അന്ന് കുട്ടികളായ ഞങ്ങൾക്ക് കുറെയൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു. ഇത് വായനയെ പ്രോത്സാഹിപ്പിച്ചു എന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഞാനിത് ഓർമ്മിച്ച് പറയുന്നത്. അപ്പാപ്പിള്ളെ മകൻ ശുപ്പാപ്പിള്ളെ മകൻ ശുണ്ടലി രാജനക്ക് കല്യാണമാം, ഓരലി കൂടിയിരുന്ന് ഓട്ട തുറക്കറാഹ, രണ്ടലി കൂടിയിരുന്ന് തിണ്ടാട്ടം പോട്ടറാഹ എന്ന് പാടുന്ന ഒരു നാടൻ പാട്ട് കേട്ടപ്പോൾ അതൊരു കവിത തന്നെയാണ്. എലി എന്ന് പറയുന്നത് കേവലം ഒരു ജീവിയല്ലെന്നും മനുഷ്യനെ പോലെ വ്യക്തിത്വമുള്ള ഒരു അംഗമാണ് ഈ സമൂഹത്തിലെന്നും കുട്ടികളായ ഞങ്ങളെ കൊണ്ട് തോന്നിപ്പിച്ചു. ഭൂമിയുടെ അവകാശി തന്നെയാണ് ഒരു ചുണ്ടലി എന്ന ബോധം ഞങ്ങളിൽ രൂഢമൂലമായി. അതിന് പേരുണ്ട്. ചുണ്ടലി രാജാവിന്റെ അപ്പന്റെ പേര് അപ്പാപ്പിള്ള, അമ്മയുടെ പേര് ശുപ്പാപ്പിള്ള. എത്ര രസകരമായിട്ടുള്ള ഒരു ജീവിത ചിത്രമാണ് കേവലം ഒരു നാടൻ പാട്ട് കുട്ടികളായ ഞങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നത്. അതോടുകൂടി ഒരു ചുണ്ടലിയെ കല്ലെടുത്ത് എറിഞ്ഞു കൊല്ലുന്നതിനോ അതിനെ ഉപദ്രവിക്കുന്നതിനോ ശ്രമിക്കുമ്പോൾ അതിനെ വെറുതെ വിട്ടുകൂടെ എന്നൊരു ചിന്ത ഞങ്ങളിൽ അങ്കുരിക്കുമായിരുന്നു. ഇപ്പോഴും അത് വളരെ ശക്തമാണ്. കവിതയിലൂടെ മനുഷ്യൻ കാച്ചി കുറുക്കി തലമുറകൾക്ക് നൽകുന്നത് ഏറ്റവും വലിയ ധാരണകളുടെയും ഏറ്റവും വലിയ സത്യങ്ങളുടെയും രത്ന ചുരുക്കമാണ്. പകരുന്നു പരമ്പരയായി പലതും ഭഗവാനുടെ മായ അഹോ വലുതേ എന്ന് ചിജ്ജട ചിന്തനം എന്ന കീർത്തന കവിതയിൽ ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നു. അത് ഭഗവാന്റെ, അതായത് ഈ പ്രകൃതി ശക്തിയുടെ ഒരു ലീലാവിലാസമാണ്. ഒന്നും സ്വീകരിക്കാതെയോ ഒന്നും പകർന്നു നൽകാതെയോ ഒരു തലമുറയ്ക്കും ജീവിക്കാൻ സാധ്യമല്ല. നമ്മൾ തുടങ്ങിയിടത്തു നിന്ന് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ പരമമായ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയ്ക്ക് എപ്പോഴും ഇന്ധനം പകരുകയാണ് ജൂൺ 19 എന്നുള്ള വായനാ ദിനം. അതിനുവേണ്ടി ഇറങ്ങി നടന്ന ഗുരുക്കന്മാർ, പണിക്കർ സാറ് പ്രമുഖനായിട്ട് ഓർമ്മിക്കപ്പെടുന്നു എങ്കിലും എത്രയോ ഗുരുക്കന്മാർ അദ്ദേഹത്തിന്റെ പാത പിന്തുടർന്ന് എത്രയോ ആശാന്മാർ ഈ വിദ്യയുടെ വെളിച്ചം ഇളം തലമുറയ്ക്ക് നൽകാൻ വേണ്ടി അവരുടെ ആയുസ്സും വപുസ്സും നമുക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നു. ആ വലിയ തലമുറയ്ക്ക് പ്രണാമമർപ്പിക്കുകയാണ്. കവിത വായനയെ എല്ലാ രീതിയിലും പ്രോത്സാഹിപ്പിക്കുകയാണ്. വായനയുടെ സംക്ഷിപ്തമായ ഒരു ശക്തിയിലേക്ക് കവിത അത് ആസ്വദിക്കുന്നവരെ കൊണ്ട് ചെല്ലുന്നു. മാമരം കൊച്ചും തണുപ്പത്ത്, താഴ്വര പൂത്തൊരു കുന്നത്ത്, മൂടിപ്പുതച്ചു കിടക്കും കാറ്റേ മൂളിക്കുതിച്ചു പറന്നാട്ടെ എന്ന് 3ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ മൂടിപ്പുതച്ചു കിടക്കുന്ന കാറ്റ് മൂളിക്കുതിച്ചു പറക്കുന്നതിന്റെ നേർചിത്രം വളരെ മഞ്ഞു പെയ്യുന്ന നെടുമങ്ങാട് ഉഴമലിക്കൽ പുലിയൂർ ഗ്രാമത്തിൽ സാക്ഷി നിന്ന് കാണുവാൻ സാധിച്ചപ്പോൾ ആ കവിത വലിയൊരു വായനയിലേക്ക് ഞങ്ങളുടെ തലമുറയുടെ മനസ്സിനെ കൊണ്ടെത്തിച്ചു. വായനാ ദിനത്തിലേക്ക് ഒരുപാട് മക്കൾ ഓടിയെത്തട്ടെ. വായനയിലൂടെ ഏറ്റവും നല്ല കാര്യങ്ങൾ അവർ മനസ്സിലാക്കി ജീവിതത്തെ കൂടുതൽ സുന്ദരമാക്കി തീർക്കട്ടെ. ഈ ഭൂമി കൊല്ലാനും കൊല്ലപ്പെടാനും വേണ്ടിയുള്ളതല്ല, ആരും കൊല്ലാതെയും ആരും കൊല്ലപ്പെടാതെയും ജീവിക്കുന്ന ഒരു സുന്ദര സ്വർഗമാക്കി ഈ ഭൂമിയെ മാറ്റാൻ പ്രയോജനപ്പെടുന്ന വായനയിലേക്ക് നമുക്ക് നമ്മളെ മക്കളെ നയിക്കാം.
1: വായന ഇഷ്ടപ്പെടുന്നവരെ പോലെ തന്നെ ഇഷ്ടമില്ലാത്തവരുമുണ്ട്. വായന ഇഷ്ടമില്ലെങ്കിലും അവർക്ക് താല്പര്യമുള്ള മേഖലകൾ ധാരാളമായി ഉണ്ടാകും. അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പുസ്തകങ്ങൾ കണ്ടെത്തി നൽകിയാൽ അവരും ക്രമേണ വായനക്കാരായി മാറും. കോമിക് പുസ്തകങ്ങൾ, 3D ചിത്രകഥകൾ, നർമ്മകഥകൾ, കടങ്കഥകൾ, കുസൃതി പുസ്തകങ്ങൾ എന്നിവ നല്ലൊരു ഉപാധിയാണ്. ഇവ ധാരാളം മുന്നിൽ വരുമ്പോൾ ഇത് മറിച്ചു നോക്കാനും ഗൗരവമായ വായനയിലേക്ക് തിരിയാനും ഇത് സഹായകമാണ്. വിജയാഘോഷം, സ്കൂളുകളിലെ മത്സരങ്ങൾ എന്നിവയ്ക്ക് സമ്മാനമായി പുസ്തകങ്ങൾ തന്നെ നൽകണം. സാഹിത്യകാരന്മാരുടെ ഗൃഹസന്ദർശനം, കഥകളിലെ കഥാപാത്രങ്ങളെ തേടിപ്പോകൽ, സാംസ്കാരിക പരിപാടികൾ എന്നിവ വായനയ്ക്ക് പ്രോത്സാഹനജനകമായ സംഗതികളാണ്.
2: വായനയെ സാധാരണയായി 3 തരംതിരിക്കാറുണ്ട്. വിജ്ഞാനത്തിനായുള്ള വായന, വിനോദത്തിനു വേണ്ടിയുള്ള വായന, മാനസികോത്കർഷത്തിനുള്ള വായന എന്നിവയാണിത്.
1: അധ്യാപകരും അഭിഭാഷകരും തൊഴിലിന്റെ ഭാഗമായി വായിക്കുന്നത് വിജ്ഞാന വായനയായി കണക്കാക്കണം. വിനോദത്തിനായി ലാളിത്യമുള്ള പുസ്തകങ്ങളാണ് വായിക്കാറുള്ളത്. ക്ലാസിക് കൃതികൾ പകർന്നു നൽകുന്നത് മാനസികോല്ലാസമാണ്.
2: ക്ലാസിക് ഗ്രന്ഥങ്ങളുടെ വായനയും സാഹിത്യത്തിലെ നാഴികക്കല്ലുകളായ പുസ്തകങ്ങളും വായനക്കാരെ പുതുലോകത്തേക്കാണ് ആനയിക്കുന്നത്. ക്ലാസിക് വായന

0: വായന തുടർ വായനയ്ക്ക് പ്രേരണാഘടകമാണ്. വായിച്ചു വളരുക എന്ന ആപ്തവാക്യം വായനാ കേരളത്തിൽ പ്രാവർത്തികമായത് വായനയുടെ കരുത്താണ്. വായനയിലൂടെ ആനന്ദ തീരത്തെത്തിയ കാര്യം ഡോക്ടർ സുകുമാർ അഴീക്കോട് ഇങ്ങനെ പറയുന്നു.
1: കുമാരനാശാന്റെ നളിനി, പുഷ്പവാടി, ചണ്ഡാലഭിക്ഷുകി, വീണപൂവ് മുതലായ കൃതികളും വള്ളത്തോളിന്റെ സാഹിത്യമഞ്ജരിയിലെ 3, 4 തുടങ്ങിയ ശ്രേഷ്ഠ ഭാഗങ്ങളും മഗ്ദലന മറിയവും ഉള്ളൂരിന്റെ ഉമാകേരളവും ചെറുപ്രായത്തിൽ വായിച്ചിട്ടുണ്ടായ സുഖം ആവർത്തിക്കാൻ പിന്നീടൊരു പാരായണം കൊണ്ട് എനിക്ക് കഴിഞ്ഞിട്ടില്ല.
0: വായനക്കാരൻ അനുഭവിക്കുന്ന ആഹ്ലാദത്തിന്റെ അന്തരാത്മാവ് കാണിച്ചു തരുന്നതാണ് അഴീക്കോട് മാഷിന്റെ ഈ പ്രസ്താവന. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. നാം അനുഷ്ഠിക്കേണ്ട ഗൗരവകരമായ വായനയെക്കുറിച്ചുള്ള കവി കുഞ്ഞുണ്ണി മാഷിന്റെ സൂക്തമാണിത്. ഗൗരവകരമായ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നാം മറ്റൊരു മനുഷ്യനായി തീരുമെന്നാണ് കുഞ്ഞുണ്ണി മാഷ് വിവക്ഷിക്കുന്നത്.
2: കേരളത്തിൽ വായനാ സംസ്കാരത്തിന് തുടക്കമിട്ട P.N. പണിക്കരുടെ സ്മരണയിലാണ് വായന ദിനം കൊണ്ടാടുന്നത്. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന മുദ്രാവാക്യവുമായി കേരളത്തിലുടനീളം സഞ്ചരിച്ചാണ് അദ്ദേഹം ഗ്രന്ഥശാല പുനരുദ്ധാരണത്തിന്റെ അമരക്കാരനായത്. വർഷങ്ങൾ കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ സ്വപ്നമായ മികച്ച വായന സംസ്കാരം ഇവിടെ പ്രാവർത്തികമായിട്ടില്ല. യഥേഷ്ടം പുസ്തകമുള്ള ലൈബ്രറികൾ, ഗ്രാമഗ്രാമാന്തരങ്ങളിൽ തുറന്ന ലൈബ്രറികൾ എന്നിവ തീർച്ചയായും പ്രവർത്തനമാരംഭിക്കണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വായനയ്ക്കും ലൈബ്രറികൾക്കുമായി കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയും പ്രവർത്തിക്കുകയും വേണം.
0: വായിച്ചു വളരുന്ന ഏക ജീവിവർഗമാണ് മനുഷ്യൻ. പരിഷ്കൃത സമൂഹത്തിലെ ഒരു വ്യക്തി വായിച്ചു തുടങ്ങുന്നത് വിദ്യാഭ്യാസം ആരംഭിക്കുമ്പോഴാണ്. വിദ്യാഭ്യാസ കാലയളവിൽ തുടങ്ങുന്ന വായന വളർന്ന് ജീവിതകാലം മുഴുവൻ തുടരാൻ കഴിയും.
2: ജീവിതത്തെ എന്നും പുതുമയിൽ നിർത്താൻ സഹായിക്കുന്ന ഘടകമാണ് വായന. നമ്മുടെ ഹ്രസ്വമായ ജീവിത കാലയളവിൽ നമുക്ക് ലോകത്തെല്ലായിടത്തും സഞ്ചരിക്കാൻ സാധിച്ചെന്ന് വരില്ല. നല്ല പുസ്തക വായനയിലൂടെ നമുക്ക് ലോകസഞ്ചാരം നടത്താനാകും. ലോകപ്രശസ്തമായ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ആ പുസ്തകങ്ങളിലെ കഥാപാത്രങ്ങൾക്കൊപ്പം നമുക്കും സഞ്ചരിക്കാനാകും. മാർക്കിസിന്റെ മെക്കൻഡോ നമ്മുടെ ഗ്രാമമായും പാമുഖിന്റെ ഇസ്താംബൂളിലൂടെ നമ്മൾ കളിച്ചു നടന്നതായും സങ്കല്പിക്കാനൊക്കും. ഒലിവർ ട്വിസ്റ്റ് നമ്മുടെ നാട്ടിലെ കുട്ടിയായും അതിരാണിപ്പാടത്തെ ശ്രീധരൻ നമ്മുടെ അയൽക്കാരനായും മാറും. എഴുത്തുകാരൻ്റെയും കഥാപാത്രങ്ങളുടെയും കൂടെ വിശ്വസഞ്ചാരം നടത്താൻ പറ്റുന്നത് വായനക്കാർക്ക് മാത്രം കിട്ടുന്ന സൗഭാഗ്യമാണ്.
0: മനുഷ്യനെ സമ്പൂർണമാക്കുന്ന പ്രക്രിയയായി വായനയെ വിലയിരുത്താം. ചരിത്രം, ഭൂമിശാസ്ത്രം തുടങ്ങി അറിഞ്ഞ് അനുഭവിച്ചു നേടിയ സർഗവ്യാപാരം മുഴുവൻ പുസ്തകത്താളുകൾ പോലെ വായന നമുക്ക് മുന്നിൽ തുറന്നു തരുന്നു.

അക്ഷരവെളിച്ചം വായനയുടെ വർത്തമാനം. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ചിത്രീകരണം സമാപിക്കുന്നു. രചന അശോകൻ പുതുപ്പാടി. ശബ്ദസാന്നിധ്യം കുരിപ്പുഴ സജീവ്, പി എ ബിജു, അനുജ ഭാസ്കർ, സൗമ്യ ജേവി. നിർവഹണ സഹായം അനുജ ഭാസ്കർ. നിർവഹണം ഐശ്വര്യ.

പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800

0: 1 1 7 8 0 0 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1 9 2 2 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 1 1 1 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്
1: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30 ഞായർ ഉച്ചയ്ക്ക് 2:30.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകുന്ന കോഴ്സുകളെപ്പറ്റിയും അതിന്റെ നടപടിക്രമങ്ങളെപ്പറ്റിയുമുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി റീജിയണൽ ഡയറക്ടർ ഡോക്ടർ ടി ആർ സത്യകീർത്തി മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496565321. മറ്റൊരു നമ്പർ 9496595321. ഓർക്കുക, ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകുന്ന കോഴ്സുകളെപ്പറ്റിയും അതിന്റെ നടപടിക്രമങ്ങളെപ്പറ്റിയുമുള്ള ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ.

0: ആകാശവാണി ഇപ്പോൾ കേൾക്കാം
1: ഏകതാര. ലളിതഗാന പരിപാടി. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഏകതാരയിൽ രാജലക്ഷ്മി പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. ചുമ്മാതെ ചിരിക്കാനും വെറുതെ കരയാനും എന്താണു നിനക്കെന്നു മന്ദാരം ചോദിക്കുമ്പോൾ. ഗാനമെഴുതിയത് ഏഴാച്ചേരി രാമചന്ദ്രൻ, സംഗീതം നൽകിയത് രാജൻ കോസ്മിക്.

അടുത്തതായി തിരുമല ശിവൻകുട്ടി ഗാനമെഴുതി, ആര്യനാട് സദാശിവൻ സംഗീതം നൽകിയ ഒരു ഗാനം കേൾക്കാം. ഒരു കിഴി അവിലുമായി തിരുമുൻപിൽ നിൽക്കുന്നു, ചിരകാല സ്നേഹിത ഒന്ന് കാണാൻ.

അവസാനമായി ചിങ്ങത്തേരിൽ വരുന്നു നമ്മുടെ തിരുവോണത്തെയ്യം. ഗാനം എഴുതിയത് ശശി മാവിൻമൂട്, സംഗീതം നൽകിയത് അഭിനേഷ് സണ്ണി.

ഏഴാച്ചേരി രാമചന്ദ്രൻ, തിരുമല ശിവൻകുട്ടി, ശശി മാവിൻമൂട് എന്നിവരുടെ വരികൾക്ക് രാജൻ കോസ്മിക്, ആര്യനാട് സദാശിവൻ, അഭിനേഷ് സണ്ണി എന്നിവർ സംഗീതം നൽകി. രാജലക്ഷ്മി പാടിയ ലളിതഗാനങ്ങളാണ് ഏകതാരയിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഏകതാര ലളിതഗാന പരിപാടി സമാപിച്ചു. സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 29 മിനിറ്റും 52 സെക്കൻഡും. 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗീതു പ്രകാശ്. പ്രധാന വാർത്തകൾ. പിഎം കിസാൻ സമ്മാൻ നിധി 23-ാമത് ഗഡു വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പശ്ചിമബംഗാളിൽ നിർവഹിക്കും. സംസ്ഥാനത്ത് പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രണ വിധേയമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. എബോള രോഗബാധ സംശയത്തെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിലായിരുന്ന വ്യക്തിയുടെ പരിശോധനാ ഫലം നെഗറ്റീവ്. രാജ്യത്ത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. മധ്യപ്രദേശിൽ രാഷ്ട്രപതിയും കൊൽക്കത്തയിൽ പ്രധാനമന്ത്രിയും നാളെ ദിനാചരണ പരിപാടികളിൽ പങ്കെടുക്കും. നീറ്റ് യുജി പുനഃപരീക്ഷ നാളെ. പരീക്ഷയുടെ സുതാര്യത ഉറപ്പാക്കാൻ കർശന സുരക്ഷ ഏർപ്പെടുത്തി എൻടിഎ. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിൽ ഏറ്റവും വേഗതയേറിയ ഗോളുമായി മൊറോക്കയ്ക്ക് ആദ്യ ജയം. ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് ഹെയ്ത്തിയെ പരാജയപ്പെടുത്തി ബ്രസീൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒഡീഷ പശ്ചിമബംഗാൾ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഒഡീഷയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 68-ാം ജന്മദിനത്തിൽ രാഷ്ട്രപതിയോടൊപ്പം വിവിധ പരിപാടികളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. തുടർന്ന് പശ്ചിമബംഗാൾ ദിനാഘോഷങ്ങളിലും പ്രധാനമന്ത്രി ഇന്ന് സംബന്ധിക്കും. പിഎം കിസാൻ സമ്മാൻ നിധി 23-ാമത് ഗഡു വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നിർവഹിക്കും. പശ്ചിമബംഗാളിലെ താരകേശ്വറിൽ നടക്കുന്ന ദേശീയതല പരിപാടിയുടെ തത്സമയ സംരക്ഷണവും ഉണ്ടായിരിക്കും. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരം ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ സ്ഥാപനത്തിൽ നടക്കുന്ന പരിപാടി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും. എബോള രോഗബാധ സംശയത്തെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രത്യേക നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന സൌത്ത് സുഡാനിൽ നിന്നെത്തിയ 54-കാരിയുടെ അന്തിമ പരിശോധനാ ഫലം നെഗറ്റീവ്. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് എബോള ബാധയില്ലെന്ന് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രണ വിധേയമാണെന്നും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്.
2: ഹൈപ്പവർ കമ്മിറ്റിയുടെ ശുപാർശകൾ, അതെങ്ങനെ ഇതിനെ പ്രതിരോധിക്കാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു വ്യക്തതയുണ്ട്. കാരണം മഴക്കാല പോലെ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഒരു അഭാവമാണ് ഇങ്ങനെ വ്യാപിക്കാനുള്ള കാരണം. അതേതായാലും ഇപ്പോൾ അത് കൺട്രോൾഡ് ആണ്, അങ്ങനെ ആശങ്കപ്പെടാൻ വകയില്ല.
1: നിപ രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ്

0: നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന മൂന്നു പേരെയും ഡിസ്ചാർജ് ചെയ്തു. ഇതോടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവരും ആശുപത്രി വിട്ടു. നിപ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സ തുടരുന്നു. സംസ്ഥാനത്ത് ഇന്നലെ 10 ഷിഗല്ല രോഗബാധ കൂടി റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട്, തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം, പാലക്കാട് എന്നിവിടങ്ങളിലാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഷിഗല്ല വ്യാപനം സംസ്ഥാനത്ത് നിയന്ത്രണ വിധേയമാണെന്നും ഇന്നലെ മരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് കാര്യക്ഷമമായി തുടരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. നാളെ നടക്കാനിരിക്കുന്ന നീറ്റ് യുജി 2026 പുനഃപരീക്ഷയുടെ സുഗമവും നീതിയുക്തവുമായ നടത്തിപ്പിന് പൂർണ്ണ സജ്ജമാണെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. ഇന്ത്യയിലെ 551 നഗരങ്ങളിലും വിദേശത്തുള്ള 14 നഗരങ്ങളിലുമായി 22.79 ലക്ഷത്തിലധികം ഉദ്യോഗാർത്ഥികൾക്കായാണ് പരീക്ഷ. ന്യായവും സുതാര്യവുമായ പരീക്ഷ ഉറപ്പാക്കാൻ കർശന സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും NTA അറിയിച്ചു. അതേസമയം നീറ്റ് യുജി പരീക്ഷയ്ക്ക് മുന്നോടിയായി ടെലഗ്രാം ആപ്പിന് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ താൽക്കാലിക വിലക്ക് ഡൽഹി ഹൈക്കോടതി ശരിവച്ചു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. മധ്യപ്രദേശിലെ ജബൽപൂരിൽ നടക്കുന്ന ദിനാചരണ പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയാകും. കൊൽക്കത്തയിൽ നാളെ നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിൽ അന്താരാഷ്ട്ര യോഗാ ദിനം ആഘോഷിച്ചു. പാങ്ങോട് മിലിറ്ററി സ്റ്റേഷൻ കമാൻഡർ ബ്രിഗേഡിയർ അനുരാഗ് ഉപാധ്യായ, മിലിറ്ററി സ്റ്റേഷനിലെ കമാൻഡർമാർ, സൈനികർ, അവരുടെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ കൊളച്ചിൽ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച യോഗാഭ്യാസങ്ങളിൽ പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SE.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. ഹിന്ദി, ഇംഗ്ലീഷ് കൂടാതെ 14 ഇന്ത്യൻ ഭാഷകളിൽ ഈ സൌകര്യം ലഭ്യമാണ്. വിവരങ്ങൾ സമർപ്പിച്ചു കഴിയുമ്പോൾ ഒരു SE ID ലഭിക്കും. പോർട്ടലിൽ നൽകിയ വസ്തുതകൾ ഉറപ്പാക്കാൻ എന്യൂമറേറ്റർ വീട്ടിലെത്തുമ്പോൾ ഈ ID നിർബന്ധമായും കാണിക്കണം. വീടിന്റെ പ്രമാണരേഖകൾ സമർപ്പിക്കേണ്ടതില്ല. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ 8 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെയും മറ്റന്നാളും, കർണാടക തീരത്ത് നാളെ മുതൽ ചൊവ്വാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. പ്രസിദ്ധമായ കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ബുധനാഴ്ച സമാപിക്കും. സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിൽ ഇന്ന് ഉച്ചശീവേലി വരെയാണ് പ്രവേശനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: അത്യപൂർവ അനുഭവം പകർന്നു നൽകുന്ന കൊട്ടിയൂർ വൈശാഖ മഹോത്സവം അവസാന ഘട്ടത്തിലേക്ക്. ദക്ഷയാഗത്തിന്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് വർഷം തോറും നടക്കുന്ന വൈശാഖോത്സവം ഭക്തിസാന്ദ്രമായ അനുഷ്ഠാനങ്ങളാലും നിരവധി ഭക്തരുടെ പങ്കാളിത്തത്താലും സമ്പന്നമാണ്. ബാവലിപ്പുഴയുടെ തീരത്ത് ഇടതൂർന്ന വനത്തിന്റെ ഹൃദയഭാഗത്ത് നടക്കുന്ന 28 ദിവസത്തെ ഈ ഉത്സവം ദർശിക്കാനായി കേരളത്തിനകത്തും കർണാടകയിൽ നിന്നുമുള്ള നിരവധി പേരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. കർണാടകയിൽ നിന്നും എത്തുന്ന തീർത്ഥാടകർ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം, മാടായിക്കാവ്, പറശ്ശിനി മുത്തപ്പൻ ക്ഷേത്രം എന്നിവിടങ്ങളിലും സന്ദർശനം നടത്തിയതിന് ശേഷമാണ് മടങ്ങുന്നത്. 24 തൃക്കലശാട്ടോടെയാണ് വൈശാഖോത്സവത്തിന് സമാപനമാവുക.
0: 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്കുകൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് KT Thomasന് പത്മവിഭൂഷനും നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷനും സമ്മാനിക്കും. ഇത്തവണത്തെ ലോകകപ്പ് ഫുട്ബോളിൽ ഏറ്റവും വേഗതയേറിയ ഗോളുമായി മൊറോക്കോയ്ക്ക് ആദ്യ ജയം. സ്കോട്ട്ലൻഡിനെയാണ് പരാജയപ്പെടുത്തിയത്. മറ്റൊരു മത്സരത്തിൽ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് ബ്രസീൽ ഹെയ്ത്തിയെ പരാജയപ്പെടുത്തി. ഈ ജയത്തോടെ 2 മത്സരങ്ങളിൽ നിന്ന് ഒരു ജയവും ഒരു സമനിലയുമായി 4 പോയിന്റോടെ ബ്രസീൽ ഗ്രൂപ്പ് സിയിൽ ഒന്നാമതെത്തി. മറ്റൊരു മത്സരത്തിൽ പരാഗ്വേ തുർക്കിയെ പരാജയപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു.
3: ഓസ്ട്രേലിയയെ നിഷ്പ്രയാസം മറികടന്ന് രണ്ടാം ജയം സ്വന്തമാക്കി ആതിഥേയരായ അമേരിക്ക ലോകകപ്പിന്റെ നോക്കൌട്ട് റൌണ്ടിലേക്ക് യോഗ്യത നേടി. ആദ്യ പകുതിയിൽ നേടിയ രണ്ട് ഗോളുകൾക്കാണ് യു എസ് എ എതിരാളികളെ വീഴ്ത്തിയത്. മറ്റൊരു മത്സരത്തിൽ സ്കോട്ട്ലാൻഡിനെ മറുപടിയില്ലാത്ത ഒരു ഗോളിന് വീഴ്ത്തി ആഫ്രിക്ക

0: ആഫ്രിക്കൻ ചാമ്പ്യന്മാരായ മൊറോക്കോ നോക്കൌട്ട് റൌണ്ട് സാധ്യത സജീവമാക്കി. ജയത്തോടെ ഗ്രൂപ്പ് സിയിൽ രണ്ട് മത്സരങ്ങളിൽ നിന്ന് 4 പോയിന്റുമായി മൊറോക്കോ ഒന്നാം സ്ഥാനത്താണ്. മത്സരം തുടങ്ങി 71-ാം സെക്കൻഡിൽ മൊറോക്കോ നേടിയ ഗോൾ ഈ ലോകകപ്പിലെ ഇതുവരെയുള്ള മത്സരങ്ങളിലെ ഏറ്റവും വേഗമേറിയ ഗോളായി കണക്കാക്കുന്നു.
1: ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന പരമ്പരയിലെ 3-ാമത്തെയും അവസാനത്തെയും മത്സരം ഇന്ന് ഉച്ചയ്ക്ക് 1:30 ചെന്നൈയിലെ M.A. ചിദംബരം സ്റ്റേഡിയത്തിൽ നടക്കും. ആതിഥേയരായ ഇന്ത്യ ഇതിനോടകം 2-0 പരമ്പര ഉറപ്പിച്ചു. സ്വച്ഛ് ഭാരത് ദൌത്യം പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിവിധ കേന്ദ്ര സർക്കാർ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും ശുചിത്വ ക്യാമ്പയിനായ സ്വച്ഛത പഖ്വാഡ ആചരിക്കുന്നു. ബഹുജന ശുചിത്വ പരിപാടികൾ, സ്വച്ഛത പ്രതിജ്ഞകൾ, അവബോധ മത്സരങ്ങൾ തുടങ്ങിയവ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ശ്രദ്ധേയമായ പരിവർത്തനത്തിന് വിധേയമായ 12 വർഷങ്ങളാണ് കടന്നുപോയത്. ഈ കാലയളവിൽ ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി മോദി സർക്കാർ നിരവധി മുൻനിര പദ്ധതികളാണ് നടപ്പിലാക്കിയത്. സെമി കണ്ടക്ടർ അധിഷ്ഠിത വികസനവും ബഹിരാകാശ സ്റ്റാർട്ടപ്പുകളുടെ വളർച്ചയും ശാക്തീകൃത ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 സ്തംഭങ്ങളായി വിലയിരുത്താം. ലോകത്താകമാനമുള്ള അഭയാർത്ഥികളുടെ ജീവിതത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനും അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനുമായി ഇന്ന് ലോക അഭയാർത്ഥി ദിനം. 2001 മുതലാണ് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ഈ ദിനം ആചരിച്ചു തുടങ്ങിയത്. എല്ലാവരും സുരക്ഷിതരാകുന്നതുവരെ എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പിഎം കിസാൻ സമ്മാൻ നിധി 23-ാമത് ഗഡു വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പശ്ചിമബംഗാളിൽ നിർവഹിക്കും. സംസ്ഥാനത്ത് പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രണ വിധേയമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. എബോള രോഗബാധ സംശയത്തെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിലായിരുന്ന വ്യക്തിയുടെ പരിശോധനാ ഫലം നെഗറ്റീവ്. രാജ്യത്ത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. മധ്യപ്രദേശിൽ രാഷ്ട്രപതിയും കൊൽക്കത്തയിൽ പ്രധാനമന്ത്രിയും നാളെ ദിനാചരണ പരിപാടികളിൽ പങ്കെടുക്കും. നീറ്റ് യുജി പുനഃപരീക്ഷ നാളെ. പരീക്ഷയുടെ സുതാര്യത ഉറപ്പാക്കാൻ കർശന സുരക്ഷ ഏർപ്പെടുത്തി NTA. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിൽ ഏറ്റവും വേഗതയേറിയ ഗോളുമായി മൊറോക്കോയ്ക്ക് ആദ്യ ജയം. ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് ഹെയ്ത്തിയെ പരാജയപ്പെടുത്തി ബ്രസീൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി. നിത്യജീവിതത്തിൽ യോഗ പരിശീലനത്തിന്റെ പ്രാധാന്യം. കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ സ്വസ്ഥവൃത്ത ആൻഡ് യോഗ വിഭാഗം പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ സജിത ഭദ്രൻ സംസാരിക്കുന്നു.
3: യോഗ എന്ന് കേൾക്കുമ്പോൾ നമ്മളിൽ പലരും വിചാരിക്കുന്നത് രാവിലെ എഴുന്നേറ്റ് പായ വിരിച്ച് കുറെ ആസനങ്ങൾ ചെയ്യുന്നതാണെന്നാണ്. അല്ല, യോഗ ജീവിതമാണ്. എങ്ങനെ ശ്വസിക്കണം, എങ്ങനെ കഴിക്കണം, എങ്ങനെ ഇരിക്കണം, എങ്ങനെ ചിന്തിക്കണം, എങ്ങനെ ഉറങ്ങണം, ഇതൊക്കെ പഠിപ്പിക്കുന്നതാണ്. നമ്മുടെ ജീവിതം നോക്കൂ. രാവിലെ എഴുന്നേൽക്കുന്നത് തന്നെ ഫോൺ നോക്കിയാണ്. പിന്നെ തിരക്ക്, ടെൻഷൻ, ട്രാഫിക്, ജോലി സമ്മർദ്ദം. രാത്രി കിടക്കുന്നത് മനസ്സ് നിറയെ നാളത്തെ പേടിയോടുകൂടിയും. ഇതിനിടയിൽ നമ്മുടെ ശരീരവും മനസ്സും പതുക്കെ തളരുന്നു. 24 മണിക്കൂറിൽ 5 മിനിറ്റ് മാറ്റിവെക്കാൻ പറ്റാത്തവരുണ്ടോ? മഹർഷി പതഞ്ജലി പറഞ്ഞ പോലെ, യോഗ ചിത്തവൃത്തി നിരോധ, മനസ്സിന്റെ ചാഞ്ചല്യങ്ങളെ നിയന്ത്രിക്കുന്ന കലയാണ് യോഗ. സമ്മർദ്ദം നിറഞ്ഞ ആധുനിക ജീവിതത്തിൽ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഉന്മേഷം നൽകുന്ന ഒരു പരിശീലനമാണ് യോഗ. സംസ്കൃത പദമായ യുജ് എന്നതിൽ നിന്നാണ് യോഗ എന്ന വാക്ക് ഉണ്ടായത്. ശരീരവും മനസ്സും ആത്മാവും തമ്മിലുള്ള യോജിപ്പാണ് യോഗയിലൂടെ സാധ്യമാകുന്നത്. പ്രായഭേദമന്യേ ആർക്കും യോഗ പരിശീലിക്കാവുന്നതാണ്. യോഗ എന്നാൽ കേവലം വ്യായാമമല്ല, ശരീരം, മനസ്സ്, ആത്മാവ് എന്നിവയുടെ സമന്വയമാണ്. സ്വസ്ഥസ്യ സ്വാസ്ഥ്യരക്ഷണം, സ്വസ്ഥനായവന്റെ ആരോഗ്യം രക്ഷിക്കുകയാണ് വൈദ്യന്റെ ആദ്യ ജോലിയെന്ന് ആയുർവേദം പറയുന്നു. അതിനുവേണ്ടി ആയുർവേദ ശാസ്ത്രത്തിൽ ദിനചര്യ, ഋതുചര്യ, വ്യായാമം, ആഹാരവിധിയൊക്കെ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ദിവസവും ശീലിക്കേണ്ട ഒന്നാണ് യോഗ. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ നോക്കുന്നതല്ലേ? യോഗ അതാണ് ചെയ്യുന്നത്. ലോകമെമ്പാടും യോഗയുടെ പ്രാധാന്യം അംഗീകരിച്ചുകൊണ്ട് എല്ലാ വർഷവും ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനമായി ആചരിക്കും.

ൾക്കും സന്ധികൾക്കും ക്രമമായ വ്യായാമം കൊടുക്കലാണിത്. നിന്നും ഇരുന്നും കിടന്നും ചെയ്യേണ്ട ആസനങ്ങളുണ്ട്. നിത്യേനയുള്ള യോഗാസനങ്ങളും പ്രാണായാമവും പേശികൾക്ക് വഴക്കവും ശരീരത്തിന് കരുത്തും നൽകുന്നു. ശരിയായ ശ്വാസോച്ഛ്വാസം ശരീരത്തിലെ രക്തയോട്ടം മെച്ചപ്പെടുത്താനും ഊർജ്ജസ്വലത വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. പ്രമേഹം, അമിതവണ്ണം, ഹൈപ്പർ കൊളസ്ട്രീമിയ, നടുവേദന തുടങ്ങിയ ജീവിതശൈലീ രോഗങ്ങളെ തടയാൻ നിത്യവും 30 മിനിറ്റ് യോഗ ചെയ്താൽ മതി. ശരീരത്തെയും മനസ്സിനെയും വിഷവിമുക്തമാക്കാനും ഉയർന്ന യോഗ അഭ്യാസങ്ങൾക്കായി സജ്ജമാക്കാനും സഹായിക്കുന്ന ശുദ്ധിക്രിയകളാണ് ഷഡ്കർമ്മങ്ങൾ. ചെറു ചൂടുള്ള ഉപ്പുവെള്ളം കുടിച്ചതിനു ശേഷം ഛർദ്ദിച്ച് വയറ് വൃത്തിയാക്കുന്ന വമനധൗതി ഇതിൽപ്പെടുന്നു. മലബന്ധം, ഗ്യാസ് പോലുള്ള ഉദരപ്രശ്നങ്ങൾ പരിഹരിക്കാൻ ജലവസ്തി പറയുന്നു. നേതി മൂക്കിലെയും സൈനസിലെയും അഴുക്കുകളും കഫക്കെട്ടും നീക്കം ചെയ്യാൻ സഹായിക്കുന്നു. നേതി പാത്രത്തിൽ ഉപ്പിട്ട ചെറു ചൂടുള്ള വെള്ളം നിറച്ച് ഒരു മൂക്കിലൂടെ ഒഴിച്ച് മറ്റേ മൂക്കിലൂടെ പുറത്തുവിടുന്നു. ത്രാടക എന്ന് പറയുന്നത് മിഴികൾ ചിമ്മാതെ ഒരു വസ്തുവിലോ സാധാരണയായി കത്തിയെരിയുന്ന മെഴുതിരിനാളത്തിലോ ഏകാഗ്രതയോടെ നോക്കി നിൽക്കുന്ന രീതിയാണിത്. കണ്ണുകളിൽ നിന്ന് വെള്ളം വരുന്നതുവരെ നോക്കിക്കൊണ്ടിരിക്കണം. ഇത് കണ്ണിന്റെ കാഴ്ചശക്തി കൂട്ടാനും ഉത്തമമാണ്. കപാലഭാതി എന്നത് ധ്യാന നിലയിൽ നിവർന്നിരുന്ന് കണ്ണുകളടച്ച് മൂക്കിലൂടെ സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, മൂക്കിലൂടെ ശക്തിയായി ശ്വാസം പുറത്തുവിടുക. ദഹന വ്യവസ്ഥ മെച്ചപ്പെടാനും ശരീരഭാരം കുറയ്ക്കാനും ഇത് സഹായിക്കുന്നു. ഒരു വീട്ടിൽ ഒരാൾ യോഗ ചെയ്യാൻ തുടങ്ങിയാൽ ആ വീടിന്റെ അന്തരീക്ഷം തന്നെ മാറും. ദേഷ്യം കുറയും, ക്ഷമ കൂടും. മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ സുസജ്ജമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രാണായാമം. യോഗശാസ്ത്രത്തിൽ പ്രാണനെ നിയന്ത്രിക്കാനും ശരീര മനസ്സുകളെ ഊർജ്ജസ്വലമാക്കാനും സഹായിക്കുന്ന 8 ശ്വസന രീതികളെയാണ് അഷ്ടകുംഭകങ്ങൾ എന്ന് വിളിക്കുന്നത്. ശ്വാസകോശത്തിന്റെ ശേഷിയും ആരോഗ്യവും വർദ്ധിപ്പിക്കുന്നതാണ് പ്രാണായാമ. പ്രാണായാമവും ധ്യാനവും മനോബലം കൂട്ടുന്നു. പരീക്ഷാപേടി, ഉദ്യോഗസമ്മർദ്ദം, ഉറക്കമില്ലായ്മ എന്നിവയ്ക്കും വളരെ നല്ലതാണ്. പ്രാണായാമം ചെയ്യുമ്പോൾ കോർട്ടിസോൾ എന്ന സ്ട്രെസ് ഹോർമോൺ കുറയും, സെറോട്ടോണിൻ എന്ന സന്തോഷം തരുന്ന ഹോർമോൺ കൂടും. രാവിലെ എഴുന്നേറ്റ ഉടൻ 5 തവണ ദീർഘശ്വാസം എടുക്കുക. അതാണ് പ്രാണായാമത്തിന്റെ തുടക്കം. അടുത്തുള്ള ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലോ ആയുർവേദ കോളേജിലോ പോയി യോഗ പരിശീലിക്കാവുന്നതാണ്. യോഗ നിർദ്ദേശിക്കുന്ന മുദ്രകളും ആരോഗ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തള്ളവിരലിന്റെ അഗ്രം ചൂണ്ടുവിരലിന്റെ അഗ്രത്തിൽ തൊട്ടുപിടിക്കുന്നതാണ് ജ്ഞാനമുദ്ര. ധ്യാനം ജ്ഞാനമുദ്ര പിടിച്ച് ചെയ്താൽ എപ്പോഴും അത് എനർജി സേവ് ചെയ്യും. ഇത് ഏകാഗ്രത വർദ്ധിപ്പിക്കാനും ഓർമ്മശക്തി കൂട്ടാനും മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കുന്നു. കുട്ടികൾക്ക് ക്ലാസ്സിലൊന്ന് ഉറക്കം വരുമ്പോൾ ആയാൽ പോലും, ഗൃഹനാഥന് ദേഷ്യം വരുമ്പോൾ ആയാൽ പോലും 3 തവണ ദീർഘശ്വാസം ചെയ്യൂ. ഉറക്കം മാറി ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ കഴിയും. ശാന്തത അനുഭവപ്പെടും. ടെൻഷൻ കുറയും. ജോലിസ്ഥലത്ത് 1 മണിക്കൂർ കഴിയുമ്പോൾ ചെയർ വിട്ടെഴുന്നേറ്റ് കൈകൾ മുകളിലേക്ക് നീട്ടി ഒന്ന് വലിഞ്ഞ് നിവർന്നു വരൂ. അതാണ് താടാസനം. ശരീരത്തിൽ രക്തയോട്ടം കൂടുന്നതിനൊപ്പം ക്ഷീണം മാറ്റി ഉന്മേഷം പ്രദാനം ചെയ്യുന്നു. കമ്പ്യൂട്ടർ നോക്കി കണ്ണ് വേദനിക്കുമ്പോൾ 20 സെക്കൻഡ് കണ്ണടച്ച് കണ്ണിനു മുകളിൽ കൈപ്പത്തി കൂട്ടിത്തിരുമിയ ശേഷം ആ ഇളം ചൂടുവയ്ക്കൂ. ഇതാണ് പാമിംഗ്. ഊർജ്ജസ്വലത വരാൻ ഇത് സഹായിക്കുന്നു. ഉറങ്ങാൻ സമയം മലർന്ന് കിടന്ന് കാൽ മുതൽ തലവരെ ഓരോ ഭാഗവും അയച്ചുവിടൂ. ഇതാണ് ശവാസനം. ഇത് നല്ല ഉറക്കം കിട്ടാൻ വളരെ സഹായകമാണ്. കുട്ടികൾക്ക് ശാരീരികവും മാനസികവുമായ ആരോഗ്യം നൽകുന്നതിൽ യോഗയ്ക്ക് വലിയ പങ്കുണ്ട്. ആർത്തവ സമയത്തെ അസഹ്യമായ വയറുവേദനയും നടുവേദനയും മാറ്റാൻ യോഗ വളരെ ഫലപ്രദമാണ്. പ്രായമായവർക്ക് യോഗയും പ്രാണായാമവും ശീലിക്കുന്നത് ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഗർഭകാലത്ത് യോഗ ചെയ്യുന്നത് അമ്മയുടെയും കുഞ്ഞിന്റെയും ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് വളരെ ഉത്തമമാണ്. ലഘുവായ യോഗാസനങ്ങളും പ്രാണായാമവും ശീലിക്കുന്നതുവഴി ഗർഭകാല അസ്വസ്ഥതകൾ കുറയ്ക്കാനും പേശികൾക്ക് അയവ് നൽകാനും പ്രസവ വേദന കുറയ്ക്കാനും സുഖപ്രസവം സാധ്യമാക്കാനും സഹായിക്കുന്നു. ഗർഭകാലത്തുണ്ടാകുന്ന ഉത്കണ്ഠ, ഭയം, വിഷാദം എന്നിവ അകറ്റി മനസ്സിന് ശാന്തത നൽകാൻ ധ്യാനവും ശ്വസനക്രിയകളും സഹായിക്കുന്നു. ദിവസവും 30 മുതൽ 45 മിനിറ്റ് വരെ യോഗയ്ക്കായി മാറ്റിവെക്കുന്നത് നമ്മുടെ ജീവിത രീതി തന്നെ മാറ്റിമറിക്കാൻ പര്യാപ്തമാണ്. ഒട്ടും സമയമില്ല എന്ന് പറയുന്നവർക്ക് രാവിലെ എണീറ്റ ഉടനെ 3 തവണ ദീർഘശ്വാസമെടുക്കാം. അത് കട്ടിലിൽ ഇരുന്ന് തന്നെ ആകാം. വയറു വീർപ്പിച്ച് ശ്വാസമെടുക്കുക, പതിയെ സാവധാനം പുറത്തേക്ക് വിടുക. ഇതൊരു തരത്തിലുള്ള പ്രാണായാമം തന്നെയാണ്. ദിവസം മുഴുവനും എനർജി നിലനിൽക്കും. സൂര്യ നമസ്കാരം 2 തവണ ചെയ്യാൻ ശ്രമിക്കുക. ശരീരം മുഴുവൻ സ്ട്രെച്ചാകും, ആലസ്യം മാറ്റും. രാത്രി കിടക്കുന്നതിന് മുൻപ് കാൽ പൊക്കി
ചുമരിൽ ചാരി വയ്ക്കുക. കാലിന്റെ ക്ഷീണം മുഴുവനും

0: പോകുന്നതായി മനസ്സിലാക്കാനാകും. നന്നായി ഉറങ്ങാനുമാകും. ആഹാരത്തിലെ യോഗ എന്ന് പറയുമ്പോൾ മിതാഹാരമാണ്. വയറ് നിറച്ച് കഴിക്കാൻ പാടില്ല. ശാന്തമായിട്ട് ധൃതി വയ്ക്കാതെ ആഹാരം കഴിക്കുക. സംസാരത്തിൽ യോഗ എന്ന് പറഞ്ഞാൽ സത്യം, മിതഭാഷണം, ആവശ്യമില്ലാതെ സംസാരിച്ച് എനർജി കളയാതിരിക്കുക. ഉറക്കത്തിൽ യോഗ എന്നാൽ രാത്രി കിടക്കും മുമ്പ് 2 മിനിറ്റ് കണ്ണടച്ചിരിക്കുക. ഫോൺ നോക്കി കിടക്കാതെ 10 മിനിറ്റ് ശരീരം അയച്ച് കിടക്കുക. യോഗ നമ്മളെ ജീവിക്കാനും കൂടി പഠിപ്പിക്കുന്ന ശാസ്ത്രമാണ്. ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നത് പോലെ, യോഗഃ കർമ്മസു കൗശലം, പ്രവൃത്തിയിലുള്ള കൗശലമാണ് യോഗ. അതായത് ചെയ്യുന്ന ജോലി മനസ്സുവെച്ച് ശാന്തമായി സന്തോഷത്തോടെ ചെയ്യുന്നതാണ് യഥാർത്ഥ യോഗ. അതുകൊണ്ട് ഇന്നു തന്നെ തുടങ്ങൂ. യോഗ എന്നത് വ്യക്തിയുടെ ആരോഗ്യം മാത്രമല്ല, സമൂഹത്തിന്റെ ആരോഗ്യം കൂടിയാണ്. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവൂ. ഇന്നത്തെ തിരക്കേറിയ ജീവിതത്തിൽ ആശുപത്രിയിൽ പോകാതെ ആരോഗ്യം കാത്തുസൂക്ഷിക്കാൻ ഏറ്റവും നല്ല വഴി യോഗയാണ്. ദിവസവും 15 മുതൽ 20 മിനിറ്റ് വരെ വീട്ടിൽ തന്നെ ചിട്ടയായി ചെയ്താൽ ഡോക്ടറെയും മരുന്നിനെയും നമുക്ക് അകറ്റി നിർത്താനാകും. ശരീരം ആദ്യം ഖലു ധർമ്മ സാധനം. എല്ലാ ധർമ്മവും അനുഷ്ഠിക്കാൻ ആദ്യം ശരീരം നന്നായിരിക്കണം. അതുകൊണ്ട് ഒന്നും നാളേക്ക് മാറ്റിവെക്കാതിരിക്കുക. കാരണം ആരോഗ്യമുള്ള ശരീരവും ശാന്തമായ മനസ്സുമാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്.
1: നിത്യജീവിതത്തിൽ യോഗ പരിശീലനത്തിന്റെ പ്രാധാന്യം. കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ സ്വസ്ഥവൃത്ത ആൻഡ് യോഗ വിഭാഗം പ്രൊഫസറും മേധാവിയുമായ
2: ഇനി മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
3: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. ഒഡീഷയിൽ 47,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് ഇന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംയുക്തമായി തുടക്കം കുറിക്കും. PM കിസാൻ സമ്മാൻ നിധിയുടെ 23rd ഗഡു ഇന്ന് പശ്ചിമബംഗാളിൽ പ്രധാനമന്ത്രി വിതരണം ചെയ്യും. നീറ്റ് UG പുനഃപരീക്ഷ നാളെ. പരീക്ഷ സുതാര്യമായി നടത്തുന്നതിന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങൾക്ക് ഒരുങ്ങി രാജ്യം. നാളെ മധ്യപ്രദേശിൽ രാഷ്ട്രപതിയും കൊൽക്കത്തയിൽ പ്രധാനമന്ത്രിയും നേതൃത്വം നൽകും. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം അല്പസമയത്തിനകം. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമു തന്റെ സ്വദേശമായ ഒഡീഷയിലെ മയൂർഭഞ്ച് ജില്ലയിലുള്ള പഹാട്ട്പൂരിലെത്തി. ഒഡീഷ ഗവർണർ മുഖ്യമന്ത്രിയും ചേർന്ന് രാഷ്ട്രപതിയെ സ്വീകരിച്ചു. ശ്രീമതി മുർമുവിന്റെ 68th ജന്മദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പഹാട്ട്പൂരിലെത്തി. പ്രധാനമന്ത്രിക്കൊപ്പം സ്വന്തം ഗ്രാമം സന്ദർശിക്കുന്ന രാഷ്ട്രപതി അവിടെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുകയാണ്. ഒഡീഷ സർക്കാരിന്റെ 2nd വാർഷിക ആഘോഷ ചടങ്ങിലും ഇരുവരും സംബന്ധിക്കും. ഊർജ്ജം, അടിസ്ഥാന സൌകര്യ വികസനം, ആരോഗ്യം, വിദ്യാഭ്യാസം, ജലസേചനം തുടങ്ങിയ മേഖലകളിലായി 47,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും ചടങ്ങിൽ നടക്കും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 68th ജന്മദിനത്തിൽ ആശംസകൾ അറിയിച്ച് ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഉന്നമനത്തിനായി എല്ലായ്പ്പോഴും പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ശ്രീമതി മുർമുവെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ധീരത, ലാളിത്യം, വിനയം, പൊതുസേവനത്തോടുള്ള പ്രതിബദ്ധത എന്നിവയാൽ അടയാളപ്പെടുത്തിയ രാഷ്ട്രപതിയുടെ ജീവിതയാത്ര രാജ്യത്തെ പൌരന്മാർക്ക് പ്രചോദനം നൽകുന്നതാണെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ഒഡീഷ സന്ദർശനത്തിന് ശേഷം പശ്ചിമബംഗാളിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി താരകേശ്വറിൽ നടക്കുന്ന പശ്ചിമബംഗാൾ ദിവസ് ആഘോഷങ്ങളിൽ പങ്കെടുക്കും. 2 ദിവസത്തെ സന്ദർശനത്തിനിടെ അദ്ദേഹം നിരവധി വികസന പദ്ധതികൾ രാഷ്ട്രത്തിന് സമർപ്പിക്കുകയും തറക്കല്ലിടുകയും ചെയ്യും. കൊൽക്കത്തയിലെ ശ്യാമപ്രസാദ് മുഖർജി തുറമുഖത്ത് തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത 3 നാവിക കപ്പലുകളും അദ്ദേഹം കമ്മീഷൻ ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പശ്ചിമബംഗാളിലെ താരകേശ്വറിൽ നിന്ന് PM കിസാൻ പദ്ധതിയുടെ 23rd ഗഡു വിതരണം ചെയ്യും. രാജ്യത്തെ 9,44,00,000 കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് 18,880 കോടിയിലധികം രൂപയാണ് നേരിട്ട് കൈമാറുന്നത്. നാളെ നടക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇന്ന് രാജ്യവ്യാപകമായി മോക് ഡ്രിൽ നടത്തുന്നു. പരീക്ഷ സുരക്ഷിതവും സുതാര്യവുമായി നടത്തുന്നതിനുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായാണ് മോക് ഡ്രിൽ. വിശദാംശങ്ങളിലേക്ക്.
4: നീറ്റ് UG പുനഃപരീക്ഷ സുതാര്യവും സുഗമവുമായി

0: നടത്തുന്നതിനായി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. ഇന്ത്യയിലെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 2,79,000+ ഉദ്യോഗാർത്ഥികളാണ് നാളെ പരീക്ഷ എഴുതുന്നത്. പരീക്ഷ നടത്തിപ്പിനായി ഒബ്സർവർമാർ, കോർഡിനേറ്റർമാർ, പോലീസ് ഉദ്യോഗസ്ഥർ, അഡ്മിനിസ്ട്രേറ്റർമാർ എന്നിവരുൾപ്പെടെ 2,00,000+ ജീവനക്കാരെ വിന്യസിച്ചിട്ടുണ്ട്. പരീക്ഷാ സാമഗ്രികൾ കൊണ്ടുപോകുന്നതിനായി പോലീസ് സുരക്ഷയോടെയുള്ള GPS ഘടിപ്പിച്ച വാഹനങ്ങൾ, CCTV നിരീക്ഷണം, ബയോമെട്രിക് പരിശോധന എന്നിവയടങ്ങുന്ന ബഹുതല സുരക്ഷാ സംവിധാനമാണ് NTA ഒരുക്കിയിരിക്കുന്നത്. നാളെ ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5:15 വരെ ഓഫ്ലൈൻ രീതിയിലാണ് പരീക്ഷ നടക്കുക. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ നാളെ നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി മധ്യപ്രദേശിലെ ജബൽപൂരിൽ നാളെ നടക്കുന്ന സംസ്ഥാനതല ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു മുഖ്യാതിഥിയാകും. റാണി ദുർഗാവതി സർവകലാശാലയിലെ 36th ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി മുഖ്യാതിഥിയാകും. 12th അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന് മുന്നോടിയായി കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന്റെ യോഗാ സംഗമം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത സംഘടനകളുടെ എണ്ണം 600,000 കവിഞ്ഞു. നാളെ നടക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യോഗാ ദിനാചരണ പരിപാടിക്കൊപ്പം രാജ്യത്തുടനീളമുള്ള വിവിധ സംഘടനകളും ഒരേ സമയം യോഗ ചെയ്യും. സ്വച്ഛ് ഭാരത് ദൌത്യം പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിവിധ കേന്ദ്ര സർക്കാർ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും ശുചിത്വ ക്യാമ്പയിനായ സ്വച്ഛതാ പക്വാഡ ആചരിക്കുന്നു. ബഹുജന ശുചിത്വ പരിപാടികൾക്ക് സ്വച്ഛതാ പ്രതിജ്ഞകൾ, അവബോധ മത്സരങ്ങൾ തുടങ്ങിയവ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SC.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. ഹിന്ദി, ഇംഗ്ലീഷ് കൂടാതെ 14 ഇന്ത്യൻ ഭാഷകളിൽ ഈ സൌകര്യം ലഭ്യമാണ്. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ 8 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെയും മറ്റന്നാളും, കർണാടക തീരത്ത് നാളെ മുതൽ ചൊവ്വാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിന് കീഴിൽ കഴിഞ്ഞ 12 ഏവർക്കൊപ്പം ഏവരുടെയും വികസനം എന്ന തത്വത്തിലൂന്നി രാജ്യം വൻ വികസന കുതിപ്പാണ് കൈവരിച്ചിരിക്കുന്നത്. പാവപ്പെട്ടവർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനായി നിരവധി പദ്ധതികളാണ് മോദി സർക്കാർ നടപ്പിലാക്കിയത്. ഒരു റിപ്പോർട്ട്.
0: കഴിഞ്ഞ 12 ഇന്ത്യയുടെ ഹൈടെക് മേഖലയിൽ വലിയൊരു ഘടനാപരമായ മാറ്റം കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. ശാക്തീകരിക്കപ്പെട്ട ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 സ്തംഭങ്ങളാണ് സെമി കണ്ടക്ടർ വ്യവസായ മേഖലയുടെ വികാസവും ബഹിരാകാശ സ്റ്റാർട്ടപ്പുകളുടെ വളർച്ചയും. 2021 ഡിസംബറിലാണ് 76,000 രൂപയുടെ നിക്ഷേപത്തോടെ ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ ആരംഭിച്ചത്. തുടർന്ന് 1,000 രൂപയുടെ ധനസഹായത്തോടെ സെമി കണ്ടക്ടർ മിഷൻ 2.0 സർക്കാർ പ്രഖ്യാപിച്ചു. 2014 കേവലം 1 മാത്രമായിരുന്ന ബഹിരാകാശ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം ഇന്ന് 400 ഉയർന്നു. നിലവിൽ $8.4 ബില്യൺ മൂല്യമുള്ള ഇന്ത്യയുടെ ബഹിരാകാശ സമ്പദ് വ്യവസ്ഥ അടുത്ത 8-10 വർഷത്തിനുള്ളിൽ 40 മുതൽ $45 ബില്യൺ ആയി ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്കു കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് KT തോമസിന് പത്മവിഭൂഷണും നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണും സമ്മാനിക്കും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 3rd അവസാനത്തെയും മത്സരം ഇന്ന് ഉച്ചയ്ക്ക് 1:30 ചെന്നൈയിലെ MA ചിദംബരം സ്റ്റേഡിയത്തിൽ നടക്കും. ആതിഥേയരായ ഇന്ത്യ ഇതിനോടകം 2-0 പരമ്പര ഉറപ്പിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ഡി മത്സരത്തിൽ പരാഗ്വെ തുർക്കിയെയും അമേരിക്ക ഓസ്ട്രേലിയയും പരാജയപ്പെടുത്തി. ഗ്രൂപ്പ് സിയിൽ ബ്രസീൽ ഹെയ്ത്തിയെ 3-0 പരാജയപ്പെടുത്തി. അതേസമയം നേരത്തെ നടന്ന മത്സരത്തിൽ ഏകപക്ഷീയമായ 1 മൊറോക്കോ സ്കോട്ട്ലൻഡിനെ തോൽപ്പിച്ച് ഗ്രൂപ്പ് സിയിൽ 2nd. ബ്രസീലാണ് 1nd. സാമ്പത്തിക മേഖലയിൽ നിർണായക പരിഷ്കാരങ്ങൾക്ക് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അംഗീകാരം നൽകി. ഇന്നലെ മുംബൈയിൽ ചേർന്ന 214-ാമത് സെബി യോഗത്തിലാണ് തീരുമാനം. വിപണി കാര്യക്ഷമത മെച്ചപ്പെടുത്തുക, പരാതി പരിഹാര പ്രക്രിയ ലഘൂകരിക്കുക, നിയന്ത്രണ ചട്ടക്കൂടുകൾ ശക്തിപ്പെടുത്തുക എന്നിവയാണ് പ്രധാന തീരുമാനങ്ങൾ. കൂടാതെ മരണപ്പെട്ട നിക്ഷേപകരുടെ പേരിലുള്ള അവകാശം

0: രോഗബാധ നടപടികളും സെബി ലളിതമാക്കി. കേരളത്തിൽ ഇന്നലെ 10 ഷിഗെല്ല രോഗബാധ കൂടി റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട്, തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം, പാലക്കാട് എന്നിവിടങ്ങളിലാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഷിഗെല്ല വ്യാപനം സംസ്ഥാനത്ത് നിയന്ത്രണ വിധേയമാണെന്നും ഇന്നലെ മരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് കാര്യക്ഷമമായി തുടരുന്നതായും അദ്ദേഹം പറഞ്ഞു. എബോള രോഗബാധ സംശയത്തെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രത്യേക നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന സൗത്ത് സുഡാനിൽ നിന്നെത്തിയ 54-കാരിയുടെ അന്തിമ പരിശോധനാ ഫലം നെഗറ്റീവ്. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് എബോള ബാധയില്ലെന്ന് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചത്. പശ്ചിമബംഗാൾ ദിനത്തോടനുബന്ധിച്ച് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർ ആശംസകൾ നേർന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ഒഡീഷയിൽ 47,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് ഇന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംയുക്തമായി തുടക്കം കുറിക്കും. PM കിസാൻ പദ്ധതിയുടെ 23rd ഗഡു പശ്ചിമബംഗാളിൽ പ്രധാനമന്ത്രി വിതരണം ചെയ്യും. NEET UG പുനഃപരീക്ഷ നാളെ. പരീക്ഷ സുതാര്യമായി നടത്തുന്നതിന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങൾക്ക് ഒരുങ്ങി രാജ്യം. നാളെ മധ്യപ്രദേശിൽ രാഷ്ട്രപതിയും കൊൽക്കത്തയിൽ പ്രധാനമന്ത്രിയും നേതൃത്വം നൽകും. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം അല്പസമയത്തിനകം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ രഞ്ജിനി.

ഏവർക്കും രഞ്ജിനിയിലേക്ക് സ്വാഗതം. ഇന്ന് രഞ്ജിനിയിൽ ആദ്യ കത്തെഴുതിയിരിക്കുന്നത് ആറാട്ടുപുഴ നിന്നും മയൂഖ മനോജാണ്. കത്ത് വായിക്കാം. പ്രിയ രഞ്ജിനിക്ക്, ഞാൻ മയൂഖ മനോജ് ഹരിപ്പാടുള്ള ആറാട്ടുപുഴയിൽ നിന്നും എഴുതുന്നു. ഞാൻ ആവശ്യപ്പെടുന്ന ഗാനം നക്ഷത്ര താരാട്ട് എന്ന ചിത്രത്തിലെ നീ എൻ്റെ പാട്ടിൽ എന്ന് തുടങ്ങുന്ന ഗാനം. രഞ്ജിനിയുടെ എല്ലാ ശ്രോതാക്കൾക്കും രഞ്ജിനിയുടെ അണിയറ പ്രവർത്തകർക്കും കൂടാതെ ഞാൻ പഠിക്കുന്ന മഹാദേവികാട് SNDPHS എല്ലാ കൂട്ടുകാർക്കും എല്ലാ അധ്യാപകർക്കു വേണ്ടിയും ഈ ഗാനം സമർപ്പിക്കുന്നു. ഈ ഗാനം രഞ്ജിനിയിൽ പ്രക്ഷേപണം ചെയ്യും എന്ന് വിശ്വസിച്ചുകൊണ്ട് മയൂഖ മനോജ്, ആറാട്ടുപുഴ. മയൂഖ മനോജ് ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ ആലാപനം യേശുദാസും സുജാതയും, വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം മോഹൻ സിത്താര. ചിത്രം നക്ഷത്ര താരാട്ട്. ഗാനമിതാ കേട്ടോളൂ.

രഞ്ജിനിയിലേക്ക് അടുത്ത കത്തയച്ചിരിക്കുന്നത് ഇടുക്കി തോപ്രാംകുടിയിൽ നിന്നും മനോഹരനാണ്. കത്ത് വായിക്കാം. സ്നേഹമുള്ള രഞ്ജിനിക്ക് ഒരു ഗാനം വെച്ച് തരാമോ? ഇവൻ എന്റെ പ്രിയപുത്രൻ എന്ന ചിത്രത്തിലെ ഈ ജീവിതം ഒരു പാരാവാരം എന്ന് തുടങ്ങുന്ന ഗാനം. ഗാനം കേൾക്കാൻ കാത്തിരിക്കുന്നു. ഗാനം വെച്ചു തരുമല്ലോ? തീർച്ചയായും. തോപ്രാംകുടിയിൽ നിന്നും മനോഹരൻ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ഈ ഗാനം ആലപിച്ചത് യേശുദാസ്, വരികൾ മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം ജോയ്. ഗാനമിതാ കേൾക്കൂ.

രഞ്ജിനിയിലെ അടുത്ത കത്ത് ചെങ്ങന്നൂർ നിന്നും ഗീതാകുമാരി അയച്ചതാണ്. ശ്രോതാക്കളുടെ കത്തുകൾ പരിഗണിച്ച് ഇഷ്ടഗാനങ്ങൾ കേൾപ്പിക്കുന്ന പ്രിയ രഞ്ജിനിക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഗീതാകുമാരിയുടെ അനിയത്തിയുടെ ചെറുമകൻ റയു ബേബി എന്ന റയാണിഷ് കൃഷ്ണയുടെ പിറന്നാൾ ജൂൺ 1-നായിരുന്നു. കുഞ്ഞിനു വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത് വിരുന്നു വന്നു സ്നേഹത്തിൻ എന്ന ഗാനമാണ്. ആ ഗാനം നമുക്ക് കേൾക്കാം. അഗ്നിശരം എന്ന ചിത്രത്തിലെ ഗാനമാണ്. യേശുദാസിന്റെ ആലാപനം, വരികളെഴുതിയത് ശ്രീകുമാരൻ തമ്പി, സംഗീതം MK അർജുനൻ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: രഞ്ജിനിയിലേക്ക് അടുത്ത കത്തയച്ചിരിക്കുന്നത് ചേർത്തല പെരുമ്പളത്ത് നിന്നും KP മോഹനനാണ്. ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം നീലക്കണ്ണുകൾ എന്ന ചിത്രത്തിലെ കുറ്റാലം കുളിരരുവി എന്ന് തുടങ്ങുന്നതാണ്. മോഹനൻ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് വയലാർ, സംഗീതം ദേവരാജൻ, പാടിയത്

0: മൊബൈൽ ഫോണുകൾക്ക് ഞെട്ടിപ്പിക്കുന്ന ഡീലുമായി ട്വിറ്റാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
1: ഫീച്ചർ ഫോൺസ് തുടങ്ങി സ്മാർട്ട് ഫോൺസ് വരെ എല്ലാ മൊബൈൽ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ലേറ്റസ്റ്റ് ലോഞ്ച് മോഡൽസ് ആയ ഒപ്പോ F33 Pro 5G, വിവോ X300 FE, സാംസങ് ഗാലക്സി A37 A57 എന്നീ മോഡലുകൾക്ക് ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും ഫിനാൻസ് സ്കീമുകളും.
0: ട്വിറ്റാപ്പിളിൽ ഏജൻസീസ്.
2: രഞ്ജിനിയിലെ അടുത്ത കത്ത് വായിക്കാം. പ്രിയപ്പെട്ട രഞ്ജിനി, ഞാൻ ആകാശവാണിയുടെ ഒരു സ്ഥിരം ശ്രോതാവാണ്. എല്ലാ പരിപാടികളും ഉന്നത നിലവാരം പുലർത്തുന്നതും പ്രയോജനപ്രദവുമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി രാവിലെ 5:55 സുഭാഷിതമാണ്. രഞ്ജിനിയിലൂടെ എനിക്ക് രണ്ടിടങ്ങഴി എന്ന ചലച്ചിത്രത്തിലെ തുമ്പപ്പൂ പെയ്യുന്ന പൂനിലാവ് എന്ന ഗാനമാണ് കേൾക്കേണ്ടത്. പ്രതീക്ഷയോടെ ശ്രീനിവാസൻ മാരാരിക്കുളം. തീർച്ചയായും ശ്രീനിവാസൻ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ രചന തിരുനയിനാർ കുറിച്ചി, പാടിയത് കമുകറ പുരുഷോത്തമനും സുലോചനയും. ചിത്രം രണ്ടിടങ്ങഴി.

പ്രിയ ശ്രോതാക്കളെ, അടുത്ത കത്ത് വായിക്കാം. ആലപ്പുഴ ജില്ലയിലെ മുഹമ്മയിൽ നിന്നും ബേബി പാപ്പാളിൽ അയക്കുന്നത്. സപ്തസ്വരങ്ങൾ എന്ന ചിത്രത്തിലെ സ്വാതി തിരുനാളിൽ കാമിനി എന്ന് തുടങ്ങുന്ന ഗാനം രഞ്ജിനിയിലൂടെ കേൾപ്പിക്കണം. ഈ ഗാനം കലാകാരന്മാരായ ആര്യാട് വല്ലഭദാസ്, മണ്ണഞ്ചേരി ദാസൻ, ആലപ്പി രമണൻ, മുതുകുളം സോമനാഥ് എന്നിവർക്കായി സമർപ്പിക്കുന്നു. ബേബി പാപ്പാളിൽ ആവശ്യപ്പെട്ട സപ്തസ്വരങ്ങൾ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഈ ഗാനം ആലപിച്ചത് പി ജയചന്ദ്രൻ, വരികളെഴുതിയത് ശ്രീകുമാരൻ തമ്പി, സംഗീതം ദക്ഷിണാമൂർത്തി. ഗാനമിതാ

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: രഞ്ജിനിയിൽ അടുത്തതായി കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് നിന്നും ഡോക്ടർ ഗോവിന്ദൻ പുതുമന ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. രഞ്ജിനിയിൽ കൂടി ചില ന്യൂജൻ നാട്ടുവിശേഷങ്ങൾ എന്ന ചിത്രത്തിലെ അവൾ എന്റെ കണ്ണായി മാറേണ്ടവൾ എന്ന ഗാനം കേൾക്കാൻ കാതോർത്തിരിക്കുന്നു എന്നെഴുതിയിട്ടുണ്ട്. ഈ ഗാനം എല്ലാ ആകാശവാണി ശ്രോതാക്കൾക്കുമായി സമർപ്പിക്കുകയാണ്. ഡോക്ടർ ഗോവിന്ദൻ പുതുമന ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. സന്തോഷ് വർമ്മ വരികൾ എഴുതി, എം ജയചന്ദ്രൻ ഈണം പകർന്ന്, പി ജയചന്ദ്രൻ പാടിയ ഗാനമിതാ.

രഞ്ജിനി തുടരുന്നു. അടുത്ത കത്ത് വായിക്കാം. ഹരിപ്പാട് നിന്നും രാജൻ എഴുതുന്നു, ഞാൻ ഈ ഗാനം മറക്കുമോ എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയ ഈ കൈകളിൽ വീണാടുവാൻ എന്ന് തുടർന്ന ഗാനം ആവശ്യപ്പെടുകയാണ്. കുട്ടനാടിന്റെ മനോഹാരിത അഭ്രപാളികളിലേക്ക് പകർത്തിയെടുത്ത ചിത്രമായിരുന്നു ഈ ഗാനം മറക്കുമോ. അഞ്ച് ഗാനങ്ങൾ അഞ്ചും സൂപ്പർ ഹിറ്റായി. ഗാനശില്പികൾ ONV കുറുപ്പും സലീൽ ചൗധരിയും. ഈ ഗാനം കുട്ടനാട്ടിലെ എല്ലാ റേഡിയോ ശ്രോതാക്കൾക്കുമായി സമർപ്പിക്കുന്നു. സസ്നേഹം, രാജൻ. ഹരിപ്പാട് നിന്നും രാജൻ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ONV കുറുപ്പ് വരികളെഴുതി സലീൽ ചൗധരി ഈണം പകർന്ന് എസ് ജാനകി പാടിയ ഗാനം കേൾക്കൂ.

അടുത്ത കത്തിലേക്ക്. പ്രിയപ്പെട്ട രഞ്ജിനിക്ക്, ഹാസ്യ സാമ്രാട്ടും ചിരിയുടെ തമ്പുരാനുമായ മലയാളത്തിൻ്റെ പ്രിയ നടൻ സലീം കുമാർ ഓർമ്മയായിരിക്കുന്നു. മിമിക്രി താരമായി അരങ്ങേറ്റം കുറിച്ച സലീം കുമാർ 250 ചിത്രങ്ങളിൽ അഭിനയിച്ചു. ദേശീയ പുരസ്കാരവും അദ്ദേഹം കരസ്ഥമാക്കി. എണ്ണിയാൽ ഒടുങ്ങാത്ത ചിത്രങ്ങളിലൂടെ സലീം കുമാർ തിളങ്ങി നിന്നു. പ്രിയരഞ്ജിനി, സലീം കുമാറിൻ്റെ ഓർമ്മകൾക്ക് മുൻപിൽ പ്രണാമമർപ്പിച്ചുകൊണ്ട് ഒരു ഗാനം രഞ്ജിനിയിലൂടെ കേൾപ്പിച്ചു തരണമെന്ന് സദയം താൽപ്പര്യപ്പെടുകയാണ്. കഥ പറയുമ്പോൾ എന്ന ചിത്രത്തിൽ അനിൽ പനച്ചൂരാൻ എഴുതി, എം ജയചന്ദ്രൻ ഈണമിട്ട്, പ്രദീപ് പള്ളുരുത്തി പാടിയ വ്യത്യസ്തനാമൊരു ബാർബറാം ബാലനെ എന്ന ഗാനം കേൾപ്പിച്ചു തരുമല്ലോ. സ്നേഹപൂർവം, ആചാരി തിരുവത്ര, ചാവക്കാട്. ആചാരി തിരുവത്ര ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. അനിൽ പനച്ചൂരാൻ വരികളെഴുതി, എം ജയചന്ദ്രൻ ഈണം പകർന്ന്, പ്രദീപ് പള്ളുരുത്തി പാടിയ ഗാനമിതാ കേൾക്കൂ.

രഞ്ജിനിയിലെ അടുത്ത ഗാനം കുട്ടനാട് നിന്നും പി കെ വേണുഗോപാലൻ നായർ കത്തിലൂടെ ആവശ്യപ്പെട്ടതാണ്. കുട്ടനാട് പശ്ചാത്തലമാക്കി നിർമ്മിച്ച ഇതാ ഇവിടെ വരെ എന്ന ചിത്രത്തിലെ ഗാനമാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഗാനത്തിന്റെ രചന യൂസഫ് അലി കേച്ചേരി, സംഗീതം ദേവരാജൻ, പാടിയത് യേശുദാസ്. പി കെ വേണുഗോപാലൻ നായർ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം.

രഞ്ജിനിയിലേക്ക് അടുത്ത കത്തയച്ചിരിക്കുന്നത് കായംകുളത്ത് നിന്നും അബ്രഹാം പി ജി. MSM ഹൈസ്കൂളിൽ നിന്നും റിട്ടയർഡായ അധ്യാപകനാണെന്ന് എഴുതിയിട്ടുണ്ട്. ജൂണിലെ മഴക്കാലത്ത് മഴയ്ക്ക് താളമേളമൊരുക്കാൻ ഒരു ഗാനം വെച്ചു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ തമ്മിൽ എന്ന ചിത്രത്തിലെ ജൂണിലെ നിലാമഴയിൽ എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം. ഈ ഗാനത്തിൻ്റെ രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം MJ ചന്ദ്രൻ, യേശുദാസും സുജാതയും ചേർന്ന് പാടിയത്. ചിത്രം നമ്മൾ തമ്മിൽ. കായംകുളം രാമപുരത്ത് നിന്നും അബ്രഹാം PG ആവശ്യപ്പെട്ട ഗാനമിതാ കേട്ടോളൂ.

അയ്മനത്ത് നിന്നും പൊന്നമ്മ കോട്ടയം ആവശ്യപ്പെട്ട ഗാനമാണ് രഞ്ജിനിയിലിനി. പൊന്നമ്മ ആവശ്യപ്പെട്ട ഗാനം അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും എന്ന് തുടങ്ങുന്ന പാദമുദ്ര എന്ന ചിത്രത്തിലേതാണ്. ഈ ഗാനം രചിച്ചത് ഹരി കൊടപ്പനക്കുന്ന്, സംഗീതം വിദ്യാസാഗർ, പാടിയത് യേശുദാസും സംഘവും. ചിത്രം പാദമുദ്ര. പൊന്നമ്മ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ രഞ്ജിനി ഇവിടെ പൂർണ്ണമാകുന്നു. രഞ്ജിനിയിലേക്ക് കത്തുകളയച്ച എല്ലാവർക്കും നന്ദി. രഞ്ജിനിയിലേക്ക് കത്തുകളയക്കേണ്ട വിലാസം: രഞ്ജിനി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. എല്ലാവർക്കും ശുഭദിനാശംസകൾ നേരുന്നു. സ്നേഹ

0: ആകാശവാണി.
1: ഡോസ്റ്റോവെസ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 51-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, അനന്തപുരം രവി, നിതുന നെവിൽ, സിന്ധു വിജയൻ. സംവിധാനം പി എ ബിജു.
2: തെരുവിൽ പാട്ടുപാടി പിച്ചതണ്ടൽ നിരോധിച്ചിരിക്കുകയാണെന്ന് പോലീസ്, കരളിൽ കനല് നിരോധിച്ചിരിക്കുകയാണെന്ന് കാതറീന പറഞ്ഞാൽ ആരു കേൾക്കാൻ? പണ്ടേ ജീവിതം ക്ഷയിച്ചവളാണ് കാതറീന. ശരീരത്തിൻ്റെ ക്ഷയരോഗം അവളുടെ പീഡന പർവ്വത്തിലെ കിരീടധാരണമത്രേ. ഭർത്താവിൻ്റെ മരിച്ചടക്ക ദിവസം തന്നെ കൊച്ചുകുട്ടികളുമൊത്തു തെരുവിലേക്കെറിയപ്പെട്ട ഭ്രാന്തി കാതറീനയുടെ കാൽച്ചിലമ്പിൽ ദുഃഖമണിയൊച്ച കേൾക്കാം. അവളുടെ പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളെ കൈയേൽപ്പിക്കാൻ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? കാതറീനയുടെ ഭർത്താവ് മർമലഡോവിൻ്റെ മരണാനന്തര ചെലവുകൾക്ക് ചില്ലിപ്പൈസ പോലും ഇല്ലാതിരുന്നിടത്ത് യാതൊരു മുൻപരിചയവുമില്ലാതിരുന്ന ഒരാൾ പണവുമായി എത്തി. ഇരട്ടക്കൊലപാതകം ചെയ്ത കുറ്റബോധത്തിൽ നീറി നിന്ന റസ്കോൾനിക്കോവാണ് അന്ന് അവധൂതനെപ്പോലെ സഹായിയായി വന്നതെങ്കിൽ, കിടപ്പാടം പോലുമില്ലാതെ ഭ്രാന്തിയായി തെരുവിലലഞ്ഞ കാതറീന മരണം പുൽകുമ്പോഴും മറ്റൊരു കുറ്റവാളി അവധൂതവേഷത്തിൽ എത്താതിരിക്കുമോ? ശിക്ഷയനുഭവിക്കുന്നവർ തന്നെ രക്ഷകരായെത്തുന്ന അനന്യദൃശ്യങ്ങൾ ഡോസ്റ്റോയെവ്സ്കി ഒരുക്കുകയാണിവിടെ.
3: കുട്ടികളെവിടെ? നീ നീ അവരെ കൊണ്ടുവന്നോ പോലങ്ക? നിങ്ങൾ എന്തിനാ അവിടെ നിന്ന് ഓടിപ്പോയത്? ഓ, അപ്പോ ഈ വിധത്തിലാണ് നീ ജീവിക്കുന്നത് അല്ലേ? അല്ലേ സോണിയ, ഞാൻ ഒരിക്കലും നിന്റെ മുറിയിൽ വന്നിട്ടില്ല. ഇവരൊക്കെ ആരാ?
4: എല്ലാവരുമുണ്ട്. ഇതാ നോക്കൂ, റസ്കോൾനിക്കോവ്, ആൻഡ്രി.
3: ഞങ്ങൾ കാരണം നീ നശിച്ചു സോണിയ. പോലങ്ക, ലിഡ, കോലിയ, ഇവിടെ വരൂ. ഇവരെ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു. എന്റെ നില മോശമായി. എല്ലാം അവസാനിക്കുകയാണ്. എന്നെ കിടത്തു. സമാധാനത്തോടെ ഞാൻ മരിക്കട്ടെ. എന്ത് പുരോഹിതനോ? എനിക്ക് വേണ്ട, അതിനൊന്നും വേണ്ടി ഒരു റൂബൽ പോലും ചെലവെയ്യാൻ നിങ്ങളുടെ കയ്യിലില്ല. ഞാൻ പാപമൊന്നും ചെയ്തിട്ടില്ല. ഇതൊന്നും ഇല്ലാതെ തന്നെ ദൈവം എനിക്ക് മാപ്പ് നൽകും. ഇനി വയ്യ. എന്നിട്ടും അവരെനിക്ക് മാപ്പ് നൽകുന്നില്ലെങ്കിൽ ഞാനത് ഞാനത് കാര്യമാക്കുന്നില്ല. എന്റെ കാലം കഴിഞ്ഞു.

0: അവർ മരിച്ചു.
1: റസ്കോൾനിക്കോ, ഞാനാണ്.
2: ഓ, നിങ്ങൾ ഇവിടെയും?
1: ആ, ഞാനിവിടെയും. വരൂ, ഒരു കാര്യം സംസാരിക്കാനുണ്ട്.
2: നിങ്ങൾ തക്ക സമയത്തെത്തി. ഒരു മരണം നടന്നു കഴിഞ്ഞു.
1: എല്ലാ ഒരുക്കങ്ങളും ചടങ്ങുകളും ശവസംസ്കാരം എല്ലാം ഞാൻ തന്നെ നിർവഹിച്ചോളാം. നിങ്ങൾക്കറിയാലോ, പണച്ചിലവുള്ള കാര്യമാണ്. എൻ്റെ മക്കൾ അത് ധാരാളമുണ്ട്. രണ്ട് കുഞ്ഞുങ്ങളെയും പോലങ്കയെയും ഏതെങ്കിലും നല്ല അനാഥാലയത്തിൽ ചേർക്കാം. അവർക്ക് പ്രായപൂർത്തിയാവുമ്പോൾ ഓരോരുത്തർക്കും 1500 റൂബിൾ നൽകാനായി ഏർപ്പാടും ചെയ്യാം.
2: ആട്ടെ, എന്താണ് നിങ്ങളുടെ ഈ ഔദാര്യത്തിന് പിന്നിലുള്ളത്?
1: ഇപ്പോഴും നിങ്ങൾക്ക് ആശങ്കയോ?
2: അതെ.
1: എനിക്ക് ആ പണം ആവശ്യമില്ലെന്ന് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. മനുഷ്യത്വത്തിൻ്റെ പേരിലാണ് ഞാനിത് ചെയ്യുന്നത്.
2: എനിക്കൊന്നിലും ആരെയും വിശ്വാസമില്ലാതായിരിക്കുന്നു. ഒരു ഔദാര്യത്തിൽ ദാനം ചെയ്യുന്നവർ വഞ്ചന കാട്ടുന്നത് ഞാൻ ഈ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്.
1: ഈ മരണപ്പെട്ടവൾ പലിശക്കാരി വൃദ്ധയെ പോലെയാണോ? പറയൂ. ലൂഷിനെ പോലെയുള്ളവർ ഈ ലോകത്ത് വൃത്തികെട്ട പ്രവൃത്തികൾ ചെയ്ത് സുഖമായി ജീവിക്കുന്നു. ഇത്തരം നല്ലവരായ സ്ത്രീകൾ ഇങ്ങനെ നരകിച്ചു മരിക്കുന്നു. ഇപ്പോൾ ഞാൻ ഇവരെ സഹായിച്ചില്ലെങ്കിൽ പോലങ്കയും അവളുടെ സഹോദരിയുടേതുപോലെ ഒരു ജീവിതം നയിക്കേണ്ടി വന്നേക്കാം.
2: നിങ്ങൾക്കെങ്ങനെ അറിയാതെ?
1: തീർച്ചയായും എനിക്കറിയണമല്ലോ. ഈ ചുവരിനപ്പുറത്താണ് ഞാൻ താമസിക്കുന്നത്. ഈ കെട്ടിടത്തിൽ അടുത്തടുത്ത മുറികളിൽ സോണിയയുടെ അയൽവാസി.
2: നിങ്ങളോ?
1: അതെ,
2: ഇവിടെ തന്നെ ഉണ്ട് അല്ലേ?
1: അതെ, എനിക്ക് നിങ്ങളോട് വലിയ മമതയാണ്. നമ്മൾ സുഹൃത്തുക്കളാകേണ്ടവരാണ്. നമുക്ക് ഇനിയും കാണാം.
3: എനിക്ക് കടന്നു വരാമോ?
2: റസ്മുഹിൻ, നിനക്ക് വേണ്ടി ഈ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയല്ലേ?
3: ആ, ഇപ്പോ നിനക്ക് ഒരസുഖവുമില്ല.
2: ഇല്ല, ഒരസുഖവുമില്ല.
3: ഞാൻ നിന്നോട് ചില കാര്യങ്ങൾ പറയാനാണ് വന്നത്. അത് നീ കേൾക്കാൻ തയ്യാറാവണം.
2: കാര്യം ഗൗരവമുള്ളതാണല്ലോ. നിന്റെ വരവ് കണ്ടപ്പോഴേ മനസ്സിലായി.
3: അവസാനമായി ഞാൻ ഒരു കാര്യം അറിയാൻ വേണ്ടി മാത്രമാണ് വന്നത്. നിനക്ക് ശരിക്കും ഭ്രാന്താണോ? പലരും നിനക്ക് ഭ്രാന്ത് പിടിക്കാറായെന്ന് സംശയിക്കുന്നു. നിന്റെ മര്യാദഘട്ട പ്രവൃത്തികൾ, ഒരു ഭ്രാന്തന് മാത്രമേ അങ്ങനെ പെരുമാറാനാകൂ.
2: നീ എപ്പോഴാണ് അവരെ കണ്ടത്?
3: ഞാനിപ്പോ അവരെ പിരിഞ്ഞതേ ഉള്ളൂ. നീ എവിടെയാണ് അലഞ്ഞു നടക്കുന്നത്? ദയവായി പറയൂ. ഞാൻ ഇതിനകം 3 തവണ നിന്നെ കാണാൻ വന്നു. ഇന്നലെ മുതൽ നിന്റെ അമ്മ സുഖമില്ലാതെ കിടപ്പിലാണ്.
2: അമ്മയോ?
3: അതെ, അവർ നിന്റെ അടുക്കലേക്ക് വരാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നിന്റെ സഹോദരി തടയുന്നുണ്ട്, പക്ഷേ അവരത് വകവയ്ക്കുന്നില്ല. ഞാൻ നിന്നെ അന്വേഷിച്ച് സോണിയയുടെ അടുത്ത് ചെന്നു. അവിടെ ഒരു ശവപ്പെട്ടി കണ്ടു. കുട്ടികൾ അതിനു ചുറ്റുമിരുന്ന് കരയുന്നു. നിന്റെ നിഴൽ പോലും അവിടെ നിന്ന് കണ്ടില്ല. ഇപ്പോൾ കണ്ടില്ലേ, 3 ദിവസമായി ഭക്ഷണം കാണാത്തവനെ പോലെ ഇറച്ചിക്കറി വെട്ടി വിഴുങ്ങുന്നു. നിന്നിൽ എന്തോ ദുരൂഹതയുണ്ട്. ആ, നടക്കട്ടെ.
2: ആഹാ, അതിനിടയ്ക്ക് നീ പോകാൻ എണീറ്റോ? ഇപ്പൊ നീ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്?
3: നിനക്കതിൽ എന്ത് കാര്യം? നീ അതൊന്നും അറിയേണ്ടതില്ല.
2: ഓക്കെ, നീ വളരെ ശ്രദ്ധിക്കണം. നീ മദ്യപിക്കാൻ പോവുകയാണല്ലേ?
3: എങ്ങനെ?
2: നീ മദ്യപിക്കാൻ പോവുകയാണല്ലേ എന്ന്.
3: നീ എങ്ങനെ അറിഞ്ഞു?
2: അപ്പോൾ അത് ശരിയാണ്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നീ എന്നും വളരെ യുക്തിബോധമുള്ളവനാണ്. ഒരിക്കലും സമനില തെറ്റിയവനായിരുന്നില്ല, ഒരിക്കലും.
3: നീ പറഞ്ഞത് ശരിയാണ്. ഞാൻ കുടിക്കാൻ പോകുന്നു.
2: റസ്മുഹിൻ, നിനക്കറിയാമോ, കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ അനിയത്തിയോട് നിന്നെക്കുറിച്ച് പറയുകയുണ്ടായി.
3: എന്നെക്കുറിച്ച് പറഞ്ഞെന്നോ? മിന്നി ഞാൻ എവിടെ വച്ചാണ് നീ അവളെ കണ്ടത്?
0: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 51-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസ്കോൾനിക്കോവ് നരിയാപുരം വേണുഗോപാൽ, സ്വിഡ്രിഗൈ ലോഗ് അനന്തപുരം രവി, റസുമിഹിൻ സന്തോഷ് കുമാർ സൗപർണിക, സോണിയ നിതുന നെവിൽ, കാതറീന സിന്ധു വിജയൻ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:15.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്.
1: സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ AR അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം കാണാകൺമണി എന്ന ചിത്രത്തിനു വേണ്ടി സുജാതയും ശ്യാം ധർമ്മനും പാടിയത്. ഈ ഗാനത്തിന്റെ രചന വയലാർ ശരത്ചന്ദ്രവർമ്മ, സംഗീതം ശ്യാം ധർമ്മൻ.

ഗിരീഷ് പുത്തഞ്ചേരി വരികളെഴുതി ഇളയരാജ ഈണം പകർന്ന് എം ജി ശ്രീകുമാറും ജ്യോത്സനയും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. ചിത്രം മനസ്സിനക്കരെ.

ഒപ്പം എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് ഡോക്ടർ മധു വാസുദേവൻ, സംഗീതം നൽകിയത് ഫോർ മ്യൂസിക്സ്.

കാതോട് കാതോരം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ലതികയും പാടിയ ഗാനം കേൾക്കാം. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ഔസേപ്പച്ചൻ ഈണം പകർന്നത്.

അപരിചിതൻ എന്ന ചിത്രത്തിനു വേണ്ടി സുജാത പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന് വരികൾ എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം നൽകിയത് സുരേഷ് പീറ്റേഴ്സ്.

0: മൊബൈൽ ഫോണുകൾക്ക് ഞെട്ടിപ്പിക്കുന്ന ഡീലുമായി പിറ്റാപ്പിളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
1: ഫീച്ചർ ഫോൺസ് തുടങ്ങി സ്മാർട്ട് ഫോൺസ് വരെ എല്ലാ മൊബൈൽ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ലേറ്റസ്റ്റ് ലോഞ്ച് മോഡൽസ് ആയ ഒപ്പോ F33 Pro 5G, വിവോ X300 FE, സാംസങ് ഗാലക്സി A37, A57 എന്നീ മോഡലുകൾക്ക് ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും ഫിനാൻസ് സ്കീമുകളും.
0: പിറ്റാപ്പിളിയിൽ ഏജൻസീസ്.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

ഗിരീഷ് പുത്തഞ്ചേരി വിദ്യാസാഗർ കൂട്ടുകെട്ടിൽ പിറന്ന മറ്റൊരു ഗാനം കേൾക്കാം. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിനുവേണ്ടി ചിത്ര പാടിയത്.

പശ്ചിമബംഗാളിലെ ഹൂഗ്ലിയിൽ താരകേശ്വറിൽ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ 23-ാമത്തെ ഗഡു വിതരണത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പങ്കെടുക്കുന്ന പരിപാടിയുടെ ദൃക്സാക്ഷി വിവരണം അല്പസമയത്തിനകം. ഡൽഹി റിലേ.

പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800 11 700 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ ഒ ടി പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

വികസനം. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബ

0: ങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിച്ചോളൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12:00 മണിവരെ ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകുന്ന കോഴ്സുകളെപ്പറ്റിയും അതിന്റെ നടപടിക്രമങ്ങളെപ്പറ്റിയുമുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി റീജിയണൽ ഡയറക്ടർ ഡോക്ടർ ടി ആർ സത്യകീർത്തി മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9495655321, മറ്റൊരു നമ്പർ 9496596321. ഓർക്കുക, ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകുന്ന കോഴ്സുകളെപ്പറ്റിയും അതിന്റെ നടപടിക്രമങ്ങളെപ്പറ്റിയുമുള്ള ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ.

മൊഴിയുറവകൾ. മറവിയിലാണ്ടുപോയ ശബ്ദശകലങ്ങൾ, ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, ഓർമ്മകൾ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിലെ മൊഴിമുത്തുകൾ. കേൾക്കാം മൊഴിയുറവകൾ നാളെ വൈകിട്ട് 5 മണിക്ക്.

പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: ആകാശവാണി ഇപ്പോൾ ചങ്ങാതി സ്പോൺസേർഡ് പരിപാടി കേൾക്കാം.
1: ചങ്ങാതി പരിപാടി കേൾക്കാൻ തയ്യാറായതിന് നന്ദി. കഠിനാധ്വാനത്തിലൂടെ നേടുന്നതിനേക്കാൾ വലുതായ ഒന്നും തന്നെ നമ്മുടെ ജീവിതത്തിലില്ല. ചുരുങ്ങിയ സമയം കൊണ്ട് എളുപ്പവഴികൾ തേടി പണക്കാരനാകാൻ ശ്രമിക്കരുത്. തെറ്റായ വഴിയിലൂടെ നേടുന്ന പണവും വിജയവുമൊക്കെ താൽക്കാലികമാണ്. അതൊടുവിൽ നമ്മെ എത്തിക്കുന്നത് വലിയ ദുരന്തത്തിലായിരിക്കും. യുവതലമുറയെയും കുടുംബങ്ങളെയും സമൂഹത്തെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു ഗുരുതരമായ പ്രശ്നത്തെക്കുറിച്ചാണ് ഇന്നത്തെ ചങ്ങാതി പരിപാടി. ഞങ്ങളെ വിളിക്കാൻ ആഗ്രഹിക്കുന്നവർ 9880221957 എന്ന നമ്പർ ഉപയോഗിക്കുക. നമ്പർ വീണ്ടും 9880221957.

ആ നാട്ടിലെ പച്ചപ്പ് നിറഞ്ഞ നെൽപ്പാടങ്ങൾക്കിടയിലാണ് അമൽ വളർന്നത്. അവിടെ ഒരു കൊച്ചു വീടും അവരുടെ വിശപ്പടക്കാൻ സഹായിക്കുന്ന ചെറിയൊരു കൃഷിഭൂമിയും മാത്രമായിരുന്നു ആ കുടുംബത്തിൻ്റെ ആകെയുള്ള സമ്പാദ്യം. അമലിന്റെ അച്ഛൻ മാധവൻ പുലർച്ചെ മുതൽ ആ മണ്ണിൽ കഠിനാധ്വാനം ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം തന്റെ കുടുംബം പുലർത്തിയിരുന്നത്. അമലിന് താഴെ അവനേക്കാൾ 6 വയസ്സ് ഇളയതായ ഒരു അനിയൻ കൂടി ഉണ്ടായിരുന്നു. അഖിൽ എന്നാണ് അവന്റെ പേര്. അവൻ നാട്ടിലെ സ്കൂളിൽ പഠിക്കുകയാണ്. പഠിക്കാൻ വളരെ മിടുക്കനായിരുന്നു അമൽ. പ്ലസ് ടുവിന് അവന് നല്ല മാർക്ക് കിട്ടി. അതോടെ അവന് ബാംഗ്ലൂരിലെ ഒരു പ്രമുഖ കോളേജിൽ BSc നഴ്സിംഗിന് അഡ്മിഷൻ കിട്ടി. അവിടേക്ക് അയച്ച് പഠിപ്പിക്കുക എന്നത് മാധവന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. എന്നാൽ മകന്റെ ഭാവി ഓർത്ത് അദ്ദേഹം ഒരു വലിയ തീരുമാനമെടുത്തു. കുടുംബത്തിന്റെ ഒരേ ഒരു ജീവനോപാധിയായ ആ കൃഷിഭൂമിയുടെ ആധാരം അദ്ദേഹം ബാങ്കിൽ പണയം വെച്ചു. അവിടെ നിന്നും വലിയൊരു തുക വായ്പയെടുത്താണ് മകനെ ബാംഗ്ലൂരിലേക്ക് അയച്ചത്. ബാംഗ്ലൂരിലേക്ക് വണ്ടി കയറുമ്പോൾ അമലിന്റെ മനസ്സിൽ വലിയൊരു സ്വപ്നമുണ്ടായിരുന്നു. നന്നായി പഠിച്ച് ഒരു നല്ല നേഴ്സാവുക എന്നതായിരുന്നു അവന്റെ സ്വപ്നം. അതിനുശേഷം വിദേശത്ത് പോയി ഒരു ജോലി സമ്പാദിച്ച് അച്ഛന്റെ കടങ്ങളെല്ലാം വീട്ടണം എന്നും അവൻ ആഗ്രഹിച്ചു. ഒപ്പം തന്റെ അനിയൻ അഖിലിനെ നല്ല നിലയിൽ പഠിപ്പിക്കണം, അവനും ഒരു നല്ല ജോലി വാങ്ങി നൽകണം. ബാംഗ്ലൂർ നഗരം അമലിന് തികച്ചും അപരിചിതമായിരുന്നു. അവിടുത്തെ തിരക്കും വലിയ കെട്ടിടങ്ങളും കണ്ണഞ്ചിപ്പിക്കുന്ന ആഡംബര ജീവിതവും അവനിൽ ഒരുതരം ഭയമുളവാക്കി. നാട്ടിലെ ശാന്തതയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു മായാലോകത്തേക്കാണ് അവൻ വന്നിറങ്ങിയത്. അവൻ ചേർന്ന നഴ്സിംഗ് കോളേജ് വളരെ വലുതായിരുന്നു. വലിയ ചില്ലുമേഞ്ഞ കെട്ടിടങ്ങളും വലിയ ലാബുകളും 100 കണക്കിന് വിദ്യാർത്ഥികളും അവിടെ ഉണ്ടായിരുന്നു. കോളേജിലെ അന്തരീക്ഷം എപ്പോഴും ബഹളം നിറഞ്ഞതായിരുന്നു. എങ്ങും ഇംഗ്ലീഷിലും കന്നഡയിലുമുള്ള സംസാരങ്ങൾ മാത്രമായിരുന്നു കേട്ടത്. അത് അവനിൽ വലിയൊരു അപകർഷതാബോധമുണ്ടാക്കി. ഹോസ്റ്റൽ മുറിയുടെ അവസ്ഥയും വ്യത്യസ്തമല്ലായിരുന്നു. ഒരു ചെറിയ മുറിയിൽ 4 പേരാണ് താമസിച്ചിരുന്നത്. അവിടെ ഒട്ടും സ്വകാര്യതയില്ലായിരുന്നു. രാത്രികളിൽ വണ്ടികളുടെ ഹോൺ ശബ്ദം കാരണം അവന് ആദ്യമൊന്നും ഉറങ്ങാൻ കഴിഞ്ഞില്ല. പതുക്കെ പതുക്കെ കാര്യങ്ങൾ അവന് കൂടുതൽ സങ്കീർണമായി തോന്നിത്തുടങ്ങി. നാട്ടിലെ ലളിതമായ ഭക്ഷണരീതികളിൽ നിന്ന് ബാംഗ്ലൂരിലെ ഭക്ഷണത്തോടും അവിടുത്തെ രീതികളോടും പൊരുത്തപ്പെടാൻ അവൻ ബുദ്ധിമുട്ടി. ഏറ്റവും വലിയ വില്ലൻ ഭാഷയായിരുന്നു. കന്നഡയും ഇംഗ്ലീഷും നന്നായി കൈകാര്യം ചെയ്യാൻ പ്രയാസപ്പെട്ട അമലിന് ക്ലാസുകളിൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. കൂട്ടുകാരുടെ ഇടയിൽ താൻ ഒറ്റപ്പെടുന്നു എന്ന ചിന്ത അവനെ വല്ലാതെ അലട്ടി. നാടുമായുള്ള അകൽച്ചയും ഒറ്റപ്പെടലും അവനെ കടുത്ത മാനസിക വിഷാദത്തിലേക്ക് തള്ളിവിട്ടു. ഈ സമയത്തൊക്കെ നാട്ടിൽ നിന്ന്

ും മാനസികാവസ്ഥയും ഡിക്സൺ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. ഒരു ദിവസം കോളേജ് ക്യാൻറ്റീനിൻ്റെ ആളൊഴിഞ്ഞ കോണിൽ വെച്ച് ഡിക്സൺ അവനോട് സംസാരിച്ചു. അവൻ അമലിനോട് പറഞ്ഞു, ഡാ അമൽ, നിൻ്റെ അവസ്ഥയൊക്കെ എനിക്ക് മനസ്സിലായി. പഠിച്ചുകൊണ്ട് തന്നെ നിനക്ക് നല്ല പണമുണ്ടാക്കാൻ ഒരു വഴിയുണ്ട്. ചില ചെറിയ പാക്കറ്റുകൾ ഞാൻ തരുന്ന ആളുകൾക്ക് എത്തിച്ചു കൊടുത്താൽ മതിയെന്ന് അവൻ പറഞ്ഞു. ആരും അറിയില്ല, വലിയ ലാഭമാണ് എന്ന് പറഞ്ഞ് ഡിക്സൺ അവനെ പ്രലോഭിപ്പിച്ചു. ആദ്യം നേഴ്സിംഗ് പഠിക്കുന്ന അമൽ ആ നിർദ്ദേശം കേട്ട് ഭയന്നു മാറി നിന്നു. ജീവന്റെ മൂല്യം അറിയേണ്ട അവൻ ഇത് നിയമവിരുദ്ധമാണ്, എനിക്ക് പറ്റില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞു. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കടക്കാരിൽ നിന്നുള്ള ഭീഷണിയെക്കുറിച്ച് അച്ഛൻ ഫോണിൽ വിതുമ്പി കരഞ്ഞു. അതോടെ അമലിൻ്റെ മനസ്സിലെ ഭയം പാടെ മാറിപ്പോയി. അച്ഛനെ സഹായിക്കാനുള്ള അമിത ആവേശം അവനെ ഡിക്സന്റെ വാക്കുകളെക്കുറിച്ച് വീണ്ടും ചിന്തിപ്പിച്ചു. ഒടുവിൽ മനസാക്ഷിയെ കുഴിച്ചുമൂടി അവൻ ആ മയക്കുമരുന്ന് ശൃംഖലയുടെ ഭാഗമായി മാറി. ഒരു ഡ്രഗ് ഡീലറായി അവൻ ബാംഗ്ലൂർ നഗരത്തിൻ്റെ തെരുവുകളിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. ചെറിയ പാക്കറ്റുകൾ കൃത്യമായി ആവശ്യക്കാരിലേക്ക് എത്തിച്ചതോടെ അമലിൻ്റെ കൈകളിലേക്ക് വലിയ തുകകൾ വരാൻ തുടങ്ങി. അവൻ ആ പണം നാട്ടിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. പണം വരാൻ തുടങ്ങിയതോടെ അവൻ്റെ വിഷാദരോഗം മാറിയതുപോലെ അവന് തോന്നി. ഇതിനിടയിൽ ഒരിക്കൽ അവൻ വലിയൊരു അപകടത്തിൽ നിന്നും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ഹോസ്റ്റൽ മുറിയിൽ വച്ച് മയക്കുമരുന്ന് പാക്കറ്റുകൾ തിരിക്കുമ്പോൾ അവിടുത്തെ വാർഡൻ അപ്രതീക്ഷിതമായി പരിശോധനയ്ക്കെത്തി. ആ സമയം വാർഡൻ മുറിയുടെ വാതിലിൽ ശക്തിയായി മുട്ടുന്നുണ്ടായിരുന്നു. എന്നാൽ തക്ക സമയത്ത് ആ പാക്കറ്റുകൾ ജനലിലൂടെ പുറത്തേക്ക് എറിഞ്ഞ് അമൽ അന്ന് രക്ഷപ്പെട്ടു. ഈ സംഭവം അവന് ഭയത്തിന് പകരം ഒരു അനാവശ്യ ആത്മവിശ്വാസമാണ് നൽകിയത്. എന്നെ ആർക്കും പിടിക്കാൻ കഴിയില്ല എന്ന അഹങ്കാരം അവൻ്റെ മനസ്സിൽ വളർന്നു. പതുക്കെ മറ്റുള്ളവർക്ക് വിറ്റിരുന്ന മയക്കുമരുന്ന് അമൽ സ്വന്തം ആവശ്യത്തിനായി ഉപയോഗിച്ചു തുടങ്ങി. പണത്തിൻ്റെ തിളക്കവും ലഹരിയുടെ സുഖവും അവനെ പൂർണ്ണമായി മാറ്റിമറിച്ചു. മൂന്നാം വർഷത്തിലേക്ക് എത്തിയപ്പോഴേക്കും അമൽ ഒരു കടുത്ത മയക്കുമരുന്നിന് അടിമയായ വ്യക്തിയായി മാറി. ക്ലാസുകൾ പൂർണ്ണമായി മുടങ്ങി. പരീക്ഷകളിൽ അവൻ തുടർച്ചയായി പരാജയപ്പെടാൻ തുടങ്ങി. അവൻ്റെ പഴയ സ്വപ്നങ്ങളൊക്കെ ലഹരിയുടെ പുകച്ചുരുളുകളിൽ മറഞ്ഞുപോയി. ഒരു ദിവസം രാത്രി വൈകി അമലിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. അവൻ്റെ സ്ഥിരം കസ്റ്റമറിൽ ഒരാളായിരുന്നു അത്. അടിയന്തരമായി ഒരു പാക്കറ്റ് വേണമെന്നായിരുന്നു അവൻ്റെ ആവശ്യം. യാതൊരു സംശയവുമില്ലാതെ ലഹരിയുടെ പുറത്ത് അമൽ ആ പാക്കറ്റുമായി ബൈക്കിൽ കുതിച്ചു. നഗരത്തിലെ വിജനമായ ഒരു പഴയ കെട്ടിടത്തിന് മുന്നിലേക്കാണ് അവൻ ചെന്നത്. എന്നാൽ ആ സ്ഥലം ഒരു കെണിയായിരുന്നു. പോലീസ് നേരത്തെ തന്നെ ആ കസ്റ്റമറെ മയക്കുമരുന്നുമായി പിടികൂടിയിരുന്നു. അവനെ ഭീഷണിപ്പെടുത്തി അവന് മരുന്നെത്തിക്കുന്ന പ്രധാനിയെ വിളിച്ചു വരുത്താൻ പോലീസ് തന്ത്രം മെനഞ്ഞതായിരുന്നു അത്. ബൈക്ക് നിർത്തി പാക്കറ്റ് കൈമാറാൻ തുടങ്ങിയതും സിവിൽ വസ്ത്രം ധരിച്ച പോലീസുകാർ അമലിനെ വളഞ്ഞു. അവർ അവനെ ക്രൂരമായി മർദ്ദിച്ചുകൊണ്ട് ജീപ്പിലേക്ക് വലിച്ചിഴച്ചിട്ടു. ആ പട്ടണത്തിലെ ഏറ്റവും പഴക്കമുള്ള ഒരു പോലീസ് സ്റ്റേഷനിലേക്കാണ് അവനെ കൊണ്ടുപോയത്. കരിപുരണ്ട ചുവരുകളും പഴകിയ ഫയലുകളുടെ മണവുമുള്ള ഭയപ്പെടുത്തുന്ന ഒരിടമായിരുന്നു അത്. സ്റ്റേഷന്റെ ഒരു കോണിൽ ഇരുമ്പ് കമ്പികൾ കൊണ്ട് തീർത്ത ഇടുങ്ങിയ ലോക്കപ്പ് ഉണ്ടായിരുന്നു. അതിൻ്റെ തറ തികച്ചും അഴുക്കു പിടിച്ചതും ദുർഗന്ധം വമിക്കുന്നതുമായിരുന്നു. മറ്റ് ചില കുറ്റവാളികൾക്കൊപ്പം അമലിനെ ആ ലോക്കപ്പിന്റെ ഇരുട്ടിലേക്ക് തള്ളിയിട്ടു. കൊതുകുകളുടെ ശല്യവും സിമെന്റ് തറയിലെ തണുപ്പും കാരണം അവൻ ഇരിക്കാൻ പോലും കഴിഞ്ഞില്ല. ആ ഇരുട്ടിൽ കിടക്കുമ്പോഴാണ് താൻ എത്ര വലിയ കെണിയിലാണ് വീണതെന്ന് അമൽ തിരിച്ചറിഞ്ഞത്. വിവരമറിഞ്ഞ് ഓടിയെത്തിയ മാധവനും അമ്മയും സ്റ്റേഷനിൽ വെച്ച് തകർന്നുപോയി. തങ്ങളുടെ മകൻ ഒരു കുറ്റവാളിയായി ലോക്കപ്പിൽ കിടക്കുന്നത് അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കേസിൽ നിന്ന് മകനെ രക്ഷിക്കാൻ മാധവന് വീണ്ടും വലിയ തുകകൾ കണ്ടെത്തേണ്ടി വന്നു. ഈ പ്രക്രിയക്കിടയിലാണ് അമലും കുടുംബവും കഠിനമായ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിയത്. മയക്കുമരുന്ന് മാഫിയെ പിടികൂടേണ്ട നിയമപാലകരിലെ ചില അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരും ഈ കച്ചവടത്തിൻ്റെ ഭാഗമായിരുന്നു. അവർ ഡീലർമാരിൽ നിന്ന് സ്ഥിരമായി പണം വാങ്ങുന്നവരായിരുന്നു. വലിയ തുകകൾ കൈക്കൂലിയായി വാങ്ങിയതിന് ശേഷം അമലിനെ കടുത്ത വകുപ്പുകൾ ചുമത്താതെ പോലീസ് കേസ് ഒതുക്കി തീർത്തു. നിയമത്തിൻ്റെ വഴിയിൽ നിന്നും താൽക്കാലികമായി രക്ഷപ്പെട്ടെങ്കിലും ആ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർ
അമലിൻ്റെ അച്ഛൻ്റെ സമ്പാദ്യം മുഴുവൻ പിഴിഞ്ഞെടുത്തിരുന്നു.

0: കോളേജിൽ നിന്നും അമലിനെ സ്ഥിരമായി പുറത്താക്കുകയും ചെയ്തു. ബാംഗ്ലൂരിലെ ആഡംബരങ്ങളും നേഴ്സ് എന്ന സ്വപ്നവും ഉപേക്ഷിച്ച് മാനസികമായി തകർന്ന അമലിനെ മാതാപിതാക്കൾ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അവനെ പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനായി ആദ്യം ഒരു ഡി അഡിക്ഷൻ സെൻ്ററിൽ പ്രവേശിപ്പിച്ചു. അവിടുത്തെ കഠിനമായ ദിവസങ്ങൾക്ക് ശേഷമാണ് അവൻ സാധാരണ നിലയിലായത്. മാസങ്ങൾ നീണ്ട കൗൺസിലിംഗും ചികിത്സയ്ക്കും ഒടുവിലാണ് അവൻ ലഹരിയുടെ പിടിയിൽ നിന്നും പൂർണ്ണമായി മുക്തനായത്. പുറത്തിറങ്ങിയ അമൽ ഇന്ന് തൻ്റെ അച്ഛനോടൊപ്പം പാടത്ത് കൃഷിപ്പണിക്കിറങ്ങുകയാണ്. അച്ഛൻ പണയം വെച്ച മണ്ണും തന്നെ ജാമ്യത്തിലിറക്കാൻ വരുത്തിവെച്ച വലിയ കടങ്ങളും അവനെ ഇന്ന് അലട്ടുന്നുണ്ട്. കത്തുന്ന വെയിലിൽ മണ്ണിൽ പണിയെടുക്കുമ്പോൾ അവൻ തൻ്റെ നഷ്ടപ്പെട്ടു പോയ നേഴ്സിംഗ് കരിയറിനെ ഓർത്ത് കരയും. എങ്കിലും അച്ഛനെ സഹായിക്കാൻ അവൻ ഇന്ന് കഠിനാധ്വാനം ചെയ്യുന്നു. ഒരു ദിവസം സ്കൂൾ കഴിഞ്ഞെത്തിയ അനിയൻ അഖിലിൻ്റെ തോളിൽ കൈവച്ച് നിറഞ്ഞ കണ്ണുകളോടെ അമൽ അവനോട് സംസാരിച്ചു. അവൻ അനിയൻ ഒരു വലിയ ഉപദേശം നൽകി. അഖിലേ, ചുരുങ്ങിയ സമയം കൊണ്ട് എളുപ്പവഴിയിൽ പണക്കാരനാകാൻ ഒരിക്കലും ശ്രമിക്കരുത്. തെറ്റായ വഴികളിലൂടെ നേടുന്ന പണവും വിജയവും താൽക്കാലികമാണ്. അതൊടുവിൽ നമ്മെ എത്തിക്കുക വലിയ ദുരന്തത്തിലായിരിക്കും. കഠിനാധ്വാനത്തിലൂടെ നേടുന്നതിനേക്കാൾ വലുതായി ഒന്നുമില്ല. ജ്യേഷ്ഠന്റെ വാക്കുകളിലെ പൊരുൾ മനസ്സിലാക്കി അഖിൽ തലയാട്ടി. ആ സമയം അമലിൻ്റെ മനസ്സിൽ താൻ നഷ്ടപ്പെടുത്തിയ ജീവിതത്തിൻ്റെ ഓർമ്മകളും പുതുതായി പടുത്തുയർത്തേണ്ട നാളെക്കുറിച്ചുള്ള പ്രതീക്ഷകളും നിറയുന്നുണ്ടായിരുന്നു.
1: മയക്കുമരുന്നിൻ്റെ ഉപയോഗം ഒരു വ്യക്തിയുടെ ആരോഗ്യത്തെ മാത്രമല്ല, അവൻ്റെ സ്വപ്നങ്ങളും ബന്ധങ്ങളും ജീവിത ലക്ഷ്യങ്ങളും തകർക്കുന്ന അപകടകരമായ ഒരു വലയമാണ്. എന്നാൽ ഈ കുരുക്കിൽ നിന്നും നമുക്ക് പുറത്തു വരുവാൻ സാധിക്കും. അതിന് കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും പിന്തുണയും ശരിയായ ചികിത്സയും ലഭിക്കുമ്പോൾ ഒരു പുതിയ ജീവിതത്തിലേക്ക് നമുക്ക് തിരികെ വരുവാൻ സാധിക്കും. അതാണ് അമലിൻ്റെ കഥ നമ്മോട് പറയുന്നത്. മയക്കുമരുന്നില്ലാത്ത ഒരു നല്ല നാളേക്കായി നമുക്കൊരുമിച്ച് പ്രതിജ്ഞ ചെയ്യാം. ആരോഗ്യവും സന്തോഷകരവുമായ ഒരു സമൂഹം നമുക്ക് ചേർന്ന് സൃഷ്ടിക്കാം. ഞങ്ങളെ വിളിക്കാൻ ആഗ്രഹിക്കുന്നവർ 9880221957 എന്ന നമ്പർ ഉപയോഗിക്കുക. നമ്പർ വീണ്ടും 9880221957. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുവാൻ ഞങ്ങളുടെ വിലാസം ശ്രദ്ധിക്കുക. ചെങ്ങാതി, പോസ്റ്റ് ബോക്സ് നമ്പർ 250066, ബാംഗ്ലൂർ 25. വിലാസം ഒരിക്കൽ കൂടി, ചെങ്ങാതി, പോസ്റ്റ് ബോക്സ് നമ്പർ 250066, ബാംഗ്ലൂർ 25.

ആകാശവാണി ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ഇന്ന് വൈകിട്ട് 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് PM FME പദ്ധതി, 6:10 ഇടുക്കി ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 നല്ല വാർത്ത, 6:50 വയലും വീടും, യോഗ ശരീരത്തിനും മനസ്സിനും, സ്വാമി ചിത് സ്വരൂപ് നടത്തുന്ന പ്രഭാഷണം, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി, 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം, 7:25 വാർത്തകൾ, 7:35 യുവവാണി, മ്യൂസിക് ടൈം, യോഗ ഡേ പ്രത്യേക പരിപാടി, 8:00 നാടകം ഒരു ഗോവൻ ട്രിപ്പ് രണ്ടാം ഭാഗം, രചന അജിത് നമ്പ്യാർ, സംവിധാനം റൂബി ബാബു, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് ദീൻദയാൽ ഡിസേബിൾഡ് റീഹാബിലിറ്റേഷൻ സ്കീം, 8:35 വാർത്താ ബുള്ളറ്റിൻ, 9:15 കായിക ലോകം, സ്ക്വാഷ് താരം സുഭദ്ര കെ സോണിയുമായുള്ള അഭിമുഖം ഒന്നാം ഭാഗം, 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ, 10:00 ദേശീയ സംഗീത പരിപാടി, വിവേക് കർമാഹെ അവതരിപ്പിക്കുന്ന ഹിന്ദുസ്ഥാനി സംഗീത കച്ചേരി, 11:00 പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി, 11:30 മുതൽ രാവിലെ 5:48 വരെ FM ഗോൾഡ് പ്രക്ഷേപണം ഡൽഹിയിലെ, നാളെ രാവിലെ 5:55 സുഭാഷിതം, ഇഞ്ചക്കാട് KN കേശവപിള്ള അവതരിപ്പിച്ചത്, 6:00 ഉഷമലരി, ONV കുറിപ്പിന്റെ ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിത ആലാപനം രഞ്ജിനി സുധീരൻ, 6:15 ഉദയഗീതം, 6:30 12th അന്തർദേശീയ യോഗദിനത്തോടനുബന്ധിച്ച് പശ്ചിമബംഗാളിലെ കൊൽക്കത്തയിലെ റെഡ് റോഡിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന യോഗാഭ്യാസ പ്രദർശനത്തിന്റെ തത്സമയ വിവരണം, തുടർന്ന് പ്രാദേശിക വാർത്തകൾ, 8:30 നോവൽ സഞ്ചാരം, ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, 55

35 വാർത്തകൾ 8:45 ഗീതം സംഗീതം ലളിത സംഗീത പാഠം രചന ശ്രീകല ചെങ്ങോലി സംഗീതം നൽകി പഠിപ്പിക്കുന്നത് കെ പാർത്ഥസാരഥി പഠിക്കുന്നത് പൂജ എൻ ജെ 9:00 റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന് തുടർന്ന് ഓർമ്മച്ചെപ്പ് 10:00 എഴുത്തുപെട്ടി 10:20 നിയമരംഗം പകർപ്പവകാശ നിയമം 1957 അഡ്വക്കേറ്റ് ധ്രുവ പി സി സംസാരിക്കുന്നു 10:30 ചലച്ചിത്ര ഗാനങ്ങൾ 11:00 ബാലലോകം കുട്ടികളും യോഗയും തിരുവനന്തപുരം വിളപ്പിൽശാല ആയുഷ് ആയുർവേദ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സ്മൃത എസ് ശിവൻ സംസാരിക്കുന്നു തുടർന്ന് സ്മൃതി രാജേഷ് അവതരിപ്പിക്കുന്ന മിമിക്രി അഭിൻ എ എസിന്റെ വയലിൻ തേജലക്ഷ്മി അവതരിപ്പിക്കുന്ന മോണോ ആക്ട് 11:30 എന്തരോ മഹാനുഭാവലു മൺമറഞ്ഞ സംഗീത പ്രതിഭകളെ അനുസ്മരിച്ചുകൊണ്ടുള്ള പരിപാടി പാറശാല ബി പൊന്നമ്മൾ 12:00 ഏകതാര ലളിത സംഗീത പരിപാടി 12:30 പ്രാദേശിക വാർത്തകൾ 12:40 പ്രകാശധാര അന്താരാഷ്ട്ര യോഗ ദിനം ഡോക്ടർ കെ എസ് പ്രിയ സംസാരിക്കുന്നു 12:50 വാർത്തകൾ 1:00 രഞ്ജിനി 2:15 ചലച്ചിത്ര ഗാനങ്ങൾ 2:30 സ്പൈസ് സ്പോൺസേർഡ് പരിപാടി 2:45 ഹരിതവാണി കിളിക്കൊഞ്ചൽ 5 അങ്ങാടിക്കുരുവി 3:00 കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷങ്ങൾ കേന്ദ്ര വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയുടെ ശബ്ദലേഖനം 3:35 തിരുവനന്തപുരം സെനറ്റ് ഹാളിൽ നടന്ന റോസ്ഗർ സേ വികസിത് ഭാരത് അണ്ടർ പി എം ബി ബി ആർ വൈ എന്ന പരിപാടിയുടെ റേഡിയോ റിപ്പോർട്ട് തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ 4:00 സായന്തരം കാതികനും പ്രഭാഷകനുമായ ആലപ്പി രമണൻ പങ്കെടുക്കുന്നു 4:30 സൺഡേ സെലക്ഷൻസ് 5:00 മൊഴിയുറവകൾ മുൻമന്ത്രിയും പൊതുപ്രവർത്തകയുമായ കെ ആർ ഗൌരിയമ്മയുമായി പാർവതിദേവി നടത്തിയ അഭിമുഖം 5:30 ചലച്ചിത്ര ഗാനങ്ങൾ 5:45 ഭക്തിഗാനങ്ങൾ പൂങ്കുന്നം ഫാത്തിമ മാതാ ചർച്ച് സ്ക്വയർ അവതരിപ്പിച്ചത് 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീം 6:10 മലപ്പുറം ജില്ലാ വൃത്താന്തം 6:30 പ്രാദേശിക വാർത്തകൾ 6:40 മുതൽ ICC വിമൻസ് T20 ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2026 ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്ററിലുള്ള ഓൾഡ് ട്രാഫോർഡ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ച് ഇന്ത്യയും സൌത്ത് ആഫ്രിക്കയും തമ്മിൽ നടക്കുന്ന മത്സരത്തിന്റെ തത്സമയ വിവരണം. അറിയിപ്പുകളിൽ ഇനി കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.4 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.4 ഡിഗ്രി സെൽഷ്യസ്. അറിയിപ്പുകൾ കഴിഞ്ഞു.

0: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: PM FME പദ്ധതി.
2: രാജ്യത്തെ ഭക്ഷ്യ സംസ്കരണ മേഖലയുടെ പരിവർത്തനം ലക്ഷ്യമിട്ട് 2020 June 29 പ്രധാനമന്ത്രി മൈക്രോ ഫുഡ് പ്രോസസിംഗ് എന്റർപ്രൈസസ് അഥവാ PM FME പദ്ധതി ആവിഷ്കരിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയമാണ് പദ്ധതിക്ക് തുടക്കമിട്ടത്. ഭക്ഷ്യ സംസ്കരണ മേഖലയിലെ സൂക്ഷ്മ സംരംഭങ്ങൾക്ക്, പ്രത്യേകിച്ച് നിർമ്മാണം, സംസ്കരണം, പാക്കേജിംഗ് എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സഹായം നൽകാൻ ഉദ്ദേശിച്ചുള്ളതാണ് പദ്ധതി. മൈക്രോ ഫുഡ് പ്രോസസിംഗ് യൂണിറ്റുകൾ ഔപചാരികമാക്കുക, യൂണിറ്റുകൾ പരിഷ്കരിക്കുന്നതിന് വ്യക്തികൾക്ക് സാമ്പത്തിക സഹായം നൽകുക, സംരംഭകർക്ക് പരിശീലനവും സാങ്കേതിക പരിജ്ഞാനവും നൽകുക, പൊതുവായ അടിസ്ഥാന സൗകര്യങ്ങൾക്കായി ഗ്രൂപ്പുകൾക്ക് സാമ്പത്തിക സഹായം നൽകുക, ബ്രാൻഡിംഗ്, മാർക്കറ്റിംഗ് എന്നിവയ്ക്ക് പിന്തുണ നൽകുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പദ്ധതി പ്രവർത്തിക്കുന്നത്. ഇന്ത്യയുടെ ഭക്ഷ്യ സംസ്കരണ വ്യവസായത്തിന്റെ നട്ടലായ ചെറുകിട സൂക്ഷ്മ ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങളുടെ പ്രവർത്തനങ്ങൾ ഔപചാരികമാക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യം. PM FME സ്കീം ഇന്ത്യ ഗവൺമെന്റിന്റെ ആത്മനിർഭർ ഭാരത് അഭിയാന്റെ ഭാഗമാണ്. ഭക്ഷ്യ സംസ്കരണ മേഖലയിലെ അനൌപചാരിക സൂക്ഷ്മ സംരംഭങ്ങൾക്ക്

0: പലപ്പോഴും ഔപചാരിക വായ്പ, ആധുനിക സാങ്കേതിക വിദ്യകൾ, വൈദഗ്ധ്യമുള്ള തൊഴിൽ ശക്തി, അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയവയിലേക്ക് എത്തിപ്പെടാൻ വലിയ വെല്ലുവിളികളാണ് അഭിമുഖീകരിക്കേണ്ടി വന്നിരുന്നത്. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതി വിഭാവനം ചെയ്തത്. പൊതു അടിസ്ഥാന സൗകര്യങ്ങൾ, ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി, ഒരു ജില്ല ഒരു ഉൽപ്പന്നം, കപ്പാസിറ്റി ബിൽഡിംഗും പരിശീലനവും, സ്വയം സഹായ സംഘങ്ങൾക്കുള്ള സീഡ് മൂലധനം എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന സവിശേഷതകൾ. മുഖ്യ ശൃംഖല ഇൻക്യുബേഷൻ സെന്ററുകൾ, ഭക്ഷ്യസംസ്കരണ ലൈൻ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന ഗ്രൂപ്പുകൾക്ക് അർഹമായ പദ്ധതി ചെലവിന്റെ 35% ക്രെഡിറ്റ് ലിങ്ക്ഡ് ക്യാപിറ്റൽ സബ്സിഡി ലഭിക്കും. പരമാവധി 3 കോടി രൂപ വരെ ഇത്തരത്തിൽ ലഭ്യമാകും. ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡിയിലൂടെ വ്യക്തികൾ, പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ണർഷിപ്പ്, FPOകൾ, NGOകൾ, സഹകരണ സംഘങ്ങൾ, സ്വയം സഹായ സംഘങ്ങൾ, പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിവയ്ക്ക് അർഹമായ പദ്ധതി ചെലവിന്റെ 35% ക്രെഡിറ്റ് ലിങ്ക്ഡ് ക്യാപിറ്റൽ സബ്സിഡി നൽകും. ഇപ്രകാരം പുതിയ യൂണിറ്റുകൾ നവീകരിക്കുന്നതിനോ സ്ഥാപിക്കുന്നതിനോ യൂണിറ്റിന് പരമാവധി 10 ലക്ഷം രൂപ വരെ ലഭ്യമാകും. ഓരോ ജില്ലയിൽ നിന്നും ഒരു സവിശേഷ ഉൽപ്പന്നം നിർമ്മിച്ച് വിപണനം ചെയ്യുന്നതിനായി വിഭാവനം ചെയ്തിട്ടുള്ള ഒരു ജില്ല ഒരുൽപ്പന്നം സംരംഭത്തിലൂടെ വിഭവ സംഭരണം, പൊതുസേവനങ്ങൾ പ്രയോജനപ്പെടുത്തൽ, ഉൽപ്പന്നങ്ങളുടെ വിപണനം എന്നിവയുടെ ഗുണഫലങ്ങൾ ലഭ്യമാകുന്നു. 35 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 713 ജില്ലകളിൽ 137 സവിശേഷ ഉൽപ്പന്നങ്ങൾ ഒരു ജില്ല ഒരുൽപ്പന്നം വഴി ഇതിനകം അംഗീകരിച്ചിട്ടുണ്ട്. സ്വയം സഹായ സംഘങ്ങൾക്കുള്ള സീഡ് മൂലധനം വഴി പ്രവർത്തന മൂലധനത്തിനും ചെറിയ ഉപകരണങ്ങൾ വാങ്ങുന്നതിനും ഒരു സ്വയം സഹായ സംഘത്തിലെ ഓരോ അംഗത്തിനും 40,000 രൂപ വരെ ലഭ്യമാക്കുന്നു. സ്വയം സഹായ സംഘത്തിലെ അംഗങ്ങൾക്ക് ധനസഹായം നൽകുന്നതിന് ദേശീയ നഗര ഉപജീവന ദൌത്യ ഗ്രാന്റായി സീഡ് മൂലധനം നൽകുന്നു. വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നതിനായി ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ ISO തുടങ്ങിയ ഭക്ഷ്യസുരക്ഷയും ഗുണനിലവാര സർട്ടിഫിക്കേഷനുകളും നേടുന്നതിന് യൂണിറ്റുകളെ ഈ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നു. ചെറുകിട ഭക്ഷ്യസംസ്കരണ യൂണിറ്റുകളെ പിന്തുണയ്ക്കുന്നതിലൂടെ പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും സാമ്പത്തിക വളർച്ചയ്ക്ക് സംഭാവന നൽകുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. സമ്പന്നമായ കാർഷിക വൈവിധ്യവും ഊർജ്ജസ്വലമായ ഭക്ഷ്യസംസ്കാരവും ഉള്ള കേരളം PMFME സ്കീമിൽ നിന്ന് പ്രയോജനം നേടുന്നതിന് മികച്ച സ്ഥാനത്താണ്. സുഗന്ധവ്യഞ്ജനങ്ങൾ, നാളികേരാധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ, അരി, പഴസംസ്കരണം, സമുദ്രോൽപ്പന്നങ്ങൾ, റെഡി ടു ഈറ്റ് സ്നാക്സ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഉൾക്കൊള്ളുന്ന സംസ്ഥാനത്തെ ചെറുകിട ഭക്ഷ്യസംസ്കരണ മേഖല വൈവിധ്യപൂർണമാണ്. 2020 തുടങ്ങി അടുത്ത വർഷം അവസാനിക്കുന്ന തരത്തിൽ 5 വർഷത്തേക്ക് വിഭാവനം ചെയ്തിട്ടുള്ള PMFME പദ്ധതി ഇന്ത്യയുടെ ഭക്ഷ്യസംസ്കരണ വ്യവസായത്തെ പരിവർത്തനം ചെയ്യുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പായി നിലകൊള്ളുന്നു. പദ്ധതിയിൽ കൂടുതൽ ഊന്നൽ നൽകുന്നതുവഴി കേരളത്തിലെ ചെറുകിട ഭക്ഷ്യസംസ്കരണ സംരംഭങ്ങളുടെ വ്യാപ്തി വിപുലീകരിക്കാനും ഉൽപ്പാദനശേഷി വർദ്ധിപ്പിക്കാനും വിശാലമായ വിപണി അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനും കഴിയും.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹി റിലേ.
2: This is Akashvani. The news read by Valsa Williams. President Draupadi Murmu today lauded Prime Minister Narendra Modi's leadership, stating that he has significantly enhanced India's prestige and influence on the global stage through his visionary governance and constructive engagement with world leaders. Addressing a large public gathering at Rai Rangpur in Odisha's Mayurbhanj district, organized to mark the completion of 2 years of the Mohan Charan Majhi government in the presence of Mr. Modi, the President said, India has consistently emerged as a voice of peace, dialogue and cooperation under Prime Minister Modi's stewardship. Addressing the public gathering, Prime Minister Modi lauded Odisha's progress as the state completed 2 years under Chief Minister Mohan Charan Majhi, saying it is moving rapidly on the path of development and contributing significantly to the growth of eastern India.
3: Odisha mein aarthik gatividhiyan, nivesh aur udyogon ko आकर्षित करने का सामर्थ्य आज नजर आ रहा है. केंद्र सरकार का विजन है पूर्वी भारत के विकास से भारत का विकास. इसलिए हम पूर्वोदय की नीति पर काम कर रहे हैं. जिस पूर्वी भारत को कांग्रेस के दौर में പിഛടേപ്പൻ കാ പര്യായ ബനാ ദിയാ ഗയാ താ ആജ് വോ പ്രഗതി കാ പ്രവേശ് ദ്വാര ബൻ റഹാ ഹൈ.
2: The Prime Minister today inaugurated and laid the foundation stones for development projects worth around 47,000 crore rupees across multiple sectors. Later, the Prime Minister arrived in West Bengal for a two-day visit. He took part in Paschim Bongo Divas celebrations at Tarakeshwar in Hooghly district. He also released the 23rd installment of PM Kisan scheme worth 18,880 crore rupees, benefiting over 9.44 crore farmers across the country. Mr. Modi participated in a grand function to celebrate the state day. Along with Chief Minister Shubhendu Adhikari, he launched, dedicated and laid foundation stones for various development projects across railways, agriculture, rural development, fisheries and animal husbandry sectors. The Prime Minister will commission three indigenously built Indian Navy platforms, INS Doonagiri, INS Sanshodhak and INS Agra, in Kolkata tomorrow. Designed by the Navy's Warship Design Bureau and built by Garden Reach Shipbuilders and Engineers, the vessels are intended to strengthen combat operations, hydrographic surveying and anti-submarine warfare. The Navy said the vessels have more than 75% indigenous content and involved over 200 micro, small and medium enterprises, highlighting the growth of India's domestic shipbuilding industry. Union Home Minister and Minister of Cooperation Amit Shah today inaugurated Sri Ambabai Temple Development Project in Kolhapur of worth over 1,445 crore rupees. Maharashtra Chief Minister Devendra Fadnavis and other dignitaries were present on the occasion. Addressing a public gathering, Mr. Shah said the Sri Ambabai Temple, located in the historic city of Karvir, is a major centre of faith for devotees from across the country. Union Minister of State for Information and Broadcasting L. Murugan reviewed the organisational preparations of the BJP in Goa during the party's State Executive Committee meeting held in Panaji today. Addressing party workers, Murugan stressed the importance of ensuring that central government schemes reach every eligible citizen. He called for further strengthening of the party organisation across all 40 assembly constituencies in the state. The government has banned the manufacture, sale and distribution of 16 fixed-dose combination FDC drugs for human use with immediate effect. The move follows a Supreme Court-directed review by an expert committee set up by the Drugs Technical Advisory Board, which found the drug combinations lacked therapeutic justification and could pose health risks. In cricket, Afghanistan have set a target of 219 runs for India in the third and final ODI at the M.H. Chidambaram Stadium in Chennai. Electing to bat first, Afghanistan were all out for 218 in 44.2 overs. Captain Hashmatullah Shahidi was the top scorer with 102 runs off 131 deliveries. In reply, India were 37 for no loss in 4 overs when reports last came in. And with that, we end this news bulletin.
4: ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് ഇടുക്കി ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ.
5: കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരിമംഗലത്ത് പെരിയാറിന് കുറുകെ നിർമ്മിക്കുന്ന പുതിയ പാലത്തിന്റെ പണികൾ അവസാന ഘട്ടത്തിലേക്കെത്തി. കേരളത്തിലെ ആദ്യ ഉരുക്ക് നിർമ്മിത കമാനപ്പാലം എന്ന സവിശേഷതയോടെയാണ് ഈ പാലം ഒരുങ്ങുന്നത്. പഴയ ചരിത്രപ്രസിദ്ധമായ ആർച്ച് പാലത്തിന് സമാനമായി നിർമ്മിക്കുന്ന ഈ പുതിയ പാത വരുന്ന ഓഗസ്റ്റിൽ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി അത്യാധുനിക സാങ്കേതിക വിദ്യയോടെയാണ് നിർമ്മാണം പുരോഗമിക്കുന്നത്. ആകെ 214 മീറ്റർ നീളമുള്ള പാലം 42 മീറ്റർ വീതമുള്ള 5 സ്പാനുകളിലായാണ് നിർമ്മിക്കുന്നത്. 13 മീറ്റർ വീതിയുള്ള പുതിയ പാലത്തിൽ 8 മീറ്റർ വാഹനങ്ങൾക്കും ഇരുവശങ്ങളിലും 1.5 മീറ്റർ വീതം നടപ്പാതയ്ക്കായും മാറ്റിവെക്കും. പുതിയ പാലത്തിന്റെ നിർമ്മാണത്തിൽ നിർണായകമായ 3 സ്റ്റീൽ ആർച്ചുകൾ ഘടിപ്പിക്കുന്ന ജോലികളാണ് ഇനി അവശേഷിക്കുന്നത്. കരാർ കാലാവധി അടുത്ത വർഷം മാർച്ച് വരെ ഉണ്ടെങ്കിലും ഈ വർഷം ഓഗസ്റ്റിൽ തന്നെ ഗതാഗതത്തിനായി തുറന്നുകൊടുക്കാനാണ് ലക്ഷ്യമിടുന്നത്. മൺസൂൺ കാലം സജീവമായതോടെ ജലസമൃദ്ധമായ ചീയപ്പാറ വെള്ളച്ചാട്ടം കാണാൻ സഞ്ചാരികളുടെ വൻ തിരക്ക്. ഇത്തവണ വേനൽമഴ ആരംഭിച്ച മെയ് മാസം മുതൽ തന്നെ ചീയപ്പാറ വെള്ളച്ചാട്ടം ജലസമൃദ്ധമായിരുന്നു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയോരത്ത് നേരിമംഗലം വനമേഖലയിലാണ് ചീയപ്പാറ വെള്ളച്ചാട്ടം മനോഹര കാഴ്ച ഒരുക്കുന്നത്. മൂന്നാറിലേക്ക് സഞ്ചരിക്കുന്നവരുടെ പ്രധാന ആകർഷണമായ ഈ വെള്ളച്ചാട്ടം തട്ടുതട്ടായി താഴേക്ക് പതിക്കും. പച്ചപ്പിന് നടുവിലെ ഈ മനോഹര ദൃശ്യം ആസ്വദിക്കാൻ വിദേശ വിനോദസഞ്ചാരികളും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുമാണ് അധികവും എത്തുന്നത്. സഞ്ചാരികളുടെ തിരക്കേറിയതോടെ വെള്ളച്ചാട്ടത്തിന് സമീപത്തെ വ്യാപാര മേഖലയും സജീവമായിട്ടുണ്ട്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ ഒന്നാം ക്ലാസ്സിൽ പ്രവേശനം നേടിയ വിദ്യാലയമായി ഇടുക്കി മറയൂർ ഗവൺമെന്റ് എൽ പി സ്കൂൾ മാറി. ഇത്തവണ ഇടുക്കി ജില്ലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഒന്നാം ക്ലാസ്സിൽ ചേർന്ന പൊതുവിദ്യാലയം എന്ന ബഹുമതിയും ഈ സ്കൂളിനാണ്. മറയൂർ ഗ്രാമവാസികളുടെ അഭിമാനമായ ഈ സർക്കാർ വിദ്യാലയത്തിൽ ഇത്തവണ 97 കുട്ടികളാണ് ഒന്നാം ക്ലാസ്സിൽ പ്രവേശനം നേടിയത്. ഇതിൽ 56 പേർ പട്ടികവർഗ വിഭാഗത്തിൽ നിന്നും 23 പേർ പട്ടികജാതി വിഭാഗത്തിൽ നിന്നും ഉള്ളവരാണ്. പ്രീ പ്രൈമറി വിഭാഗത്തിൽ 50 കുട്ടികളും ഈ അധ്യയന വർഷം പ്രവേശനം നേടി. അവധി ദിനങ്ങളിൽ അധ്യാപകരും രക്ഷിതാക്കളും ഊരുകളിൽ നേരിട്ടെത്തി കുട്ടികളെ വിദ്യാലയത്തിലേക്ക് ആകർഷിക്കാൻ നടത്തിയ ശ്രമങ്ങളാണ് വിജയം കണ്ടത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും മറയൂർ പഞ്ചായത്തിന്റെയും മികച്ച പിന്തുണയും ഈ മുന്നേറ്റത്തിന് കരുത്തു പകർന്നു. ഇടുക്കി ചിന്നക്കനാൽ മുത്തമ്മ ഉന്നതിയിലെ 236 കുടുംബങ്ങളുടെ ഭൂമിക്ക് കാൽ നൂറ്റാണ്ടിന് ശേഷം പട്ടയം ലഭിച്ചു. ടാറ്റ കമ്പനിയിൽ നിന്ന് സർക്കാർ ഏറ്റെടുത്ത ഭൂമിയിലാണ് അർഹരായ തൊഴിലാളികൾക്കും കർഷകർക്കും ഉപാധിരഹിത പട്ടയം വിതരണം ചെയ്തത്. റവന്യൂ വകുപ്പിന്റെ പ്രത്യേക പരിശോധനകൾ പൂർത്തിയാക്കിയാണ് രണ്ട് തലമുറകളുടെ കാത്തിരിപ്പിനൊടുവിൽ ഭൂമിയുടെ അവകാശരേഖ കൈമാറിയത്. 1963 കേരള ഭൂപരിഷ്കരണ നിയമപ്രകാരമായിരുന്നു ഈ ചരിത്രപരമായ ഭൂവിതരണം. 5 പതിറ്റാണ്ടുകൾക്ക് മുൻപ് സർക്കാർ ഏറ്റെടുത്ത 49 ഏക്കർ ഭൂമിയിൽ 30 ഏക്കറിലധികം ഭൂമിക്ക് ഇപ്പോൾ നിയമപരമായ പട്ടയം അനുവദിച്ചു കഴിഞ്ഞു. ഇതോടെ 2 സെന്റ് മുതൽ 60 സെന്റ് വരെ കൈവശം വെച്ചിരുന്ന സാധാരണക്കാരായ തൊഴിലാളികളും കർഷകരും ഭൂമിയുടെ യഥാർത്ഥ അവകാശികളായി മാറി. ഭാവി വികസന പ്രവർത്തനങ്ങൾ കൂടി പരിഗണിച്ച് 5 ഏക്കറോളം ഭൂമി റോഡിനായി നിലവിൽ മാറ്റിവെച്ചിട്ടുണ്ട്. ഇനി 12 ഏക്കറോളം ഭൂമി മാത്രമാണ് ഇവിടെ അവശേഷിക്കുന്ന കൈവശക്കാർക്ക് പതിച്ചു നൽകാനുള്ളത്. ഇതിനായുള്ള നടപടികളും വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് അധികൃതർ ഉറപ്പ് നൽകി. തെക്കൻ പശ്ചിമഘട്ടത്തിന്റെ ജൈവസമ്പത്ത് വ്യക്തമാക്കിക്കൊണ്ട് മൂന്നാർ വന്യജീവി ഡിവിഷനിൽ പുതിയ 11 ജീവിവർഗങ്ങളെ കൂടി കണ്ടെത്തി. വനം വന്യജീവി വകുപ്പും ട്രാവൻകൂർ നേച്ചർ ഹിസ്റ്ററി സൊസൈറ്റിയും സംയുക്തമായി നടത്തിയ ജന്തുജാല സർവേയിലാണ് പുതിയ കണ്ടെത്തൽ. ഒരു പക്ഷി, 3 ചിത്രശലഭങ്ങൾ, 7 തുമ്പികൾ എന്നിവയാണ് മേഖലയിൽ പുതുതായി രേഖപ്പെടുത്തിയത്. ജീവിവർഗങ്ങളുടെ സംരക്ഷണ മുൻഗണനകൾ നിശ്ചയിക്കാനും ജൈവവൈവിധ്യ പഠനങ്ങൾക്കും ഈ കണ്ടെത്തലുകൾ സഹായകരമാകും.
4: ജില്ലാ വൃത്താന്തം സമാപിച്ചു.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് വൈകിട്ട് 6:50 വയലും വീടും, യോഗ ശരീരത്തിനും മനസ്സിനും, സ്വാമി ചിത് സ്വരൂപ് നടത്തുന്ന പ്രഭാഷണം, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി ഇന്ന് വൈകിട്ട് 6:50 മറക്കാതെ കേൾക്കുക. വയലും വീടും. ഇന്ന് രാത്രി 7:35 യുവവാണി മ്യൂസിക് ടൈം യോഗ ഡേ പ്രത്യേക പരിപാടി. ഇന്ന് രാത്രി 7:35 യുവവാണി. ഇന്ന് രാത്രി 8:00 നാടകം ഒരു ഗോവൻ ട്രിപ്പ് 2-ാം ഭാഗം, രചന അജിത് നമ്പ്യാർ, സംവിധാനം റൂബി ബാബു, ശബ്ദം നൽകുന്നവർ ആരതി ലാൽ ബി, സെവിൽ ജിഹാൻ, അനീഷ് ദേവ്, ജയദേവ് രവി, ഗോവിന്ദ് ടി എ, ബിജു നീരാവൽ, കൃഷ്ണകുമാർ പട്ടം, അഡ്വക്കേറ്റ് സതീഷ് ചന്ദ്രൻ ആർ, പാർവതി ജി ആർ, സൌമ്യ ജേവി, അനുജ ഭാസ്കർ. ഇന്ന് രാത്രി 9:15 കായിക ലോകം, സ്ക്വാഷ് താരം സുഭദ്ര കെ സോണിയുമായുള്ള അഭിമുഖം 1-ാം ഭാഗം, മറക്കാതെ കേൾക്കുക. ഇന്ന് രാത്രി 9:15 കായിക ലോകം. ഇന്ന് രാത്രി 10:00 ദേശീയ സംഗീത പരിപാടി, വിവേക് കർമാഹെ അവതരിപ്പിക്കുന്ന ഹിന്ദുസ്ഥാനി സംഗീത കച്ചേരി. ഇന്ന് രാത്രി 10:00 ദേശീയ സംഗീത പരിപാടി.

നാളെ രാവിലെ 5:55 സുഭാഷിതം ഇഞ്ചക്കാട് കെ എൻ കേശവപിള്ള അവതരിപ്പിച്ചത്. നാളെ രാവിലെ 6:00 ഉഷമലരി, ഒ എൻ വി കുറിപ്പിന്റെ ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിത, ആലാപനം രഞ്ജിനി സുധീരൻ. നാളെ രാവിലെ 6:30 12th അന്തർദേശീയ യോഗ ദിനത്തോടനുബന്ധിച്ച് പശ്ചിമബംഗാളിലെ കൊൽക്കത്തയിലെ റെഡ് റോഡിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന യോഗാഭ്യാസ പ്രദർശനത്തിന്റെ തത്സമയ വിവരണം

നാളെ രാവിലെ 8:30 നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 55-ാം ഭാഗം നാളെ രാവിലെ 8:30 നോവൽ സഞ്ചാരം. നാളെ രാവിലെ 8:45 ഗീതം സംഗീതം ലളിത സംഗീത പാഠം. രചന ശ്രീകല ചിങ്ങൂലി, സംഗീതം നൽകി പഠിപ്പിക്കുന്നത് കെ പാർത്ഥസാരഥി, പഠിക്കുന്നത് പൂജ എൻ ജെ. നാളെ രാവിലെ 8:45 ഗീതം സംഗീതം ലളിത സംഗീത പാഠം.

നാളെ രാവിലെ 10:20 നിയമരംഗം, പകർപ്പവകാശം നിയമം 1957, അഡ്വക്കേറ്റ് ധ്രുവ പി സി സംസാരിക്കുന്നു. നാളെ രാവിലെ 10:20 നിയമരംഗം.

0: ഇനി അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ. ഡൽഹിയിലെ
1: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചകഃ പുനീത ത്രിപാഠി. ആദൌ മുഖ്യ വാർത്താഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതിനാ ദ്രൗപദി മുർമു ഇത്യനയാ സഹ ഒഡിഷാരാജ്യെ ഷഡ് ശതാധിക സപ്തചത്വാരിംശത് സഹസ്രകോടി രൂപ്യകാണാം പരിയോജനാനാം ഉദ്ഘാടനം അകരോത്. സർവകാരഃ സാർവജനികഹിതായ ഷോഡശ നിശ്ചിത മാത്രാ ഔഷധ സംയോജനാനാം നിർമ്മാണം വിക്രയണം വിതരണം ച നിഷേധിതവാൻ. ശ്വഃ നിർധാരിതായാഃ നീറ്റ് യുജി ഇതി പുനഃ പരീക്ഷായാഃ പ്രാക് എൻടിഎ ഇത്യനേന രാഷ്ട്രവ്യാപി മോക് ഡ്രിൽ ഇത്യാഭ്യാസഃ ആയോജ്യതേ. ഋതുവിജ്ഞാന വിഭാഗേന ശ്വഃ പര്യന്തം ഉപഹിമാലയീയ പശ്ചിമബംഗസ്യ സിക്കിമസ്യ ച പൃഥക് പൃഥക് സ്ഥാനേഷു അത്യധിക വൃഷ്ട്യൈ റെഡ് അലർട്ട് ഇതി രക്തവർണീയ സഞ്ചേതന പ്രദത്താസ്തി. അപി ച ഫിഫ കപ്പ് ഇതി ക്രീഡായാം ബ്രാജീലദേശ ഹൈതി ദേശം ത്രിശൂന്യാങ്കൈഹി പരാജയ്യ പ്രഥമവാരം വിജയം അലഭത്. അഥ വാർത്താഃ വിസ്തരേണ. പ്രധാനമന്ത്രിണാ നരേന്ദ്രമോദിന അദ്യ ഒഡിഷാരാജ്യസ്യ പ്രഗതേഃ പ്രശംസാ കൃതാ. യത്ര മുഖ്യമന്ത്രിണഃ മോഹനചരണമാഝിനഃ

0: ഇന്ന് മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പശ്ചിമബംഗാളിലെ താരകേശ്വറിൽ നിന്ന് പിഎം കിസാൻ പദ്ധതിയുടെ 23-ാമത് ഗഡു വിതരണം ചെയ്തു. രാജ്യത്തെ 9,44,00,000 കർഷകരുടെ അക്കൌണ്ടുകളിലേക്ക് 18,880 കോടിയിലധികം രൂപയാണ് നേരിട്ട് കൈമാറിയത്. എല്ലാ പദ്ധതികളുടെയും അന്തിമ ഗുണഭോക്താക്കൾ ജനങ്ങളാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കർഷക ക്ഷേമത്തിനായി നിരവധി പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: ഹർ സർക്കാരി യോജന കാ ലാഭ് സീതെ ആപ് തക് പഹുചായാ ജാ റഹാ ഹൈ. അബ് കോയി ബിചോലിയ നഹീ, കോയി രുകാവട് നഹീ, സിർഫ് ആപ്കേ അധികാർ പർ ഫോക്കസ് ഹൈ. എഗ്രി സ്റ്റാക് കെ മാധ്യമ സെ കിസാൻ രജിസ്ട്രി ബനേഗി, കിസാൻ ക്രെഡിറ്റ് കാർഡ് ഡിബിടി ഓർ ന്യൂനതം സമർത്ഥൻ മൂല്യ പർ ജൈസി സേവാഓ മേ.
0: പിഎം കിസാൻ സമ്മാൻ നിധിയുടെ 23-ാമത് ഗഡു വിതരണത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം ശ്രീകാര്യത്തുള്ള കേന്ദ്ര കിഴങ്ങ് വർഗവിള ഗവേഷണ കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച പിഎം കിസാൻ ഉത്സവ് ദിവസ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. കർഷക ക്ഷേമത്തിനും ഗ്രാമീണ പുരോഗതിക്കുമുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയുടെ പ്രതിഫലനമാണ് പിഎം കിസാൻ സമ്മാൻ നിധിയെന്ന് അദ്ദേഹം പറഞ്ഞു. കർഷകർക്ക് നേരിട്ട് സഹായം എത്തിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പദ്ധതിയാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കി.
2: 4.28 ലക്ഷം കോടി രൂപയാണ് കർഷകരുടെ കുടുംബങ്ങളിലേക്ക് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫറിലൂടെ എത്തിച്ചു കൊടുക്കുവാൻ ഈ പദ്ധതിയിലൂടെ സാധിച്ചിട്ടുള്ളത്. കർഷകന് വേണ്ടി പ്രകടിപ്പിക്കുന്ന ഔദാര്യമല്ല കമ്മിറ്റാണിതിൽ നിന്ന് വ്യക്തമാകുന്നത്.
0: കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് ലക്ഷദ്വീപിൽ വികസിത് ഭാരത് സങ്കൽപ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. ദ്വീപുകളിലെ മത്സ്യബന്ധന മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയ്ക്ക് കീഴിൽ 60 കോടിയിലധികം രൂപയുടെ പദ്ധതികൾക്കാണ് അനുമതി നൽകിയിട്ടുള്ളതെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. 2047-ഓടെ രാജ്യം ലക്ഷ്യമിടുന്ന വികസിത ഭാരതം യാഥാർത്ഥ്യമാക്കാനുള്ള പ്രയാണത്തിൽ ലക്ഷദ്വീപിലെ ജനങ്ങൾ സജീവ പങ്കാളികളാണെന്നും കേന്ദ്രമന്ത്രി ഓർമ്മിപ്പിച്ചു. കവരത്തിയിൽ സ്കൂളുകളിൽ നടന്ന പ്രവേശനോത്സവത്തിലും കേന്ദ്ര സഹമന്ത്രി പങ്കെടുത്തു. നാളെ നടക്കുന്ന നീറ്റ് യുജി പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇന്ന് രാജ്യവ്യാപകമായി മോക്ഡ്രിൽ നടത്തി. പരീക്ഷാ കേന്ദ്രങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി നടത്തിയ മോക്ഡ്രില്ലിൽ രാജ്യത്തുടനീളം 250,000-ലധികം സുരക്ഷാ ജീവനക്കാരാണ് പങ്കെടുത്തത്. ഇന്ത്യയിലെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 2,279,000 ഉദ്യോഗാർത്ഥികളാണ് നാളെ പരീക്ഷ എഴുതുന്നത്. സുതാര്യത ഉറപ്പാക്കാനായി സിസിടിവി നിരീക്ഷണം, ബയോമെട്രിക് പരിശോധന, പരീക്ഷാ സാമഗ്രികൾ കൊണ്ടുപോകുന്നതിനായി പോലീസ് സുരക്ഷയോടെയുള്ള GPS ഘടിപ്പിച്ച വാഹനങ്ങൾ എന്നിവയടങ്ങുന്ന ശക്തമായ ബഹുതല സുരക്ഷാ സംവിധാനമാണ് NTA ഒരുക്കിയിരിക്കുന്നത്. നാളെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5:15 വരെ ഓഫ്ലൈൻ രീതിയിലാണ് പുനഃപരീക്ഷ നടക്കുക. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം നഗരത്തിൽ നാളെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. രാവിലെ 9:30 മുതലാണ് നിയന്ത്രണം. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് ജനകീയ പ്രതിരോധ പ്രവർത്തനങ്ങൾ അനിവാര്യമാണെന്ന് മന്ത്രി കെ മുരളീധരൻ. പകർച്ചവ്യാധി നിയന്ത്രണത്തിനായി രൂപീകരിച്ച ഉന്നതാധികാര സമിതിയുടെ യോഗം തിരുവനന്തപുരം PWD റെസ്റ്റ് ഹൌസിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതോടൊപ്പം ശാസ്ത്രീയമായി സംസ്കരിക്കണമെന്നും അതിനായി മാലിന്യ സംസ്കരണ യൂണിറ്റുകൾ ശക്തിപ്പെടുത്തേണ്ടത് അനിവാര്യമാണെന്നും മന്ത്രി പറഞ്ഞു. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ വീടുകളിലും സ്ഥാപനങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താനും നിർദ്ദേശം നൽകി. അന്താരാഷ്ട്ര യോഗദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ നാളെ നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. യോഗാ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. യോഗ അന്താരാഷ്ട്ര തലത്തിൽ സ്വീകരിക്കപ്പെടുന്നത് അഭിമാനാർഹമാണെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ആയുഷ് മിഷനും ഭാരതീയ ചികിത്സാ വകുപ്പും ഹോമിയോപ്പതി വകുപ്പും ചേർത്ത് കോട്ടയത്ത് നടത്തിയ യോഗാ ദിനാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലയിലെ മുഴുവൻ ആയുർവേദ ഹോമിയോപ്പതി ചികിത്സാ സ്ഥാപനങ്ങളിലും ഒരാഴ്ച നീളുന്ന പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിൽ അന്താരാഷ്ട്ര യോഗാ ദിനം ആഘോഷിച്ചു. പാങ്ങോട് മിലിറ്ററി സ്റ്റേഷൻ കമാൻഡർ ബ്രിഗേഡിയർ അനുരാഗ് ഉപാധ്യായ, മിലിറ്ററി സ്റ്റേഷനിലെ കമാൻഡർമാർ, സൈനികർ, അവരുടെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ കുളച്ചൽ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച യോഗ അഭ്യാസങ്ങളിൽ പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.

0: സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് sa.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിലേക്ക് ജനങ്ങൾക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാം. 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ച് സന്ദേശങ്ങൾ ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ റെക്കോർഡ് ചെയ്യാവുന്നതാണ്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ 8 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെയും മറ്റന്നാളും, കർണാടക തീരത്ത് നാളെ മുതൽ ചൊവ്വാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് കാപ്പൽ മുതൽ പൊഴിയൂർ വരെയുള്ള തീരങ്ങളിലും കന്യാകുമാരി തീരത്തും ഇന്ന് അർദ്ധരാത്രി വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ടിക്കറ്റ് വിൽപ്പനയ്ക്ക് സർക്കാർ അനുമതി നൽകി. ഇത്തവണത്തെ വള്ളംകളിക്കായി ആലപ്പുഴയിൽ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
1: ആലപ്പുഴ കൂടാതെ എറണാകുളം, കൊല്ലം, കോട്ടയം, പത്തനംതിട്ട, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, തൃശൂർ, കോഴിക്കോട് എന്നീ ജില്ലകളിലെ സർക്കാർ ഓഫീസുകൾ വഴിയാണ് നെഹ്റു ട്രോഫിയുടെ ടിക്കറ്റുകൾ വിൽക്കുന്നത്. പ്രമുഖ ബാങ്കുകളുടെ സൈറ്റുകൾ മുഖേന ഓൺലൈനായും വിൽപ്പനയുണ്ടാകും. ടിക്കറ്റ് നിരക്ക് സംബന്ധിച്ച കാര്യങ്ങൾ അടുത്ത ദിവസം ചേരുന്ന നെഹ്റു ട്രോഫി ബോട്ട് റേസിംഗ് കമ്മിറ്റിയുടെ യോഗത്തിൽ തീരുമാനിക്കും. ആഗസ്റ്റ് മാസം 22 ആലപ്പുഴ പുന്നമടക്കായൽ 72 നെഹ്റു ട്രോഫി ജലോത്സവം അരങ്ങേറുന്നത്.
0: ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 219 റൺ വിജയലക്ഷ്യം. ടോസ് നേടി അഫ്ഗാൻ ബാറ്റിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 10 വിക്കറ്റ് ഒന്നും നഷ്ടപ്പെടാതെ 86 റൺ എന്ന നിലയിലാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നെതർലാൻഡ്സ് സ്വീഡനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10:30 ടെക്സസിലെ ഹൂസ്റ്റണിലാണ് മത്സരം. പുലർച്ചെ 1:30 നടക്കുന്ന മത്സരത്തിൽ ജർമ്മനി ഐവറി കോസ്റ്റുമായി ഏറ്റുമുട്ടും. നാളെ രാവിലെ 5:30 ക്യുറസാവോ ഇക്വഡോർ പോരാട്ടം. ലഹരി മരുന്ന് പ്രതിരോധത്തിനായി അയൽ സംസ്ഥാനങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കോഴിക്കോട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ കർഷകർക്ക് PM കിസാൻ പദ്ധതിയുടെ 23 ഗഡു വിതരണം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർഷക ക്ഷേമത്തിനും ഗ്രാമീണ പുരോഗതിക്കുമുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് PM കിസാനെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. വികസിത ഭാരതം സാധ്യമാക്കാൻ ലക്ഷദ്വീപിലെ ജനങ്ങൾ സജീവ പങ്കാളികളാണെന്ന് കേന്ദ്രമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. അന്താരാഷ്ട്ര യോഗാദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. ദേശീയതല പരിപാടിക്ക് കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നേതൃത്വം നൽകും. സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ. നീറ്റ് UG പുനഃപരീക്ഷ നാളെ ഉച്ചയ്ക്ക്. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളുമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: നമസ്കാരം. തിരക്കേറിയ നമ്മുടെ ജീവിതത്തിനിടയിൽ നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരൽപനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ? ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ ഓർഡിനറി ബസ്സുകളിൽ ഇനി സ്ത്രീകൾക്ക് സൌജന്യമായി യാത്ര ചെയ്യാം. സ്ത്രീ ട്രാൻസ്ജെൻഡർ യാത്രക്കാർക്ക് സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. സംസ്ഥാനത്തെ 3125 KSRTC ഓർഡിനറി ബസ്സുകളിൽ ഈ സൌകര്യം ലഭ്യമാകും. കഴിഞ്ഞ തിങ്കളാഴ്ച പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. സൌജന്യ യാത്ര ഔദാര്യമല്ലെന്നും സ്ത്രീകളോടുള്ള സർക്കാരിന്റെ ആദരവാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
3: സർക്കാർ അധികാരത്തിൽ എത്തിയിട്ട് ഒരു മാസം തികയുന്നത് 18-ാം തീയതിയാണ്. അതിനു മുൻപ് ജനങ്ങൾക്ക് നൽകിയ ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനം പാലിക്കാൻ കഴിഞ്ഞതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി പ്രഖ്യാപിച്ച സ്ത്രീകൾക്ക് ട്രാൻസ്പോർട്ട് ബസ്സിലെ സൌജന്യ യാത്രയുടെ 1-ാം ഘട്ടമാണെന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ഈ പദ്ധതിക്ക് സാമൂഹ്യ

0: സാമൂഹികവും സാമ്പത്തികവുമായ പ്രതിഫലനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുമെന്നാണ്.
1: സാധാരണക്കാരായ സ്ത്രീകളുടെ ജീവിതത്തിൽ വലിയ മാറ്റമാണ് പ്രിയദർശിനി യാത്രാ പദ്ധതി ഉണ്ടാക്കുകയെന്നും യാത്രാ ചെലവിൽ നിന്നുള്ള ലാഭം കുടുംബങ്ങളുടെ സമ്പാദ്യമായി മാറുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വർഷം ഏകദേശം 800 കോടിയാണ് പദ്ധതിക്കായി സർക്കാർ KSRTCക്ക് നൽകുന്നത്. സീറോ ടിക്കറ്റ് ഇല്ലാതെ യാത്ര അനുവദിക്കില്ല. സൌജന്യ യാത്രയ്ക്ക് വരുന്ന ചെലവ് സർക്കാർ നൽകാമെന്ന ഉറപ്പിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. അതിനാൽ ടിക്കറ്റ് വിതരണം കൃത്യമായിരിക്കണമെന്ന് KSRTC ജീവനക്കാർക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും സംസ്ഥാനത്തെ സ്ത്രീകൾക്ക് ഏറെ ഗുണപ്രദമാണ് ഈ പദ്ധതി. ചരിത്രപ്രേമികൾക്കും ഓരോ ഭാരതീയനും അഭിമാനിക്കാൻ ഇതാ മറ്റൊരു സുവർണ നിമിഷം കൂടി. ലോകത്തിലെ ഏറ്റവും വലിയ യുനെസ്കോ ലോക പൈതൃക കേന്ദ്രങ്ങളുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ 6-ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. ഈ നേട്ടത്തോടെ ആഗോള സാംസ്കാരിക ഭൂപടത്തിൽ ഇന്ത്യ അതിന്റെ സ്ഥാനം ഒരിക്കൽ കൂടി ഉറപ്പിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ സാംസ്കാരിക പ്രകൃതി വൈവിധ്യങ്ങൾക്കുള്ള ആഗോള അംഗീകാരമാണിത്. ആഗ്രയിലെ താജ്മഹൽ മുതൽ പശ്ചിമഘട്ട മലനിരകൾ വരെ നീളുന്ന വൈവിധ്യങ്ങൾ ഈ പൈതൃക പട്ടികയിലുണ്ട്. ഓരോ ഭാരതീയനും അഭിമാനിക്കാൻ കഴിയുന്ന ചരിത്ര നിമിഷമാണിത്. ലോക പൈതൃകങ്ങളുടെ എണ്ണത്തിൽ മുൻപന്തിയിലുള്ളത് ഇറ്റലിയാണ്. ചൈന, ജർമ്മനി, ഫ്രാൻസ്, സ്പെയിൻ എന്നിവയാണ് മറ്റ് 4 സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയ രാജ്യങ്ങൾ. ലോക പൈതൃകങ്ങളുടെ കണക്കനുസരിച്ച് ഇന്ത്യയ്ക്ക് 43 അംഗീകൃത പൈതൃക കേന്ദ്രങ്ങളുണ്ട്. അതിൽ പശ്ചിമഘട്ടം, വാലി ഓഫ് ഫ്ലവേഴ്സ് തുടങ്ങിയവയുടെ സ്വാഭാവിക പൈതൃകങ്ങളും ഉൾക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യയുടെ സമ്പന്നമായ പൈതൃകങ്ങളെയും അവയെ സംരക്ഷിക്കാനുള്ള പ്രതിജ്ഞാബദ്ധതയുടെയും അംഗീകാരം കൂടിയാണ് ഈ നേട്ടം. ഫുട്ബോൾ ചരിത്രത്തിലാദ്യമായി ഒരു മലയാളി താരം ഫിഫ ലോകകപ്പ് സ്ക്വാഡിൽ ഇടം പിടിച്ചു. ഖത്തർ ദേശീയ ടീമിന്റെ 26-ാം ലോകകപ്പ് സ്ക്വാഡിലാണ് 19-കാരനായ വിങ് തഹസീൻ മുഹമ്മദ് ജംഷീദ് ഇടം നേടിയത്. ഖത്തർ സ്റ്റാർസ് ലീഗിലെ പ്രമുഖ ക്ലബായ അൽ ദുഹൈലിന്റെ താരമാണ് തഹസീൻ. കണ്ണൂർ സ്വദേശികളായ ജംഷീദിന്റെയും ഷൈമയുടെയും മകനായ തഹസീൻ ജനിച്ചതും വളർന്നതും ദോഹയിലാണ്. ഖത്തർ സ്റ്റാർസ് ലീഗിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യൻ വംശജൻ എന്ന റെക്കോർഡും സ്വന്തമാക്കിയിരുന്നു. 2006 ഫ്രാൻസ് ടീമിൽ കളിച്ച വികാഷ് ദൊരാസുവിന് ശേഷം ലോകകപ്പ് സ്ക്വാഡിലെത്തുന്ന ആദ്യ ഇന്ത്യൻ വംശജൻ കൂടിയാണ് തഹസീൻ. മകളുടെ പഠനയാത്രയ്ക്ക് കൂട്ടുപോയ അമ്മ പക്ഷേ തിരികെ വന്നത് ബിരുദാനന്തര ബിരുദത്തിൽ 1-ാം റാങ്കുകാരിയായി. തൃശൂർ മേലൂർ സ്വദേശിനി KK ഷീജുവെന്ന 56-കാരി പുതുച്ചേരി കേന്ദ്ര സർവകലാശാലയിൽ നിന്നും വിമൻ സ്റ്റഡീസിലാണ് റാങ്ക് നേടിയത്. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റായ ഷീജു മകൾ പാർവതിക്ക് 2024 പുതുച്ചേരി കേന്ദ്ര സർവകലാശാലയിൽ സോഷ്യോളജിയിൽ ഗവേഷണത്തിന് അഡ്മിഷൻ ലഭിച്ചപ്പോഴാണ് കൂടെ പോകാൻ തീരുമാനിച്ചത്. സ്പോട്ട് അഡ്മിഷനിലൂടെയാണ് ഷീജുവിന് വിമൻ സ്റ്റഡീസിൽ പ്രവേശനം കിട്ടിയത്.
2: ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിക്ക് അകത്ത് അവളെ അഡ്മിഷന് വേണ്ടിയിട്ട് അങ്ങോട്ട് പോയപ്പോ എനിക്ക് ആ ക്യാമ്പസ് ഭയങ്കര ഇഷ്ടമായി. കാരണം നല്ല ഭംഗിയുള്ള ഒരു ക്യാമ്പസ് ആയിരുന്നു. എനിക്കാണെങ്കിൽ മരങ്ങളോടൊക്കെ ഭയങ്കര ക്രേസ് ഉള്ളവരാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു എങ്ങനെയെങ്കിലും ഒക്കെ ഇതിന്റെ ഉള്ളിൽ കയറി പറ്റിങ്ങ നല്ലതായിരുന്നു എന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെ പഠിക്കുക എന്നുള്ളതൊന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലും ഉണ്ടായില്ല. അങ്ങനെ എത്തി. പിന്നെ കുട്ടികള് എന്റെ കൂടെ ഉണ്ടായിരുന്നവർ ഇന്ത്യയുടെ പല സംസ്ഥാനത്തു നിന്നുള്ള കുട്ടികളാണ്. പക്ഷെ അവരൊക്കെ നല്ല രീതിയിൽ എന്നോട് കോപ്പറേറ്റ് ചെയ്തു. പിന്നെ അവരിൽ ഒരാളായിട്ട് മാറി എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ ഒരു സന്തോഷം. പിന്നെ എനിക്ക് സ്പെഷ്യൽ പരിഗണനകളൊന്നും ഇല്ലാതെ പോയതും എന്റെ ഏറ്റവും വലിയ സന്തോഷമായിട്ട് കാണും. പിന്നെ അവരെന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്റെ മക്കളും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഫ്രണ്ട്സൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്.
1: തൊഴിലിടങ്ങളിലെ ലൈംഗികാതിക്രമങ്ങൾക്കെതിരെ അവബോധം പകരുന്നതിൽ സജീവമായ ഇടപെടൽ നടത്തിവരികയാണ് ഷീജു. സംസ്ഥാനത്ത് പച്ചത്തേങ്ങയുടെ വില കുത്തനെ ഇടിയുമ്പോഴും ചിരട്ടയുടെ വില കുതിച്ചുയരുന്നു. കേരളത്തിൽ പലയിടങ്ങളിലും ഇപ്പോൾ 1 കിലോ ചിരട്ടയ്ക്ക് 32 രൂപ വരെ വില ലഭിക്കുന്നുണ്ട്. തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് ഒട്ടേറെ ആളുകളാണ് ചിരട്ട ശേഖരിക്കാൻ വാഹനങ്ങളുമായി വീടുകളിലെത്തുന്നത്. ആക്ടിവേറ്റഡ് കാർബൺ, സൌന്ദര്യവർദ്ധക വസ്തുക്കൾ, പെയിന്റ് എന്നിവ നിർമ്മിക്കുന്നതിനും വെള്ളം ശുദ്ധീകരിക്കുന്നതിനും ചിരട്ടക്കരി വൻതോതിൽ ഉപയോഗിക്കാൻ തുടങ്ങിയതോടെയാണ് വില ഉയരാൻ തുടങ്ങിയത്. നിരന്തരമായ പരിശ്രമത്തിനും ദീർഘകാലത്തെ ക്ഷമയ്ക്കും ആഗോളതലത്തിൽ ലഭിക്കുന്ന

0: പൂർണ്ണമായും ബയോഡീഗ്രേഡബിൾ വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ച കപ്പുകൾ മാത്രമാണ് റെക്കോർഡിനായി പരിഗണിച്ചതെന്നത് ഈ നേട്ടത്തിന്റെ മൂല്യം വർദ്ധിപ്പിക്കുന്നു. 2021 ഓഗസ്റ്റ് 4 ന്യൂയോർക്കിൽ 800 പേപ്പർ കപ്പുകൾ ശേഖരിച്ച് അമേരിക്കൻ സ്വദേശി വുഡൻ റാഫേൽ ലെവിൻ സ്ഥാപിച്ച റെക്കോർഡാണ് സുനിലിന്റെ കഠിന ശ്രമത്തിന് മുന്നിൽ വഴിമാറിയത്. ഈ ചരിത്രവിജയത്തിന് ഇരട്ടി മധുരം സമ്മാനിച്ചുകൊണ്ട് സുനിലിനെ തേടി മറ്റൊരു അപൂർവ ആദരവ് കൂടി ഇപ്പോൾ എത്തിയിരിക്കുന്നു. സുനിലിന്റെ സവിശേഷമായ ഹോബികളെയും നേട്ടങ്ങളെയും കുറിച്ച് ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് അധികൃതർ തങ്ങളുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഒരു പ്രത്യേക ഫീച്ചർ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ഇന്ത്യയിൽ നിന്ന് ഈ വർഷം ഇത്തരമൊരു സവിശേഷമായ ആദരവിനായി തിരഞ്ഞെടുക്കപ്പെട്ടത് സുനിലിനെയാണ് എന്നത് ഈ വിജയത്തിന്റെ തിളക്കം ഇരട്ടിയാക്കുന്നു. 2013 ആദ്യ റെക്കോർഡ് നേടുന്നത് ലോകത്തിലെ 245 രാജ്യങ്ങളിൽ നിന്നുള്ള ഫോൺ കാർഡുകൾ ശേഖരിച്ചതിനാണ്. ഫോൺ കാർഡുകൾക്കും പേപ്പർ കപ്പുകൾക്കും ക്ഷണക്കത്തുകൾക്കും പുറമെ സുനിലിന്റെ പക്കലുള്ള മറ്റു ശേഖരങ്ങൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. വിദേശ സ്റ്റാമ്പുകൾ, നാണയങ്ങൾ, വിവിധ രാജ്യങ്ങളിലെ കറൻസികൾ, വിമാന ടിക്കറ്റുകൾ, ബോർഡിംഗ് പാസുകൾ, പല ദേശങ്ങളിലെ ടീ ബാഗുകൾ, റേസർ ബ്ലേഡ് റാപ്പറുകൾ, പഴയകാല ലോട്ടറി ടിക്കറ്റുകൾ, തീപ്പെട്ടി സ്റ്റിക്കറുകൾ, പോസ്റ്റ് കാർഡുകൾ, കോഫി മഗുകൾ എന്നിവയും സുനിലിന്റെ ശേഖരത്തിലുണ്ട്. നല്ല വാർത്ത, ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്ത ഫീഡ്ബാക്ക് @gmail.com എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. നല്ല വാർത്ത അവതരിപ്പിച്ചത് പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ലക്ഷ്മി ശ്രീ വിജയ. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടും എത്താം. ശുഭാശംസകൾ നേരുന്നു.
1: സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

ആകാശവാണി.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. മനുഷ്യന്റെ നാവ് നന്നല്ലെങ്കിൽ എത്ര നാൾ പൊന്നുപോലെ കൊണ്ടുനടന്ന ബന്ധങ്ങളാണെങ്കിലും ഇവ വെട്ടുന്ന സമയം കൊണ്ട് അത് തകർന്നു പോയേക്കാം. പിന്നീട് തിരിച്ചു പിടിക്കാൻ വളരെ പ്രയാസമാണ്. ഒരാളെ മറ്റുള്ളവരിലേക്ക് അടുപ്പിക്കുന്നതും അകറ്റുന്നതും സംസാരമാണ്. നമുക്ക് ഏവർക്കും നല്ല മനസ്സും നല്ല ചിന്തയും നല്ല വാക്കുകളുമായി ചുറ്റുമുള്ളവർക്കും സന്തോഷം പകർന്ന് ജീവിതം മുന്നോട്ട് നയിക്കാം. ഈയൊരു ശുഭചിന്തയോടുകൂടി നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. പതിവ് പോലെ തന്നെ ഇന്നത്തെ പരിപാടിയിൽ ശ്രോതാക്കളോടുള്ള ചോദ്യം എന്താണെന്നറിയണ്ടേ? ചോദ്യം പറയാം. കൃഷിയിടത്തിൽ കീടനിയന്ത്രണത്തിന് ഫിറമോൺ കെണികൾ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുന്നത്? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരത്തിനായി പരിപാടി തീരും വരെ കാത്തിരിക്കുമല്ലോ. എങ്കിൽ നമുക്ക് സമയം കളയാതെ വയലും വീടും പരിപാടി ആരംഭിക്കാം. ആരോഗ്യമുള്ള ശരീരവും ശാന്തമായ മനസ്സും എല്ലാവരുടെയും ആഗ്രഹമാണ് അല്ലേ? ഈ ലക്ഷ്യം കൈവരിക്കാൻ സഹായിക്കുന്ന ഏറ്റവും മികച്ച മാർഗങ്ങളിൽ ഒന്നാണ് യോഗ. ലോകമെമ്പാടും June 21 അന്താരാഷ്ട്ര യോഗ ദിനമായി ആചരിക്കുന്ന ഈ അവസരത്തിൽ യോഗയുടെ പ്രാധാന്യവും അത് നമ്മുടെ ജീവിതത്തിന് നൽകുന്ന നേട്ടങ്ങളും സംബന്ധിച്ച് യോഗാചാര്യൻ സ്വാമി ചിത്സ്വരൂപ്ജി പകർന്നു നൽകുന്ന അറിവുകൾ എന്താണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം.

യോഗ എന്ന വാക്കിൻ്റെ അർത്ഥം യോജിക്കുക, ഒത്തുചേരുക, സന്തുലിതമാകുക, ഐക്യത്തിലാകുക എന്നൊക്കെയാണല്ലോ. ശരീരവും ശ്വാസവും മനസ്സും ആത്മാവും തുടങ്ങി നിലനിൽപ്പിൻ്റെ എല്ലാ തലങ്ങളും തമ്മിലുള്ള ഒരു രമ്യത, ഒരു ഐക്യം, ഒരു ഒത്തുചേരൽ, അതാണ് യോഗയിലൂടെ നമ്മൾ സങ്കല്പിക്കുന്നത്. കുറച്ചുകൂടി വിശാലമായിട്ട് ചിന്തിക്കുമ്പോൾ പ്രകൃതിയെയും നമുക്കതിനകത്ത് ഉൾപ്പെടുത്താം. ഇത്തവണത്തെ അന്താരാഷ്ട്ര യോഗ ദിനത്തിൻ്റെ സന്ദേശം, തീം എന്ന് പറയുന്നത് യോഗ ഫോർ ഹെൽത്തി ഏജിങ്, ആരോഗ്യപരമായ പ്രായമാകലിനുള്ള യോഗ. യോഗശാസ്ത്രവും കൃഷിയും വ്യത്യസ്ത മേഖലകളാണെന്ന് തോന്നാമെങ്കിലും ഇവ തമ്മിൽ ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ശരിക്കും യോഗ ഒരു സമ്പൂർണ്ണ ജീവിത ചര്യയാണ്. യോഗയുടെ സ്വാധീനം ജീവിതത്തിൻ്റെ സമഗ്ര മേഖലകളിലും വ്യാപിച്ചു നിൽക്കുന്നു. അതിൽ നമ്മുടെ ദിനചര്യ, വ്യവഹാരങ്ങൾ, നമ്മുടെ വാക്കുകൾ, ചിന്തകൾ, വികാരങ്ങൾ, ഭാവങ്ങൾ, ഭക്ഷണശീലങ്ങൾ എല്ലാം അതിനകത്ത് ഉൾക്കൊള്ളുന്നു. ഇനി നമുക്ക് ഒരു കർഷകനെ സംബന്ധിച്ച് എങ്ങനെ കൃഷിയോടൊപ്പം യോഗയെയും നമുക്ക് സ്വാംശീകരിക്കാമെന്ന് പരിശോധിക്കാം. പൊതുവെ പറയുമ്പോൾ ആർക്കാണ് യോഗ പരിശീലിക്കേണ്ടത്, ആരാണോ രോഗങ്ങളില്ലാത്ത ഒരു ശരീരം ഇച്ഛിക്കുന്നത്, ശരിയായ ക്രമത്തിലുള്ള ഒരു ശ്വാസം ആഗ്രഹിക്കുന്നത്, സംഘർഷങ്ങളെ സമ്മർദ്ദങ്ങളെ അതിജീവിച്ച മനസ്സ് ആഗ്രഹിക്കുന്നത്, ദുഃഖങ്ങളില്ലാത്ത ജീവിതം ആഗ്രഹിക്കുന്നത്, അങ്ങനെയുള്ള ആർക്കും യോഗ പരിശീലിക്കാം. തീർച്ചയായിട്ടും കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കർഷകന് ഇതെല്ലാം ഗുണകരമാണല്ലോ. പാടത്തും പറമ്പിലും അധ്വാനിക്കുന്ന കർഷകന് ശാരീരികമായും മാനസികമായും ഒട്ടേറെ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ശാരീരികമായ പ്രശ്നങ്ങൾ നമുക്ക് പല രീതിയിൽ ഉൾപ്പെടുത്താം. നടുവേദന, സന്ധിവേദന, ജീവിതശൈലി രോഗങ്ങൾ, മറ്റു രോഗങ്ങൾ. ഇനി മാനസിക സമ്മർദ്ദങ്ങളാണെങ്കിലോ, ഒരു കർഷകനെ സ്വാധീനിക്കുന്ന ആശങ്കകൾ, കാലാവസ്ഥാ വ്യതിയാനം ഒന്നാണ്, പ്രകൃതിക്ഷോഭങ്ങൾ മറ്റൊന്നാണ്, വിളവിൻ്റെ ലഭ്യത, വിപണി വില, കൃഷി ചെലവുകൾ, കടബാധ്യതകൾ തുടങ്ങിയ അനേകം കാര്യങ്ങൾ ഒരു കർഷകൻ്റെ മാനസിക സമ്മർദ്ദങ്ങളുടെ ഭാഗമാണ്. ഒരു കർഷകൻ കൃഷിയോടൊപ്പം തന്നെ യോഗ പരിശീലനങ്ങൾ കൂടി ദിനചര്യയുടെ ഭാഗമാക്കുകയാണെങ്കിൽ ഗുണങ്ങൾ ഏറെയാണ്. യോഗയെക്കുറിച്ച് പറയാറുണ്ട്, യോഗ പരിശീലിക്കുന്ന ഒരു യോഗിക്ക് ഒറ്റവാക്കിൽ പറഞ്ഞാൽ എന്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ ആ വ്യക്തി യോഗ്യനാകും. അയാളിലുള്ള അയോഗ്യതയെല്ലാം നീങ്ങി ഏത് മേഖലയിലാണോ അദ്ദേഹം പ്രവർത്തിക്കുന്നത് അതിൽ അദ്ദേഹത്തിന് ശോഭിക്കാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു കർഷകന് തൻ്റെ കൃഷി മേഖലയിൽ ശോഭിക്കണമെങ്കിൽ നല്ലൊരു ആരോഗ്യമുള്ള ഒരു ശരീരം വേണം, സമ്മർദ്ദമില്ലാത്ത മനസ്സ് വേണം, ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കണം. അപ്പോൾ ഇതെല്ലാം നമുക്ക് യോഗ പരിശീലനങ്ങളിലൂടെ തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ്. നമ്മൾ യോഗയുടെ നിർവചനങ്ങളൊന്ന് പരിശോധിക്കാം. പതഞ്ജലി മഹർഷി, യോഗയുടെ ആചാര്യനായിട്ട് കണക്കാക്കപ്പെടുന്ന പതഞ്ജലി മഹർഷി യോഗയെക്കുറിച്ച് പറയുന്നത് ചിത്തവൃത്തി നിരോധമാണ് യോഗയെന്നാണ്. അതായത് നമ്മുടെ മനസ്സിലെ അനാവശ്യമായ ചിന്തകളും ആശങ്കകളും സംഘർഷങ്ങളുമൊക്കെ നിയന്ത്രിച്ച് നിരോധിച്ച് ഒരു ശാന്തമായ ഒരു മനസ്സ് നേടുന്ന ഒരവസ്ഥയാണ് യോഗമെന്ന് പതഞ്ജലി മഹർഷി പറയുന്നത്. തീർച്ചയായിട്ടും ഇതൊരു കർഷകന് വേണ്ടതല്ലേ? ശാന്തമായ മനസ്സുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ, അത് കൃഷിയാണെങ്കിലും, അതിൽ നമുക്ക് കൂടുതൽ നല്ല രീതിയിൽ എഫിഷ്യൻ്റായിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഇനി മറ്റൊരു യോഗയുടെ നിർവചനം സമത്വം യോഗം ഉച്ചതി എന്നാണ്. മനസ്സിൻ്റെ സമനിലയാണ് യോഗം. അപ്പോൾ ഒരു കർഷകനെ സംബന്ധിച്ചും അദ്ദേഹത്തിൻ്റെ കൃഷി വൃത്തി എന്ന് പറയുന്നത് പലതരം അനിശ്ചിതത്വങ്ങളിലൂടെയും അനുകൂലമായോ അതോ അതുപോലെ പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെയും കടന്നു പോകുന്ന ഒരു മേഖലയാണ്. അപ്പോൾ സാഹചര്യങ്ങളെ, പ്രതികൂലമായാലും വിപരീതമായാലും, അവയെ വേണ്ടവണ്ണം നേരിട്ട് ശരിയായ പരിഹാരങ്ങളിലൂടെ അവയെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ മനസ്സിൻ്റെ സമനില ഒരു അത്യാവശ്യ ഘടകമാണ്. അപ്പം നമ്മുടെ യോഗ പരിശീലനങ്ങൾ, അതിലൂടെ നമ്മുടെ മനസ്സിൻ്റെ സമനില തീർച്ചയായിട്ടും നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ യോഗ പരിശീലനങ്ങൾ എന്ന് പറയുമ്പോൾ അത് വെറുമൊരു

0: ശാരീരികമായ വ്യായാമം അതിനകത്ത് പെടുന്നു. പക്ഷെ അത് മാത്രമല്ല, യോഗാസനങ്ങൾ, നമ്മുടെ ശ്വസന പ്രക്രിയകൾ, പ്രാണായാമങ്ങൾ, കൂടാതെ ധ്യാനങ്ങൾ ശീലിക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞു, യോഗ എന്ന് പറയുമ്പോൾ നമ്മുടെ നിലനിൽപ്പിൻ്റെ എല്ലാ തലങ്ങളും അതിൽ ഉൾപ്പെടുന്നു. അപ്പോൾ അതിനകത്ത് നമ്മുടെ ശരീരത്തെ നമ്മൾ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കണം. ശ്വസന ക്രിയകൾ പരിശീലിക്കാം, ധ്യാന പ്രക്രിയകൾ പരിശീലിക്കാം. ഒപ്പം നമ്മുടെ ജീവിത ദിനചര്യ, ദിനചര്യയിൽ നല്ലൊരു ചിട്ട കൊണ്ടുവരാം, ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരാം. കൂടാതെ നമ്മുടെ ഭക്ഷണം, ശരിയായ ഭക്ഷണശീലത്തിലേക്ക് നമുക്ക് വരാൻ സാധിക്കും. ഇതൊക്കെ യോഗ പരിശീലനത്തിൻ്റെ ഭാഗമാണ്. പിന്നെ യോഗയുടെ മറ്റൊരു പ്രധാന നിർവചനം എന്ന് പറയുന്നത് യോഗ കർമ്മസു കൗശല എന്നാണ്. നമ്മുടെ പ്രവർത്തന മേഖലയിൽ നമുക്ക് ഒരു നൈപുണ്യം, ഒരു കുശലത നേടാനുള്ള ഒരു കഴിവ്, അതും യോഗ പരിശീലനത്തിലൂടെ നമുക്ക് സിദ്ധിക്കുന്നു. അപ്പോൾ യോഗ പരിശീലനം എന്ന് പറയുന്നത് നമ്മൾ കുറച്ചു നേരം ഒരു ഏകാന്തമായോ ഒരു മുറിക്കകത്തോ ഇരുന്ന് ചെയ്യുന്ന പരിശീലനങ്ങൾ മാത്രമല്ല, നമ്മൾ ദിവസം കുറച്ചു നേരം ഈ യോഗ പരിശീലിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ദിവസം മുഴുവനും നമുക്ക് ആ യോഗയുടെ സ്വാധീനം, അതിൻ്റെ ഒരു വ്യത്യാസം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിലും നമ്മൾ സംസാരിക്കുന്ന വാക്കുകളിലും നമ്മൾ ആൾക്കാരോട് ഇടപെടുന്ന രീതിയിലും എല്ലാം അത് പ്രതിഫലിക്കും. ഇനി ഒരു യോഗ പരിശീലിക്കുകയാണെങ്കിൽ ഒരു കർഷകന് കൈവരുന്ന ചില ഗുണങ്ങളെ നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമതായിട്ട് ശാരീരിക ആരോഗ്യം തന്നെയാണ്. കാരണം കൃഷി എന്ന് പറയുമ്പോൾ നമ്മുടെ ശാരീരിക അധ്വാനം അതിനകത്ത് ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ ലളിതമായ യോഗാസനങ്ങൾ പരിശീലിക്കുന്നതിലൂടെ ശരീരത്തിൻ്റെ തഴക്കവും വഴക്കവും ശക്തിയും വർദ്ധിക്കുന്നു. അങ്ങനെ ശാരീരിക ബുദ്ധിമുട്ടുകൾ കുറയുന്നു, ആരോഗ്യം വർദ്ധിക്കുന്നു. രണ്ടാമതായിട്ട് നമ്മൾ ശ്വസന പ്രക്രിയകൾ, പ്രാണായാമങ്ങൾ പരിശീലിക്കുകയാണെങ്കിൽ നമ്മുടെ ശ്വാസകോശത്തിൻ്റെ ശേഷി വർദ്ധിക്കുന്നു, ഉയർന്ന ഊർജ നില നേടാൻ സാധിക്കുന്നു, കൂടുതൽ ഓക്സിജൻ, പ്രാണശക്തിയുടെ ലഭ്യത നേടുന്നു. അതും നമുക്ക് ഗുണകരമാണ്. മൂന്നാമതായിട്ട് നമ്മുടെ മനസ്സിൻ്റെ തലത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളും സംഘർഷങ്ങളും കുറയ്ക്കാൻ സാധിക്കുന്നു, മനസ്സ് ശാന്തമാകുന്നു, ഉത്കണ്ഠ അകലുന്നു. മറ്റൊരു ഗുണം, നമുക്ക് നമ്മുടെ മനസ്സ് ശാന്തമായാൽ കിട്ടുന്ന ഒരു ഗുണമാണ്, നമ്മുടെ മനസ്സും ബുദ്ധിയും ഉപയോഗിച്ച് നമുക്ക് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നു. ഇപ്പോൾ മനസ്സ് ശാന്തമാകുകയാണെങ്കിൽ കൃഷിയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ വ്യക്തതയോടെയും വിവേകത്തോടെയും എടുക്കാനും കഴിയും. ഇനി മറ്റൊരു പ്രധാന ഗുണം എന്ന് പറയുന്നത് സഹനശക്തി, ക്ഷമ തുടങ്ങിയ ഗുണങ്ങളാണ്. അപ്പോൾ അതിലൂടെ നമ്മുടെ ശുഭാപ്തി വിശ്വാസം, നമ്മുടെ മാനസിക സ്ഥിരത തുടങ്ങിയ ഗുണങ്ങളെല്ലാം നല്ലൊരു കർഷകനെ വാർത്തെടുക്കാൻ തീർച്ചയായിട്ടും സഹായിക്കും. അപ്പോൾ ഇത്തവണ June 21 അന്താരാഷ്ട്ര യോഗാ ദിന ആഘോഷങ്ങളിൽ എല്ലാവരും പങ്കാളികളാകുക. കഴിഞ്ഞ വർഷം നടന്ന അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ ഈ ലോകത്തിൻ്റെ ജനസംഖ്യയുടെ ഒരു 3 ലൊന്നോളം പേര് യോഗയുടെ സന്ദേശം ഉൾക്കൊള്ളുകയും യോഗ പരിശീലിക്കുകയും ചെയ്തു. പക്ഷെ അത് പോരല്ലോ, നമുക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് ഈ ഒരു യോഗശാസ്ത്രം എത്തേണ്ടതുണ്ട്, അവരത് ജീവിതത്തിൻ്റെ ഭാഗമാക്കേണ്ടതുണ്ട്. വർഷത്തിലൊരിക്കൽ ചെയ്യേണ്ട ഈ യോഗാ ദിനത്തിൽ മാത്രം ചെയ്യേണ്ടതല്ല, അത് നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു ഭാഗം ആക്കേണ്ടതാണ് യോഗ. അപ്പോൾ ഈ ഒരു അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരു തീരുമാനമെടുക്കാം. ദിവസവും കുറച്ച് നേരം, അത് 15 മിനിറ്റാകാം, 20 മിനിറ്റാകാം, അരമണിക്കൂറാകാം, നമുക്ക് സൗകര്യമുള്ളതുപോലെയുള്ള കുറച്ച് സമയം നമുക്ക് യോഗ പരിശീലനത്തിനായിട്ട് മാറ്റിവെക്കാം. ശരിയായ യോഗ നമുക്ക് യോഗ്യതയുള്ളവരിൽ നിന്ന്, ശരിയായ സംഘടനകളിൽ നിന്ന് നമുക്ക് പഠിക്കാം. അങ്ങനെ നമുക്ക് യോഗാശാസ്ത്രം നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു ഭാഗമാക്കാം. ആരോഗ്യവും സമൃദ്ധിയും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒന്നുകൂടി അന്താരാഷ്ട്ര യോഗാ ദിനാശംസകൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.
1: യോഗയുടെ പ്രാധാന്യവും അതിലൂടെ നമ്മുടെ ജീവിതത്തിനുണ്ടാകുന്ന നേട്ടങ്ങളുമൊക്കെ മനസ്സിലാക്കാൻ യോഗാചാര്യൻ സ്വാമി ചിത്സ്വരൂപ്ജിയുടെ വാക്കുകൾ നമുക്ക് ഏറെ പ്രയോജനകരമായി. ഈ യോഗ ദിനം മുതൽ ആരോഗ്യകരമായ ഒരു ജീവിതശൈലിയിലേക്ക് നമുക്ക് ഒരുമിച്ച് കൈകോർത്ത് മുന്നേറാം.

ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ, കാർഷിക മാലിന്യങ്ങളെ സമ്പത്താക്കി മാറ്റാം. കൃഷിയിൽ വലിയ സാധ്യതകളുള്ള ഒരു ചെറിയ പ്രാണിയാണ് ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ അഥവാ BSF. ഇന്ന് പല കർഷകരും രണ്ട് പ്രധാന വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഒന്നാമത്തേത്, വീടുകളിൽ നിന്നും കൃഷിയിടങ്ങളിൽ നിന്നും പച്ചക്കറി തോട്ടങ്ങളിൽ നിന്നും കോഴി കന്നുകാലി വളർത്തൽ യൂണിറ്റുകളിൽ നിന്നും ഉണ്ടാകുന്ന ജൈവ മാലിന്യങ്ങളുടെ സംസ്കരണമാണ്. രണ്ടാമത്തേത്, കോഴി മത്സ്യം താറാവ് തുടങ്ങിയ വളർത്തുമൃഗങ്ങൾക്കുള്ള തീറ്റയുടെ വർദ്ധിച്ചു വരുന്ന ചെലവാണ്. ഈ രണ്ട് പ്രശ്നങ്ങൾക്കും ഒരേ സമയം പരിഹാരം കാണാൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ കൃഷി. ഈ പ്രാണിയുടെ ലാർവകൾ പച്ചക്കറി അവശിഷ്ടങ്ങൾ, പഴവർഗ മാലിന്യങ്ങൾ, അടുക്കള മാലിന്യങ്ങൾ, തേങ്ങയുടെ അവശിഷ്ടങ്ങൾ തുടങ്ങി വിവിധ ജൈവ മാലിന്യങ്ങൾ അതിവേഗം ഭക്ഷണമാക്കുന്നു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇവ മാലിന്യങ്ങളെ രണ്ട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നു. ഒന്ന്, പോഷക സമൃദ്ധമായ ജൈവവളം. മറ്റൊന്ന്, പ്രോട്ടീൻ സമ്പുഷ്ടമായ ലാർവകൾ. കർഷകരെ സംബന്ധിച്ചിടത്തോളം സാധാരണയായി ഉപേക്ഷിക്കപ്പെടുന്ന വസ്തുക്കളെ വിലയേറിയ വിഭവങ്ങളാക്കി മാറ്റാൻ ഇതിലൂടെ കഴിയും. മാലിന്യ സംസ്കരണത്തിന് പണം ചെലവഴിക്കുന്നതിന് പകരം അതേ മാലിന്യങ്ങളിൽ നിന്ന് വളവും മൃഗത്തീറ്റയും ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. ലാർവകൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം അവശേഷിക്കുന്ന പദാർത്ഥം ജൈവാംശവും സസ്യപോഷകങ്ങളും ധാരാളമായി അടങ്ങിയ മികച്ച വളമാണ്. ഇത് പച്ചക്കറി കൃഷിയിലും ഫലവൃക്ഷങ്ങളിലും തെങ്ങിൻ തോട്ടങ്ങളിലും മറ്റ് കാർഷിക വിളകളിലും ഉപയോഗിക്കാം. ഇത് മണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും രാസവളങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും ചെയ്യും. എന്നാൽ ഇതിന്റെ ഏറ്റവും വലിയ ആകർഷണം ലാർവകൾ തന്നെയാണ്. ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ ലാർവകളിൽ ഉയർന്ന അളവിൽ പ്രോട്ടീനും ഊർജവും അടങ്ങിയിരിക്കുന്നു. ഇവ കോഴികൾക്കും താറാവുകൾക്കും മത്സ്യങ്ങൾക്കും പന്നികൾക്കും വളർത്തുമൃഗങ്ങൾക്കും പച്ചയായോ ഉണക്കിയോ നൽകാം. കോഴി വളർത്തലിലും മത്സ്യകൃഷിയിലും ഏർപ്പെട്ടിരിക്കുന്ന കർഷകർ ഇന്ന് തീറ്റ ചെലവ് വർദ്ധിക്കുന്നതിൽ ആശങ്കയിലാണ്. സോയാബീൻ മീൽ, ഫിഷ് മീൽ തുടങ്ങിയ തീറ്റ ഘടകങ്ങളുടെ വില ദിനം പ്രതി ഉയരുകയാണ്. പ്രാദേശികമായി ലഭ്യമായ ജൈവ മാലിന്യങ്ങൾ ഉപയോഗിച്ച് ഫാമിൽ തന്നെ BSF ലാർവകൾ ഉൽപ്പാദിപ്പിച്ചാൽ തീറ്റ ചെലവ് കുറയ്ക്കാനും കോഴികളുടെയും മത്സ്യങ്ങളുടെയും ആരോഗ്യകരമായ വളർച്ച ഉറപ്പാക്കാനും കഴിയും. വീട്ടുവളപ്പിലെ കോഴി വളർത്തലിന് BSF വളരെ ചെലവ് കുറഞ്ഞ പ്രോട്ടീൻ സ്രോതസ്സാണ്. മത്സ്യകർഷകർക്ക് ഇത് വാണിജ്യ തീറ്റകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്ന മികച്ച പോഷക പൂരകവുമാണ്. സംയോജിത കൃഷി നടത്തുന്നവർക്ക് ഒരേ BSF യൂണിറ്റ് ഉപയോഗിച്ച് മാലിന്യ സംസ്കരണവും വളനിർമ്മാണവും തീറ്റ ഉൽപ്പാദനവും നടത്താൻ കഴിയും. കേരളത്തിന്റെ ചൂടും ഈർപ്പവുമുള്ള കാലാവസ്ഥ വർഷം മുഴുവൻ BSF ഉൽപ്പാദനത്തിന് അനുയോജ്യമാണ്. വളരെ ലളിതമായ സൗകര്യങ്ങൾ മാത്രം മതിയാകുന്നതിനാൽ ചെറുകിട കർഷകർക്കും കുടുംബശ്രീ സംഘങ്ങൾക്കും യുവ സംരംഭകർക്കും അധിക വരുമാന മാർഗമായി ഇത് സ്വീകരിക്കാവുന്നതാണ്. സാധാരണ ഈച്ചകളിൽ നിന്ന് വ്യത്യസ്തമായി പ്രായപൂർത്തിയായ ബ്ലാക്ക് സോൾജിയർ ഫ്ലൈകൾ മനുഷ്യഭക്ഷണത്തിൽ ഇരിക്കാറില്ല. രോഗങ്ങൾ പരത്തുന്ന പ്രധാന വാഹകരായും ഇവയെ കണക്കാക്കുന്നില്ല. അതിനാൽ ഫാമിലെ ശുചിത്വം നിലനിർത്തുന്നതിനും പോഷകങ്ങളുടെ പുനഃചംക്രമണത്തിനും ഇവ സഹായകമാണ്. ലഭ്യമായ വിഭവങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിലാണ് ഭാവിയിലെ കൃഷിയുടെ വിജയം. മാലിന്യത്തിൽ നിന്ന് സമ്പത്തിലേക്ക് എന്ന ആശയത്തിന്റെ മികച്ച ഉദാഹരണമാണ് ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ. ഇന്ന് മാലിന്യമായി കണക്കാക്കുന്ന വസ്തുക്കൾ നാളെയുടെ ജൈവവളവും പോഷക സമൃദ്ധമായ മൃഗത്തീറ്റയുമായി മാറുന്നു. തീറ്റ ചെലവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ സുസ്ഥിര കൃഷിക്ക് പ്രാധാന്യം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ കൃഷി കർഷകർക്ക് ചെലവ് കുറയ്ക്കാനും ഫാമിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും അധിക വരുമാനം നേടാനുമുള്ള ഒരു പ്രായോഗിക അവസരമാണ്. അതുകൊണ്ട് കൂടുതൽ ലാഭകരവും സുസ്ഥിരവുമായ കൃഷിക്കായി
ഇത്തരം നൂതന സാങ്കേതിക വിദ്യകൾ നമുക്ക് സ്വീകരിക്കാം.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവെക്കാം. നിങ്ങൾക്കറിയാമോ,
1: ധ്യാനം ജീവിതത്തിന് ഗുണം ചെയ്യുന്നു. ശാന്തചിത്തനായി ഏകാഗ്രതയോടെ തന്നിലും സകല ചരാചരങ്ങളിലും കുടികൊള്ളുന്ന പരമമായ ചൈതന്യം ഒന്നു തന്നെയാണെന്നും അതിൻ്റെ സ്ഫുരണമാണ് തൻ്റെ ഹൃദയത്തിലും തിങ്ങി നിറഞ്ഞിരിക്കുന്നത് എന്നുമുള്ള ഉത്തമ ബോധത്തോടെ ഹൃദയോന്മുഖമായി നടത്തുന്ന ഉപാസനയാണ് ധ്യാനം. ജീവിതത്തിന് സമഗ്രമായ ഗുണം പ്രദാനം ചെയ്യുന്ന ക്രിയാമാർഗമാണ് ധ്യാനം. മനഃശാന്തി പ്രദാനം ചെയ്യുന്ന ധ്യാനം കാലപ്പഴക്കം കൊണ്ട് മനസ്സിലടിഞ്ഞിട്ടുള്ള മാലിന്യങ്ങളെ നിർമാർജനം ചെയ്ത് മനസ്സംസ്കരണത്തിന് വഴിതെളിക്കുന്നു. കേവലം സംസ്കരണത്തിനുള്ള ഉപാധി എന്നതിലപ്പുറം മനുഷ്യജന്മത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമായ ജീവാത്മാ പരമാത്മാ ലയനം എന്ന മോക്ഷമാർഗത്തിലേക്ക് എത്തുന്നതിനുള്ള ആദ്യ സാധന എന്ന നിലയിലും ധ്യാനം പ്രാധാന്യമർഹിക്കുന്നു. ധ്യാനത്തിലൂടെ ലഭിക്കുന്ന ഫലസിദ്ധിയെ ആധുനിക ശാസ്ത്രം അംഗീകരിച്ചിട്ടുണ്ട്. മനഃശുദ്ധി, ഇന്ദ്രിയശുദ്ധി തുടങ്ങി ഹൃദയശുദ്ധി വരെ സമാർജിക്കാൻ ധ്യാനത്തോളം സഹായകരമായ മറ്റൊരു സാധനോപാധിയില്ല. മനസ്സിനെ ഏകാഗ്രമാക്കി ഒരു ബിന്ദുവിലോ ഹൃദയക്ഷേത്രത്തിലോ കേന്ദ്രീകരിക്കാൻ സാധിച്ചാൽ മറ്റെല്ലാ ചിന്തകളിൽ നിന്നും ചഞ്ചലതകളിൽ നിന്നും മോചിതമായി മനസ്സിനെ, പ്രാണനെ ഈശ്വരോന്മുഖമാക്കാൻ കഴിയും. ധ്യാനത്തിൻ്റെ അഗാധ തലങ്ങളിലെത്തുമ്പോൾ മസ്തിഷ്കത്തിലെ ബീറ്റാ തരംഗങ്ങൾ ആൽഫ, ഡെൽറ്റ, ഗാമ, തീറ്റ തുടങ്ങിയ തരംഗങ്ങളായി പരിണമിക്കുന്നുവെന്ന് ആധുനിക ശാസ്ത്രം തെളിയിക്കുന്നു. ഇവയ്ക്ക് മസ്തിഷ്കത്തെ അനേകം മടങ്ങ് പ്രവർത്തന നിരതമാക്കാൻ കഴിയുമത്രേ. വിദേശ സർവകലാശാലകൾ തങ്ങളുടെ അംഗീകൃത മെഡിക്കൽ ഗ്രന്ഥങ്ങളിൽ ധ്യാനത്തിന് അർഹമായ സ്ഥാനമിപ്പോൾ നൽകി വരുന്നുണ്ട്. യുഗങ്ങൾ കൊണ്ട് മാത്രം നടക്കാനിടയുള്ള മനസ്സംസ്കരണം മുതൽ ജീവന്റെ ശുദ്ധീകരണം വരെ ത്വരിതപ്പെടുത്തി പരിണാമം സാക്ഷാത്കരിക്കാൻ ഉതകുന്ന സാധനോപാധിയായും ധ്യാനമാർഗത്തെ വിശേഷിപ്പിക്കുന്നുണ്ട്.
2: നാഷണൽ ലൈവ് സ്റ്റോക്ക് മിഷൻ കൃഷിയോടൊപ്പം പശുപാലനം, ആടുമേയ്ക്കൽ, കോഴിവളർത്തൽ എന്നിവയും ഗ്രാമീണ ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറയാണ്. കർഷകരുടെയും ഗ്രാമവാസികളുടെയും വരുമാനം ഉറപ്പിക്കുകയും പോഷക സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പ്രധാന പദ്ധതികളിലൊന്നാണ് നാഷണൽ ലൈവ് സ്റ്റോക്ക് മിഷൻ അഥവാ NLM. ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം കന്നുകാലി വളർത്തലിന്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക, മൃഗസംരക്ഷണ മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, കൂടാതെ ചെറുകിട കർഷകരുടെയും സ്ത്രീകളുടെയും വരുമാനം മെച്ചപ്പെടുത്തുക എന്നതാണ്. പ്രത്യേകിച്ച് ആട്, ചെമ്മരിയാട്, പന്നി, കോഴി തുടങ്ങിയ മേഖലകളിലാണ് ഈ പദ്ധതി കൂടുതൽ ഊന്നൽ നൽകുന്നത്. നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ വഴി മൃഗസംരക്ഷണ യൂണിറ്റുകൾ ആരംഭിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനും സാമ്പത്തിക സഹായവും സബ്സിഡിയും ലഭ്യമാണ്. മെച്ചപ്പെട്ട ഇനങ്ങൾ, തീറ്റ വികസനം, മൃഗാരോഗ്യ പരിപാലനം, പരിശീലനം എന്നിവയും പദ്ധതിയുടെ ഭാഗമാണ്. ഇതിലൂടെ രോഗപ്രതിരോധ ശേഷിയുള്ള ഉൽപാദനക്ഷമത കൂടിയ കന്നുകാലികളെ വളർത്താൻ സാധിക്കുന്നു. ഈ പദ്ധതിയുടെ മറ്റൊരു പ്രധാന സവിശേഷത സ്വയം തൊഴിൽ പ്രോത്സാഹനമാണ്. യുവാക്കൾക്കും വനിതകൾക്കും മൃഗസംരക്ഷണ മേഖലയിലൂടെ സംരംഭങ്ങൾ ആരംഭിക്കാൻ ഇത് സഹായിക്കുന്നു. ഗ്രാമീണ മേഖലയിൽ സ്ഥിരവരുമാനം ഉറപ്പാക്കുന്നതിനും കുടിയേറ്റം കുറയ്ക്കുന്നതിനും NLM പ്രധാന പങ്കുവഹിക്കുന്നു. നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്ന, കർഷക ജീവിതം മെച്ചപ്പെടുത്തുന്ന ഒരു സമഗ്ര പദ്ധതിയാണ്. കൃഷിയോടൊപ്പം മൃഗസംരക്ഷണവും വരുമാനത്തിന്റെ ഉറവിടമാക്കി മാറ്റുന്നതിലൂടെ ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തിലേക്ക് നാടിനെ നയിക്കാൻ ഈ പദ്ധതി സഹായിക്കുന്നു.
1: ഇനി ഇന്നത്തെ പരിപാടിയുടെ തുടക്കത്തിൽ ശ്രോതാക്കളോട് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം എന്താണെന്നറിയണ്ടേ? ചോദ്യമിതായിരുന്നു, കൃഷിയിടത്തിൽ കീടനിയന്ത്രണത്തിന് ഫിറമോൺ കെണികൾ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുന്നത്? ഉത്തരം കേട്ടോളൂ. കൃഷിയിടത്തിലെ കീടനിയന്ത്രണത്തിന് പരിസ്ഥിതി സൌഹൃദവും ഫലപ്രദവുമായ ഒരു സാങ്കേതിക വിദ്യയാണ് ഫിറമോൺ കെണികൾ. ഫെറമോണുകൾ എന്നത് ഒരേ വർഗത്തിൽപ്പെട്ട പ്രാണികൾ പരസ്പരം ആശയവിനിമയം നടത്താൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥങ്ങളാണ്. പ്രത്യേകിച്ച് ഇണയെ ആകർഷിക്കുന്നതിനാണ് ഇവ പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഫെറമോൺ കെണികളിൽ പെൺപ്രാണികൾ പുറപ്പെടുവിക്കുന്ന ലൈംഗിക ഹോർമോണിന്റെ കൃത്രിമ രൂപമാണ് ഉപയോഗിക്കുന്നത്. ഇതിന്റെ ഗന്ധം ആൺപ്രാണികളെ ആകർഷിച്ച് കെണിയിലേക്ക് എത്തിക്കുന്നു. കെണിയിൽ കുടുങ്ങുന്ന ആൺപ്രാണികൾ നശിക്കുന്നതിനാൽ ഇണചേരൽ കുറയുകയും അതുവഴി കീടങ്ങളുടെ എണ്ണം ക്രമേണ കുറയുകയും ചെയ്യുന്നു. ഫെറമോൺ കെണികൾ പ്രധാനമായും രണ്ട് ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. ഒന്നാമത്തേത് കീടനിരീക്ഷണത്തിനാണ്. കെണിയിൽ എത്ര കീടങ്ങൾ കുടുങ്ങുന്നുവെന്ന് നിരീക്ഷിക്കുന്നതിലൂടെ ഒരു കീടബാധ ആരംഭിച്ചിട്ടുണ്ടോ എന്നും അതിന്റെ തീവ്രത എത്രയാണെന്നും കർഷകന് മനസ്സിലാക്കാൻ കഴിയും. ഇതുവഴി കീടനാശിനികൾ അനാവശ്യമായി പ്രയോഗിക്കുന്നത് ഒഴിവാക്കാം. രണ്ടാമത്തേത് കൂട്ടത്തോടെ കീടങ്ങളെ പിടികൂടി നിയന്ത്രിക്കുന്നതിനാണ്. ആവശ്യമായ എണ്ണത്തിൽ ഫെറമോൺ കെണികൾ സ്ഥാപിച്ചാൽ ആൺപ്രാണികളുടെ എണ്ണം ഗണ്യമായി കുറയ്ക്കാൻ കഴിയും. ചില സാഹചര്യങ്ങളിൽ ആൺ പെൺ പ്രാണികളുടെ ഇണചേരൽ തടസ്സപ്പെടുത്തി കീടങ്ങളുടെ പ്രജനനം തന്നെ കുറയ്ക്കാനും ഈ സാങ്കേതിക വിദ്യ സഹായിക്കുന്നു. പഴീച്ച, വഴുതനയിലെ തണ്ടുതുരപ്പൻ, കായ്തുരപ്പൻ, തെങ്ങിലെ കൊമ്പൻ ചെല്ലി, വിവിധ പുഴുക്കൾ തുടങ്ങി നിരവധി കീടങ്ങളുടെ നിയന്ത്രണത്തിനായി ഫെറമോൺ കെണികൾ വ്യാപകമായി ഉപയോഗിക്കുന്നു. ഫെറമോൺ കെണികളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇവ ഒരു പ്രത്യേക കീടവർഗത്തെ മാത്രമേ ആകർഷിക്കുകയുള്ളൂ എന്നതാണ്. അതിനാൽ പരാഗണം നടത്തുന്ന തേനീച്ചകൾ, പ്രകൃതിദത്ത ശത്രുക്കൾ തുടങ്ങിയ ഉപകാരപ്രദമായ ജീവികൾക്ക് യാതൊരു ദോഷവും ഉണ്ടാകില്ല. കൂടാതെ വിളകളിൽ കീടനാശിനി അവശിഷ്ടങ്ങൾ ഉണ്ടാകുകയുമില്ല. അതിനാൽ രാസ കീടനാശിനികളുടെ ഉപയോഗം കുറയ്ക്കാനും പരിസ്ഥിതിയെ സംരക്ഷിക്കാനും വിളകളുടെ ആരോഗ്യകരമായ ഉൽപ്പാദനം ഉറപ്പാക്കാനും സഹായിക്കുന്ന സംയോജിത കീടനിയന്ത്രണ രീതിയിലെ ഒരു പ്രധാന ഉപാധിയാണ് ഫെറമോൺ കെണികൾ. ഇന്നത്തെ പരിപാടി ശ്രദ്ധാപൂർവം കേട്ട എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്നേഹത്തോടെ നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം കൃഷ്ണ ദിലീപ്. വയലും വീടും

0: ഈഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: ഈഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

ആകാശവാണി FIB കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തിരുവനന്തപുരം ജില്ലയിലെ പെരുങ്കടവിള ബ്ലോക്കിന് കീഴിലുള്ള ആര്യങ്കോട്, ഒറ്റശേഖരമംഗലം, കള്ളിക്കാട്, അമ്പൂരി, വെള്ളറട, കുന്നത്തുകാൽ, പെരുങ്കടവിള, പെരുമ്പഴുതൂർ, കൊല്ലയിൽ എന്നീ കൃഷിഭവനുകളിൽ തെങ്ങിൻ തൈകൾ സബ്സിഡി നിരക്കിൽ ലഭ്യമാണ്. നാടൻ തെങ്ങിൻ തൈകൾ 50 രൂപ നിരക്കിലും സങ്കരയിനം തൈകൾ 125 രൂപ നിരക്കിലും വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. കർഷകർ അതാത് കൃഷിഭവനുകളുമായി ബന്ധപ്പെടണമെന്ന് ആര്യങ്കോട് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അഖില ജീവി അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 7907752899 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. സ്റ്റേറ്റ് ഹോർട്ടികൾച്ചർ മിഷൻ പദ്ധതി പ്രകാരം ഓണക്കാലത്ത് വിളവെടുക്കുന്നതിനായി ചെണ്ടുമല്ലി തൈകൾ പുനലൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുടെ പരിധിയിൽ വരുന്ന പത്തനാപുരം, പിറവന്തൂർ, വിളക്കുടി, തലവൂർ, പട്ടാഴി, പട്ടാഴി വടക്ക്, പുനലൂർ എന്നീ കൃഷിഭവനുകളിൽ നിന്ന് സൌജന്യമായി വിതരണം ചെയ്യുന്നതാണെന്ന് പുനലൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ രതീഷ് PR അറിയിച്ചു. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിൽ ജൈവരോഗ കീടനിയന്ത്രണ സൂക്ഷ്മാണുക്കളും ജീവാണുവളങ്ങളും വ്യാപകമായി ഉൽപ്പാദിപ്പിച്ച് വിതരണത്തിന് തയ്യാറായിരിക്കുന്നു. രോഗനിയന്ത്രണത്തിന് സൂക്ഷ്മാണുക്കളായ സ്യൂഡോമോണാസ് ഫ്ലൂറസെൻസ്, ട്രൈക്കോഡെർമ വിരിഡെ എന്നിവ പൊടി രൂപത്തിലും ദ്രാവക രൂപത്തിലും ലഭ്യമാണ്. കീടനിയന്ത്രണോപാധികളായ ബ്യൂവേറിയ ബാസിയാന, ലക്കാനിസീലിയം ലക്കാനി, മെറ്റാറൈസിയം, പെസിലോമൈസസ് തുടങ്ങിയവ ലഭ്യമാണ്. ജീവാണുവളങ്ങളായ മൈക്കോറൈസ, ഫോസ്ഫറസ് ജീവാണുവളം, അസോസ്പൈറലം എന്നിവയും ജൈവകീട രോഗ നിയന്ത്രണ കോംബി പാക്കറ്റുകൾ, വെർമി കമ്പോസ്റ്റ്, നീം ഗാർലിക് സോപ്പ് എന്നിവയും തയ്യാറാണ്. ആവശ്യക്കാർക്ക് വേണ്ട അളവിൽ പാക്ക് ചെയ്ത് നൽകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസ് സമയത്ത് ബന്ധപ്പെടുക. വിളിക്കേണ്ട നമ്പറുകൾ 9747238532, മറ്റൊരു നമ്പർ 0487269987. കേരളത്തിലെ കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുകയും കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതിയാണ് പൾസസ് മിഷൻ. പയറുവർഗ വിളകളുടെ മൂല്യവർദ്ധന ഉറപ്പാക്കുകയും കൊയ്ത്തിനുശേഷമുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനും പ്രോസസിംഗ് ആൻഡ് പാക്കേജിംഗ് യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനും ഈ പദ്ധതിയിലൂടെ ധനസഹായം നൽകുന്നു. പയർ ഉൽപാദന മേഖലയുമായി ബന്ധപ്പെട്ട ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനുകൾ, സ്വയം സഹായ സംഘങ്ങൾ, പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റികൾ, ക്ലസ്റ്റർ ലെവൽ ഫെഡറേഷനുകൾ, വ്യക്തികൾ, രജിസ്റ്റർ ചെയ്ത സംഘടനകൾ എന്നിവർക്ക് ഈ പദ്ധതിക്ക് അപേക്ഷിക്കാം. ഗ്രൂപ്പ് വിഭാഗത്തിൽ അപേക്ഷിക്കുന്ന FPO, CLF, PACS തുടങ്ങിയ സ്ഥാപനങ്ങൾ കുറഞ്ഞത് 2 വർഷമായി പ്രവർത്തിച്ചു വരുന്നവരായിരിക്കണം. വ്യക്തിഗത വിഭാഗത്തിൽ അപേക്ഷിക്കുന്നവർക്ക് 21 വയസ്സ് പൂർത്തിയായിരിക്കണം. പദ്ധതി ചെലവിന്റെ കുറഞ്ഞത് 15% സ്വന്തം വിഭവങ്ങളിൽ നിന്ന് കണ്ടെത്താനുള്ള സാമ്പത്തിക ശേഷിയുള്ളവരും ആയിരിക്കണം. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ, വനിതകൾ, മലനിര മേഖലകൾ, ആസ്പിറേഷണൽ ജില്ലകൾ, PMDDKY പദ്ധതിയിൽ ഉൾപ്പെട്ട കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ കർഷകർക്കും ഗ്രൂപ്പുകൾക്കും പ്രത്യേക പരിഗണന ലഭിക്കും. ഒരു യൂണിറ്റിന് പദ്ധതി ചെലവിന്റെ 33% വരെ, പരമാവധി 25 ലക്ഷം രൂപ വരെ സബ്സിഡി ലഭിക്കും. പൾസസ് മിഷൻ പദ്ധതിയിൽ ധനസഹായം ലഭിക്കാൻ ബാങ്ക് വായ്പ നിർബന്ധമായും എടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടുക. കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിച്ചു. ഇനി കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 21,600, ആലപ്പുഴ 22,700, ചെങ്ങന്നൂർ 27,000, കോട്ടയം 26,000, എറണാകുളം 22,000, ആലുവ 23,500. കൊപ്ര ക്വിന്റലിന് കൊല്ലം 13,100, എറണാകുളം 12,900, വടക്കൻ പറവൂർ 13,000. തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് ആലപ്പുഴ 3,100, എറണാകുളം 3,900, വടക്കൻ പറവൂർ 3,800. നാളികേരം തൊണ്ടോട് കൂടിയത് 1,000, നെയ്യാറ്റിങ്കര 20,000, കായംകുളം 19,000. നാളികേരം തൊണ്ടില്ലാത്തത് 1,000, നെയ്യാറ്റിങ്കര 18,000, ചെങ്ങന്നൂർ 26,000, എറണാകുളം 23,000. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,600, തൊടുപുഴ 2,900, കട്ടപ്പന 2,700. കുരുമുളക് അൺഗാർബിൾ ക്വിന്റലിന് നെടുമങ്ങാട് 66,000, പാല 67,000. കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ സമാപിച്ചു.

0: അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. കിഴക്കൻ ഇന്ത്യയുടെ വികസനമാണ് വികസിത ഭാരതത്തിന്റെ അടിത്തറയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർഷകർക്ക് PM കിസാൻ പദ്ധതിയുടെ 23-ാം ഗഡു പ്രധാനമന്ത്രി വിതരണം ചെയ്തു. ചർമ്മരോഗങ്ങൾക്കുള്ള മരുന്നുകൾ, വേദന സംഹാരികൾ ഉൾപ്പെടെ 16 മരുന്നുകൾ നിരോധിച്ച് കേന്ദ്ര സർക്കാർ. അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങൾക്ക് ഒരുങ്ങി രാജ്യം. ദേശീയതല പരിപാടിക്ക് കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നാളെ നേതൃത്വം നൽകും. നീറ്റ് UG പുനഃപരീക്ഷ നാളെ. പരീക്ഷ ഉച്ചയ്ക്ക് 2 മുതൽ വൈകുന്നേരം 5:15 വരെ. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. അഫ്ഗാനിസ്ഥാനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 219 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. 2047 വികസിത രാജ്യം എന്ന ലക്ഷ്യത്തിനായി പ്രയത്നിക്കുകയാണ് ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമബംഗാളിലെ താരകേശ്വറിൽ പശ്ചിംബംഗാ ദിവസ് ആഘോഷങ്ങളിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിന്റെ അടിത്തറ കിഴക്കൻ ഇന്ത്യയുടെ വികസനമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.
2: आज PM किसान सम्मान निधि के तहत देश भर के 9 करोड़ से अधिक किसानों के बैंक खातों में पैसे भेजे गए हैं और पश्चिम बंगाल के किसानों के लिए एक और खुशी की खबर है. आज से राज्य में PM फसल बीमा योजना शुरू की जा रही है. फसल बीमा योजना मुश्किल समय में किसान के परिवार को सहारा देगी. फसल को नुकसान होने पर കിസാൻ പർ ബോജ് നഹി പഡേഗാ.
1: പ്രധാനമന്ത്രി PM കിസാൻ പദ്ധതിയുടെ 23-ാമത് ഗഡുവും അദ്ദേഹം വിതരണം ചെയ്തു. PM കിസാൻ സമ്മാൻ നിധിയുടെ 23-ാമത് ഗഡു വിതരണത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം ശ്രീകാര്യത്തുള്ള കേന്ദ്ര കിഴങ്ങുവർഗവിള ഗവേഷണ കേന്ദ്രത്തിൽ PM കിസാൻ ഉത്സവ് ദിവസ് സംഘടിപ്പിച്ചു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. കർഷകക്ഷേമത്തിനും ഗ്രാമീണ പുരോഗതിക്കുമുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയുടെ പ്രതിഫലനമാണ് PM കിസാൻ സമ്മാൻ നിധിയെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യാതിർത്തികളിലൂടെയുള്ള നുഴഞ്ഞുകയറ്റം തടഞ്ഞ് ദേശസുരക്ഷ ഉറപ്പാക്കുന്നതിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. മഹാരാഷ്ട്രയിലെ കോലാപൂരിൽ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാംസ്കാരിക പുനരുജ്ജീവനം, സുരക്ഷ തുടങ്ങിയ മേഖലകളിൽ ശ്രദ്ധേയമായ മുന്നേറ്റങ്ങൾക്കാണ് കഴിഞ്ഞ 12 വർഷങ്ങളിൽ രാജ്യം സാക്ഷ്യം വഹിച്ചതെന്നും ശ്രീ അമിത്ഷാ പറഞ്ഞു. ഇന്ത്യൻ നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജ്യത്തിന് സമർപ്പിക്കും. കൊൽക്കത്തയിൽ നടക്കുന്ന ചടങ്ങിൽ INS ദുനഗിരി, INS സൻശോധക്, INS അഗ്രേ എന്നീ കപ്പലുകൾ നാവികസേനയുടെ ഭാഗമാകും. 75%ത്തിലധികം തദ്ദേശീയ ഉള്ളടക്കമുള്ള കപ്പലുകളുടെ നിർമ്മാണത്തിൽ 200-ലധികം സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് നാവികസേന അറിയിച്ചു. ബ്രിക്സ് രാജ്യങ്ങളിലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗത്തിന് ഇന്ത്യ വേദിയാകും. 2 ദിവസത്തെ യോഗം മറ്റന്നാൾ ആരംഭിക്കും. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അധ്യക്ഷത വഹിക്കും. ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ പ്രതിനിധികൾ സുരക്ഷയുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ പങ്കുവയ്ക്കും. സുരക്ഷാ വെല്ലുവിളികൾ നേരിടുന്നതിൽ ആധുനിക സാങ്കേതിക വിദ്യയുടെ പങ്ക്, പുതുതായി രൂപപ്പെടുന്ന സുരക്ഷാ പ്രശ്നങ്ങൾ എന്നീ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്യുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. 16 ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ മരുന്നുകളുടെ നിർമ്മാണം, വിൽപ്പന, വിതരണം എന്നിവ നിരോധിച്ച് കേന്ദ്ര സർക്കാർ. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം വിദഗ്ധ സമിതി നടത്തിയ പരിശോധനയിൽ ഈ മരുന്ന് സംയോജനങ്ങൾക്ക് മതിയായ ഗുണനിലവാരമില്ലെന്നും ആരോഗ്യത്തിന് ഹാനികരമാണെന്നും കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. ചർമ്മരോഗങ്ങൾക്കുള്ള മരുന്നുകൾ, വേദന സംഹാരി, ആന്റിബയോട്ടിക് മരുന്നുകൾ തുടങ്ങിയവയാണ് നിരോധിച്ചത്. സുരക്ഷിതവും ഫലപ്രദവും ശാസ്ത്രീയ അടിത്തറയുള്ളതുമായ മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം അറിയിച്ചു. നീറ്റ് UG പുനഃപരീക്ഷ നാളെ നടക്കും. ഇതിനു മുന്നോടിയായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി രാജ്യവ്യാപകമായി മോക് ഡ്രിൽ സംഘടിപ്പിച്ചു. 22.79 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് നാളെ പരീക്ഷ എഴുതുന്നത്. രാജ്യത്തെ 551 നഗരങ്ങളിലും 14 വിദേശ നഗരങ്ങളിലും പരീക്ഷാ കേന്ദ്രങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് 2 മുതൽ വൈകുന്നേരം 5:15 വരെയാണ് പരീക്ഷ. അതേസമയം ഒരു വിദ്യാർത്ഥിക്ക് പ്രത്യേക അപേക്ഷയെ തുടർന്ന് പരീക്ഷാ കേന്ദ്രം അബുദാബിയിൽ നിന്ന് നാഗ്പൂരിലേക്ക് മാറ്റാൻ NTA അനുമതി നൽകി. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് ലക്ഷദ്വീപിൽ വികസിത ഭാരത് സങ്കല്പ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. ദ്വീപുകളിലെ വികസനം ലക്ഷ്യമിട്ട് വിവിധ പരിപാടികളിലും അദ്ദേഹം പങ്കെടുത്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.
0: കഴിഞ്ഞ 3 ദിവസമായി ലക്ഷദ്വീപിൽ തുടരുന്ന കേന്ദ്ര സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് തലസ്ഥാന ദ്വീപായ കവരത്തിയിൽ പ്രവേശനോത്സവങ്ങളുടെ ഭാഗമായി പങ്കെടുത്തു. വിദ്യാർത്ഥികൾക്ക് പഠന സഹായ കിറ്റുകൾ വിതരണം ചെയ്തു. പ്രധാനമന്ത്രി പോഷൺ ശക്തി നിർമ്മാൺ പദ്ധതി ഏറ്റവും മികച്ച രീതിയിൽ നടപ്പിലാക്കിയ പ്രദേശമെന്ന അംഗീകാരം ലക്ഷദ്വീപിന് ലഭിച്ചതായി വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി അവനീഷ് കുമാർ ചടങ്ങിൽ അറിയിച്ചു. തുടർന്ന് കവരത്തി ദ്വീപിൽ പ്രവർത്തന പുരോഗതിയിലുള്ള സ്കൂൾ കെട്ടിട സമുച്ചയം, ഓട്ടെക് മാതൃകയിൽ പ്രവർത്തന സജ്ജമാക്കുന്ന ഡീസാലിനേഷൻ കുടിവെള്ള നിർമ്മാണ പ്ലാന്റ് എന്നിവ കേന്ദ്രമന്ത്രി സന്ദർശിച്ചു. നാളെ അഗത്തിദ്വീപിൽ സംഘടിപ്പിക്കുന്ന അന്തർദേശീയ യോഗാ ദിനാഘോഷ പരിപാടികളിലും കേന്ദ്രമന്ത്രി പങ്കെടുക്കും.
1: അന്താരാഷ്ട്ര യോഗാ ദിനം നാളെ. കൊൽക്കത്തയിൽ നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി മധ്യപ്രദേശിലെ ജബൽപൂരിൽ നടക്കുന്ന പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു മുഖ്യാതിഥിയാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് സ്ലോവാക് റിപ്പബ്ലിക്കിൽ നിരവധി പരിപാടികൾ സംഘടിപ്പിക്കും. ഇന്ത്യൻ എംബസി നിലവിൽ 2 പ്രതിദിന യോഗ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നുണ്ടെന്ന് സ്ലോവാക് റിപ്പബ്ലിക്കിലെ ഇന്ത്യൻ അംബാസിഡർ അപൂർവ് ശ്രീവാസ്തവ ആകാശവാണിയോട് പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: സ്ലോവാക് തലസ്ഥാനമായ ബ്രാറ്റിസ്ലാവയിലെ സിറ്റി സെന്ററിലായിരിക്കും ഇന്ത്യൻ എംബസിയുടെ പ്രധാന യോഗാ ദിന പരിപാടി. പ്രസിദ്ധമായ ബ്രാറ്റിസ്ലാവ കാസിലും യോഗാ ദിന പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ടെന്ന് ഇന്ത്യൻ അംബാസിഡർ അപൂർവ ശ്രീവാസ്തവ ആകാശവാണിയോട് പറഞ്ഞു. 100 കണക്കിന് യോഗ സ്റ്റുഡിയോകളാണ് നിലവിൽ സ്ലോവാക്കിയയിൽ പ്രവർത്തിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്ര

0: മോദി അടുത്തിടെ നടത്തിയ സ്ലോവാക്യൻ സന്ദർശനത്തിനിടെ ആയുഷ് ഒപ്പുവെച്ച ധാരണാപത്രം സ്ലോവാക്യയിൽ യോഗയ്ക്ക് കൂടുതൽ പ്രചാരം നൽകാൻ സഹായിക്കും എന്നും അംബാസിഡർ ചൂണ്ടിക്കാട്ടി.
1: യോഗ ദിനത്തിന് മുന്നോടിയായി യുഎയിലെ ഇന്ത്യൻ അംബാസിഡർ ദീപക് മിത്തലിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ സോഷ്യൽ സെന്റർ അൽ ഐൻ ഇന്ന് യോഗ പരിപാടി സംഘടിപ്പിച്ചു. നാളെ രാവിലെ 5:30 മുതൽ 6:30 വരെ ദുബായ് പോലീസ് ഓഫീസേഴ്സ് ക്ലബിൽ യോഗ സെഷൻ നടക്കും. അബുദാബിയിലെ ഇന്ത്യൻ എംബസി രാവിലെ 8 മുതൽ 9 വരെ യോഗ പരിപാടി ഒരുക്കിയിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 219 റൺസ് വിജയലക്ഷ്യം. ടോസ് നേടിയ അഫ്ഗാൻ ബാറ്റിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 23 ഓവറിൽ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 172 റൺസ് എന്ന നിലയിലാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നെതർലാൻഡ്സ് സ്വീഡനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10:30 ടെക്സാസിലെ ഹൂസ്റ്റണിലാണ് മത്സരം. പുലർച്ചെ 1:30 നടക്കുന്ന മത്സരത്തിൽ ജർമ്മനി ഐവറി കോസ്റ്റുമായി ഏറ്റുമുട്ടും. രാവിലെ 5:30 ക്യുറസോവ ഇക്വഡോർ പോരാട്ടം. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ 8 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെയും മറ്റന്നാളും, കർണാടക തീരത്ത് നാളെ മുതൽ ചൊവ്വാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135 പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ മൈ ഗോഫ്, നമോ ആപ്പ് അല്ലെങ്കിൽ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാവുന്നതാണ്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കെ ടി തോമസിന് പത്മവിഭൂഷണും നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണും സമ്മാനിക്കും. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് sc.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. കിഴക്കൻ ഇന്ത്യയുടെ വികസനമാണ് വികസിത ഭാരതത്തിന്റെ അടിത്തറയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർഷകർക്ക് പിഎം കിസാൻ പദ്ധതിയുടെ 23 ഗഡു പ്രധാനമന്ത്രി വിതരണം ചെയ്തു. ചർമ്മരോഗങ്ങൾക്കുള്ള മരുന്നുകൾ, വേദന സംഹാരികൾ ഉൾപ്പെടെ 16 മരുന്നുകൾ നിരോധിച്ച് കേന്ദ്ര സർക്കാർ. അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങൾക്ക് ഒരുങ്ങി രാജ്യം. ദേശീയതല പരിപാടിക്ക് കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നാളെ നേതൃത്വം നൽകും. നീറ്റ് യുജി പുനഃപരീക്ഷ നാളെ. പരീക്ഷ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5:15 വരെ. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. അഫ്ഗാനിസ്ഥാനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 219 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: യുവവാണി.

പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111

0: എന്ന് ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്.
1: മൊഴിയുറവകൾ. മറവിയിൽ ആണ്ടുപോയ ശബ്ദശകലങ്ങൾ, ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, ഓർമ്മകൾ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിലെ മൊഴിമുത്തുകൾ. കേൾക്കാം മൊഴിയുറവകൾ നാളെ വൈകിട്ട് 5 മണിക്ക്. സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ AR അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: ആകാശവാണി ഒരു ഗോവൻ ട്രിപ്പ് നാടകം രണ്ടാം ഭാഗം. രചന അജിത് നമ്പ്യാർ. ശബ്ദം നൽകുന്നവർ ആരതി ലാൽ ബി, സെവിൽ ജിഹാൻ, അനീഷ് ദേവ്, ജയദേവ് രവി, വിജു നീരാവിൽ, പാർവതി ജി ആർ. സംവിധാനം റൂബി ബാബു.
1: മാഡം, നിന്നെ ഹെസറിയനു വേറെ അറിയും.
2: സർ, മൈ നെയിം ഈസ് മംഗളാദേവി. വി ആർ ഫ്രം കേരള.
1: മംഗളാദേവിയാ?
3: നിന്റെ പേര് കേട്ടിട്ട് എന്താ ഇൻസ്പെക്ടർ വാ വിളിക്കുന്നത്? ഈ പേര് ഇതുവരെയും കേട്ടിട്ടില്ലേ.
1: ദയവിട്ട് കുളിത്തുകൊള്ളി മാഡം. ഏ ബൊപ്പണ്ണ, ഇല്ലേ വരോ.
3: പോലീസ് സ്റ്റേഷനിൽ കുളിക്കാനൊക്കെ സൗകര്യമുണ്ടോ?
4: പൊട്ടി, കുളിക്കാനല്ലടി ഇരിക്കാൻ പറഞ്ഞതാ.
5: എങ്കി നമുക്ക് ഇരിക്കാം.
6: അവര് സംസാരിക്കട്ടെ, അതിനിടയിൽ ഞാൻ മനീഷിനെ വിളിക്കാം.
4: അവൻ എപ്പോഴാണ് മരുത് പാണ്ഡ്യ എന്ന് അറിയണമല്ലോ.

0: എന്റെ ദൈവമേ, നാട്ടുകാർ മൊത്തം ഗോവയിൽ വന്ന് റൂമെടുത്തെന്നാ തോന്നുന്നേ. 10-12 ഹോട്ടലായി കയറി ഇറങ്ങുന്നു, ഒരിടത്തും മുറി ഒഴിവില്ല. ഇതേതാ ഹോട്ടല്? ആർക്കെയോ? ആ, ഇവിടെ കൂടി നോക്കാം. എക്സ്ക്യൂസ് മീ, കൻ ഐ ഗെറ്റ് എ റൂം?
1: സോറി സർ, ഓൾ ബുക്ക്ഡ്.
0: ഛേ, ഇവിടെയില്ല. അടുത്ത ട്രെയിൻ പിടിച്ച് നാട്ടിലേക്ക് തന്നെ പോയാലോ? വേറൊരാൾ കൂടെ വന്നല്ലോ, റൂമായിരിക്കും തിരക്കുന്നത്.
2: ഒരു ഡബിൾ റൂം.
1: സോറി, നോ റൂം സർ.
2: ശേടാ, ഇത് വലിയ കഷ്ടമായല്ലോ, ഒരിടത്തും റൂമില്ല.
0: ഹേ ബ്രോ, നിങ്ങൾ മലയാളിയാണോ?
2: അതെ, ഞാൻ പുലർച്ചെ മുതൽ മുറിയും തിരക്കി നടക്കുക, ഒരിടത്തും ഒഴിവില്ലാന്ന ഒരേ പല്ലവിയ.
0: ഞാനും അതെ, ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നിൽക്കായിരുന്നു.
1: സർ, വൺ മിനിറ്റ്. ഇന്നലെ രാത്രി ചെക്ക് ഇൻ ചെയ്യേണ്ട ഒരു റൂമുണ്ട്, രണ്ട് ലേഡീസ് ബുക്ക് ചെയ്തതാണ്. അവർ ഇതുവരെ എത്തിയിട്ടില്ല. തൽക്കാലം നിങ്ങൾക്ക് രണ്ടാൾക്കും കൂടി ഫ്രഷ് ആവാൻ ഞാൻ ആ റൂം തരട്ടെ.
2: വലിയ ഉപകാരം സുഹൃത്തേ. ബ്രോ,
0: ഓ,
2: നമ്മൾ ഒരുമിച്ച് റൂം എടുത്താ ഇവര് മുറി തരാന്ന്.
0: ആ, ആയിക്കോട്ടെ. അല്ല, ഇനി മുറി ബുക്ക് ചെയ്ത പെണ്ണുങ്ങൾ വന്നാലേ നമ്മളെ ഇറക്കി വിടുവോ?
2: ആ, അതപ്പ നോക്കാം. ട്രെയിനിൽ എന്റെ ഉറക്കം ഒട്ടും ശരിയായില്ല, പെട്ടെന്നായിരുന്നു ഗോവ യാത്ര പ്ലാൻ ചെയ്തതേ.
0: ഞാനും അതെ. എന്റെ ഭാര്യയെ ഇൻഷുറൻസ് ഏജന്റുമാരുടെ സമ്മേളനം പറഞ്ഞ് പോയേക്കുവാ 4 ദിവസത്തേക്ക്. ആ ചാൻസിന് ഞാൻ ഗോവയ്ക്ക് ട്രെയിൻ കയറി.
2: കൊള്ളാലോ, എന്റെ കാര്യം.

0: ആ റൂമിന്റെ താക്കോൽ കിട്ടി, ബാഗ് എടുത്തോ, നമുക്ക് റൂമിലേക്ക് പോവാം.
1: ആ ശരി. ഫ്രഷായി പുറത്തിറങ്ങിയാലേ ആദ്യം പൂക്കളൊക്കെയുള്ള ഷർട്ട് കിട്ടുന്ന കടയിലേക്ക് പോണം.
0: അത് ശരിയാ, ഗോവയിൽ വന്ന ഒരു വൈബ് കിട്ടണമെങ്കിലേ പൂക്കളർ ഷർട്ട് തന്നെ ഇടണം.

0: ദയവിട്ടു കലകെ ഇല്ലില്ല മാഡം.
1: ശൈല ഇറങ്ങിക്കോളാം പറയുന്നു.
2: ആ
1: നമ്മൾ ബസ് സ്റ്റാൻഡിലെത്തി.
2: ഓ
0: എല്ലാ അനനുകൂലയ ഗാനത്താനി നാനു വിഷാദി സുത്തേന.
1: ഓക്കെ ഓക്കെ നോ പ്രോബ്ലം താങ്ക് യു.
0: നാനു നിമകെ ടാക്സി വ്യവസ്ഥ മാഡം ബഹുദേ.
1: നോ നോ താങ്ക് യു വിൽ ക്യാച്ച് എ ബസ്. താങ്ക് യു സർ.
0: ഓക്കെ ഓക്കെ ബൈ മാഡം.
1: ബൈ ബൈ.
3: ഹോ ദാ പോലീസ് ജീപ്പ് പോയി. ഗോവയിലേക്ക് കാറും എടുത്ത് വന്നിട്ട് ദാ ഇപ്പൊ കുന്താപുര ബസ് സ്റ്റാൻഡില് കുന്തം വിഴുങ്ങിയ പോലെ നിൽക്കുന്നു.
1: മൊത്തം കോമഡി ആയി എന്ന് പറഞ്ഞാ മതിയല്ല.
3: കോമഡിയോ? പോലീസ് സ്റ്റേഷനിൽ കയറിയതാണോ കോമഡി?
2: അല്ല, ഈ പോലീസ് സ്റ്റേഷനിൽ ശരിക്കും എന്താ സംഭവിച്ചത്?
3: നിന്റെ പേര് കേട്ടതോടെ കാറ് മോഷണം ആവിയായി പോയോ?
1: അത് പറയാം. ശരിക്കുവേ എന്റെ അനിയം പറ്റിച്ച പണിയായത്. അവൻ വീട്ടിൽ കാറിട്ട് ചെന്നൈക്ക് തിരികെ പോയെന്ന് പറഞ്ഞില്ലേ?
2: ആ അതുകൊണ്ടല്ലേ നീ കാറും എടുത്തിറങ്ങിയത്.
1: അതെ, പക്ഷെ അവനെ ഓൺലൈനിൽ ആ കാറിന്റെ പടം ഇട്ട് ഓൾറെഡി വിറ്റിരുന്നു.
2: ഓ, അപ്പൊ ഈ കാറ് വാങ്ങിയ ആളായിരിക്കണം മരുതുപാണ്ടി.
1: അതെ, കാറിരിക്കുന്ന ലൊക്കേഷൻ അവൻ മരുതുപാണ്ടിക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. പക്ഷെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയ ഉടനെയാണ് മരുതുപാണ്ടി കാറെടുക്കാൻ വന്നത്. കാറ് കാണാതായപ്പോ അയാള് പോലീസിൽ കംപ്ലൈന്റ് ചെയ്തു.
2: ബെസ്റ്റ്
1: പോലീസ് ആവട്ടെ കാറിലെ ജി പി എസ് വെച്ച് നമ്മളെ ട്രേസും ചെയ്തു.
2: നിന്റെ അനിയനാള് കൊള്ളാം, ഈ വിവരം നിന്നോടെങ്കിലും പറയണ്ടേ?
1: എടി, അവന് വേണ്ടത് ഞാൻ വയറ് നിറച്ച് കൊടുത്തിട്ടുണ്ട്.
2: അല്ല, ഈ ഇൻസ്പെക്ടർക്ക് എന്താ പെട്ടെന്ന് ബഹുമാനം തോന്നാൻ കാരണം?
1: എടി, ഇൻസ്പെക്ടർക്കേ ഈ അടുത്താണ് കൊച്ചുണ്ടായത്.
2: ഓ,
1: അതും ഒരുപാട് പ്രാർത്ഥനകൾക്ക് ശേഷം. അയാളും ഭാര്യയും കൂടി മംഗലാപുരത്തെ മംഗളാദേവി ക്ഷേത്രത്തിൽ പോയി തൊഴുതതിനു ശേഷമാണത്രേ അയാൾക്കൊരു പെൺകുഞ്ഞുണ്ടായത്. പെട്ടെന്ന് എന്റെ പേര് കേട്ടപ്പോ അയാളങ്ങ് സെന്റിമെന്റലായി പോയി. പിന്നെ മനീഷിനെ വിളിച്ച് സംസാരിച്ചപ്പോ കാര്യങ്ങളെല്ലാം ക്ലിയറായി.
2: ഹാ, പക്ഷെ നമ്മുടെ ഒന്നര ദിവസം പോയി കിട്ടി. അല്ല, ഗോവയിലെ നമ്മുടെ ഹോട്ടൽ ബുക്കിംഗ് നമ്മൾ ചെല്ലാത്തതിനാല് ക്യാൻസൽ ആയി കാണത്തില്ലേ?
1: അത് ക്യാൻസൽ ആയി കാണും.
2: അപ്പൊ നമുക്ക് നിഷയുടെ വീട്ടിലേക്ക് വിട്ടാലോ?
1: ഓഹ്, മറന്നു. രാവിലെ പോലീസ് സ്റ്റേഷനിലെ കാര്യങ്ങൾക്കിടയിലെ നിഷയുടെ മെസ്സേജ് വന്നിരുന്നു.
2: മെസ്സേജോ? എന്താ അതിൽ പറയുന്നേ?
1: ദാ ഇതാ മൊബൈല്, നീ തന്നെ വായിച്ചു നോക്ക്.
2: എവിടെ നോക്കട്ടെ? നമ്മൾ ഗോവയിലില്ല, നാട്ടിലേക്ക് പോയി, പിന്നെ എപ്പോഴെങ്കിലും കാണാം. അയ്യോ, നമ്മൾ അങ്ങോട്ട് പോകുമ്പോ അവള് നാട്ടിലേക്ക് വന്നോ? കഷ്ടായി. ശരിക്കും റോങ് ടൈമിലാണ് നമ്മൾ ഗോവ യാത്ര പ്ലാൻ ചെയ്തതെന്ന് തോന്നുന്നു.
1: എന്റെ ശൈലേ, നീ മെസ്സേജ് ഒന്നുകൂടെ ശ്രദ്ധിച്ച് വായിച്ചു നോക്ക്.
2: ആ, നമ്മൾ ഗോവയിലില്ല, നാട്ടിലേക്ക് പോയി, പിന്നെ എപ്പോഴെങ്കിലും കാണാം. എന്താ കുഴപ്പം?
1: അപ്പൊ എന്താണെങ്കിലും അവള് ഗോവയിലെ വീട്ടിൽ തന്നെ ഉണ്ട്.
2: ഏ, അപ്പൊ ഈ മെസ്സേജോ?
1: ഗോവയിലില്ലാത്ത നാട്ടിലേക്ക് വന്ന ഒരാള് മെസ്സേജ് അയക്കുമ്പോൾ നാട്ടിലേക്ക് വന്നു എന്നാണ് ടൈപ്പ് ചെയ്യുക.
2: ഓ,
1: നാട്ടിലേക്ക് പോയി എന്നല്ല. പോവുക, പോവുന്നു, പോയി എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങൾ എത്തിച്ചേർന്നിടത്ത് നിന്ന് പ്രയോഗിക്കില്ല.
2: ഓ കൊള്ളാ, പക്ഷേ 10-ാം ക്ലാസ് പഠിക്കുമ്പോ മലയാളത്തിൽ നിന്നേക്കാൾ മാർക്ക് നിഷയ്ക്കായിരുന്നു.

0: എടി, മാർക്കിൽ വലിയ കാര്യമില്ലെന്ന് നിനക്ക് മനസ്സിലായില്ലേ? അവളേക്കാൾ ജീവിതം കണ്ടത് ഞാനാണ്.
1: ആ, അത് നീ തന്നെ. അവൾ ഒരിക്കലും പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടുണ്ടാവില്ല.
0: എന്റെ ശൈലേ,
1: ഓ,
0: പോലീസ് സ്റ്റേഷനിൽ കയറുന്നത് തെറ്റാണെന്നും മാനസിക സ്ഥിതി ആദ്യം മാറ്റണം. ആവശ്യം വന്നാൽ പോലീസ് സ്റ്റേഷനിലോ കളക്ടറുടെ ഓഫീസിലോ കയറണം. അല്ലാതെ എല്ലാത്തിനും അതിർവരം വിട്ട് മുട്ടിടിച്ചോണ്ടിരുന്ന ഈ കാലത്ത് പറ്റില്ല. ഇത് 2026 ആ.
1: ഓ, സമ്മതിച്ചു. 2026 നമ്മുടെ അടുത്ത പരിപാടി എന്താണാവോ? അത് പറ.
0: അത് പറയാനൊന്നുമില്ല, ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണം തുടരുക തന്നെ. കാറ് പോയെങ്കിലും കാൽനടയായി ഗോവയ്ക്ക് പോകാനൊക്കെ ഇല്ലല്ലോ.
1: അതില്ല.
0: നീ ഒരു കാര്യം ചെയ്, ആ എൻക്വയറി കൗണ്ടറിൽ ചെന്ന് ഗോവയ്ക്കുള്ള അടുത്ത ബസ്സിന്റെ ടൈം ചോദിക്കും.

0: കിട്ടിയതൊരു തുക്കട ലോഡ്ജായിരുന്നെങ്കിലും ഒന്ന് കുളിച്ച് ആഹാരവും കഴിച്ചപ്പോഴാണ് ശരിക്കും ഒന്ന് ഉഷാറായത്. പോലീസ് സ്റ്റേഷനിലെ കൊതുക് കടി ഇത്തിരി കടുപ്പമായിരുന്നല്ലോ.
1: അതൊക്കെ കഴിഞ്ഞില്ലേ? നമ്മളിപ്പതാ ലോക പ്രശസ്തമായ ഗോവയിലെ ബീച്ചിലെത്തിരിക്കാൻ. ഇനി കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് അങ്ങനെ നടക്കാം. എന്താ
0: മംഗളെ, എന്തോരം ജനങ്ങളാ!
2: ആടി,
0: ഇത് ഉത്സവോ പൊങ്കാലയോ? ഈ ജനങ്ങളൊക്കെ വീട്ടിലിരിക്കാതെ ബീച്ചും തേടി നടക്കുകയാണോ?
1: അതാടി ട്രെൻഡ്. നാട്ടുകാരൊക്കെ ഇന്റർനാഷണൽ ടൂർ അടിക്കുന്ന സമയത്ത് നമ്മൾ ഇതെങ്കിലും ഒപ്പിച്ചല്ലോ.
0: അത് ശരിയാ. ഇവിടെ വന്ന് നേരിൽ കണ്ടപ്പോഴാണ് ഈ ബീച്ചിന്റെ ഭംഗി മനസ്സിലാക്കാൻ സാധിച്ചത്. താങ്ക് യു മംഗളെ.
3: നോ നോ നോ, നീ നിന്നോട് തന്നെയാണ് നന്ദി പറയേണ്ടത്.
1: നീ സ്വയം നിനക്കനുവദിച്ച ചെറുതെങ്കിലും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു വെക്കേഷൻ അങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ട് സ്വയം നന്ദി പറഞ്ഞുകൊണ്ട് ഇതാ ദാ ഈ വേവിച്ച കടല കഴിക്ക്. സ്പൈസിയാണിത്.
0: കൊള്ളാം. തിരിച്ചു പോവാൻ നേരം കുറച്ച് വാങ്ങിച്ചാല് കുട്ടികൾക്കും കൊടുക്കായിരുന്നു.
1: ഷോ, അത് പിന്നെ ആലോചിക്കാം. ഇപ്പൊ വാ, ഈ തിരയിലിറങ്ങി കാലൊന്ന് നനച്ചാലോ. ദേ നീ നോക്കിയേ, ഒരു ഉഗ്രൻ തിര അടിച്ചു കയറി വരുന്നുണ്ട്.
0: ഇത് കൊള്ളാം.
1: ഏ, വെള്ളത്തിലോട്ട് അധികം ഇറങ്ങണ്ടാട്ടോ.
0: ഏ, എനിക്ക് നീന്തലൊക്കെ അറിയാം മോളെ.
1: ഇത് സൂക്ഷിച്ച്, ഇത് അമ്പലക്കുളമല്ല, ഗോവൻ ബീച്ചാണ്.
2: എന്താ ശൈല നീ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത്?
0: അല്ല, നേരത്തെ കടല തിന്നുമ്പോ കുട്ടികളെ ഓർത്തോണ്ടാണോന്നറിയില്ല.
2: എന്തേ
0: ദാ, കൊറേ അപ്പുറത്ത് പൂക്കളൊക്കെ ഉള്ള ഷർട്ടിട്ട ഒരാള് ഒറ്റ നോട്ടത്തിൽ എന്റെ ഭർത്താവ് വിനോദേട്ടനെ പോലെ തന്നെ.
2: എവിടെ നോക്കട്ടെ?
0: ദാ അവിടെ കൊറേ സായിപ്പന്മാരും മദാമ്മമാരും മണലില് വെയില് കാഞ്ഞ് കിടക്കുന്ന കണ്ടില്ലേ? അതിന്റെ അടുത്ത്.
2: കണ്ടു കണ്ടു, അത് നിന്റെ വിനോദേട്ടനാണോന്ന് എനിക്കറിയില്ല. പക്ഷേ ഒപ്പം നിന്ന് തിര വരുമ്പോ ചാടി കളിക്കുന്ന ആളെ എനിക്ക് നല്ലോണം അറിയാം.
0: ഏ, നിനക്കറിയാവുന്നോ? അതാരാ?
2: അതെ, എന്റെ ഭർത്താവ് ദിലീപേട്ടനാണ്.
0: ദിലീപേട്ടനോ? ഇവിടെയോ? അതെങ്ങനെ,
2: എങ്ങനെ എത്തിയെന്നത്? നമുക്കല്പം അങ്ങോട്ട് മാറി നിന്ന് ആലോചിക്കാം.
1: ദാ ഈ പാവുബാജിക്കടയുടെ മറവിലേക്ക് നിക്ക. അബദ്ധത്തിലെങ്ങാനും ഇങ്ങോട്ട് നോക്കിയ അവരും നമ്മളെ കാണണ്ടല്ലോ.
0: ഇതിപ്പോ കടുവേ കിടുവ പിടിച്ചു എന്ന് പറഞ്ഞ പോലെ ആയല്ലോ.
1: ഈ രണ്ട്

0: വീടുകളും തമ്മിൽ പരിചയമുണ്ടോ?
1: എന്തോന്ന്?
0: അതല്ല, നമ്മുടെ ഭർത്താക്കന്മാര് ഫ്രണ്ട്സ് ആണോന്ന്.
1: ഏയ്, ഒരു ചാൻസും ഇല്ല. മംഗളെ, നമുക്ക് തിരിച്ച് നാട്ടിലേക്ക് പോയാലോ? എനിക്ക് പേടിയാവുന്നു.
0: എന്തിന് തിരിച്ചു പോണം?
1: അതല്ല, അവരെങ്ങാനും നമ്മളെ ഇവിടെ വച്ച് കണ്ടാലോ? പിന്നെ തീർന്നു.
0: ഒന്നും തീരാൻ പോണില്ല. നമ്മളെ അവര് കണ്ടാൽ അവരെ നമ്മളും കാണില്ലേ?
1: പക്ഷെ അത് വ്യത്യാസമില്ലേ?
0: ഒരു വ്യത്യാസവും ഇല്ല.
1: നമ്മൾ കള്ളം പറഞ്ഞിട്ടല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്?
0: പക്ഷേ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ അവരെ നമ്മൾ വീട് ഏൽപ്പിച്ചിട്ടല്ലേ ഇറങ്ങിയത്,
2: അല്ലേ?
0: അപ്പൊ അവര് കാണിച്ചതും കള്ളത്തരല്ലേ?
1: അയ്യോ, പക്ഷെ ആണുങ്ങൾക്ക് പല ന്യായങ്ങളും കാണും. നമ്മൾ അവിടെ ഇല്ലാത്തതിനാല് അവര് പുറത്തിറങ്ങിയെന്നോ യാത്ര പോയിന്നോ ഒക്കെ പറയും.
0: കൊള്ളാം. ശൈല ഇപ്പോൾ ചെയ്യുന്നത് ആണുങ്ങൾക്കുള്ള ന്യായീകരണങ്ങൾ ഒരു സ്ത്രീയായ ശൈല തന്നെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത്ര കാലത്തിനിടയ്ക്ക് ആദ്യമായൊരു യാത്ര ചെയ്യാൻ തോന്നിയ ശൈലയ്ക്ക് ഉള്ളിൽ അത് തെറ്റാണെന്നൊരു കുറ്റബോധമാണ് ഉള്ളത്.
1: എന്റെ മംഗളെ, എനിക്ക് നിന്റെ അത്ര ധൈര്യമില്ലടി. സമ്മതിച്ചു.
0: എടി, അങ്ങനെ സമ്മതിച്ച് കീഴടങ്ങുകയല്ല വേണ്ടത്. ഒരു ചെറിയ കള്ളം പറഞ്ഞ് നീ ഒരു ട്രിപ്പ് അടിച്ചു, ശരി തന്നെ. അതൊരു തല പോകുന്ന കാര്യമൊന്നുമല്ല. അതാദ്യം സ്വയം പറഞ്ഞ് ബോധ്യപ്പെടുത്ത്.
1: എന്നെ കൊണ്ട് പറ്റുന്നില്ല. ദൈവമേ, ഇനി എന്തൊക്കെ പുകിലാണോ ഉണ്ടാവാൻ പോകുന്നത്?
0: പുകിലും പുക്കാറും ഒന്നും ഉണ്ടാവില്ല. നീ ഒന്ന് ധൈര്യമായിട്ടിരിക്കേ.
1: ഷോ, നമുക്ക് വേഗം ലോഡ്ജിൽ പോയി ബാഗ് എടുത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് വിട്ടാലോ? നാട്ടിലേക്കുള്ള ഏറ്റവും ആദ്യത്തെ ട്രെയിൻ പിടിക്കാം.

0: വിനോദെ,
1: ഓ,
0: നിങ്ങളുടെ ഭാര്യയ്ക്ക് സമ്മേളനത്തിനും എന്റെ ഭാര്യയ്ക്ക് അമ്പലത്തിലും പോകാൻ തോന്നിയത് നന്നായി അല്ലേ?
1: ശരിയാ ദിലീപേ, അല്ലെങ്കിൽ നമുക്കിവിടെ എത്താൻ പറ്റില്ലായിരുന്നല്ലോ. ഗോവ എന്തായാലും ഗംഭീരമായിട്ടുണ്ട്. എല്ലാ രാജ്യത്തു നിന്നും സന്ദർശകർ ഇഷ്ടം പോലെ എത്തിയിട്ടുണ്ട്.
0: അതെ, എല്ലാ കാഴ്ചയും കണ്ട് എൻജോയ് ചെയ്ത് പതുക്കെ തിരികെ പോയാൽ മതി നമുക്ക്.
1: അതെ അതെ. ഒരു മിനിറ്റ്, എന്റെ പോക്കറ്റിൽ കിടന്ന് മൊബൈൽ കുറെ നേരമായിട്ട് അടിക്കുന്നു, ആരാന്ന് നോക്കട്ടെ. ഓ, ഇത് ഭാര്യ. ഇവളിപ്പോ എന്തിനാ വിളിക്കുന്നേ? ഞാൻ എടുക്കാനൊന്നും പോകുന്നില്ല.
0: എന്റെ ഫോണും അടിക്കുന്നല്ലോ, ആരാണാവോ? എന്നെയും വിളിക്കുന്ന ഭാര്യ. ഇതാ ഇവരുടെ കുഴപ്പം, ആവശ്യമില്ലാതെ ഇടയ്ക്കിടെ വിളിച്ചോണ്ടിരിക്കും. കട്ട് ചെയ്തേക്കാം.
1: അതന്നെ, ഓണത്തിനിടയിലാ പൊട്ടുകച്ചോടം. ഈ ഭാര്യമാരുടെ ഒരു കാര്യം
0: വിനോദിനറിയോ? ഗോവയില് വേറെയും ബീച്ചുകളുണ്ട്. ഓരോന്നും ഒന്നിനൊന്ന് മെച്ചമാണത്രേ.
1: ആണോ? നമുക്ക് എന്നാ എല്ലാ ബീച്ചും കാണാം. വന്ന സ്ഥിതിക്ക് സംഗതി അടിപൊളി ആവട്ടെ. എന്താ?
0: എഗ്രീഡ്. എന്താ വാട്സാപ്പിൽ മെസ്സേജ്? നോക്കട്ടെ.
1: എന്റെ ഫോണിലേക്കും ഭാര്യയുടെ വക മെസ്സേജ് ഉണ്ട്. നോക്കട്ടെ.
0: അയ്യോ, ഇതെങ്ങനെ സംഭവിച്ചു? നമ്മൾ ബീച്ചിൽ നിൽക്കുന്ന ഫോട്ടോ ഇതാ എനിക്ക് ഭാര്യ വാട്സാപ്പിൽ അയച്ചിരിക്കുന്നു. അതെങ്ങനെ പറ്റും?
1: ഏ, നമ്മൾ ഈ ഗോവ ബീച്ചിൽ നിൽക്കുന്നതോ? എവിടെ നോക്കട്ടെ.
0: ഇതാ നോക്ക്, ഇപ്പൊ എടുത്ത പോലെ ഉണ്ട്.
1: ശരിയാണല്ലോ, നമ്മൾ ഗോവ ബീച്ചിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോ നാട്ടിലുള്ള നിങ്ങളുടെ ഭാര്യയ്ക്ക് എങ്ങനെ കിട്ടി?
0: അതാ എനിക്ക് മനസ്സിലാവാത്തത്. ആട്ടെ, നിങ്ങൾക്ക് എന്താ മെസ്സേജ് ഒന്നും പറഞ്ഞില്ലേ? ഒന്ന് നോക്കിക്കേ.
1: ദൈവമേ, സെയിം ഫോട്ടോ ദേ എനിക്കും അയച്ചിരിക്കുന്നു, ഒപ്പം ഭാര്യയുടെ വോയിസ് മെസ്സേജും ഉണ്ട്.
0: എന്തുവാ?
2: വിനോദേട്ടാ, നിങ്ങൾ വീട്ടിലില്ലേ? നിങ്ങളും വേറൊരാളും ഏതോ ബീച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ ദാ ഇപ്പൊ എന്റെ മൊബൈലിലേക്ക് ആരോ അയച്ചിരിക്കുന്നു. ശരിക്കും വിനോദേട്ടാ വീട്ടിലില്ലേ?
1: അയ്യോ, കുഴപ്പമായല്ലോ, ഇനി എന്ത് ചെയ്യും? നിങ്ങളുടെ ഫോണിൽ വോയിസ്

0: ഒന്ന് കാണുമല്ലോ.
1: നോക്കട്ടെ. ആ ഉണ്ടുണ്ട്, ഒരു വോയിസ് ക്ലിപ്പ് വന്നിട്ടുണ്ട്, ഞാൻ പ്ലേ ചെയ്യാം.
2: ദിലീപേട്ടാ, നിങ്ങൾ ഇത് എവിടെയാ? ബീച്ചിലാ?
0: ഒരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. നമ്മൾ എവിടെയുണ്ടെന്ന് അറിയുന്ന, നമ്മുടെ ഭാര്യമാരെ ശരിക്കറിയുന്ന ആരോ ആണ് ഈ ഫോട്ടോ എടുത്ത് അവർക്ക് അയച്ചിരിക്കുന്നത്. ആരായിരിക്കും അത്?
1: പരിചയമുള്ള ആരോ ആണ് പണി പറ്റിച്ചിരിക്കുന്നത്. ചുറ്റും നോക്കിയേ, നാട്ടുകാരെല്ലാം അടുത്തുണ്ടോന്ന്.
0: ഇത്രയും വലിയ ആൾക്കൂട്ടത്തിനിടയ്ക്ക് ആരെ എങ്ങനെ കണ്ടുപിടിക്കാനാ? എല്ലാവരുടെ കയ്യിലും മൊബൈലുണ്ട്, എല്ലാവരും ഫോട്ടോയും വീഡിയോ എടുത്തോണ്ടിരിക്ക.
1: വല്ലാത്ത ചതിയായി പോയല്ലോ.
0: ആ ഒരു ഐഡിയ ഉണ്ട്. AI ഉപയോഗിച്ചേ ആരോ ഫോട്ടോ കൃത്രിമമായി നിർമ്മിച്ചതാണെന്ന് പറഞ്ഞാലോ?
1: അതേക്കൊന്നും തോന്നുന്നില്ല. ഉറപ്പു വരുത്താനേ അവർ വീഡിയോ കോൾ ചെയ്യാൻ പറയും.
0: അയ്യോ, എങ്കിൽ നല്ല കോളാവും.
1: എന്തേലും ഒരു പോംവഴി കണ്ടുപിടിക്കണമല്ലോ, അല്ലെങ്കിൽ കള്ളി ഫുള്ള് വെളിച്ചത്താവും.
0: നല്ല രസമായിട്ട് വന്നതായിരുന്നു, എല്ലാം ആവിയായി പോയി.
1: ബാ, നമുക്കങ്ങോട്ട് മാറിയിരുന്ന് വല്ല ഐഡിയ ആലോചിക്കാം.

0: മംഗളെ, നിന്റെ ഐഡിയ വർക്കായ മട്ടുണ്ട്. ദാ രണ്ടു പേരും ഒന്ന് ഞെട്ടിതാ തോന്നുന്നെ.
1: ഞെട്ടണമല്ലോ, കാരണം ഐഡിയ എന്റേതല്ലേ.
0: അതെ, അവരെന്തെങ്കിലും പോം വഴി ആലോചിക്കുന്നതിന് മുമ്പ് അടുത്ത സ്റ്റെപ്പ് നമ്മൾ എടുക്കണം. അത് ആലോചിക്ക്.
1: അത് ശരിയാ, നമ്മളെക്കാൾ മുന്നേ അവര് സ്റ്റെപ്പ് എടുത്ത നമ്മള് പൊളിയും. ഒരു കാര്യം ചെയ്യും, നീ വേഗം വിനോദേട്ടനെ വിളിക്ക്.
0: വിളിച്ചാലും ഫോൺ എടുക്കില്ലല്ലോ, പിന്നെന്തിനാ?
1: എടി, നേരത്തെ ആയിരുന്നു എടുക്കാത്തത്. ഇനി ആദ്യം റിങ്ങി തന്നെ എടുക്കും. നീ വിളിക്ക്.
0: ശരി. ഇല്ല, പക്ഷെ വിളിച്ചിട്ട് ഞാൻ എന്താ പറയേണ്ടത്? നീ അതും കൂടെ പറഞ്ഞതാ.
2: ഒരു ഗോവൻ ട്രിപ്പ്, നാടകം രണ്ടാം ഭാഗം സമാപിക്കുന്നു. രചന അജിത് നമ്പ്യാർ, സംവിധാനം റൂബി ബാബു, കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ ഷൈല, ആരതി ലാൽ ബി, മംഗള, സെവിൽ ജിഹാൻ, വിനോദ്, അനീഷ് ദേവ്, രമേശ്, ഗോവിന്ദ് ടി എ, ഇൻസ്പെക്ടർ രാച്ചയ്യ, വിജു നീരാവിൽ, റിസപ്ഷനിസ്റ്റ് പാർവതി ജി ആർ. കന്നഡ ഭാഷാ സഹായം നയന കെ ചന്നസാന്ദ്ര. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. ഈ നാടകത്തിന്റെ അവസാന ഭാഗം അടുത്ത ശനിയാഴ്ച രാത്രി 8 മണിക്ക് കേൾക്കാം.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: ആകാശവാണി ഇപ്പോൾ സ്പൈസ് സ്പോൺസേർഡ് പരിപാടി.

0: When a person has a food intolerance, the amount of the food they consume affects how severe their symptoms are. Contrarily, a food allergy can result in a severe allergic reaction even in little doses. Please consult your healthcare provider to understand food intolerances better. And with this, we come to the end of another episode here on Spice, the Voice of Hope, a program produced and sponsored by Adventist Media Center. Please call or message us on 0951522703. I repeat, 0951522703, or write to us on feedbackamc1@gmail.com. I repeat, feedbackamc1@gmail.com. This is Chetan signing off. Till next time.
1: ഇതുവരെ കേട്ടത് സ്പൈസ് സ്പോൺസേർഡ് പരിപാടി. മൊഴിയുറവകൾ. മറവിയിൽ ആണ്ടുപോയ ശബ്ദശകലങ്ങൾ, ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, ഓർമ്മകൾ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിലെ മൊഴിമുത്തുകൾ. കേൾക്കാം മൊഴിയുറവകൾ നാളെ വൈകിട്ട് 5 മണിക്ക്.

0: അല്പസമയത്തിനുള്ളിൽ വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. ഇന്ത്യൻ നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജ്യത്തിന് സമർപ്പിക്കും. കൊൽക്കത്തയിൽ നടക്കുന്ന ചടങ്ങിൽ INS ദുനഗിരി, INS സൻശോധക്, INS അഗ്രെ എന്നീ കപ്പലുകൾ നാവികസേനയുടെ ഭാഗമാകും. ചർമ്മരോഗങ്ങൾക്കുള്ള മരുന്നുകൾ, വേദന സംഹാരികൾ, ആന്റിബയോട്ടിക് മരുന്നുകൾ ഉൾപ്പെടെ 16 ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ മരുന്നുകൾ നിരോധിച്ച് കേന്ദ്ര സർക്കാർ. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം വിദഗ്ധ സമിതി നടത്തിയ പരിശോധനയിൽ ഈ മരുന്ന് സംയോജനങ്ങൾക്ക് മതിയായ ഗുണനിലവാരമില്ലെന്നും ആരോഗ്യത്തിന് ഹാനികരമാണെന്നും കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. നീറ്റ് UG പുനഃപരീക്ഷ നാളെ നടക്കും. 22 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5:15 വരെയാണ് പരീക്ഷ. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. അന്താരാഷ്ട്ര യോഗാ ദിനം നാളെ. കൊൽക്കത്തയിൽ നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. ദിനാചരണത്തിന്റെ ഭാഗമായി മധ്യപ്രദേശിലെ ജബൽപൂരിൽ നടക്കുന്ന പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു മുഖ്യാതിഥിയാകും. യോഗാ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്ത് ഇന്ന് 13 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. 75 പേർക്ക് ഡെങ്കിപ്പനിയും 13 പേർക്ക് എലിപ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 13,187 പേർ ഇന്ന് പനി ബാധിച്ച് ചികിത്സ തേടിയതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു. കോഴിക്കോട് നിപ്പ രോഗിയുടെ സമ്പർക്ക പട്ടികയിലുൾപ്പെട്ട ആരോഗ്യ പ്രവർത്തകയുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇതോടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്ന 15 പേരുടെയും പരിശോധനാ ഫലം നെഗറ്റീവായിട്ടുണ്ട്. അതേസമയം നിപ്പ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ കഴിയുന്ന രോഗിയുടെ നില മാറ്റമില്ലാതെ തുടരുകയാണ്. പകർച്ചവ്യാധി വ്യാപനം തടയുന്നതിന് ജനകീയ പ്രതിരോധ പ്രവർത്തനങ്ങൾ അനിവാര്യമാണെന്ന് മന്ത്രി കെ മുരളീധരൻ. തിരുവനന്തപുരത്ത് ഉന്നതാധികാര സമിതിയുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.

0: വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ വീടുകളിലും സ്ഥാപനങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താനും ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനത്തിനുള്ള രണ്ടാംഘട്ട അലോട്ട്മെന്റ് നാളെ പ്രസിദ്ധീകരിക്കും. തിങ്കളാഴ്ച രാവിലെ 10 മണി മുതൽ 23 വൈകിട്ട് 5 മണി വരെയാണ് പ്രവേശനം. അലോട്ട്മെന്റ് വിവരങ്ങൾ hscap.kerala.gov.in ലഭ്യമാകും. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ 8 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അതേസമയം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയുള്ള തീരങ്ങളിലും കന്യാകുമാരി തീരത്തും ഇന്ന് അർദ്ധരാത്രി വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. ലെബനനിൽ ഇസ്രയേൽ ആക്രമണങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിൽ ഹോർമുസ് കടലിടുക്ക് വീണ്ടും അടയ്ക്കുന്നതായി ഇറാൻ. സംഘർഷം അവസാനിപ്പിക്കാനുള്ള നിബന്ധനകളിൽ US പരാജയപ്പെട്ടതായും ആക്രമണം തുടർന്നാൽ ഇറാൻ കൂടുതൽ നടപടികളിലേക്ക് കടക്കുമെന്നും സംയുക്ത സൈനിക കമാൻഡ് മുന്നറിയിപ്പ് നൽകി. അഫ്ഗാനിസ്ഥാനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യക്ക് 9 വിക്കറ്റ് ജയം. 28.4 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 224 റണ്ണെടുത്ത ഇന്ത്യ ലക്ഷ്യം മറികടക്കുകയായിരുന്നു. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത അഫ്ഗാനിസ്ഥാൻ 218 റണ്ണാണ് എടുത്തത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നെതർലൻഡ്സ് സ്വീഡനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10:30 ടെക്സസിലെ ഹൂസ്റ്റണിലാണ് മത്സരം. പുലർച്ചെ 1:30 നടക്കുന്ന മത്സരത്തിൽ ജർമ്മനി ഐവറി കോസ്റ്റുമായി ഏറ്റുമുട്ടും. രാവിലെ 5:30 ക്യുറസാവോ ഇക്വഡോർ പോരാട്ടം. ബൊളീവിയയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. വർദ്ധിക്കുന്ന ജീവിത ചെലവും സാമ്പത്തിക ഞെരുക്കവും മൂലം ആഴ്ചകളായി രാജ്യത്ത് സർക്കാർ വിരുദ്ധ പ്രതിഷേധം തുടരുകയാണ്. തൊഴിൽ, വിദ്യാഭ്യാസം, ആരോഗ്യം, അവശ്യ സാധന വിതരണം തുടങ്ങിയ മേഖലകളെ ബാധിക്കുന്ന പ്രതിഷേധ പ്രകടനങ്ങൾ അവസാനിപ്പിക്കുമെന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യവേ ബൊളീവിയൻ പ്രസിഡന്റ് അറിയിച്ചു. പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിലുണ്ടായ ഇരട്ട സ്ഫോടനത്തിൽ 7 പേർ കൊല്ലപ്പെട്ടു, 3 പേർക്ക് പരിക്കേറ്റു. സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. അന്ന എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് ശിബു ചക്രവർത്തിയുടെ വരികൾക്ക് ഈണം നൽകിയത് ഔസേപ്പച്ചൻ.

0: cultural relations, more than 210 Indian missions abroad will organize yoga events at nearly 2,500 locations across the world. In Delhi, yoga celebrations are being organized at prominent public locations including Lawn of Shanti Path, Kartavya Path, New Moti Bagh, CP Central Park, Talkatora Garden and Yamuna Sports Complex. Anand Kumar, Akashvani News, Delhi.
1: Iran's Joint Military Command announced today that the Strait of Hormuz has been closed once again, citing continued Israeli military operations in Lebanon and what it described as U.S. bad faith and a failure to uphold commitments aimed at ending the conflict. In a statement broadcast on state television, the command warned that further measures have been prepared if what it called aggression continues. In cricket, India completed a clean sweep of the three-match one-day international series with a comprehensive 9-wicket win over Afghanistan in the final match at the M.A. Chidambaram Stadium in Chennai today, as Yashasvi Jaiswal smashed an unbeaten century, chasing a modest 219-run target. India raced to victory in just 28.4 overs, losing one wicket. Jaiswal slammed an unbeaten 110 off 86 balls, while Rohit scored 79 off 69 deliveries. In the FIFA World Cup, the Netherlands will take on Sweden today at 10:30 p.m. IST. The match will be played at NRG Stadium in Houston, United States. The two sides have met 20 times in the past. Their most recent encounter was during the 2018 FIFA World Cup qualifiers in 2017. And now before we end the bulletin, the headlines once again. President Draupadi Murmu says India has consistently emerged as a voice of peace, dialogue and cooperation as it believes issues can only be resolved through mutual discussion and not war. Prime Minister Narendra Modi asserts tribal communities are emerging as active participants in India's development journey, launches development projects worth more than 47,000 crore rupees in Odisha. Prime Minister releases 23rd installment of PM Kisan Samman Nidhi scheme of over 18,000 crore rupees. Prime Minister to lead International Day of Yoga 2026 celebrations at Kolkata's historic Red Road tomorrow. NEET UG 2026 re-examination to take place tomorrow under strict vigil. That is all in the news at 9. Good night.
2: Agashavani.
3: സ്ക്വാഷ് താരം സുഭദ്ര കെ സോണിയുമായി രജു കോലിയക്കോട് നടത്തുന്ന അഭിമുഖം കേൾക്കാം.
4: എല്ലാ ശ്രോതാക്കൾക്കും കായിക ലോകത്തിലേക്ക് സ്വാഗതം. സംസ്ഥാന സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ 19 വനിതാ വിഭാഗം കിരീടം നേടിയ സുഭദ്ര കെ സോണിയാണ് ഇന്ന് കായിക ലോകത്തിൽ നമ്മോടൊപ്പമുള്ളത്. സുഭദ്ര, സ്വാഗതം.
5: നമസ്കാരം.
4: മുൻ ചാമ്പ്യൻ നിഖിതയെ അട്ടിമറിച്ചാണ് സുഭദ്രയുടെ ഈ അണ്ടർ 19 കിരീട നേട്ടം. ഈ കിരീട നേട്ടത്തിന്റെ അനുഭവങ്ങളൊന്ന് പങ്കുവയ്ക്കാമോ?
5: ഞാൻ സ്ക്വാഷ് ഇവിടെ തുടങ്ങിയ കാലം മുതൽ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പും തുടങ്ങിയതാണ്. അപ്പോൾ കുറെ കാലങ്ങളായിട്ട് ഞാനും നിഖിതയും തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ പല സമയം എനിക്ക് അങ്ങനെ അവളെ അട്ടിമറിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ 2015 മുതൽ ഞാൻ എപ്പോഴാണോ കളിച്ചു തുടങ്ങിയത് അന്ന് മുതൽ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് ഉള്ളതാണ്. അപ്പോൾ ഞങ്ങൾ അണ്ടർ 11 മുതലേ കളിച്ചു തുടങ്ങി വന്നവരാണ്. അപ്പോൾ സ്റ്റേറ്റിന് എപ്പോഴും ഞങ്ങൾ തമ്മിലായിരുന്നു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നത്. പിന്നെ വളർന്നു വന്നതിപ്പോൾ അണ്ടർ 11, പിന്നെ അണ്ടർ 13, അണ്ടർ 15, അണ്ടർ 17, അണ്ടർ 19 ഒക്കെ ഞങ്ങൾ തന്നെയായിരുന്നു ഫൈനൽസ് എപ്പോഴും കളിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്തൊക്കെ എനിക്ക് പക്ഷെ പ്രഷർ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം നിഖിത എൻ്റെ വളരെ അടുത്തൊരു കൂട്ടുകാരിയാണ്. അപ്പോൾ പിന്നെ അവളായിട്ട് ആ ഒരു കൂട്ടുകാരുടെ ഇതിനകത്ത് വരുമ്പോൾ എനിക്ക് പെട്ടെന്ന് ആ ഒരു കോമ്പറ്റീഷൻ ആ ഒരു കളിക്കുന്ന മൈൻഡ് അങ്ങനെ വന്നിട്ടില്ല. പക്ഷേ പിന്നെ പിന്നെ ആയപ്പോഴത്തേക്ക് ഞാൻ ആ ഒരു ബ്ലോക്ക് അങ്ങ് മാറ്റാൻ തുടങ്ങി, ആ ഒരു കാര്യം മാറ്റാൻ തുടങ്ങി. പിന്നെ ഞാൻ എന്റെ കളി മാത്രം കളിക്കുന്ന എങ്ങനെയാന്ന് ഫോക്കസ് ചെയ്ത് തുടങ്ങി. അങ്ങനെ ആയപ്പോഴാണ് പിന്നെ ഇതിന് ശേഷം ഞാനും നിഖിതയും കാറ്റഗറി മാറി കളിച്ചു. ഞാൻ അണ്ടർ 19 കളിക്കുകയും നിഖിത വനിതാ വിഭാഗം കയറി കളിക്കുകയും ചെയ്തു. അപ്പൊ അങ്ങനെ വന്നപ്പോൾ എനിക്കൊരു നിഖിതയായിട്ട് 2 വർഷത്തെ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നില്ല. ഞാൻ അണ്ടർ 19 2 വട്ടം ജയിച്ചു, നിഖിത 2 വട്ടം വനിതാ വിഭാഗം ജയിച്ചു. കഴിഞ്ഞ വർഷം ആയപ്പോഴാണ് ഞാനും നിഖിതയും പിന്നെയും കണ്ടുമുട്ടുന്നത് വനിതാ വിഭാഗം സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് ഫൈനൽസിൽ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നിഖിതയ്ക്ക് അന്ന് അത്ര പ്രാക്ടീസ് ഉണ്ടായിരുന്നില്ല, അതൊരു ഘടകമായിരുന്നു. പിന്നെ എനിക്ക് ഞാനാണെങ്കിൽ എൽ എൻ സി പിയിൽ ആയതുകൊണ്ട് എനിക്ക് അതിൻ്റെതായ ഒരു ഫിറ്റ്നസ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടെ നിന്ന് കോളേജിൽ നിന്ന് പെർമിഷൻ മേടിച്ച് ഞാൻ ജസ്റ്റ് പ്രാക്ടീസിന് വരാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനൊരു മുൻകൈ എനിക്കുള്ളതുകൊണ്ട് എനിക്ക് അതൊരു ബെനിഫിറ്റായി. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് നിഖിതേനെ അട്ടിമറിക്കുന്നില്ല, അവളെ തോൽപ്പിക്കാൻ പറ്റിയത്.
4: അപ്പോൾ അതിൽ ആ ഒരു ചാമ്പ്യൻഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നിഖിത അല്ലാതെ വേറെ ആരെങ്കിലും വെല്ലുവിളി ഉയർത്തുന്ന താരങ്ങൾ ഉണ്ടായിരുന്നു?
5: ആ ചാമ്പ്യൻഷിപ്പിൽ സെമി ഫൈനലിൽ നിഖിതയുടെ കൂടെ കളിച്ച ശ്രേയ ബി എസ് ജൂനിയറാണ് ഇപ്പോൾ. അപ്പോൾ പുള്ളിക്കാരി ഒരു വെല്ലുവിളി തന്നെയായിരുന്നു ഞങ്ങൾക്ക്. പക്ഷെ നിഖിത ആ വെല്ലുവിളിനെ അട്ടിമറിച്ചാണ് ഫൈനൽസിൽ വന്നത്.
4: അപ്പോൾ ഈ ചാമ്പ്യൻഷിപ്പിന് മുന്നോടിയായിട്ട് ഇപ്പോൾ എൽ എൻ സി പി ആണെന്ന് പറഞ്ഞു, ഈ ചാമ്പ്യൻഷിപ്പിന് മുന്നോടിയായിട്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു? അപ്പോൾ നമ്മൾ വലിയ ടൂർണമെൻറ്റുകളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു തയ്യാറെടുപ്പ് നടത്തുമല്ലോ, അതായത് പദവിൽ കവിഞ്ഞ് ഒരു തയ്യാറെടുപ്പ് നടത്തുമല്ലോ, എന്തെങ്കിലും പ്രത്യേകിച്ച് തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു?
5: അങ്ങനൊന്നും ഇല്ലായിരുന്നു. ഒന്നാമത് ഞാൻ എൽ എൻ സി പി ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ എപ്പോഴും പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അനുവാദം ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ കോളേജിൽ നിന്ന് അനുവാദം എടുത്താണ് വന്നത്. അങ്ങനെ ഒരാഴ്ച ഞാൻ എന്നും പണ്ട് എപ്പോഴും പ്രാക്ടീസ് ചെയ്യണ പോലെ തന്നെയായിരുന്നു ഈ ഒരാഴ്ച പ്രാക്ടീസ് ചെയ്തത്. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല.
4: കേരള സർവകലാശാല ഇന്റർ കോളേജ് സ്കോട്ട് ചാമ്പ്യൻഷിപ്പ് എൽ എൻ സി പിക്ക് വേണ്ടിയിട്ട് കിരീടം നേടിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ വിശേഷങ്ങളും കൂടി ഒന്ന് പറയാമോ?
5: ഒന്നാമത്തെ കാര്യം എൽ എൻ സി പിയിൽ റാക്കറ്റ് ഗെയിംസ് ഇല്ലതാ, ഒട്ടുമില്ല. അപ്പോൾ സ്ക്വാഷ് എന്നൊക്കെ പറഞ്ഞത് ഞാൻ അവിടെ അഡ്മിഷൻ എടുത്തതിന് ശേഷമാണ് സ്ക്വാഷ് എന്നുള്ളൊരു ഗെയിം ഉണ്ടെന്ന് തന്നെ അവിടുത്തെ അധ്യാപകർക്കാണേലും സ്റ്റുഡൻസിനാണേലും അറിയുന്നത്. അപ്പോൾ സ്ക്വാഷ് എൽ എൻ സി പിയിൽ സ്ക്വാഷ് ടീം കൊണ്ടുവരാൻ ഇച്ചിരി പാടായിരുന്നു. ഇതിനു മുമ്പ് റാക്കറ്റ് ഗെയിംസ് വരെ കളിച്ചിട്ടുള്ള പിള്ളേരെ കൊണ്ടാണ് സ്ക്വാഷ് കളിപ്പിച്ചിരുന്നത്. ഇതിനു മുമ്പ് ഞാൻ എന്റെ ഒന്നാം വർഷത്തിൽ ഞാൻ ഇതുപോലെ ടീം കൊണ്ടുപോയിരുന്നു. പക്ഷെ ആ സമയത്ത് ഞങ്ങൾക്ക് ഇതുപോലെ സെക്കൻഡ് ആയിരുന്നു അന്ന് ഞങ്ങള്. പക്ഷെ അപ്പോഴാണ് എല്ലാവരും ഇങ്ങനെ സ്ക്വാഷ് എന്താണെന്ന് അറിഞ്ഞു തുടങ്ങിയത് തന്നെ എൽ എൻ സി പിയിൽ. അന്നൊരു തട്ടിക്കൂട്ടിയ ടീമായിരുന്നു, ഞങ്ങൾ രണ്ട് ദിവസം മുമ്പൊക്കെ തട്ടിക്കൂട്ടി എടുത്ത ടീമായിരുന്നു. ഇതിനു മുമ്പ് എന്റെ കോളേജ് ശിവരഞ്ജിനി എന്ന് പറഞ്ഞ കൊച്ചുണ്ടായിരുന്നു. പുള്ളിക്കാരി നേരത്തെ ടെന്നീസ് കളിച്ച് പിന്നെ സ്ക്വാഷ് ഇതുപോലെ ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിനൊക്കെ പോയതാണ്. അപ്പോൾ പുള്ളിക്കാരിയും ഞാനും കൂടിയാണ് ടീമൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്ത് കൊണ്ടുപോയത്. അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രമേ നേരെ കളിക്കാൻ അറിയുള്ളായിരുന്നു. പിന്നെ അതിനുശേഷം ആ ടീമിലുണ്ടായിരുന്ന കുറച്ച് പിള്ളേർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായി. അങ്ങനെ ഞാൻ എൻ്റെ രണ്ടാം വർഷം വന്നപ്പോഴത്തേക്കും ആർക്കും അങ്ങനെ വലിയ താല്പര്യം കാണിച്ചില്ല. അപ്പം ഞാനും വേറൊരു കൊച്ച് ആസാമിന്നാണ്, എൽ എൻ സി പി നാഷണൽ കോളേജ് ആയിക്കൊണ്ട് ഞങ്ങൾക്ക് നോർത്ത് ഇന്ത്യൻസും ഉണ്ട് പിള്ളേർ. അങ്ങനെ അതിൽ നിന്നൊരു നോർത്ത് ഇന്ത്യൻ കൊച്ചും ഞങ്ങളുടെ എൻ്റെ കൂടെ വന്നായിരുന്നു. അന്ന് ഞങ്ങൾക്ക് ടീമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഓപ്പൺ സെലക്ഷൻസിന് മാത്രമാണ് ഇറങ്ങിയത്. അപ്പോൾ പക്ഷേ എൻ്റെ കൂടെ കളിച്ച കൊച്ചിൻ്റെ പേര് സാഗരിക എന്നാണ്. പക്ഷെ ആ കൊച്ചിന് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് അവൾക്ക് കിട്ടിയില്ല. പക്ഷെ ഞാൻ പിന്നെ ഓൾറെഡി കളിക്കുന്നത് കൊണ്ടായതുകൊണ്ട് എനിക്ക് അത് കിട്ടി. പിന്നെ മൂന്നാമത്തെ വർഷം ഞങ്ങൾ എന്തായാലും തീരുമാനിച്ചു നല്ലൊരു ടീം റെഡിയാക്കിയെടുത്ത് ജയിക്കാൻ തന്നെ എല്ലാവരെയും സെലക്ഷൻ കിട്ടണം എന്നുള്ള രീതിക്ക് തന്നെയാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ആ വർഷം വേറെ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് അങ്ങനെ വെല്ലുവിളിക്കുന്ന കുട്ടികൾ കുറവായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരത്തെ ഒരു ടീമൊക്കെ റെഡിയാക്കി എൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികളെ കൊണ്ട് നേരത്തെ രണ്ടു മൂന്ന് പിള്ളേർ സ്ക്വാഷ് കളിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ നാട്ടിൽ വെച്ച്. അപ്പോൾ അങ്ങനെ അവരെയൊക്കെ വെച്ച് ഞങ്ങളെല്ലാം സെറ്റാക്കി ഞങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ നിന്ന് പെർമിഷൻ മേടിച്ച് ഒരു ഉച്ചയ്ക്ക് 2 മണി തൊട്ട് ഒരു 3:30 വരെ ഞങ്ങൾ ഗ്രീൻഫീൽഡിൽ സ്ക്വാഷ് കൊട്ടി പ്രാക്ടീസ് ചെയ്യായിരുന്നു ഇന്റർ കോളേജിന് വേണ്ടി. അങ്ങനെ ഞങ്ങളത് ഒരു മാസത്തോളം ഞങ്ങൾ അവിടെ ഗ്രീൻഫീൽഡിൽ കോർട്ടിന്റെ ഫീസും കൊടുത്ത് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ ഫ്രീ ആകുമ്പോൾ ഞങ്ങൾ പാളയത്ത് പോയി ജസ്റ്റ് ഒന്ന് കോർട്ട് ആയിട്ടൊന്ന് പരിചയമാവാൻ വേണ്ടി അവിടെയും പ്രാക്ടീസ് ചെയ്യായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ എന്തായാലും തയ്യാറെടുപ്പ് നടത്തിയത്.
4: എൽ എൻ സി പി ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു. അപ്പോൾ ഈ പരിചയ സമ്പന്നത കുറഞ്ഞ ആൾക്കാരാണ് കൂടെ ഉണ്ടായിരുന്നെന്നും പറഞ്ഞു. അപ്പോൾ അതൊരു ക്യാപ്റ്റൻ എന്നുള്ള നിലയിൽ എന്തൊക്കെ വെല്ലുവിളികളാണ് നേരിട്ടത്?
5: എനിക്ക് ശരിക്കും അവിടെ വെല്ലുവിളികൾ ഉണ്ടായിരുന്നില്ല. കാരണം എന്റെ കൂടെ ഉണ്ടായിരുന്നവർക്ക് നേരത്തെ കളിക്കാൻ അറിയായിരുന്നു സ്ക്വാഷ് എന്താണെന്നും. കുറച്ചെങ്കിലും കളിച്ചിട്ടുള്ള കുട്ടികളായിരുന്നു. അതിന് അതിൽ നിന്ന് ഒരു കുട്ടി 2 വർഷത്തോളം കളിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കുട്ടി ഞാൻ പറഞ്ഞ ശിവരഞ്ജന, പുള്ളിക്കാരി നേരത്തെ ടീമിലൊക്കെ ഉണ്ടായിരുന്നതാ. പിന്നെ സാഗരിക എന്ന് പറഞ്ഞൊരു കൊച്ചുണ്ടായിരുന്നു, അവൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു കളിക്കാൻ. അപ്പോൾ പിന്നെ വേറൊരു കൊച്ച് ബാഡ്മിന്റൺ കളിക്കുന്ന കൊച്ചായിരുന്നു. അപ്പോൾ അവർക്ക് റാക്കറ്റ് ഗെയിംസ് ആയിട്ട് പരിചയ സമ്പത്തുള്ളത് കൊണ്ട് തന്നെ എനിക്ക് അത്ര പാടുപെടേണ്ടി വന്നില്ല. അതൊരു വെല്ലുവിളിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ അവരെ ഞാൻ കളിക്കുന്നത് കണ്ടിട്ടുമുണ്ട്. അപ്പോൾ പിന്നെ അവർക്ക് അങ്ങനെ സ്ക്വാഷ് എന്താന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നു. പിന്നെ ബാക്കി കോളേജുകളിൽ നിന്ന് വന്ന ടീമുകൾക്ക് അത്രയ്ക്ക് സ്ക്വാഷ് എന്താന്ന് അറിഞ്ഞു

0: ഒക്കെ ഒരു ദേശീയ തലത്ത് മുന്നേറ്റം കാണും.
1: സ്കോഷിലേക്ക് വന്ന് കളിച്ചു തുടങ്ങുമ്പോഴത്തേക്ക് റോൾ മോഡൽ ഇപ്പൊ ആരെങ്കിലും നമ്മൾ മാതൃകയാക്കിയിട്ടുണ്ടോ സ്കോഷില്? അങ്ങനെ ആരെങ്കിലും ഉണ്ടോ?
0: എനിക്ക് സ്ക്വാഷ് അങ്ങനെ അറിഞ്ഞുകൂടായിരുന്നു. അപ്പൊ ഞാൻ കളിച്ചു തുടങ്ങുമ്പോ ഇങ്ങനെ കളികളൊക്കെ കാണുമായിരുന്നു. അപ്പൊ മിക്കവരും ഈജിപ്തിൽ നിന്നുള്ള പ്ലേയേഴ്സ് ആണ് എപ്പോഴും ടോപ്പിൽ നിൽക്കണത്. അപ്പൊ അവരുടെ ഒക്കെ കളി ഞാൻ കാണുമായിരുന്നു. അല്ലാണ്ട് റോൾ മോഡല് എനിക്കങ്ങനെ സ്ക്വാഷിൽ നിന്ന് റോൾ മോഡലായിട്ടാരും ഇല്ല.
1: ആരുമില്ല. എങ്ങനെയാണ് സ്ക്വാഷ് എന്നൊരു കായിക ഇനത്തിലേക്ക് വന്നത്? നമ്മൾ പൊതുവെ നമ്മളിപ്പോ ക്രിക്കറ്റ്, ഫുട്ബോള് അല്ലെങ്കിൽ അത്ലറ്റിക്സ് അതിലൊക്കെയാണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, താല്പര്യമുള്ള ആൾക്കാർ പോകുന്നത്. എങ്ങനെയാണ് സ്ക്വാഷിലേക്ക് വന്നത്?
0: ഞാൻ സത്യം പറഞ്ഞാൽ കായികത്തിലേക്ക് താല്പര്യം കാണിച്ച ഒരു കുട്ടിയല്ല, അങ്ങനെ കാണിച്ചിട്ടില്ല. അപ്പോ 2015 ഇവിടെ ദേശീയ ഗെയിംസ് നടക്കുന്ന സമയത്ത്, കേരളത്തിൽ വെച്ചായിരുന്നല്ലോ ദേശീയ ഗെയിംസ് നടന്നിരുന്നത്, ആ സമയത്ത് ഇവിടെ
1: വയസ്സുണ്ടായിരുന്നു.
0: അന്ന് എനിക്ക് 9 വയസ്സായിരുന്നു. അപ്പോ ആ സമയത്ത് തന്നെ ഇവിടെ സ്ക്വാഷ് ഇവിടെ ആദ്യമായിട്ടാണ് കേരളത്തിൽ സ്ക്വാഷ് കോർട്ട് വന്നത്. ആ സമയത്ത് കുറച്ച് പുതിയ പുതിയ ഗെയിംസ് ആദ്യമായിട്ടായിരുന്നല്ലോ കേരളത്തിന് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അങ്ങനെ ഒരു ഗെയിം ആയിരുന്നു സ്ക്വാഷ്. അപ്പോൾ അത് എന്റെ വീട്ടിൽ നിന്ന് ഒരു 10 മിനിറ്റ് നടക്കാവുന്ന ദൂരത്തിലുണ്ടായിരുന്നത്. പാളയം സന്ദർശനമായ സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു സ്ക്വാഷ് നടന്നിരുന്നത്. ഞാൻ ദേശീയ ഗെയിംസിൽ സ്ക്വാഷ് കാണാൻ പോയിട്ടില്ല, കാരണം എനിക്ക് സ്പോർട്സിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ ഒരു മേഖലയായിട്ട് അങ്ങനെ അടുപ്പം കാണിച്ചിട്ടില്ല. പക്ഷെ പിന്നെ ദേശീയ ഗെയിംസ് അന്ന് ഫെബ്രുവരിയിലായിരുന്നു. പിന്നെ അന്ന് പിന്നെ വെക്കേഷൻ ആയിരുന്നു നമുക്ക്, 4 തൊട്ട് ഞാൻ 5-ാം ക്ലാസ്സിൽ പോണ വെക്കേഷൻ ആയിരുന്നു. ആ സമയത്ത് എന്റെ അച്ഛനാണ് ഇങ്ങനെ പറഞ്ഞത്, നമുക്കൊന്ന് ജസ്റ്റ് കളിക്കാൻ പോയി നോക്കാം. പക്ഷെ എനിക്കത് വലിയൊരു ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, താല്പര്യം ഞാൻ കാണിച്ചില്ല. പക്ഷെ പിന്നെ അച്ഛൻ കൊണ്ട് ഞങ്ങൾ അവിടെ കോട്ടി പോയി, ഞാൻ എന്റെ അമ്മ അനിയൻ ഞങ്ങളെല്ലാരും കോട്ടി പോയി നോക്കിയപ്പോഴും എനിക്കങ്ങനെ വലിയ താല്പര്യം തോന്നില്ല. എനിക്കിങ്ങനെ എവിടെയെങ്കിലും ചടഞ്ഞുകൂടിയിരിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു കുട്ടിയായിരുന്നു ഞാൻ. പക്ഷെ പിന്നെ എന്നെ അച്ഛൻ കുറച്ച് നിർബന്ധം എന്നല്ല, പക്ഷെ ഞാൻ പോലും അറിയാതെ അച്ഛൻ അങ്ങ് പറഞ്ഞ് എന്നെ അങ്ങ് കൊണ്ടുപോയി. അങ്ങനെ പിന്നെ റാക്കറ്റൊക്കെ മേടിച്ചു, പിന്നെ ഒരു ഷൂ ഒക്കെ മേടിച്ചു. പിന്നെ ഞാൻ അങ്ങ് 2 ദിവസം കളിച്ചു തുടങ്ങി. അപ്പോഴത്തേക്കും പിന്നെ എനിക്ക് ഇൻട്രസ്റ്റ് ആയി. അപ്പോൾ എൻ്റെ അച്ഛനാണ് ശരിക്കും എന്നെ ഈ കളി അങ്ങ് ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിച്ചു തന്നത്, അല്ലാണ്ട് എന്റെ താല്പര്യം ആയിരുന്നില്ല.
1: അപ്പൊ അത് ഒന്ന് ബന്ധപ്പെടുത്തി ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ വീട്ടുകാരുടെ സപ്പോർട്ട് എങ്ങനെയാണ്? ഇപ്പോ അച്ഛൻ ഒരു കായിക മാധ്യമ പ്രവർത്തകനാണ്, അപ്പൊ അച്ഛന്റെയും വീട്ടുകാരുടെയും ഒക്കെ സപ്പോർട്ട് എങ്ങനെയാണ്, ഒരു പിന്തുണ എങ്ങനെയാണ്?
0: ആദ്യം കളിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും വെറുതെ കളിക്കില്ല, ഇപ്പൊ ബാക്കി പിള്ളേർ ഓരോ ഗെയിംസ് വെറുതെ കളിക്കുമല്ലോ, അതുപോലെ അങ്ങ് വെറുതെ ഇതാക്കിയെന്നുള്ളൂ. പിന്നെ 2015 or 2016 അങ്ങ് ആയിരുന്നു, അവിടെ സീനിയർ നാഷണൽസ് വന്നു. അപ്പൊ സീനിയർ നാഷണൽസ് എന്ന് വെച്ചാൽ എല്ലാ വർഷവും നടക്കും. ആ സമയത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പായിട്ടുള്ള പ്ലേയേഴ്സ് ഒക്കെ വരുമായിരുന്നു കളിക്കാൻ. അപ്പോ ഞാനെപ്പോഴും അവിടെ നിന്ന് എന്റെ അച്ഛനായിരുന്നു അത് റിപ്പോർട്ട് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ ഞാനെപ്പോഴും കോട്ടി തന്നെ രാവിലെ മുതൽ കളികളൊക്കെ തീരും വരെ അവിടെയായിരുന്നു. അപ്പോ അങ്ങനെ കണ്ടപ്പോ ഇങ്ങനെയാണല്ലേ കളിക്കുന്നത്, ശരിക്കും ഇതാണല്ലേ സ്ക്വാഷ് എന്നുള്ള ഒരു ഇത് വന്ന ഒരു ഐഡിയ വന്നത്. അപ്പോ എനിക്ക് അങ്ങനെയാണ് കളി പിന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. പിന്നെ ആ വർഷം തന്നെ അച്ഛൻ എന്നെ ഒരു ടൂർണമെന്റ് കളിക്കാൻ കൊണ്ടുപോയി, കൊൽക്കത്തയെ വെച്ചായിരുന്നു. അത് ജൂനിയർ നാഷണൽസ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്കൊരു താല്പര്യം വന്നു, എനിക്ക് കുറച്ചുകൂടി നന്നായിട്ട് കളിക്കണം എന്നുള്ളത്. അപ്പം ഞാനിതിങ്ങനെ വീട്ടിലത് അവതരിപ്പിച്ചു, എനിക്കിങ്ങനെ കുറച്ച് സീരിയസ് ആയിട്ട് കളി എടുക്കണം എന്നുണ്ട്. അപ്പോൾ പിന്നെ അമ്മയ്ക്ക് ആദ്യം ഒരു ടെൻഷനായിരുന്നു, ചിലപ്പോൾ പഠിത്തവും കളിയും കൂടി അങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകും എന്നുള്ളൊരു ആദ്യം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ അച്ഛൻ സപ്പോർട്ടായിരുന്നു, കളിക്കണ കാലം വരെ ഞാൻ കളിച്ചോട്ടെ എന്ന രീതിയിൽ. അപ്പോൾ അങ്ങനെ പിന്നെ പതുക്കെ പതുക്കെ അമ്മയ്ക്കും അത് ഓക്കെയായി, അച്ഛനും പിന്തുണ നിന്നു തുടങ്ങി. അങ്ങനെ പിന്നെ ഒരു 8-ാം ക്ലാസ് മുതൽ ഞാൻ പിന്നെ അത് സീരിയസ് ആക്കി തന്നെ എടുത്തു. പിന്നെ അങ്ങ് കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ടൂർണമെന്റുകളൊക്കെ പോയി കളിച്ചു തുടങ്ങി. അപ്പോൾ വീട്ടുകാർ എനിക്ക് പിന്തുണയാണ്, കളിക്കുന്ന കാര്യത്തിൽ എനിക്ക് നല്ല പിന്തുണ തന്നിട്ടുണ്ട്.
1: പഠിത്തവും കളിയും എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുപോകുന്ന കാര്യം പറഞ്ഞു. ഇപ്പോൾ ഒരു കോഴ്സ് ചെയ്യാണ്, ആ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയാമോ?
0: ഞാനിപ്പോ ലക്ഷ്മിബായ് നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ LNCP കാര്യവട്ടത്താണ് പഠിക്കുന്നത്. എല്ലാവർക്കും LNCP എന്ന് പറഞ്ഞാലാണ് കൂടുതൽ അറിയാവുന്നത്. അവിടെ ഞാനിപ്പോ ബാച്ചിലർ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ BPED എന്ന കോഴ്സ് ആണ് പഠിക്കുന്നത്. 4 വർഷത്തെ കോഴ്സാണത്. പക്ഷെ ഇത് സ്ക്വാഷ് ആയിട്ട് ഒരു ബന്ധമില്ല ഈ കോഴ്സിന്. ഈ കോഴ്സ് എന്ന് വെച്ചാൽ നമ്മളല്ലാണ്ട് കോമൺ ആയിട്ട് കളിക്കുന്ന കുറെ ഇനങ്ങളുണ്ടല്ലോ, അതൊക്കെ നമ്മൾ പ്രാക്ടിക്കലി പഠിക്കുക. പിന്നെ സ്പോർട്സിന്റെ തന്നെ എന്താ ഇപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബയോമെക്കാനിക്സ്, ഫിസിയോളജി, സൈക്കോളജി അങ്ങനത്തെ കുറെ സബ്ജക്റ്റുകൾ പഠിക്കുക, ഇതൊക്കെയാണ് മെയിൻ ആയിട്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഈ LNCP ചേർന്നത് പിന്നെ എനിക്ക് സ്ക്വാഷ് അങ്ങനെ കൊണ്ടുപോകാൻ ഇച്ചിരി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അവിടുത്തെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ എനിക്ക് പ്രാക്ടീസ് ആയിട്ട് അങ്ങനെ കൊണ്ടുപോകാനുള്ളൊരു ഇതില്ല. അപ്പോൾ അതുവരെ ഞാൻ സ്കൂൾ ടൈമിലൊക്കെ എനിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു മാനേജ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പോൾ ഇത് LNCP റെസിഡൻഷ്യലും കൂടി ആയതുകൊണ്ട് അത് എനിക്കിപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കൊണ്ടുപോകാൻ.
2: സ്ക്വാഷ് താരം സുഭദ്ര കെ സോണിയുമായി രജു കോലിയക്കോട് നടത്തിയ അഭിമുഖത്തിന്റെ ആദ്യ ഭാഗം സമാപിക്കുന്നു. പരിപാടിയുടെ അവസാന ഭാഗം കായിക ലോകത്തിന്റെ അടുത്ത അധ്യായത്തിൽ കേൾക്കാം. നിർവഹണ സഹായം രജു കോലിയക്കോട്.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.
1: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: ദിസ് ഇസ് ആകാശവാണി തിരുവനന്തപുരം.
1: സാറ്റർഡേ നൈറ്റ് ഫീവർ.
0: ഗുഡ് ഈവനിംഗ് ഡിയർ ലിസ്ണേഴ്സ്, വെൽക്കം ടു സാറ്റർഡേ നൈറ്റ് ഫീവർ വിത്ത് മീ ഗൗരി. It has been pouring out there, isn't it? The city is drenched, but inside these studio walls, we are bringing nothing but heat. If the gray skies are bringing you down, consider the next 30 minutes your official escape. We've got a massive lineup of western hits to completely wash away those rainy day blues. Let's dive into this misty weather with a song that feels like a strange, blurry face of looking back at someone you used to know. From her Eternal Sunshine album, this is Ariana Grande with Twilight Zone.

0: ആകാശവാണി. നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ 12 വർഷം പൂർത്തിയാക്കിയതിനെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയുടെ നട്ടലാണ് കാർഷിക മേഖല. ജനസംഖ്യയുടെ വലിയൊരു വിഭാഗത്തിന്റെ ഉപജീവന മാർഗം തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. രാജ്യത്തെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ 18% സംഭാവന കാർഷിക മേഖലയാണ് നൽകുന്നത്. ഇന്ത്യയുടെ മൊത്തം തൊഴിൽ ശക്തിയിൽ 2/3 ഭാഗത്തോളം കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളുമായും ബന്ധപ്പെട്ടാണ് ഉപജീവനം നയിക്കുന്നത്. കർഷകരുടെ സാമ്പത്തിക വളർച്ചയുടെ കാര്യത്തിൽ കാർഷിക മേഖലയ്ക്ക് നൽകുന്ന വായ്പയ്ക്ക് ഗണ്യമായ പങ്കാണുള്ളത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും ഉൽപ്പാദനക്ഷമത മെച്ചപ്പെടുത്തുന്നതിനും സാങ്കേതിക വിദ്യ പ്രോത്സാഹിപ്പിക്കുന്നതിനും വിപണി സൌകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ വിവിധ പദ്ധതികളാണ് നടപ്പാക്കിയിട്ടുള്ളത്. ഉയർന്ന കാർഷിക ഉൽപ്പാദനം, വിപുലമായ ജലസേചനം, വായ്പാ ലഭ്യത, കൃത്യമായ ഇൻഷുറൻസ് പരിരക്ഷ, അനുബന്ധ മേഖലകളിലെ വളർച്ച എന്നിവ ഈ പരിവർത്തനത്തിലൂടെ സാധ്യമായി. സംഭരണ സംവിധാനം, സുസ്ഥിര വിപണി, ആദായകരമായ വിലനിർണയം, ദേശീയ ഭക്ഷ്യസുരക്ഷ എന്നിവയും ഉറപ്പുവരുത്താൻ കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങളിലൂടെ സാധിച്ചു. കൂടാതെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ, സഹകരണ സ്ഥാപനങ്ങൾ, ഭക്ഷ്യ സംസ്കരണം, കാലാവസ്ഥാ പ്രതിരോധ ശേഷിയുള്ള സംരംഭങ്ങൾ എന്നിവ പുതിയ അവസരങ്ങൾ സൃഷ്ടിച്ചു. കഴിഞ്ഞ ദശകത്തിൽ ഇന്ത്യയുടെ കാർഷിക മേഖലയിലും അനുബന്ധ മേഖലകളിലും സുസ്ഥിരമായ നയങ്ങളും വർദ്ധിച്ച പൊതുനിക്ഷേപവും ഉണ്ടായതോടെ മികച്ച വികസനമാണ് ദൃശ്യമായത്. ഈ ഇടപെടലുകളെല്ലാം കാർഷിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും ഉൽപ്പാദനക്ഷമത മെച്ചപ്പെടുത്തുന്നതിനും ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയുടെ ഉന്നമനത്തിനും കാരണമായി. കർഷകരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി കഴിഞ്ഞ 12 വർഷമായി നടപ്പാക്കി വരുന്ന വിവിധ സംരംഭങ്ങൾ രാജ്യത്തെ അന്നദാതാക്കളുടെയും കാർഷിക മേഖലയുടെയും ക്ഷേമം ഉറപ്പാക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു.
1: സാധ്യവും ഹമാരെ ലിയേ അപ്നേ കിസാനോ കാ ഹിത് സർവോച്ച പ്രാഥമികത ഹൈ. ഭാരത് അപ്നേ കിസാനോ കെ, പശുപാലകോ കെ ഔർ മച്ഛുവാരേ ഭായ് ബഹനോ കെ ഹിതോ കെ സാത്ത് കഭി ഭി സംജോത നഹീ കരേഗാ. और मैं जानता हूं व्यक्तिगत रूप से मुझे बहुत बड़ी कीमत चुकानी पड़ेगी, लेकिन मैं इसके लिए तैयार हूं. मेरे देश के किसानों के लिए, मेरे देश के मछुआरों के लिए, मेरे देश के पशुपालकों के लिए आज भारत तैयार है. किसानों की आय बढ़ाना, खेती पर खर्च कम करना, आय के नए स्रोत बनाना, इन लक्ष्यों पर हम लगातार काम कर रहे हैं.
0: രാജ്യത്തെ മൊത്ത മൂല്യവർദ്ധനവിന്റെ 18% കൃഷിയും അനുബന്ധ മേഖലയിലുമാണ്. 2014-15 20.9 ലക്ഷം രൂപയിൽ നിന്ന് ഇത് 2023-24 48.7 ലക്ഷം ഗണ്യമായ വർധനയാണ് കാഴ്ചവെച്ചത്. ചെറുകിട നാമമാത്ര ഭൂവുടമകളായ കർഷകർക്ക് നേരിട്ടുള്ള സാമ്പത്തിക സഹായം നൽകുക എന്ന ലക്ഷ്യത്തോടെ 2019 ആരംഭിച്ച പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയിലൂടെ പ്രതിവർഷം 6,000 രൂപ വീതം 3 ഗഡുക്കളായി കർഷകരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് നേരിട്ട് കൈമാറുന്നു. ഇടനിലക്കാരില്ലാതെ ഡിജിറ്റൽ സംവിധാനത്തിലൂടെ ധനസഹായം ലഭ്യമാക്കുന്നതിലൂടെ സുതാര്യത ഉറപ്പാക്കാൻ സാധിച്ചു. രാജ്യത്തെ കോടിക്കണക്കിന് കർഷകർക്ക് ഈ പദ്ധതി പ്രയോജനപ്പെട്ടിട്ടുണ്ട്. 2026 മാർച്ച് വരെ PM കിസാൻ വഴി 4.28 ലക്ഷം രൂപയിലധികം വിതരണം ചെയ്തിട്ടുണ്ട്. 9.44 കോടിയിലധികം കർഷക കുടുംബങ്ങൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിച്ചു. 25% ആനുകൂല്യങ്ങൾ സ്ത്രീ ഗുണഭോക്താക്കൾക്കാണ് ലഭിച്ചത്. ഇത് ഗ്രാമീണ മേഖലയിലെ കുടുംബങ്ങളുടെ സാമ്പത്തിക സ്ഥിരതയ്ക്ക് കാരണമായി. പ്രവാസിയായിരുന്ന പത്തനംതിട്ട ഇലന്തൂർ പരിയാരം സുരഭി വീട്ടിൽ സുജിത് എസിന് PM കിസാൻ പദ്ധതി പ്രകാരം പുതിയ ജീവിതമാർഗമാണ് ലഭ്യമായത്. കോവിഡ് കാലത്ത് നാട്ടിലേക്ക് മടങ്ങിയെത്തിയ

0: സുജിത് പദ്ധതി പ്രയോജനപ്പെടുത്തി കൃഷിയെ ഉപജീവന മാർഗമാക്കി മാറ്റുകയായിരുന്നു. പദ്ധതി ജീവിതത്തിലുണ്ടാക്കിയ മാറ്റത്തെപ്പറ്റി സുജിത് ആകാശവാണിയോട്.
1: ഞാൻ എലന്തു പഞ്ചായത്തിലെ അസ്ഥിര താമസക്കാരനാണ്. ഞാനൊരു പ്രവാസിയായിരുന്നു 2021 വരെ. 2021 കോവിഡിൻ്റെ സെക്കൻഡ് ഫേസിൽ നാട്ടിൽ തിരിച്ചു വരേണ്ടതായ സാഹചര്യമുണ്ടായി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പല പല പ്രോജക്റ്റുകൾ കർഷകരെ സഹായിക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിൻ്റെ പേരിൽ ഞാനും അതിലെ ഒരു PM കിസാനിലെ ഒരു അംഗമായി. എനിക്ക് അതിലൊരു പടുതാക്കുളം കിട്ടി, ഒന്നല്ല രണ്ട് പടുതാക്കുളം കിട്ടി. പിന്നെ KVK യുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചതിൻ്റെ ഒക്കെ ഫലമായിട്ട് തേനീച്ചക്കൂട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ കോഴിവളത്തിൽ നിന്നുള്ള കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം ഉണ്ട് വീട്ടിൽ. അതോടൊപ്പം തന്നെ കൃഷിയുമുണ്ട്. നമുക്ക് കോഴിവളവും കിട്ടുന്നുണ്ട്. മീനിൻ്റെ വേസ്റ്റിൽ നിന്നുള്ള മീൻവളവും നമുക്ക് ഇവിടുത്തേക്ക് ഇതിനുള്ള കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. എന്തുകൊണ്ടും സുഖമായി ജീവിക്കുവാനുള്ള ഒരു മാർഗം നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പലവിധ പ്രോജക്റ്റുകളിൽ അംഗമായതുകൊണ്ട് വീട് നല്ല രീതിയിൽ കഴിഞ്ഞു പോകാൻ ഒരു ചെറിയ സേവിങ്ങിനുള്ള പൈസ കിട്ടുന്നുണ്ട്. അതിൽ സന്തോഷവാനുമാണ്. ആരെങ്കിലുമൊക്കെ ഇത് ശ്രമിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ഇതുപോലെ പല പല പ്രോജക്റ്റുകളുണ്ട്. ഇതിൻ്റെയൊക്കെ ഞാൻ നോഡൽ ഓഫീസർമാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കൊണ്ട് തീർച്ചയായും നിങ്ങൾക്കും ഇതൊക്കെ ചെയ്യാവുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്ക് KCC ലോണുകൾ കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു മാതൃകയായിട്ട് എല്ലാവർക്കും കൊണ്ടുപോകാവുന്നതാണ്.
0: കർഷകർക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കും വിളവെടുപ്പിന് ശേഷമുള്ള ചെലവുകൾക്കും കാർഷിക അനുബന്ധ പ്രവർത്തനങ്ങൾക്കും കുറഞ്ഞ പലിശ നിരക്കിൽ കൃത്യസമയത്ത് വായ്പ ലഭ്യമാക്കുന്നതിനായി സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ്. നബാർഡ് മേൽനോട്ടം വഹിക്കുന്ന ഈ പദ്ധതി വഴി കർഷകർക്ക് അവരുടെ കൃഷി ആവശ്യങ്ങൾക്കായി ബാങ്കുകളിൽ നിന്നും കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ എടുക്കാൻ സാധിക്കുന്നു. വിളകൾ കൃഷി ചെയ്യുന്നതിന് ആവശ്യമായ വിത്ത്, വളം, കീടനാശിനികൾ, കാർഷിക യന്ത്രങ്ങൾ എന്നിവ വാങ്ങാൻ ഈ പണം ഉപയോഗിക്കാം. പിന്നീട് മൃഗസംരക്ഷണം, ക്ഷീരവികസനം, മത്സ്യബന്ധനം തുടങ്ങിയ അനുബന്ധ പ്രവർത്തനങ്ങളുടെ മൂലധന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി KCC പദ്ധതി വിപുലീകരിച്ചിരുന്നു. കർഷകർക്ക് കൃഷിക്കും മറ്റു ആവശ്യങ്ങൾക്കും ഏകജാലക ബാങ്കിംഗ് സംവിധാനത്തിൽ നിന്ന് സമയബന്ധിതമായ വായ്പാ പിന്തുണ നൽകാൻ ലക്ഷ്യമിട്ട് കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി പരിഷ്കരിച്ചു. ലളിതമായ നടപടിക്രമങ്ങളോടെ സമയബന്ധിതമായ വായ്പാ പിന്തുണ നൽകുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. വിളവെടുപ്പിന് ശേഷമുള്ള ചെലവുകൾ, വിപണന വായ്പ, കർഷക കുടുംബത്തിന്റെ ഉപഭോഗ ആവശ്യകതകൾ, കാർഷിക ആസ്തികളുടെയും കൃഷിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെയും പരിപാലനത്തിനുള്ള പ്രവർത്തന മൂലധനം, കൃഷിക്കും അനുബന്ധ പ്രവർത്തനങ്ങൾക്കും നിക്ഷേപ വായ്പ ആവശ്യകത എന്നിവ ഇതിലൂടെ നിറവേറ്റപ്പെടുന്നു. കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതിയുടെ വ്യാപനം കൂടുതൽ കർഷകർക്ക് സ്ഥാപനവത്കൃത വായ്പ ലഭ്യമാക്കാൻ സഹായിച്ചു. കർഷകർക്കൊപ്പം മത്സ്യത്തൊഴിലാളികൾക്കും പശുപാലകർക്കും ഈ സൗകര്യം വ്യാപിപ്പിച്ചതിലൂടെ കാർഷിക അനുബന്ധ മേഖലകൾക്കും പ്രോത്സാഹനം ലഭിച്ചു. പ്രവർത്തനക്ഷമമായ KCC അക്കൌണ്ടുകളുടെ എണ്ണം 2013-14 6.46 കോടിയിൽ നിന്ന് 2024-25 7.81 കോടിയായി വർദ്ധിച്ചു. ഈ അക്കൌണ്ടുകളിലെ തുക 2014 മാർച്ചിൽ 4.26 ലക്ഷം കോടി രൂപയിൽ നിന്ന് 2025 മാർച്ചിൽ 10.20 ലക്ഷം കോടി രൂപയായി. KCC പദ്ധതിക്ക് കീഴിൽ അർഹതയുള്ള കർഷകരിൽ ചെറുകിട കർഷകർ, നാമമാത്ര കർഷകർ, ഷെയർ ക്രോപ്പർമാർ, പാട്ട കർഷകർ, വാക്കാലുള്ള കരാറിൽ ഏർപ്പെട്ടിരിക്കുന്ന കർഷകർ തുടങ്ങിയവർ ഉൾപ്പെടുന്നു. സ്വയം സഹായ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ സംയുക്ത ബാധ്യതാ ഗ്രൂപ്പുകൾ എന്നിവയ്ക്കും ആനുകൂല്യങ്ങൾ ലഭിക്കാൻ അർഹതയുണ്ട്. കാർഷിക മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഈ മേഖലയെ ബാധിക്കുന്ന വിവിധ വെല്ലുവിളികളെ അതിജീവിക്കുന്നതിന് സഹായിക്കുന്നതിനും ഊന്നൽ നൽകി കിസാൻ ക്രെഡിറ്റ് കാർഡ് നൽകുന്ന വായ്പാ പരിധി വർദ്ധിപ്പിക്കുമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കിയിരുന്നു.
2: കിസാൻ ക്രെഡിറ്റ് കാർഡ് ഫെസിലിറ്റേറ്റ് ഷോർട്ട് ടേം ലോൺസ് ഫോർ 7.7 crore ഫാമേഴ്സ്, ഫിഷർമെൻ ആൻഡ് ഡെയറി ഫാമേഴ്സ്. ദ ലോൺ ലിമിറ്റ് അണ്ടർ മോഡിഫൈഡ് ഇൻട്രസ്റ്റ് സബ്വെൻഷൻ സ്കീം വിൽ ബി എൻഹാൻസ്ഡ് ഫ്രം 3 lakh rupees to 5 lakh rupees for loans taken through the KCC.
0: കിസാൻ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് കൃഷിയിൽ വിജയം കൈവരിച്ച പാലക്കാട് നിന്നുള്ള കർഷകൻ രാധാകൃഷ്ണൻ തന്റെ അനുഭവം പങ്കുവയ്ക്കുന്നു.
3: പാലക്കാട് ജില്ലയിലെ 700 പഞ്ചായത്തിൽ ചെറുപ്പുളിച്ചി പാടശേഖര സമിതിയുടെ സെക്രട്ടറിയാണ് ഞാൻ. ഞാൻ കൂടുതലായിട്ട് നെല്ല് കൃഷിയാണ് ചെയ്യുന്നത്. കൂടെ തെന്നുണ്ട്, കുറച്ച് വാഴ ചെയ്യുന്നുണ്ട്. ഞാൻ KCC ലോൺ എടുത്തിട്ടുണ്ട്. കർഷകരെ സംബന്ധിച്ച് വളരെ നല്ലൊരു സഹായമാണത്. മറ്റ് ലോണുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അതിന്റെ ഘടന കൊണ്ടാണ്.

0: സി ആവുമ്പോൾ ഓവർ ഡ്രാഫ്റ്റ് മെത്തേഡിലാണ് ഇത് തരുന്നത്. നമുക്ക് ആവശ്യമുള്ള പൈസ മാത്രം എടുക്കാൻ പറ്റും. നമുക്ക് എത്ര ഗഡുക്കളായിട്ട് വേണമെങ്കിലും ആ ഒരു വർഷത്തിന്റെ ഉള്ളിൽ അത് അടച്ചാലും 7% തന്നെ പലിശ വരുന്നുള്ളൂ. കൃഷിക്കാരെ സംബന്ധിച്ച് വലിയൊരു സഹായമാണ്. 160,000 രൂപ വരെ ബാങ്കുകൾ ഇത് തരുന്നുണ്ട്. ഒരു ഡോക്യുമെന്റും വേണ്ട, കൈവശ സർട്ടിഫിക്കറ്റും നികുതി അടച്ച കടലാസും മാത്രം മതി. ഒരു ബുദ്ധിമുട്ടില്ല അത് പാസ്സാക്കി എടുക്കാൻ. അത് കൃത്യമായിട്ട് അടയ്ക്കുകയാണെങ്കിൽ 3% പലിശ നമുക്ക് സബ്സിഡി ആയിട്ട് ബാങ്കുകൾ തരും. എല്ലാവരും ഈ സൗകര്യം ഉപയോഗപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. തെങ്ങുംതോട്ടം ഒരു വെള്ളത്തിന്റെ സൗകര്യം ചെയ്യാനും കുറച്ച് ഇടവളയായിട്ട് വാഴ ചെയ്യാനും ഒക്കെയാണ് ഞാൻ ഈ തുക ഉപയോഗിച്ചത്. അതുകൊണ്ട് ഇപ്പോഴത്തെ നാളികേരത്തിനൊക്കെ നല്ല വിലയുണ്ട്. എനിക്ക് അതിന് തിരിച്ചടവ് ഒരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല.
1: കർഷകരെ സംരക്ഷിക്കുന്നതിനായി കാർഷികോൽപ്പന്നങ്ങൾക്ക് മുൻകൂട്ടി നിശ്ചയിച്ച മിനിമം താങ്ങുവില കേന്ദ്ര സർക്കാർ ഉറപ്പാക്കുന്നുണ്ട്. 22 നിർബന്ധിത വിളകൾക്ക് പ്രതിവർഷം മിനിമം താങ്ങുവില പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2018-19 മുതൽ ഉൽപാദന ചെലവിനേക്കാൾ കുറഞ്ഞത് 50% കൂടുതലായി മിനിമം താങ്ങുവില നിശ്ചയിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം പൊതുസംഭരണം ഗണ്യമായി വികസിച്ചു. ഗോതമ്പ്, നെല്ല്, പയർവർഗ്ഗങ്ങൾ, എണ്ണക്കുരുക്കൾ, പരുത്തി തുടങ്ങിയ വിളകൾ MSP നിരക്കിൽ വാങ്ങുന്നതിലൂടെ പൊതുസംഭരണം കർഷകർക്ക് വലിയൊരു താങ്ങായി മാറി. 2004-2014 കാലയളവിൽ 698.7 ദശലക്ഷം ടണ്ണിൽ നിന്ന് 2014-2026 കാലയളവിൽ മൊത്തം സംഭരണം 1229.2 ദശലക്ഷം ടണ്ണായി വർദ്ധിച്ചു. ഇത് ഏകദേശം 76% വളർച്ച രേഖപ്പെടുത്തി. 2014 മുതൽ 2026 ഫെബ്രുവരി വരെ മൊത്തം MSP മൂല്യം 26.32 ലക്ഷം കോടി രൂപയിലെത്തി. ഇത് മുൻ ദശകത്തേക്കാൾ 3.5 മടങ്ങ് കൂടുതലായിരുന്നു. കർഷകർക്ക് ലഭ്യമായ വിപണി പിന്തുണയുടെ വ്യാപ്തിയെയാണ് ഈ വളർച്ച സൂചിപ്പിക്കുന്നത്. പ്രകൃതി ദുരന്തങ്ങളും കാലാവസ്ഥാ വ്യതിയാനങ്ങളും മൂലമുണ്ടാകുന്ന നഷ്ടങ്ങൾ പരിഹരിക്കുന്നതിന് പ്രധാനമന്ത്രി ഫസൽ ഭീമാ യോജന നടപ്പാക്കി. പ്രകൃതിക്ഷോഭം, കീടബാധ എന്നിവ മൂലം കൃഷി നശിച്ചാൽ കർഷകർക്ക് ഇതുവഴി സംരക്ഷണം നൽകുന്നു. കുറഞ്ഞ പ്രീമിയത്തിൽ ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാക്കുന്ന ഈ പദ്ധതിയിലൂടെ നിരവധി കർഷകർക്ക് വിളനാശ സമയത്ത് നഷ്ടപരിഹാരം ലഭിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു. PMFBY കീഴിൽ പരാതി പരിഹാര സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി കൃഷി രക്ഷക് പോർട്ടലും ഹെൽപ്പ് ലൈനും ആരംഭിച്ചു. രാജ്യവ്യാപകമായി ഏകദേശം 500 എക്സിക്യൂട്ടീവുകൾ പരാതി പരിഹാര സംവിധാനത്തെ പിന്തുണയ്ക്കുന്നു. ഈ പദ്ധതി പ്രകാരം പ്രതിവർഷം 4 കോടിയിലധികം കർഷകരെ ഇൻഷുർ ചെയ്തു. 2016-17 മുതൽ 92.46 കോടി കർഷകർ ഇൻഷുർ ചെയ്തിട്ടുണ്ട്. 2025 ഡിസംബർ 31 വരെ 1.96 ലക്ഷം കോടി രൂപയുടെ ക്ലെയിമുകൾ വിതരണം ചെയ്തു. ഏകദേശം 24.31 കോടി കർഷകർക്ക് ഇത് പ്രയോജനം ചെയ്തു. PMFBY.gov.in എന്ന പോർട്ടൽ വഴിയോ ബാങ്കുകൾ വഴിയോ ഇതിനായി അപേക്ഷിക്കാൻ സാധിക്കും. പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന ചെറുകിട നാമമാത്ര കർഷകർക്ക് പെൻഷൻ അടിസ്ഥാനമാക്കിയുള്ള സാമൂഹിക സുരക്ഷാ ചട്ടക്കൂട് നൽകി. 60 വയസ്സിന് ശേഷം പ്രതിമാസം 3000 രൂപ പെൻഷൻ ലഭ്യമാകുന്നതാണ്. 18 മുതൽ 40 വയസ്സുവരെ പ്രായമുള്ള യോഗ്യരായ വ്യക്തികൾക്ക് ഈ പദ്ധതിയുടെ ഭാഗമാകാം. പ്രായത്തിനനുസരിച്ച് മാസം വെറും 55 രൂപ മുതൽ 200 രൂപ വരെയാണ് വിഹിതമടക്കേണ്ടത്. 2026 ഫെബ്രുവരി വരെ ഏകദേശം 24.95 ലക്ഷം കർഷകർ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. കർഷകർക്കിടയിൽ സാമൂഹിക സുരക്ഷാ പരിരക്ഷയുടെ ക്രമാനുഗതമായ വികസനമാണ് ഇത് ചൂണ്ടിക്കാട്ടുന്നത്. പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന ജലസേചന വ്യാപ്തിയും ജല ഉപയോഗ കാര്യക്ഷമതയും ശക്തിപ്പെടുത്തുന്നു. 2016 മുതൽ 2021 വരെയുള്ള കാലയളവിൽ ജലസേചന മേഖലയുടെ വ്യാപ്തി മൊത്തം വിളപ്രദേശത്തിന്റെ 49.9

മുതൽ 2026 മാർച്ച് വരെ ഏകദേശം 26 കോടി കാർഡുകൾ വിതരണം ചെയ്തു. ഇതിന്റെ ഭാഗമായി 8313 മണ്ണ് പരിശോധനാ ലബോറട്ടറികൾ സ്ഥാപിച്ചു. കൂടാതെ മണ്ണിന്റെ ആരോഗ്യ ഉപദേശങ്ങൾ നൽകുന്നതിനും കാർഷിക രീതികളെക്കുറിച്ച് അറിവ് പകരുന്നതിനുമായി 70,000-ത്തിലധികം കൃഷി സഖികൾക്ക് പരിശീലനം നൽകിയിട്ടുണ്ട്. ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ സുസ്ഥിര കൃഷി രീതികൾക്ക് വലിയ പ്രാധാന്യമാണ് നൽകിയിട്ടുള്ളത്. പരമ്പരാഗത് കൃഷി വികാസ് യോജന ക്ലസ്റ്റർ അധിഷ്ഠിത സമീപനങ്ങളിലൂടെ ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നു. വടക്കു കിഴക്കൻ മേഖലയ്ക്കുള്ള മിഷൻ ജൈവ മൂല്യ ശൃംഖല വികസനം വടക്കു കിഴക്കൻ മേഖലയിലെ ജൈവ ഉൽപാദനത്തെയും വിപണി ബന്ധങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നു. നാഷണൽ മിഷൻ ഓൺ നാച്ചുറൽ ഫാമിംഗ് മണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും രാസവസ്തുക്കളില്ലാത്ത കൃഷിരീതികൾ നടപ്പിലാക്കാനും സഹായിക്കുന്നു. ഈ പദ്ധതി ഇതുവരെ 900,000 ഹെക്ടറിൽ വ്യാപിപ്പിക്കുകയും 19,00,000 കർഷകർ ഇതിൽ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. കൂടാതെ 2014-2025 കാലയളവിൽ കാലാവസ്ഥയെ പ്രതിരോധിക്കുന്ന 2996 വിള ഇനങ്ങൾ പുറത്തിറക്കി. കൃഷിയിലും അനുബന്ധ മേഖലകളിലുമായി 8.5 ലക്ഷം കർഷകർക്ക് പ്രയോജനം ലഭിക്കുന്ന തരത്തിൽ 448 ഗ്രാമങ്ങളിലെ കാലാവസ്ഥയെ പ്രതിരോധിക്കുന്ന ഗ്രാമ മാതൃകകളും സർക്കാർ സൃഷ്ടിച്ചു. രാജ്യത്തുടനീളമുള്ള 79 ജില്ലകളിലായി 1.04 ലക്ഷം കർഷക കുടുംബങ്ങളിലേക്ക് സംയോജിത കൃഷി സംവിധാനങ്ങൾ വ്യാപിപ്പിച്ചു. ഈ ഇടപെടലുകൾ കാർഷിക വരുമാനം ഹെക്ടറിന് പ്രതിവർഷം 1.5 മുതൽ 3.6 ലക്ഷം രൂപ വരെയായി വർദ്ധിപ്പിച്ചു. 12 വർഷ കാലയളവിനിടെ പുനരുപയോഗ ഊർജവും കാർഷിക വികസനത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു. 2019 ആരംഭിച്ച പ്രധാനമന്ത്രി കിസാൻ ഊർജ സുരക്ഷാ ഏവം ഉത്തൻ മഹാഭിയാൻ അഥവാ PM KUSUM കൃഷിയിൽ സൌരോർജത്തിന്റെ ഉപയോഗത്തെ പിന്തുണയ്ക്കുന്നു. ഇത് സോളാർ പമ്പുകളെ പ്രോത്സാഹിപ്പിക്കുകയും കർഷകരെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും വിൽക്കാനും പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ഗ്രാമപ്രദേശങ്ങളിലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കൃഷിയും അനുബന്ധ മേഖലകളുമാണ് ഉപജീവന മാർഗത്തിന്റെ പ്രാഥമിക സ്രോതസ്. ഗ്രാമീണ സ്ത്രീകളിൽ 80% ഈ മേഖലകളിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. ഇതിൽ 33% പേർ കാർഷിക തൊഴിലാളികളും 48% പേർ സ്വയം തൊഴിൽ ചെയ്യുന്ന കർഷകരുമാണ്. ആഗോള കൃഷിയിൽ സ്ത്രീകളുടെ സുപ്രധാനവും ഒഴിച്ചുകൂടാനാവാത്തതുമായ പങ്കിനെ അംഗീകരിച്ചുകൊണ്ട് ഐക്യരാഷ്ട്രസഭ 2026 അന്താരാഷ്ട്ര വനിതാ കർഷക വർഷമായി ആചരിക്കുന്നു. വിള ഉൽപാദനം, കന്നുകാലി പരിപാലനം, കാർഷിക നവവൽക്കരണം, മത്സ്യബന്ധനം, പൂന്തോട്ട പരിപാലനം, വിളവെടുപ്പിന് മുൻപുള്ള പ്രവർത്തനങ്ങൾ, വിളവെടുപ്പിന് ശേഷമുള്ള സംസ്കരണം, വിപണനം എന്നിവ ഉൾപ്പെടുന്ന മുഴുവൻ കാർഷിക മൂല്യ ശൃംഖലയിലും സ്ത്രീ പങ്കാളിത്തം വ്യാപിക്കുന്നു. തൽഫലമായി കാർഷിക വളർച്ചയെ മുന്നോട്ട് നയിക്കുന്നതിനും ഭക്ഷ്യസുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും ഗ്രാമീണ ഉപജീവന മാർഗങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും സ്ത്രീകളുടെ പങ്കാളിത്തം കേന്ദ്രമാണ്. ഇന്ത്യയെ കാർഷിക പുരോഗതിയിലേക്ക് നയിക്കുന്നതിൽ വനിതാ കർഷകർ ഗണ്യമായ പങ്കുവഹിക്കുന്നു. വിഭവങ്ങൾ, സാങ്കേതിക വിദ്യകൾ, വിപണികൾ എന്നിവയിലേക്കുള്ള അവരുടെ പ്രവേശനം വർദ്ധിപ്പിക്കുന്ന വിവിധ സംരംഭങ്ങൾ സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട്. കാർഷികാടിസ്ഥാന സൌകര്യ ഫണ്ട്, ഇന്റഗ്രേറ്റഡ് സ്കീം ഫോർ അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ്, കാർഷിക മാർക്കറ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചർ, മിഷൻ ഫോർ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് ഹോർട്ടിക്കൾച്ചർ, മോഡിഫൈഡ് ഇന്ററസ്റ്റ് സബ്വെൻഷൻ സ്കീം തുടങ്ങിയ പദ്ധതികൾ, സബ്സിഡികൾ, നേരിട്ടുള്ള വരുമാന കൈമാറ്റം എന്നിവയിലൂടെ സ്ത്രീ കർഷകർക്ക് സാമ്പത്തിക പിന്തുണ നൽകുന്നു. മൃഗസംരക്ഷണ മേഖലയ്ക്കായും ആട്, കോഴി, പന്നി വളർത്തൽ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനും നിരവധി പദ്ധതികൾ കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്നു. മൃഗസംരക്ഷണ മേഖലയിൽ പുതിയ യൂണിറ്റുകൾ തുടങ്ങുന്നതിന് 50% വരെ സബ്സിഡിയാണ് നൽകി വരുന്നത്. മത്സ്യകൃഷി മേഖലയിലെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയിലൂടെ പുതിയ കുളങ്ങൾ നിർമ്മിക്കൽ, മത്സ്യക്കൂട് കൃഷി, ബയോഫ്ലോക്ക് യൂണിറ്റുകൾ, വിപണനത്തിനുള്ള വാഹനങ്ങൾ എന്നിവയ്ക്ക് സബ്സിഡി ലഭിക്കും. കൂടാതെ നമോ ഡ്രോൺ ദീദി പ്രോഗ്രാം, നാഷണൽ ബീ കീപ്പിംഗ് ആൻഡ് ഹണി മിഷൻ, ദീൻദയാൽ അന്ത്യോദയ യോജന, നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ തുടങ്ങിയ സംരംഭങ്ങൾ സാങ്കേതികവിദ്യ, നൈപുണ്യ വികസനം, ഉപജീവന വൈവിധ്യവൽക്കരണം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ സ്ത്രീകളുടെ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നു. വിതരണ സംവിധാനത്തിലെ മെച്ചപ്പെടുത്തലുകൾ ലക്ഷ്യമിട്ടുള്ള പ്രാദേശിക ഇടപെടലുകളും പിന്നാക്കം നിൽക്കുന്ന പ്രദേശങ്ങളിലെ ലഭ്യത, സുതാര്യത, ഉൾപ്പെടുത്തൽ എന്നിവ ശക്തിപ്പെടുത്താൻ സഹായിച്ചു.
കർഷകർക്ക് ഇടനിലക്കാരില്ലാതെ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ രാജ്യത്തുടനീളം ഓൺലൈനായി മികച്ച വിലയ്ക്ക് വിൽക്കാനുള്ള ഏകീകൃത ഡിജിറ്റൽ വിപണിയായ

0: ഈനാം വിളവെടുപ്പിന് ശേഷമുള്ള സംഭരണശാലകൾ, കോൾഡ് സ്റ്റോറേജുകൾ, സംസ്കരണ യൂണിറ്റുകൾ എന്നിവ നിർമ്മിക്കുന്നതിനായി 84,200 കോടി രൂപയുടെ സാമ്പത്തിക സഹായം നൽകുന്ന അഗ്രികൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്നിവ സർക്കാരിന്റെ ജനപ്രിയ പദ്ധതികളിൽ പ്രധാനമാണ്. 2025 ആരംഭിച്ച പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന താഴ്ന്ന പ്രകടനം കാഴ്ചവയ്ക്കുന്ന 100 കാർഷിക ജില്ലകളെ ലക്ഷ്യമിടുന്നു. ജലസേചനം, വിളവൈവിധ്യവൽക്കരണം, വിളവെടുപ്പിന് ശേഷമുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ, മെച്ചപ്പെട്ട വായ്പാ ലഭ്യത എന്നിവയിൽ ഈ പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. 2026 ഏപ്രിൽ മുതൽ ഈ സംരംഭം 1.7 കോടി കർഷകർക്ക് പ്രയോജനം ചെയ്യുന്നു. കാർഷിക യന്ത്രങ്ങൾ വാങ്ങുന്നതിനും കേന്ദ്ര സർക്കാർ സബ്സിഡി പദ്ധതികൾ നൽകി വരുന്നുണ്ട്. ട്രാക്ടർ, പവർ ടില്ലർ തുടങ്ങിയ യന്ത്രങ്ങൾ വാങ്ങുന്നതിന് 40% മുതൽ 80% വരെ സബ്സിഡിയാണ് ലഭിക്കുന്നത്. ഭക്ഷ്യധാന്യ വിതരണത്തിന്റെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിനായി പൊതുവിതരണ സംവിധാനം ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. യോഗ്യതയനുസരിച്ച് കുടുംബങ്ങൾക്ക് സബ്സിഡിയുള്ള ഭക്ഷ്യധാന്യങ്ങൾ യഥാസമയം ലഭ്യമാകുന്നത് ഇത് ഉറപ്പാക്കുന്നു. ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം 79.8 കോടി ഗുണഭോക്താക്കൾക്ക് സബ്സിഡിയുള്ള ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്നു. കൂടാതെ സാർത്ഥക് PDS പദ്ധതി പ്രകാരം കേന്ദ്ര സർക്കാർ അടുത്ത 5 വർഷത്തേക്ക് 25,530 കോടി രൂപ അനുവദിക്കും. രാജ്യത്തുടനീളമുള്ള 81.35 കോടി ഗുണഭോക്താക്കൾക്ക് ഭക്ഷ്യധാന്യ വിതരണ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് സംവിധാനം 36 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും പ്രവർത്തിക്കുന്നു. രാജ്യത്തുടനീളം 99.8% ന്യായവില കടകളിലും ഇലക്ട്രോണിക് പോയിന്റ് ഓഫ് സെയിൽ ഉപകരണങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. 98%ത്തിലധികം ഇടപാടുകളും ഡിജിറ്റൈസ് ചെയ്തിട്ടുണ്ട്. ഇതിലൂടെ വിതരണത്തിന്റെ സുതാര്യത മെച്ചപ്പെടുത്തി. കാർഷിക മേഖലയിൽ സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ട് നിരവധി പുതിയ പദ്ധതികളും സർക്കാർ നടപ്പിലാക്കിയിരുന്നു. കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായി 24,000 കോടി രൂപ വകയിരുത്തി ആരംഭിച്ച ബൃഹത് പദ്ധതിയാണ് പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന. പയർവർഗ്ഗങ്ങളുടെ ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിച്ച് വിദേശ ഇറക്കുമതി കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ 11,440 കോടി രൂപ ചിലവിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് പയർവർഗ്ഗങ്ങളിലെ ആത്മനിർഭരതാ ദൌത്യം. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കൃഷി കൂടുതൽ ലളിതമാക്കാനുള്ള ഡിജിറ്റൽ അഗ്രികൾച്ചറൽ മിഷൻ, രാജ്യത്തെ കർഷകരുടെ വിവരങ്ങൾ, കൃഷിഭൂമിയുടെ ഡിജിറ്റൽ മാപ്പ്, നിലവിലെ വിളകൾ എന്നിവ ഡിജിറ്റലായി രേഖപ്പെടുത്തുന്ന അഗ്രി സ്റ്റാക്ക്, കൃഷി ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം, നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യയിലൂടെ കർഷകരുടെ സംശയങ്ങൾക്ക് വിവിധ പ്രാദേശിക ഭാഷകളിൽ മറുപടി നൽകുന്ന ചാറ്റ് ബോർഡ് സംവിധാനമായ കിസാൻ ഇ മിത്ര എന്നിവയും എടുത്തു പറയേണ്ടതാണ്. കേന്ദ്ര സർക്കാർ കർഷകരുടെ ക്ഷേമത്തിനായി നടപ്പിലാക്കുന്ന പ്രധാന പദ്ധതികൾ കാർഷിക മേഖലയിൽ വലിയ തോതിലുള്ള പരിവർത്തനത്തിന് കാരണമായതായി തിരുവനന്തപുരം മിത്ര നികേതൻ ICAR കൃഷി വിജ്ഞാൻ കേന്ദ്രയിലെ സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ചിത്ര ജി ആകാശവാണിയോട് പറഞ്ഞു.
1: ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായിട്ട് കാർഷിക വിപണന രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങളാണ് മോദി സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ളത്. കർഷകരെയും വ്യാപാരികളെയും ഒരൊറ്റ പ്ലാറ്റ്ഫോമിലൂടെ കണക്ട് ചെയ്ത് ഈനാം പദ്ധതിയിൽ 2 കോടി കർഷകരും 3 ലക്ഷത്തോളം വ്യാപാരികളും അംഗങ്ങളാണ്. ഇലക്ട്രോണിക് നാഷണൽ അഗ്രികൾച്ചറൽ മാർക്കറ്റ് രാജ്യത്തെ കാർഷിക വിപണികളെ ഏകീകൃത ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ബന്ധിപ്പിച്ചു. സുതാര്യമായ വില നിർണയം സാധ്യമാക്കി. കേരളത്തിലെ 6 പ്രധാന കാർഷിക ചന്തകൾ ഈനാമുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ കർഷകർക്ക് ഉൽപ്പന്നങ്ങൾ ഓൺലൈനായി ലിസ്റ്റ് ചെയ്ത് രാജ്യത്ത് എവിടെയുമുള്ള വ്യാപാരികൾക്ക് നൽകാനായി കഴിയുന്നു. ഇന്റർ സ്റ്റേറ്റ് ട്രേഡ് സൗകര്യം ആണ് ഇതിലൂടെ കർഷകർക്ക് ലഭ്യമാകുന്നത്. മോദി സർക്കാരിന്റെ കാലത്ത് ജനസേചന രംഗത്ത് വളരെയധികം മുന്നേറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന PDMC പ്രധാന ലക്ഷ്യം ഉയർന്ന ജലവിനിയോഗക്ഷമത, ജലസംരക്ഷണം എന്നിവ നടപ്പിലാക്കുക എന്നതാണ്. 95 ലക്ഷം ഹെക്ടറിലധികം കൃഷിഭൂമിയിൽ മൈക്രോ ഇറിഗേഷൻ സംവിധാനം നടപ്പിലാക്കിയിട്ടുണ്ട്. ഇതുകൂടാതെ പൈപ്പ് ലൈൻ ജലവിതരണം, ജലസംരക്ഷണ ഘടനകൾ എന്നിവയ്ക്കും പ്രോത്സാഹനം നൽകുന്നുണ്ട്. 2026-27 കേന്ദ്ര ബജറ്റിൽ PMKSY 6,587 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. കേരളത്തിന് 100 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. കാർഷിക മേഖല നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ് അമിതമായ കൂലിച്ചെലവും തൊഴിലാളി ക്ഷാമവും. ഇതിന് പരിഹാരമായി കാർഷിക യന്ത്രവൽക്കരണത്തിനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള ഏറ്റവും സുപ്രധാന പദ്ധതികളിൽ ഒന്നാണ് സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ അല്ലെങ്കിൽ സ്വാം. ഇതിലൂടെ വ്യക്തിഗത കർഷകർക്ക് ട്രാക്ടർ, പവർ ടില്ലർ, ട്രാൻസ്പ്ലാന്റർ, മോട്ടോർ പമ്പുകൾ, തെങ്ങുകയറ്റ യന്ത്രങ്ങൾ, ചെറുകിട കാർഷിക യന്ത്രോപകരണങ്ങൾ എന്നിവ 40 മുതൽ 50% വരെ സാമ്പത്തിക സഹായമായിട്ട് ലഭ്യമാകുന്നു. യുവ കാർഷിക സംരംഭകരെ പ്രോത്സാഹിപ്പിക്കാനായി RKBY റാഫ്താർ അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ പദ്ധതി നടപ്പിലാക്കി. രാജ്യത്ത് 24 അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെന്റേഴ്സ് സ്ഥാപിക്കുകയും 1943 അഗ്രി സ്റ്റാർട്ടപ്പുകൾക്ക് 146 കോടിയിലധികം ധനസഹായം നൽകുകയും ചെയ്തു. കാർഷിക മേഖലയിലെ പുതുമയാർന്ന ആശയങ്ങളെ വിജയകരമായ സംരംഭങ്ങളാക്കി വളർത്തുക, യുവാക്കളെ തൊഴിൽദാതാക്കളാക്കി മാറ്റുക, കാർഷിക സ്റ്റാർട്ടപ്പുകൾക്ക് പരിശീലനം, പ്രോട്ടോടൈപ്പ് വികസനം, മെന്ററിംഗ്, സാങ്കേതിക സഹായം, ധനസഹായം എന്നിവ നൽകുക, ഇതൊക്കെയാണ് റാഫ്താർ അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെന്ററുകളുടെ പ്രധാന ലക്ഷ്യങ്ങൾ.
0: കഴിഞ്ഞ 12 വർഷത്തെ മോദി സർക്കാരിന്റെ ഇടപെടലുകൾ ഇന്ത്യൻ കാർഷിക മേഖലയെ കേവലം ഒരു ഉപജീവന മാർഗമെന്ന നിലയിൽ നിന്ന് ലാഭകരമായ ഒരു ബിസിനസ് മേഖലയാക്കി മാറ്റുന്നതിൽ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട്. PM കിസാൻ പോലുള്ള സാമ്പത്തിക സഹായ പദ്ധതികൾ കർഷകർക്ക് നേരിട്ട് ആശ്വാസമേകിയപ്പോൾ ഈ നാം, നമോ ഡ്രോൺ ദീദി തുടങ്ങിയ ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ കൃഷിയെ കൂടുതൽ ആധുനികവൽക്കരിച്ചു. വിള ഇൻഷുറൻസും സോയിൽ ഹെൽത്ത് കാർഡും കർഷകരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നു. അടിസ്ഥാന സൗകര്യ വികസനത്തിനും പയർവർഗ്ഗങ്ങളുടെ സ്വയം പര്യാപ്തതയ്ക്കുമായി അടുത്തിടെ പ്രഖ്യാപിച്ച വൻകിട പദ്ധതികൾ വരും വർഷങ്ങളിലും ഈ മുന്നേറ്റത്തിന് കരുത്തു പകരുമെന്ന് ഉറപ്പാണ്. പരമ്പരാഗത രീതികളെ ശാസ്ത്രീയ വിജ്ഞാനവുമായി സമന്വയിപ്പിച്ചുകൊണ്ട് കർഷകക്ഷേമവും രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷയും ഒരുപോലെ മുൻനിർത്തിയുള്ള സമഗ്രമായ ഒരു വികസന മാതൃകയാണ് ഈ 12 വർഷം കൊണ്ട് സർക്കാർ കാഴ്ചവെച്ചത്. സ്വയം പര്യാപ്തതയിലേക്കും കർഷകക്ഷേമത്തിലേക്കുമുള്ള രാജ്യത്തിന്റെ പ്രയാണത്തിൽ ഈ പദ്ധതികൾ നിർണായക പങ്കുവഹിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ 12 വർഷം പൂർത്തിയാക്കിയതിനെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലമിജി നായർ, തയ്യാറാക്കിയത് പാർവതി വിജയൻ, അവതരണം കൃഷ്ണ പ്രകൃതി.
2: ആകാശവാണി കാലാവസ്ഥാ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. ആകാശവാണി തിരുവനന്തപുരം, ആലപ്പുഴ. സമയം 11:08. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. നാളെ രാവിലെ 5:48 വരെ ന്യൂസ് ഓൺ എയർ ആപ്പിൽ FM ഗോൾഡ് പ്രക്ഷേപണം ഡൽഹി റിലേ. ഏവർക്കും ശുഭരാത്രി. ജയ് ഹിന്ദ്.
3: अलग से मिनिस्ट्री बनाकर ब्लू रेवोल्यूशन जो उनका किया है और जो एक्सपोर्ट बढ़ा है वो आप देखिए, हॉर्टिकल्चर में जो भारत का एक्सपोर्ट जो मेनली जो आपको दिख रहा है एक्सपोर्ट जो कृषि क्षेत्र में वो उसमें दिख रहा है, क्योंकि उसमें 10-12% का ग्रोथ है. वो एक बड़ी ताकत के रूप में भारत उभर रहा है. तो किसान एज ए होल कह लें आप, बड़ा परिवर्तन हुआ है. और किसान अगर आप कहते हैं ना सिर्फ, तो किसान नहीं होता है सिर्फ, उसी घर में महिलाएं भी, महिलाओं का जो सेल्फ हेल्प ग्रुप बन रहा है
4: जैसा अभी सर्जना जी बता रही हैं,
3: तो वो भी तो वहीं बन रही हैं. जो 10 करोड़ महिलाएं हैं वो भी तो किसान परिवारों से ही आती हैं, वो किसान परिवार सशक्त हो रहा है. जो मार्केट का डेवलपमेंट, जो आपकी सड़कें बन रही हैं, तो उन सड़कों के बनने से किसान का जो प्रोडक्ट है वो मार्केट तक आसानी से पहुंच रहा है. और आपने आज 20-25 फसलें ऐसी हो गई हैं जिनके गारंटी सरकार दे रही है खरीदने के लिए कि हम उसको खरीदेंगे, है ना. आप उपजाओ और गारंटी है इस कीमत पे हम करेंगे. कई राज्य सरकारों ने इधर भावांतरण योजना शुरू कर दी है कि अगर आपको मार्केट से कम कीमत आपको बेचना पड़ रहा है, मार्केट नहीं बेच रहे हैं, तो वो उस कीमत का पैसा हम आपको देंगे, यानी किसानों को कोई नुकसान नहीं होगा. तो जो अन्नदाता है उसके लिए उन्होंने खोला है, सारी चीजें व्यवस्था हो रही है. जो मतलब जो सीधे से किसान से नहीं जुड़ा है, किसान से लगता है कि जुड़ा हुआ नहीं है. अब मान ले कि जो सरोवर बनाने का था कि जीर्णोद्धार करना है, तमाम तालाबों का सब भर गया है, सब कुछ है, वो किसका पानी का लेवल बढ़ रहा है, वहां सिंचाई की सुविधाएं उपलब्ध हो रही है, किसको जा रहा है फायदा, ये कई चीजें सीधे उनसे जुड़ी हुई नहीं है। जो ग्रामीण इलाकों में जो गरीब परिवार है उनका जो फ्री में इलाज जो 5 लाख का हो रहा है, उसमें बहुत सारे परिवार ऐसे गरीब है जो आयुष्मान भारत योजना के तहत, वो किसान परिवार से आते हैं, जो 55-60 करोड़ लोग हैं वो कहां से 55-60 करोड़ लोग हैं, बहुत सारे वहां से भी हैं। इसीलिए किसानों पे जो इनपुट कॉस्ट है, उनके जो जीवन के लिए जरूरी चीजें हैं, जो खर्चे हैं, सरकार ने उसे कम किया है, उनकी उत्पादकता बढ़ाई है, और अब कोऑपरेशन मिनिस्ट्री अलग से बना करके उनका कैसे वो जो फार्मर का जो प्राथमिक जो है वो संघ बने, कोऑपरेटिव बने, उसकी 1 लाख के आसपास हो गया है, उसमें है कि 2-3 लाख कोऑपरेटिव बनाने हैं, कोऑपरेटिव बना करके सिर्फ कोऑपरेटिव नहीं करना है, इंटरनेशनल कैसे उनका ऑर्गेनिक खेती करे, कैसे वो विदेश में एक्सपोर्ट हो, इसके लिए अलग से कोऑपरेटिव बना दिया है।
4: बिल्कुल,
3: तो हर तरफ से किसानों को सशक्त कर, किसान सशक्त मतलब देश सशक्त।
4: बिल्कुल सर्जना जी, अगर आपके पास आए, जैसा कि अभी नीलू जी कह रहे थे कि सब कुछ आपस में जुड़ा हुआ है, जो सारे चारों स्तंभ हैं ये भी आपस में जुड़े हुए हैं, अगर हम खासतौर से वंचितों की बात करें, जो इन्हें मार्जिनलाइज्ड कहते हैं या आर्थिक रूप से कमजोर, इनके बारे में थोड़ा सा बताएं कि इनके जैसे जो जनजातीय समूह के लिए जो स्टेप्स उठाए गए हैं या जो पर्सन विद डिसेबिलिटीज के लिए स्टेप्स उठाए गए हैं, ये मार्जिनलाइज सेक्शन के लिए आप हमें बताएं कि किस तरह के परिवर्तनकारी उपाय हुए हैं।
5: वर्ग में तो एक क्रांतिकारी परिवर्तन आया है, वो ऐसे आया है कि एक तो सबसे पहले उस वर्ग में आत्मसम्मान, आत्म गौरव की भावना पैदा करना, जो हमारे शेड्यूल्ड ट्राइब्स हैं, जिनको पहले आदिवासी बोला जाता है, तभी वनवास जनजाति जैसे हैं, तो इनके लिए आप देखें कि जो उनके हीरो रहे हैं, बिरसा मुंडा हैं और बहुत सारे, उन सबको इन्होंने निकाला और जनजातीय गौरव दिवस मनाया जाता है बिरसा मुंडा जी के नाम से। फिर आदि मेले लगने शुरू हुए और एकलव्य स्कूल बनाए गए हैं इन बच्चों के लिए, उसका नाम है एकलव्य स्कूल, कि जितने ट्राइबल बच्चे हैं, क्योंकि अगर वो रेगुलर स्कूल में नहीं जा पा रहे तो आप उनको, बोर्डिंग स्कूल है ये, उसमें आप उनको पूरी तरह से एक आधुनिक शिक्षा भी दे रहे हैं, आप उनको शिक्षा से जोड़ रहे हैं। दूसरा, जो ट्राइबल्स हैं वो हमारे जल वन के रक्षक और संस्कृति के रक्षक सबसे ज्यादा वो हैं। हम जो पढ़े लिखे शहरी हैं, हम पर्यावरण की उतनी रक्षा नहीं कर सकते जितना वो लोग करते हैं, तो उनके लिए जो वन धन योजना है उससे बहुत लाभ है। उनको कहीं नहीं जाना, नौकरी के लिए एप्लीकेशन नहीं देना, क्योंकि उन लोगों को ये भी मालूम है कि कौन सी जड़ी बूटी का क्या असर है। उन पत्तों को हम नीलू जी या आप जंगल में जाके नहीं पहचान सकते, उनको पता है कि कौन सा फूल जब खिलेगा तो उसके बाद कब बारिश होगी, कब आंधी आएगी, तो वो लोग प्रकृति के साथ सहचर हैं प्रकृति के। ये जो मंत्रालय है, ट्राइबल अफेयर मिनिस्ट्री है, तो ये भी आप देखिए कि वैसे तो अटल जी के समय में बना था, लेकिन अब इसमें बहुत सारे परिवर्तन आए हैं, और ये खेलने में बहुत अच्छे हैं, ये हॉकी में है, स्पेशली तीरंदाजी में, कुश्ती में, तो उस पर भी ध्यान दिया गया है। इनके लिए बोर्डिंग्स खोले गए, इनके लिए कोचेस दिए गए हैं, इनके लिए बहुत सारी योजनाएं हैं। और जिस एरिया में जो चीज ज्यादा जो पैदावार हो रही है, अब देखिए कि जैसे मखाना बोर्ड बिहार में बनाया गया, पहले तो नहीं था। दूसरी बात, खाली मखाना बोर्ड बना देने से काम नहीं होगा, ट्रेनिंग है उनकी, फिर उनकी प्रोडक्ट की कीमत है, फिर उनकी प्रोडक्ट को देश में और विदेश में सब जगह पे उनको मंच मिले, ई कॉमर्स जिसको वो भी चला रहे हैं। अभी जब मोदी जी यात्रा पर गए, हमारे प्रधानमंत्री जी, फ्रांस, स्लोवाकिया और G7 में, तो मैं जो लिस्ट देख रही थी, आप सोचिए, उसमें वो पिछली बार मखाने लेके गए थे, इस बार वो ठेकुआ भी लेके गए। ठेकुआ भी आप मतलब,
4: हाँ, उन्होंने सम्मान दिलाया है पूरे,
5: श्री अन्न उसको नाम दिया, जिसको मोटा अनाज सब बोलते थे, अब उसको देखिए मान श्री अन्न, और सब चीजों की कीमतें भी बढ़ी है उसकी वजह से, और उसका किसान को लाभ हो रहा है। आज मखाने का आप रेट देखिए बाजार में, तो वो सारा आप सोचिए कि वो लाभ किसान को जा रहा है। और दूसरा, जैसा अभी नीलू जी ने कहा कि खाली विकास समग्र होना चाहिए, अगर मेरे पास प्रोडक्ट है और मैं मंडी तक ही नहीं पहुंच पाऊं, तो मेरे पास मंडी तक पहुंचने के लिए सड़क नहीं है, साधन नहीं है, तो मेरी प्रोडक्ट का क्या होगा, क्योंकि ये तो पेरिशेबल आइटम जो होती है, तो उनको तुरंत बाजार चाहिए, तो ये भी बहुत सुविधा हुई है उसके लिए
4: जी।
5: और जब ये MSP की बात होती है तो MSP अब कहा कि आप जाके किसान अपनी फसल, जरूरी नहीं कि किसी को, भाई जिसको जो कीमत दे रहा है किसान को, जितनी दे रहा है और जिसके पास वो जाके खरीद ले,
4: हो जाता है।
5: नहीं खरीद लीजिए जाके जितना रेट है। तो ये विपक्ष जो कहता रहा, जो किसान आंदोलन हुआ

0: कह रहा है कि
1: ऐसे नहीं, गा के सुनाओ ना।
0: गा के

अम्मा क्या नशा नशा सा है, बोलिए न बोलिए सब सुना।

क्या नशा नशा सा है, बोलिए न बोलिए सब सुना।